0: event this morning. The Indian pair stayed in second place until the 1500 meters mark before slipping to third in the final 500 meters. Reigning world champion D. Gukesh and R. Pragananda registered victories as India defeated England 2.5 to 1.5 in round 7 of FIDE Chess Olympiad in Samarkand yesterday. Gukesh and Pragananda secured wins for India, while Arjun Irigasi was held to a draw by veteran Michael Adams. Nehal Sareen suffered a defeat against Luke McShane, playing with the white pieces. Pragananda defeated Nikita Vitigov, while Gukesh, playing black, defeated Daniel Howard Fernandez. And now for a look at today's newspapers. It's over to Renu Kataria.
1: Thank you, Sarabjit. The Asian Age leads with PM chairs key government meet, discusses 2047 roadmap reforms. Taking note of the late arrival and an early end, monsoon departs from Delhi in earliest withdrawal in 24 years, notes the Hindustan Times. The Hindu mentions India-EU to sign trade deal on December 16. The Asian Age reports Xi to kick off US visit with rare plainside welcome from Trump. The Financial Express takes note S&P, Fitch, ADB, OECD upbeat on FY27 growth. India growth outlook gets global upgrade. And finally, words long used in Caribbean, Bermuda now part of Oxford Dictionary, says the Times of India. And with that, it's back to you, Sarabjit.
0: Thank you, Renu. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi to interact with participants of Seva Yatra from Varanagar to Varanasi under Seva Sankalp Abhiyan this morning. Delhi government approves Durga scheme aimed at providing safe, clean and dignified employment opportunities to women in national capital. Bharat Taxi launched in Lucknow, Gorakhpur, Varanasi, Kanpur and Prayagraj in Uttar Pradesh. All banks, including regional rural banks, to remain open this Sunday for convenience of customers. India's Roshabina Devi bagged silver medal in Wushu at Asian Games in Japan. Satnam Singh and Salman Khan secure bronze in rowing men's double sculls. And with that, we end the morning news. Have a nice day.
2: Akashvani, samayam 8 mani kazhinju 30 minute. നോവൽ സഞ്ചാരം.
3: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
4: 6 മണി കഴിഞ്ഞു, 7 മണി കഴിഞ്ഞു, വിശ്വനാഥനും ഗോപാലകൃഷ്ണനും വന്നില്ല. സുലൈമാൻ കാത്തിരിക്കുക തന്നെയാണ്. അയാൾ അസ്വസ്ഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തി. ആ മുട്ടിച്ചെരിപ്പിന്റെ ശബ്ദം ക്ടോം ക്ടോം എന്ന് ഉമ്മറക്കോലായിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്നു. കൂടെ കൂടെ പടിക്കലേക്ക് നോക്കും, വീണ്ടും നടത്തം തുടരും. ഇതിനിടയിൽ വാതിൽക്കൽ വന്ന് നിൽക്കുന്ന ഖദീജയെ അയാൾ കണ്ടില്ല, അവളുടെ ചോദ്യവും കേട്ടില്ല. കുളിക്കാൻ ചൂടുവെള്ളം വേണോ? അയാൾ നടക്കുക തന്നെയാണ്. വളരെ മണിക്കൂറുകളായിട്ട് അയാൾ അസ്വസ്ഥനായിരിക്കുകയാണ്. അത് ഖദീജയും മനസ്സിലാക്കിയിരുന്നു. എന്താണിതിന് കാരണമെന്ന് അവൾക്കറിഞ്ഞുകൂടാ. കച്ചവട സംബന്ധമായും കുടുംബസംബന്ധമായും ഉണ്ടാകാറുള്ള എല്ലാ കുടുക്കു മസാലകളും അയാൾ അവളുടെ മുമ്പിൽ വയ്ക്കുക പതിവാണ്. ആ ദമ്പതികൾ ഒന്നിച്ചിരുന്ന് വിഷമ പ്രശ്നങ്ങൾക്കൊരു സമാധാനം കണ്ടെത്തിയിട്ടുമുണ്ട്. തലേന്നാൾ മുതൽക്ക് അസ്വസ്ഥനായിരുന്നിട്ടും അയാൾ തന്നോട് ഒന്നും പറയാത്തതെന്തെന്ന് അവൾ അത്ഭുതപ്പെട്ടു. എന്തായാലും അങ്ങനെ വിട്ടുകൂടെന്ന് അവളും ഉറച്ചിട്ടുണ്ട്. പക്ഷേ പതുക്കെ വേണം സമീപനം. ഖദീജ അടുത്തേക്ക് ചെന്ന് അയാളുടെ കൈ തൊട്ടു. ദാ പിന്നെയ്, സുലൈമാൻ ഒന്ന് തിരിഞ്ഞു നോക്കി. ഇങ്ങക്കെന്തായിപ്പോയിനും?
5: ഒന്നുമില്ല.
4: അച്ചേലിക്ക് പറഞ്ഞാ പറ്റൂലല്ലേ?
5: ഒന്നുമില്ല.
4: അയാൾ അതേ വാക്ക് തന്നെ ആവർത്തിച്ചു. എന്നിട്ട് നടത്തവും തുടർന്നു. കുടോം കുടോം കുടോം.
6: ഇങ്ങളങ്ങനെ തിരിഞ്ഞു നടന്ന് ബമ്പനാവണ്ട. ആ
5: നീ അവിടുന്ന് പോകുന്നുണ്ടോ?
6: എന്തിരുത്താനും നിങ്ങൾ കൽബിൽ വെച്ച് പോക്കുന്നു.
5: എനിക്കിഷ്ടമുള്ളത്.
4: സുലൈമാന് ശുണ്ഠി വന്നു.
6: ഏയ്, ഇങ്ങടെ ഇഷ്ടവും നമ്മുടെ ഇഷ്ടവും അപ്പ എണ്ട? അറിയാഞ്ഞിട്ട് ചോയിച്ച. എന്നു മുതലിച്ചേ അത് തുടങ്ങിയത്?
5: ഖദീജ.

0: എന്റെ മീസ ബറപ്പിക്കുന്ന നീ അവിടുന്ന് പോവുക, ഇല്ലെങ്കിൽ പിന്നെ നീ തന്നെ ദുഃഖിക്കും. എല്ലാ സമയവും മനുഷ്യൻ ഒരുപോലെ അല്ല. അയാൾ മതിച്ച കാളയെപ്പോലെ ഒന്ന് തിരിഞ്ഞു നിന്നു. ഖദീജ ആ കണ്ണുകളിലേക്ക് നോക്കി. ഒരു കൊടുങ്കാറ്റ് അവിടെ ചുഴന്നു കളിക്കുന്നത് ആ കുടുംബിന് കണ്ടു. അതോടെ അവൾ തലവലിക്കുകയും ചെയ്തു. ഖദീജ സ്വൽപ്പനേരം അതേ നിൽപ്പിൽ നിന്നു. എന്നിട്ട് ചടുന്നനെ വിരി തട്ടി നീക്കി അകത്തേക്ക് കടന്നു. ആ പോക്കിൽ ദേഹത്തിലെ ആഭരണങ്ങളെല്ലാം കൂടി കലമ്പലുണ്ടാക്കി. എന്നിട്ടും സുലൈമാൻ തിരിഞ്ഞു നോക്കിയില്ല. അയാളുടെ ഹൃദയത്തിൽ ഒരു ചുഴലിക്കാറ്റ് നടക്കുകയാണ്. തലേന്നാൾ മുതൽക്ക് ഒരു പൂവിതൽ ആ കാറ്റിൽ ചുറ്റിച്ചുറഞ്ഞ് മേൽപോട്ടു പൊങ്ങി ഹൃദയത്തിൻ്റെ എല്ലാ കോണിലും ചെന്നു മുട്ടി പൊടുന്നനെ കീഴ്പോട്ടു പതിക്കുന്നു. വീണ്ടും പൊക്കിയെടുക്കപ്പെടുന്നു. മൂക്കിൽ കുത്തിത്തറയ്ക്കുന്ന സൗരഭ്യത്തോടുകൂടിയ ആ പൂവിതൽ വിശ്വനാഥനാണ്. എന്തിനവൻ വന്നു? താനെന്തിന് അവന് കൈകൊടുത്ത് കരകയറ്റി? എന്നേക്കുമായി അടഞ്ഞു എന്ന് വിചാരിച്ച ഒരു വാതിൽ പെട്ടെന്ന് തള്ളി തുറന്നിരിക്കുകയാണ്.
1: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: മായാമുദ്രകൾ,
3: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് അനന്തപുരി FM-ലും വ്യാഴാഴ്ചകളിൽ വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരം നിലയത്തിലും കേൾക്കാം. കാറൽ ചാപ്പക്കിന്റെ നാടകം RUR. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
4: മായാമുദ്രകൾ
5: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
6: ഇന്ന് ശാസ്ത്രലോകത്തിൽ സംഗീതമെന്ന ഗണിതം, ഗണിതമെന്ന സംഗീതവും ഡോക്ടർ ഇന്ദുലാൽ ജി സംസാരിക്കുന്നു.
7: പഞ്ചാരിമേളമായാലും തായമ്പകയായാലും അതിലെ ഓരോ കൊട്ടും സമയത്തെ വേണ്ട അനുപാതത്തിൽ വിഭജിക്കുന്ന ഗണിതക്രിയയാണ്. ആ താളക്രമം കലാകാരന്മാർ മനസ്സിലെണ്ണുന്നത് താളവട്ടങ്ങളുടെ ഘടന, ഇലത്താളത്തിന്റെ അടിത്തറ, വായ്ത്താരികൾ എന്നിവയിലൂടെ സമയത്തെ തുല്യമായി പകുക്കുന്ന ഗണിത പ്രക്രിയയിലൂടെയാണ്.
6: ശാസ്ത്രലോകം ഇന്നുച്ചയ്ക്ക് 12 മണിക്ക്.
5: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
8: സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ്. സ്മൃതി മധുരം. പ്രിയ ശ്രോതാക്കളെ, നമ്മൾ ഓരോരുത്തരും ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നവരാണ്. ഉപ്പും പുളിയും കയ്പും ചവർപ്പും മധുരവും എല്ലാം കൂട്ടിച്ചേർന്ന് നാവിലെ രസമുകുളങ്ങളെ ഉത്തേജിപ്പിച്ച് സ്വാദ് പകർന്നു തരുന്ന വിഭവങ്ങൾ. ഇന്നത്തെ സ്മൃതിമധുരം സ്വാദിഷ്ടമായ ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെയുള്ളൊരു യാത്രയാണ്. പ്രിയ ശ്രോതാക്കളെ, സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് ഈ യാത്രയിലേക്ക്. ആദ്യഗാനമിത പുഷ്പവതി പാടിയതാണ്. ചിത്രം സോൾട്ട് ആൻഡ് പെപ്പർ. രചന റഫീഖ് അഹമ്മദ്. സംഗീതം ബിജിപാൽ.

0: പ്രിയ ശ്രോതാക്കളെ, സ്വാദിഷ്ടമായ വിഭവങ്ങളിലൂടെയുള്ള യാത്രയുമായി എത്തിയ ഇന്നത്തെ സ്മൃതിമധുരം ഈ ഗാനത്തോടെ പൂർണ്ണമാകുന്നു.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: സംഗീത സരണി, മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
4: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
0: സമയം 8 കഴിഞ്ഞ് 45 മിനിറ്റ്.
5: യോഗ സൗഖ്യം.
6: ഇന്നീ പരിപാടിയിൽ യോഗയും പൊണ്ണത്തടിയും, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ്.
7: ശരീരം, മനസ്സ്, ആത്മാവ്, ഈ 3 നെടുംതൂണുകളിൽ അധിഷ്ഠിതമാണ് യോഗയുടെ ചര്യകൾ. ഇവയുടെ സന്തുലനാവസ്ഥ ലക്ഷ്യമിട്ട് അതിലൂടെ മോക്ഷപ്രാപ്തി കൈവരിക്കുക എന്നത് തന്നെയാണ് യോഗയുടെ ആത്യന്തിക ലക്ഷ്യവും. അമിതവണ്ണം അഥവാ ഒബിസിറ്റി എന്നത് ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങളിൽ പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. ഇതിൽ ചൈൽഡ്ഹുഡ് ഒബിസിറ്റി ദിനം പ്രതി വർദ്ധിച്ചു വരുന്നു എന്ന കണക്കുകളും ഹെൽത്ത് സർവേകൾ ചൂണ്ടിക്കാണിക്കുന്നു. അമിതവണ്ണം മിക്കപ്പോഴും ഉണ്ടാകുന്നത് നാം കഴിക്കുന്ന ആഹാരത്തിലുള്ള കാലറീസ് അഥവാ ഊർജം നഷ്ടപ്പെടുത്തുന്ന ഊർജത്തെക്കാളും കൂടുതലാകുമ്പോഴാണ്. ഇതിനും പുറമെ ജനിതക വൈകല്യങ്ങൾ, തൈറോയിഡ് അബ്നോർമാലിറ്റീസ് പോലുള്ള ഹോർമോൺ വ്യതിയാനങ്ങൾ എന്നിവയിലും അമിതവണ്ണം ഉണ്ടാകാം. അമിതവണ്ണമുള്ളയാളിൽ അനിയന്ത്രിതമായി കൊഴുപ്പ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ

0: കുറയുകയും ആരോഗ്യത്തെ അത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ളവരിൽ BMI അഥവാ ബോഡി മാസ് ഇൻഡെക്സ്, വേസ്റ്റ് സർക്കംഫറൻസ് എന്നിവ കൂടുകയും ശരീരം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഓരോന്നായി പ്രകടം ആക്കുകയും ചെയ്യുന്നു. അതിൽ പ്രധാനമായും നടക്കുമ്പോൾ അനുഭവപ്പെടുന്ന കിതപ്പ്, കൂടുതലായി വിയർക്കുന്നു, മുട്ടുവേദന, പ്രത്യേകിച്ചും കാൽമുട്ടുവേദന, ആഹാരം കൃത്യമായി ദഹിക്കാതെ, ഗ്യാസ് ട്രബിൾ, വയർവീർപ്പ് മുതലായവ ഉണ്ടാകുക, ഉയർന്ന രക്തസമ്മർദ്ദം, സ്ത്രീകളിലാണെങ്കിൽ PCOD, ഇതിനുപരി ഏറ്റവും അപകടകാരിയായി ഹൃദ്രോഗവും. ജീവിതശൈലിയിലൂടെ ഉണ്ടാകുന്ന അമിതവണ്ണം യോഗയിലൂടെ ഗണ്യമായി നിയന്ത്രിക്കാം. എന്നാൽ ഹോർമോൺ വ്യതിയാനം കൊണ്ടും മറ്റു ജനിതക തകരാറ് മൂലവും ഉണ്ടാകുന്ന അമിതവണ്ണത്തിൽ കൃത്യമായ വൈദ്യസഹായത്തോടൊപ്പം മരുന്നുകൾ കഴിച്ചുകൊണ്ട് തന്നെ ഒരു സപ്പോർട്ടീവ് തെറാപ്പി എന്ന രീതിയിൽ യോഗ പരിശീലിക്കാം. അമിതവണ്ണമുള്ളവരിൽ യോഗ തുടങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തെന്നാൽ അവരിൽ ശ്വാസഗതി താളം തെറ്റിയതാകാം. ആദ്യം ലൂസനിങ് എക്സസൈസ് കൊടുത്ത് വളരെ ചെറിയ ആസനമുറകൾ അഭ്യസിക്കാം. ശ്വസനഗതിക്ക് അനുസരിച്ച് മാത്രം അത് ചെയ്യുക. അതോടൊപ്പം ഭക്ഷണ ക്രമീകരണവും വളരെ കരുതലോടെ നല്ലൊരു ന്യൂട്രീഷനിസ്റ്റിന്റെ സഹായത്തോടെ കൈക്കൊള്ളണം. ലഘു പ്രാണായാമങ്ങളായ അനുലോമ വിലോമ പ്രാണായാമം, ഭസ്ത്രിക പ്രാണായാമം എന്നിവ ആദ്യം അഭ്യസിക്കാവുന്നതാണ്. സൂര്യഭേദി പ്രാണായാമവും അളവിനനുസരിച്ച് നൽകുന്നത് അവരുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് സന്തുലനാവസ്ഥയിലെത്തിക്കാൻ സഹായിക്കും. ശ്വാസഗതി മെച്ചപ്പെട്ടു തുടങ്ങുമ്പോൾ സൂര്യനമസ്കാരം ശീലിക്കാൻ കഴിയും. വിദഗ്ധ യോഗ പരിശീലകന്റെ സഹായത്തോടെ മാത്രം ചെയർ സൂര്യ നമസ്കാരം പോലുള്ളവ ചെയ്യാം. അതിനിടയിൽ അടിവയറിലെ കൊഴുപ്പ് കുറയ്ക്കുന്ന ആസനങ്ങളായ നൗകാസനം, ഭുജംഗാസനം, ധനുരാസനം, ഹസ്തപാദാസനം, ചക്കിചലാസനം എന്നിവ പൂർണ്ണ ശ്രദ്ധയോടെ അഭ്യസിക്കാം.
1: യോഗയും പൊണ്ണത്തടിയും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ GS.
2: മായാമുദ്രകൾ,
3: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
4: ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് അനന്തപുരി FM-ലും വ്യാഴാഴ്ചകളിൽ വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരം നിലയത്തിലും കേൾക്കാം. കാറൽ ചാപ്പക്കിന്റെ നാടകം RUR. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
2: മായാമുദ്രകൾ.
5: ഇനി ഒരു ഗാനത്തിലേക്ക്. യേശുദാസ് പാടിയതാണ് ചിത്രം ഋതുഭേദം. സംഗീതം ശ്യാം.

0: ഇന്ന് ശാസ്ത്രലോകത്തിൽ സംഗീതമെന്ന ഗണിതം, ഗണിതമെന്ന സംഗീതവും. ഡോക്ടർ ഇന്ദുലാൽ ജി സംസാരിക്കുന്നു.
1: പഞ്ചാരിമേളമായാലും തായമ്പകയായാലും അതിലെ ഓരോ കൊട്ടും സമയത്തെ വേണ്ട അനുപാതത്തിൽ വിഭജിക്കുന്ന ഗണിതക്രിയയാണ്. ആ താളക്രമം കലാകാരന്മാർ മനസ്സിലെണ്ണുന്നത് താളവട്ടങ്ങളുടെ ഘടന, ഇലത്താളത്തിന്റെ അടിത്തറ, വായ്ത്താരികൾ എന്നിവയിലൂടെ സമയത്തെ തുല്യമായി പകുക്കുന്ന ഗണിത പ്രക്രിയയിലൂടെയാണ്.
0: ശാസ്ത്രലോകം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
3: ഷിബു ചക്രവർത്തിയുടെ രചനയ്ക്ക് ഔസേപ്പച്ചന്റെ ഈണം, യേശുദാസും ചിത്രയും പാടി ഗാനം ചിത്രമന്ന.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെ കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: ആകാശവാണി, സമയം 9 മണി.
3: ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. രാഷ്ട്രീയ പോഷൺ മാ.

ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കൗമാരക്കാരായ പെൺകുട്ടികൾ, അവരുടെ കുടുംബങ്ങൾ എന്നിവർക്കിടയിൽ പോഷകാഹാരം, ആരോഗ്യം തുടങ്ങിയവ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് രാഷ്ട്രീയ പോഷൺ മാ അഥവാ ദേശീയ പോഷകാഹാര മാസം ആചരിക്കുന്നത്. എന്റെ അംഗണവാടി എന്റെ ഉത്തരവാദിത്തം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഈ പദ്ധതിയിൽ അംഗണവാടികളുടെ പ്രാധാന്യം വളരെ വലുതാണ്. പോഷകാഹാരം ബാല്യകാല വളർച്ചയും

0: വികസനവും പരിചരണവും തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ കേന്ദ്ര ബിന്ദുവായിട്ടാണ് അങ്കണവാടികളെ കണക്കാക്കുന്നത്. നെടുമങ്ങാട് അഡീഷണൽ ICDS സൂപ്പർവൈസർ ശ്രീമതി നിഷ ജെ എൽ.
1: രാഷ്ട്രീയ പോഷന്മാർ 2026 സെപ്റ്റംബർ 9 മുതൽ ഒക്ടോബർ 8 വരെയാണ് ആഘോഷിക്കുന്നത്. പോഷകാഹാരത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ മാസാചരണം സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയിലെ പൊതുജന ആരോഗ്യ വെല്ലുവിളികളിൽ ഒന്നാണ് പോഷകക്കുറവ്. ഇത് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യം, വളർച്ച, പഠനം, ഉൽപാദനക്ഷമത എന്നിവയെ ബാധിക്കുന്നു. ഇതിനൊരു സംയോജിത പരിഹാരം കണ്ടെത്തുന്നതിനായി പോഷകാഹാരത്തെ ഉയർത്തിക്കൊണ്ടു വരുന്നതിനായി 2018 മാർച്ചിലാണ് പോഷൻ അഭിയാന് തുടക്കം കുറിച്ചത്. പോഷൻ അഭിയാന്റെ കീഴിൽ ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കുട്ടികൾ, കൗമാരക്കാർ എന്നിവർക്കിടയിൽ പോഷകാഹാരം, ആരോഗ്യം, പരിചരണം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ജനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനുമായി എല്ലാ വർഷവും സെപ്റ്റംബർ മാസം രാഷ്ട്രീയ പോഷൺ മാ ആഘോഷിക്കുന്നു.
0: സമീകൃതവും പ്രോട്ടീൻ സമൃദ്ധവുമായ ഭക്ഷണം ശിശുക്കൾക്കും കുട്ടികൾക്കും ലഭ്യമാക്കുന്നതിനും കുട്ടികളുടെ വളർച്ചാഘട്ടങ്ങൾ നിരീക്ഷിക്കുന്നതിനുമുള്ള ബോധവൽക്കരണവും ഈ മാസാചരണത്തിലൂടെ സംഘടിപ്പിക്കുന്നു. തിരുവനന്തപുരം പട്ടം SUT ആശുപത്രിയിലെ ഡയറ്റീഷ്യൻ ശ്രീമതി അനു മാത്യു.
2: പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പരമാവധി അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ സെപ്റ്റംബർ മാസത്തെ പോഷൺ മാസമായി ആചരിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ അഭിപ്രായത്തിൽ ആരോഗ്യത്തിന്റെയും വികസനത്തിന്റെയും നിർണായക ഭാഗമാണ് പോഷകാഹാരം. മെച്ചപ്പെട്ട പോഷകാഹാരം കഴിക്കുന്നതിലൂടെ ശിശു മാതൃ ആരോഗ്യം മെച്ചപ്പെടുത്താനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സുരക്ഷിതമായ ഗർഭധാരണവും പ്രസവവും സാധ്യമാക്കുവാനും പ്രമേഹം, ഹൃദ്രോഗങ്ങൾ തുടങ്ങിയ സാംക്രമികേതര രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കാനും ആരോഗ്യം, ആയുസ് എന്നിവ മെച്ചപ്പെടുത്താനും സാധിക്കും. ആരോഗ്യമുള്ള കുട്ടികൾ പഠന മികവ് പുലർത്തുകയും പോഷകാഹാരമുള്ള ആളുകൾ കൂടുതൽ ഉൽപാദനക്ഷമതയുള്ളവരാകുകയും അങ്ങനെ ദാരിദ്ര്യം, രോഗാവസ്ഥ എന്നിവ മറികടക്കാനും ക്രമേണ രാജ്യത്തെ വികസന പാതയിലേക്ക് നയിക്കാനും സാധിക്കും. ഈ വർഷത്തെ പോഷൺ മാസത്തിന്റെ തീം വളരെ പ്രസക്തമായ ഒന്നാണ്, എന്റെ അംഗൻവാടി എന്റെ ഉത്തരവാദിത്വം. അതായത്, ഇന്ത്യയുടെ പോഷകാഹാര പദ്ധതി എന്നത് ഒരു ഡിപ്പാർട്ട്മെന്റിന്റെയോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫീസിന്റെയോ മാത്രം പദ്ധതിയല്ല, മറിച്ച് സമൂഹം മൊത്തത്തോടെ ഏറ്റെടുക്കേണ്ട ഒരു പദ്ധതി എന്നതാണ് സൂചിപ്പിക്കുന്നത്. പോഷകാഹാരം എന്നത് സർക്കാരിന്റെ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് എന്നത് ഈ തീം ഓർമ്മിപ്പിക്കുന്നു. ജീവിതത്തിന്റെ 4 പ്രധാന ഘട്ടങ്ങളിൽ പോഷകാഹാരം പ്രാധാന്യമർഹിക്കുന്നു. ഒന്നാമത്തത് കുട്ടികളിലെ പോഷകാഹാരമാണ്. 2026 ICMR പുതിയ നയരേഖ പ്രകാരം 6 മുതൽ 59 മാസം വരെയുള്ള കുട്ടികളിലെ വിളർച്ചാ നിരക്ക് ഇന്ത്യയിൽ 67%, കേരളത്തിൽ 39%. ഒരു സമീകൃത ആഹാരം ഉൾപ്പെടുത്തുന്നതിലൂടെ കുട്ടികളിലെ ഭക്ഷണത്തിൽ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, കാൽഷ്യം എന്നിവ ഉൾപ്പെടുത്താനും ഇവ കുട്ടികളുടെ എല്ലുകളുടെയും പേശികളുടെയും ശരിയായ വളർച്ചയ്ക്കും വികാസത്തിനും സഹായിക്കുന്നു. കൂടാതെ പ്രായത്തിനൊത്ത ശരീരഭാരം കൈവരിക്കാനും സമീകൃത ആഹാരം സഹായിക്കുന്നു.
0: ഒരു കുട്ടി എന്ത് കഴിക്കുന്നു എന്നതും എന്ത് പഠിക്കുന്നു എന്നതും തമ്മിൽ വളരെ ബന്ധമുണ്ട്. ആവശ്യത്തിന് പോഷകാഹാരം ലഭ്യമായാൽ മാത്രമേ ശരിയായ വിധം ബുദ്ധി വികസിതമാകുകയുള്ളൂ. അതിനാൽ ബാല്യകാലത്തിന് മുമ്പ് ശിശുവായിരിക്കുമ്പോൾ തന്നെ ശരിയായ പരിചരണം ആവശ്യമാണ്. ശ്രീമതി അനു മാത്യു തുടരുന്നു.
2: തലച്ചോറിന്റെയും നാഡീവ്യവസ്ഥയുടെയും വികസനത്തിന് കുട്ടികളുടെ ഭക്ഷണത്തിൽ കൊഴുപ്പുകളും വിറ്റാമിനുകളും ഒമേഗ3, DHA, അയൺ എന്നിവ അത്യാവശ്യമാണ്. ഇത് പഠന മികവിനും ബുദ്ധികൂർമ്മതയ്ക്കും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. സമീകൃത ആഹാരം അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുന്ന കുട്ടികളിൽ അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിനാൽ അവരുടെ ഭക്ഷണത്തിൽ വിറ്റാമിൻ സി, സിങ്ക് എന്നിവ അടങ്ങിയത് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ സാധ്യമാക്കാം? കുട്ടികളുടെ ഭക്ഷണത്തിൽ ധാന്യങ്ങളായ അരി, ഗോതമ്പ്, റാഗി, ചോളം, ചെറുധാന്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുക. ഇവ ശരിയായ ഊർജം നൽകാൻ സഹായിക്കുന്നു. ശരീര വളർച്ചയ്ക്കായി ദിവസവും മുട്ട, മത്സ്യം, കോഴിയിറച്ചി, പയറുപരിപ്പ് വർഗ്ഗങ്ങൾ, പാൽ, തൈര് എന്നിവ ഉൾപ്പെടുത്തുക. ദിവസവും 2 തരത്തിലുള്ള പഴങ്ങളും എല്ലാ ഭക്ഷണത്തിലും പല നിറങ്ങളിലുള്ള പച്ചക്കറികളും ഉൾപ്പെടുത്തുക. ഇലക്കറികൾ ഉൾപ്പെടുത്താൻ മറക്കരുത്. ഇത് കൂടാതെ നട്സ്, നിലക്കടല, സീഡ്സ് എന്നിവയും നൽകണം. കുട്ടികളുടെ ഭക്ഷണത്തിൽ ഒഴിവാക്കേണ്ട പ്രധാന ഭക്ഷണങ്ങളിലൊന്നാണ് എണ്ണപ്പലഹാരങ്ങൾ, മധുരമുള്ള സ്നാക്കുകൾ, ചോക്ലേറ്റുകൾ, പ്രോസസ്ഡ് ഫുഡ്, ബേക്കറി പലഹാരങ്ങൾ എന്നിവ. ഇവയുടെ അമിത ഉപയോഗം കുട്ടികളുടെ ദഹനത്തെയും രോഗപ്രതിരോധ ശേഷിയെയും ബാധിക്കുകയും കൂടാതെ പൊണ്ണത്തടി, അമിതഭാരം എന്നിവ ഉണ്ടാവാനും ഇതുവഴി ജീവിതശൈലി രോഗങ്ങൾ വളരെ ചെറുപ്രായത്തിൽ തന്നെ വരാനുമുള്ള സാധ്യത കൂട്ടുന്നു. അടുത്തതായി പോഷകാഹാരത്തിന്റെ പ്രാധാന്യം ലഭിക്കേണ്ട മറ്റൊരു വിഭാഗമാണ് പെൺകുട്ടികളും സ്ത്രീകളും. കൗമാര പ്രായക്കാരായ പെൺകുട്ടികൾ അനീമിയ തടയുന്നതിനായി പോഷകാഹാരം കഴിക്കുകയും ഊർജ്ജസ്വലരായിരിക്കാനും ശ്രമിക്കുക. ഗർഭധാരണത്തിന് മുൻപും ഗർഭകാലത്തും അമ്മ കഴിക്കുന്ന ആഹാരമാണ് കുഞ്ഞിന്റെ വളർച്ചയെ സ്വാധീനിക്കുന്നത്. വിളർച്ചയുള്ള അമ്മ വിളർച്ചയുള്ള കുട്ടികളെയാണ് ജനിപ്പിക്കുന്നത്. അതിനാൽ പെൺകുട്ടികൾ ദിവസവും ഇലക്കറികൾ, ശർക്കര, മുളപ്പിച്ച പയർ, പഴവർഗ്ഗങ്ങൾ, ഓറഞ്ച്, നെല്ലിക്ക, ക്യാരറ്റ് എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനും കൂടാതെ അനീമിയ പ്രതിരോധിക്കാനും ശ്രദ്ധിക്കണം. അടുത്ത വിഭാഗമാണ് ഗർഭിണികൾ. ഗർഭിണികൾക്ക് സമീകൃത ആഹാരം അല്ലെങ്കിൽ പോഷകപ്രദമായ ഭക്ഷണം നൽകണം എന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരു ഗർഭിണി ദിവസവും 350 കലോറിയും 20 ഗ്രാം പ്രോട്ടീനും അധികമായി കഴിക്കാൻ ശ്രദ്ധിക്കുക. ഈ പോഷൺ മാസത്തിൽ പോഷകാഹാരം നൽകുക എന്നത് സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്വമായി കാണാതെ നമ്മുടെ ഓരോരുത്തരുടെയും കടമയായി ഏറ്റെടുത്ത് നടപ്പാക്കാൻ നമുക്ക് ശ്രമിക്കാം.
0: അങ്കണവാടിയിലെ ഗുണഭോക്താക്കൾക്ക് പുതിയതും വൈവിധ്യമാർന്നതും ചൂടുള്ളതുമായ ഭക്ഷണം ലഭ്യമാകുന്നു എന്ന് ഉറപ്പാക്കേണ്ടതാണ്. മാത്രമല്ല, സപ്ലിമെന്ററി ന്യൂട്രീഷൻ പ്രോഗ്രാമിലൂടെ ലഭ്യമാകുന്ന ആഹാരത്തിന്റെ ഗുണനിലവാര പരിശോധനയും പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. സപ്ലിമെന്ററി ന്യൂട്രീഷൻ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഹോട്ട് കുക്ക്ഡ് മീൽസ് അഥവാ HCMന്റെ തത്സമയ പ്രദർശനങ്ങൾ സംഘടിപ്പിക്കാവുന്നതാണ്. തൊളിക്കോട് ഗ്രാമപഞ്ചായത്തിലെ മുട്ടമൂട് കൃഷ്ണനാചാരി മെമ്മോറിയൽ അംഗൻവാടി വർക്കർ ശ്രീമതി മഞ്ജു SS.
3: കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കൗമാരക്കാർ എന്നിവരിൽ പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയും പോഷകാഹാരക്കുറവ് തടയുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഓരോ ദിവസവും ഓരോ കളർ കോഡാണ് ഉള്ളത്. തന്നിരിക്കുന്ന കളർ കോഡിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ദിവസത്തെയും പോഷക പ്രവർത്തനം അംഗനവാടികളിൽ നടത്തുന്നത്. അംഗനവാടികളിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും പ്രാദേശികമായി ലഭിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രദർശനം ശരീരത്തിന്റെ വളർച്ചയ്ക്കും ബുദ്ധി വികാസത്തിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ശരിയായ അളവിൽ എല്ലാ പോഷകങ്ങളും സമീകൃത ആഹാരം കഴിക്കുന്നതിലൂടെ ലക്ഷ്യമാക്കുന്നതിനും വിവിധ തരത്തിലുള്ള ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, പാൽ ഉൽപ്പന്നങ്ങൾ, മുട്ട, മാംസ്യം, മത്സ്യം തുടങ്ങിയ പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നത് പ്രധാനമാണ്. കുട്ടികളുടെ വളർച്ചയും ഭാരവും നിരീക്ഷിക്കുക. കൂടാതെ കൈകഴുകൽ, വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം, സുരക്ഷിതമായ കുടിവെള്ളം, ശുചിത്വമുള്ള ഭക്ഷണ രീതി എന്നിവയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് നടത്തുകയും അതിലൂടെ ആരോഗ്യമുള്ള കുടുംബം, ആരോഗ്യമുള്ള സമൂഹം എന്ന സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുകയാണ് പോഷമായയുടെ പ്രധാന ലക്ഷ്യം.
0: ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പോഷക സമൃദ്ധമായ ആഹാരത്തിന്റെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കുക എന്നതാണ് പ്രധാനം. അമ്മമാരുടെ ആരോഗ്യം കുട്ടികൾക്കും ഭാവിക്കും വേണ്ടിയാണ്. കുട്ടികളാണ് നാളത്തെ രാഷ്ട്രനിർമ്മാതാക്കൾ. ആരോഗ്യമുള്ള ഭാവി തലമുറയ്ക്കും രാഷ്ട്രത്തിനും രാഷ്ട്രീയ പോഷൺ മാ. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.

വാഴുന്നോർ ഈ ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ വരികളും ഔസേപ്പച്ചന്റെ ഈണവും. ഗായകർ എം ജി ശ്രീകുമാർ.

0: സുദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഒരു കുഞ്ഞിന്റെ ജനനം എന്നത് ആ കുടുംബത്തിന് ഏറെ സന്തോഷം പകരുന്നൊരു കാര്യം തന്നെയാണ്. എന്നാൽ അതിൽ തന്നെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കുഞ്ഞിന് ജന്മനായുള്ള വൈകല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്, പ്രത്യേകിച്ച് ഹൃദ്രോഗങ്ങൾ. ഇതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല, മറിച്ച് കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞ് ചികിത്സ നൽകുന്നതിലാണ് കാര്യം. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ സഹായത്തോടെ ഭൂരിഭാഗം ഹൃദ്രോഗങ്ങളും ഇന്ന് നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കുവാൻ സാധിക്കും. പക്ഷേ അത് നേരത്തെ തന്നെ കണ്ടെത്തുക എന്നതാണ് പ്രധാനം. ജന്മനായുള്ള ഹൃദ്രോഗങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ നിയോനെറ്റോളജി വിഭാഗം പ്രൊഫസറും ഡിപ്പാർട്ട്മെന്റ് മേധാവിയുമായ ഡോക്ടർ രാധിക. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം വിവിധ പരിശോധനകൾ നടത്താറുണ്ടല്ലോ, അതിൽ

0: പ്രധാനമായ ഒന്നാണ് പൾസ് ഓക്സിമീറ്റർ സ്ക്രീനിംഗ്. എന്താണ് ഈ പരിശോധന? അതിനെ കുറിച്ചൊന്ന് പറയാമോ?
1: പൾസ് ഓക്സിമീറ്റർ സ്ക്രീനിംഗ് എന്നത് പുതുതായി ജനിച്ച കുഞ്ഞിന്റെ രക്തത്തിൽ ആവശ്യമായ ഓക്സിജൻ ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു ലളിതമായ പരിശോധനയാണ്. ഇതുകൊണ്ട് ജന്മനാ ഉള്ള ഹൃദ്രോഗങ്ങൾ വളരെ നേരത്തെ തന്നെ കണ്ടെത്താൻ സഹായിക്കുന്നു.
0: മാഡം, ഈ പരിശോധന ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നത് എന്തുകൊണ്ടാണ്?
1: ഗുരുതരമായ ഹൃദ്രോഗങ്ങൾ പലതും കുഞ്ഞുങ്ങൾ പിറക്കുമ്പോഴുടനെ വളരെ ആരോഗ്യവാന്മാരായിട്ട് തോന്നും. അവർക്ക് ആ നീലനിറം ഉണ്ടാവാറില്ല. അപ്പൊ പലപ്പോഴും നമുക്ക് ആ ഹൃദ്രോഗത്തിന്റെ സിംറ്റംസ് ഒന്നും നേരത്തെ കാണിക്കാറില്ല. കുഞ്ഞ് നല്ല കരച്ചിലും നല്ല പിങ്ക് കളറിലും ഒക്കെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷെ ചില സങ്കീർണമായ ഹൃദ്രോഗങ്ങൾ കുഞ്ഞിന്റെ ജീവന്റെ ആദ്യത്തെ ദിവസങ്ങളിലോ ആഴ്ചകളിലോ പെട്ടെന്ന് തന്നെ ഗുരുതരാവസ്ഥയിൽ സൃഷ്ടിക്കാം. അപ്പൊ ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിംഗ് മുഖേന നമുക്ക് ഇത്തരം കുഞ്ഞുങ്ങളെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുകയും ഓക്സിജൻ സാച്ചുറേഷൻ കുറയുന്ന കുഞ്ഞുങ്ങൾക്കുള്ള വിദഗ്ധ പരിശോധനയും എക്കോകാർഡിയോഗ്രാഫ് നടത്തി ഹൃദ്രോഗം കണ്ടുപിടിച്ച് നേരത്തെ ചികിത്സിക്കാനും സഹായിക്കുന്നു.
0: മാഡം, അതുപോലെ തന്നെ ഈ പരിശോധന എങ്ങനെയാണ് ചെയ്യുന്നത്? പരിശോധനാ സമയത്ത് കുഞ്ഞിന് വേദന ഉണ്ടാകാൻ സാധ്യതയുണ്ടോ?
1: ഒരിക്കലും ഇല്ല. ഇത് വളരെ ലളിതമായുള്ളൊരു പരിശോധനയാണ്. COVID-19 സമയത്ത് നമ്മൾ പലരും ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് വെച്ച് ഓക്സിജൻ സാച്ചുറേഷൻ വിരലിന്റെ അറ്റത്ത് ഒരു പ്രോബ് വെച്ച് കണക്ട് ചെയ്ത രീതി പലരും സുപരിചിതയാവും. കുഞ്ഞുങ്ങൾ ജനിച്ച് 24 മണിക്കൂറിന് ശേഷം കുഞ്ഞുങ്ങളുടെ കൈ വലത്തെ കൈയിലെ വിരൽ തുമ്പിലും അതേപോലെ കാലിലും ഈ പ്രത്യേകതരം പ്രോബ് ഘടിപ്പിച്ച് ഓക്സിജന്റെ അളവ് മെഷർ ചെയ്യുന്നതാണ് ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ്. 5 മിനിറ്റിൽ താഴെ ഈ പരിശോധനയ്ക്ക് എടുക്കുകയുള്ളൂ.
0: മാഡം, ഇന്ന് ഈ ജന്മനാ ഉള്ള ഹൃദ്രോഗങ്ങൾ എത്രത്തോളം സാധാരണമാണ്?
1: ജനിക്കുന്ന 1000 കുഞ്ഞുങ്ങളിൽ 8 മുതൽ 10 കുട്ടികൾ വരെ ഏതെങ്കിലും തരത്തിലുള്ള ജന്മനാ ഹൃദ്രോഗങ്ങൾ കാണപ്പെടുന്നു. പക്ഷെ ഇതിൽ ചിലത് ലഘുവായിരിക്കാം. എന്നാൽ 2 to 4 കുഞ്ഞുങ്ങൾ 1000 ജനനങ്ങൾ ഇത് സങ്കീർണമായ ക്രിട്ടിക്കൽ കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ് ആകാം.
0: മാഡം, നേരത്തെ പറഞ്ഞതുപോലെ ഈ പൾസ് ഓക്സിമീറ്റർ ടെസ്റ്റിൽ നോർമൽ ഓർ പാസ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്?
1: ഒരു നോർമൽ പൾസ് ഓക്സിമെട്രി സ്ക്രീനിംഗ് ഫലം എന്ന് പറയുന്നത് ഈ ഓക്സിജൻ സാച്ചുറേഷന്റെ അളവ് 95% അധികം ആയിരിക്കണം. ഇത് കൈകളിലും കാലിലും രണ്ടിടത്തും 95% കൂടുതലാണെങ്കിൽ നമ്മൾ പാസ്റ്റ് റിസൾട്ട് എന്ന് പറയും. അതുപോലെ തന്നെ കൈയിലെയും കാലിലും ലഭിക്കുന്ന വാല്യൂസിന്റെ തമ്മിലുള്ള വ്യത്യാസം 3% കൂടുതൽ ആകാൻ പാടില്ല. ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മളൊരു പാസ്റ്റ് പൾസ് ഓക്സിമെട്രി റിസൾട്ട് അഥവാ നോർമൽ റിസൾട്ട് എന്ന് പറയും.
0: അതുപോലെ തന്നെ മാഡം, ഈ ടെസ്റ്റിൽ അബ്നോർമൽ ഓർ ഫെയിൽ റിസൾട്ട്, അതിലൂടെ കുഞ്ഞിന്റെ ഹൃദ്രോഗം ഉണ്ടെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുമോ?
1: ഒരു അബ്നോർമൽ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 95% കുറവാണ് ഓക്സിജൻ സാച്ചുറേഷന്റെ അളവ്, അല്ലെങ്കിൽ കൈയുടെയും കാലിന്റെയും തമ്മിലുള്ള 3% വ്യത്യാസം കിട്ടുകയാണെങ്കിൽ അതൊരു ഫെയിൽഡ് റിസൾട്ടാണ്. ഇതുകൊണ്ട് മാത്രം കുഞ്ഞിന് ഹൃദ്രോഗം ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഇതൊരു സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമാണ്. ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയാൽ നമ്മൾ വിദഗ്ധമായി ഡോക്ടറെ കാണിക്കുകയും അതിനുള്ള കൂടുതൽ ക്ലിനിക്കൽ പരിശോധനകൾ നടത്തുകയും ഹൃദയത്തിന്റെ അൾട്രാസൗണ്ട് അഥവാ എക്കോ കാർഡിയോഗ്രാം എന്ന പരിശോധന നടത്തുകയും ചെയ്യണം. ഇതുകൊണ്ട് മാത്രമേ നമുക്കത് ഹൃദ്രോഗമാണോ എന്ന് ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു റിസൾട്ട് വന്നാൽ നമുക്ക് പല വേറെ കാരണങ്ങൾ കൊണ്ട് തന്നെയും ഒരു ഫെയിൽഡ് റിസൾട്ട് വരാം. അതായത് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ അല്ലെങ്കിൽ അണുബാധ, ഈ ഒരു അസുഖങ്ങളിലും ചിലപ്പോൾ ഓക്സിജന്റെ സാച്ചുറേഷന്റെ അളവ് കുറയാൻ സാധ്യതയുണ്ട്.
0: മാഡം, അതുപോലെ തന്നെ ഈ പരിശോധനയിൽ ഏതെല്ലാം തരത്തിലുള്ള ഹൃദ്രോഗങ്ങളാണ് കണ്ടെത്താൻ സാധിക്കുക?
1: ചില കുഞ്ഞുങ്ങളിൽ ജന്മനാ തന്നെ ഹൃദയത്തിന്റെ ഘടനയിൽ തകരാറുണ്ടാകാം. ഇതുമൂലം ഓക്സിജന്റെ ശുദ്ധീകരണം നേരെ രീതിയിൽ നടക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് കുഞ്ഞിന്റെ ഓക്സിജന്റെ അളവ് കുറയുകയും ചെയ്യും. ചിലപ്പോൾ ജനിച്ചാൽ ഉടനെ തന്നെ നീലനിറം വരണം എന്നില്ല. ഉടനെ തന്നെ കുഞ്ഞു വളരെ ആരോഗ്യവാനായിട്ട് തന്നെയായിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു ടെസ്റ്റ് മുഖേന ഓക്സിജൻ സാച്ചുറേഷന്റെ അളവ് കുറവ് കണ്ടുപിടിക്കുകയും അതിന് നേരത്തെ തന്നെ ചികിത്സ തേടുകയും ചെയ്യാം. വളരെ സങ്കീർണമായിട്ടുള്ള ക്രിട്ടിക്കൽ ഹാർട്ട് ഡിസീസസ്, അതിന്റെ പേരുകൾ പറയുകയാണെങ്കിൽ ട്രാൻസ്പൊസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറീസ്, സ്ട്രൈക്കസ്പിഡ് അട്രീഷ്യ, പൾമിനറി അട്രീഷ്യ, അങ്ങനെ പല ഡിസീസസും ഈ ഒരു പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് മുഖേന നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും.
0: അതുപോലെ തന്നെ മാഡം, ഈ പരിശോധനയിൽ കണ്ടെത്താൻ കഴിയാത്ത ഹൃദ്രോഗങ്ങളുണ്ടോ?
1: ഉണ്ട്. അതും മാതാപിതാക്കളെ നമ്മൾ അറിയിച്ചിരിക്കണം. എല്ലാ ഹൃദ്രോഗങ്ങളും നമുക്ക് ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിംഗ് കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കാറില്ല. ഹൃദയത്തിൽ ഉണ്ടാവുന്ന ചെറിയ തുളകൾ, അതായത് നമ്മൾ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫെക്ട് VSD, എട്രിയൽ സെപ്റ്റൽ ഡിഫെക്ട് ASD, അതുപോലെ തന്നെ ലഘുവായിട്ടുള്ള

0: വാൽവിന്റെ പ്രശ്നങ്ങൾ, ചില തരത്തിലുള്ള മഹാധമനി, നമ്മുടെ അയോർട്ടയുടെ ചുരുങ്ങൽ, ഈ ഒരു ഇത് ആദ്യഘട്ടത്തിൽ ഈ അസുഖങ്ങളിൽ ഓക്സിജന്റെ അളവ് കുറയാറില്ല. അപ്പോൾ ഈ ഓക്സിജൻ സ്ക്രീനിങ് വെച്ച് ചില എല്ലാ ഹൃദ്രോഗങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള, ഗുരുതരമായിട്ടുള്ള ഹൃദ്രോഗങ്ങൾ പലതും കണ്ടുപിടിക്കാൻ സാധിക്കും.
1: മേഡം, ഇതല്ലാതെ നവജാത ശിശുവിന്റെ മറ്റ് പ്രധാനപ്പെട്ട പരിശോധനകൾ എന്തെല്ലാമാണ്?
0: ജനിച്ചാൽ ഉടനെ ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് നമ്മൾ സാധാരണ ചെയ്യുന്നത് കുഞ്ഞ് ജനിച്ച് 24 മണിക്കൂറിന് ശേഷം കുഞ്ഞ് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആവുന്നതിന് മുമ്പ് തന്നെയാണ്. അതേപോലെ തന്നെ നമ്മൾ വേറെ കുറച്ച് സ്ക്രീനിങ്ങുകൾ നിർബന്ധമായിട്ടും ചെയ്യാറുണ്ട്. ഒന്ന്, കുഞ്ഞിന് വേറെ എന്തെങ്കിലും ജനന വൈകല്യങ്ങൾ ഉണ്ടോ എന്നുള്ള വിഷ്വൽ ബർത്ത് ഡിഫക്ട് സ്ക്രീനിങ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ കുഞ്ഞിന്റെ കേൾവി പരിശോധന. ഇപ്പൊ സർക്കാർ ആശുപത്രിയിൽ, ഹോസ്പിറ്റലിൽ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മൾ നിർബന്ധമായിട്ടും ഹിയറിംഗ് സ്ക്രീനിങ് OAE എന്ന് പറയും, ഹിയറിംഗ് സ്ക്രീനിങ് ചെയ്യാറുണ്ട്. അത് സാധാരണ 24 മണിക്കൂർ കഴിഞ്ഞാണ് ചെയ്യുന്നത്. എത്രയും നേരത്തെ കേൾവിക്കുറവ് കണ്ടുപിടിച്ചാൽ അതിന് തക്കമുള്ള ചികിത്സ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് കുഞ്ഞിന്റെ ഭാവിയിലുള്ള സ്പീച്ചിനെ അത് ബാധിക്കാതെ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതാണ് കുഞ്ഞുങ്ങളുടെ കാലിൽ കുത്തിയുള്ള മെറ്റബോളിക് സ്ക്രീനിങ്. ചില ഇപ്പം നിലവിൽ കേരളത്തിൽ സൗജന്യമായി ചെയ്തു വരുന്ന സർക്കാർ ആശുപത്രിയിൽ 4 തരം ഡിസീസസിനുള്ള സ്ക്രീനിങ് ആണ്. ഈ ടെസ്റ്റ് ചെയ്യുന്നത് കുഞ്ഞ് ജനിച്ച 48 മണിക്കൂറിന് ശേഷമാണ്. അപ്പൊ നമ്മുടെ ഹൈപ്പോതൈറോയിഡിസം, ഗാലക്ടോസീമിയ, G6PD, അഡ്രീനൽ ഹൈപ്പർപ്ലേസിയ, നിലവിൽ ഈ 4 ഡിസീസസിനുള്ള ടെസ്റ്റുകളാണ് ഇപ്പോൾ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ മാസം തികയാതെ 34 ആഴ്ചയിലോ 2 കിലോയിലോ താഴെ തൂക്കം കുറവുള്ള കുഞ്ഞുങ്ങൾക്ക് എല്ലാം നമ്മൾ കണ്ണിന്റെ കാഴ്ചയുടെ റെറ്റിനോപ്പത്തി ഓഫ് പ്രിമച്യൂറിറ്റി എന്നുള്ള സ്പെഷ്യൽ ടെസ്റ്റുകളും നടത്താറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലോ അല്ലെ എല്ലാ ഹോസ്പിറ്റലിലും ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഡിസ്ചാർജിന് മുമ്പ് നിർബന്ധമായി ചെയ്തിരിക്കേണ്ട ടെസ്റ്റുകൾ ഇതൊക്കെ തന്നെയാണ്. ഒന്ന്, വിഷ്വൽ ബർത്ത് ഡിഫക്ട്, ജന്മനുള്ള വൈകല്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ, അതേപോലെ തന്നെ ഈ ഹൃദയത്തിലുള്ള പൾസ് ഓക്സിമെട്രി ടെസ്റ്റുകൾ, പിന്നെ നമ്മൾ കേൾവിക്കുള്ള ഹിയറിംഗ് ടെസ്റ്റ്, കണ്ണിനുള്ള ROP ടെസ്റ്റ്, അത് പ്രിമച്യൂർ ബേബീസിനാണ്, അതുകൂടാതെ കാലേ കുത്തിയുള്ള മെറ്റബോളിക് ഡിസീസ് സ്ക്രീനിങ് ടെസ്റ്റുകൾ. ഇപ്പൊ ഇത്രയുമാണ് നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: മേഡം, ഇതിൽ മറ്റൊരു സംശയമുള്ളത്, ഈ ഗർഭകാലത്ത് അമ്മ കഴിക്കുന്ന മരുന്നുകളോ അമ്മയുടെ ആരോഗ്യസ്ഥിതിയോ കുഞ്ഞിന്റെ ഹൃദയാരോഗ്യത്തെ ബാധിക്കുമോ?
0: ഒരു പരിധിവരെ അത് ബാധിച്ചേക്കാം. ഗർഭാവസ്ഥയിൽ അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില രീതിയിലുള്ള വൈറസ് ബാധകൾ, വളരെ നേരത്തെയുള്ള വൈറസ് ബാധകൾ സംഭവിക്കുകയാണെങ്കിൽ കുഞ്ഞിന് ഹൃദ്രോഗം വരാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് റുബെല്ല എന്നൊരു രോഗം, അമ്മയ്ക്ക് വളരെ സിമ്പിളായിട്ടുള്ള പനിയും ചെറിയ രീതിയിലുള്ള സ്കിന്നിലുള്ള റാഷസും മാത്രമായിട്ടായിരിക്കും വരുന്നത്. പക്ഷെ കുഞ്ഞിനെ അത് വളരെ ഗുരുതരമായിട്ട് ബാധിക്കുകയും കുഞ്ഞിൻ്റെ ഹൃദയത്തെ ബാധിക്കുകയും കാഴ്ചയും കേൾവിയും ഒക്കെ ബാധിക്കാം. അത് കുഞ്ഞിന് കൺജനിറ്റൽ റുബെല്ല സിൻഡ്രോം എന്ന് പറയും. ഇത് നമ്മൾ വാക്സിൻ എടുത്താൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാവുന്ന ഒരു ഡിസീസ് ാണ്. അപ്പൊ ഗർഭിണിയാകുന്നതിന് മുമ്പ് തന്നെ ഈ റുബെല്ല വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കിയാൽ അതൊരു രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ആകാം. അതേപോലെ ഇപ്പം വളരെ സാധാരണമായി നമ്മൾ കണ്ടുവരുന്നത് ഡയബറ്റീസ് ഉള്ള അമ്മമാരാണ്. അപ്പൊ കൺട്രോൾ ഇല്ലാത്ത ഡയബറ്റീസ് തുടക്കം മുതലേ തന്നെ ഉണ്ട്. അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ അങ്ങനത്തെ കുഞ്ഞുങ്ങൾക്കും ഹൃദയത്തെ ബാധിക്കാനുള്ള സാധ്യത നമ്മൾ കാണാറുണ്ട്. അതേപോലെ തന്നെ മരുന്നുകൾ, നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശം പ്രകാരമുള്ള മരുന്നുകൾ മാത്രം എടുക്കുക. അതേപോലെ ഇപ്പം വളരെ മദ്യപാനം, എക്സ്പോഷർ ടു അതർ ടോക്സിൻസ് അങ്ങനെയൊക്കെ വരുന്ന അമ്മമാർക്കും റിസ്ക് കൂടുതലാണ്. അപ്പം നമ്മൾ ഗർഭിണിയായ അമ്മയുടെ ആരോഗ്യം സുരക്ഷിതമാണോ എന്നുള്ളത് ഉറപ്പാക്കണം.
1: മാഡം, അതുപോലെ തന്നെ ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ മാതാപിതാക്കൾ കുട്ടികളെ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
0: കുഞ്ഞിന് ഈ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കണം. അതായത് വേഗത്തിലോ ബുദ്ധിമുട്ടുള്ളോ ശ്വാസോച്ഛ്വാസം വിടുക, പാല് കുടിക്കുമ്പോൾ കുഞ്ഞ് പെട്ടെന്ന് ക്ഷീണിക്കുക, പാല് കുടിക്കുമ്പോൾ അമിതമായിട്ട് തല വേർക്കുക, ചുണ്ടുകളിലോ നാവിലോ നീല നിറം കാണുക, ശരിയായ അളവിൽ ഭാരം കൂടാതിരിക്കുക, ഈ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കുകയും വിദഗ്ധ ചികിത്സ നേടുകയും ചെയ്യേണ്ടതാണ്.
1: മാഡം, ജന്മനാ ഉള്ള കുട്ടികളുടെ ഹൃദയവൈകല്യങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കുന്നതിനായി ഒരു പദ്ധതി ഇന്ന് സർക്കാരിന്റെ കീഴിൽ നിലവിലുണ്ടല്ലോ, ഹൃദ്യം എന്ന പേരിൽ, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: അതെ, കേരളത്തിലെ ഹൃദ്യം പദ്ധതി ഒരു മാതൃകാപരമായ ഒരു സംരംഭമാണ്. 2017 ഇത് ആരംഭിച്ചത്. ജന്മനാ ഹൃദ്രോഗമുള്ള കുഞ്ഞുങ്ങളെ വളരെ വേഗത്തിൽ കണ്ടെത്താനും ചികിത്സ ഉറപ്പിക്കാനും അതിനുള്ള ഫോളോ അപ്പും പിന്തുടരുകയും സഹായം നൽകാനും ഒരു സംസ്ഥാനതല സംവിധാനമാണിത്. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചില എംപാനൽഡ് ആയിട്ടുള്ള ഗവൺമെന്റ് ആശുപത്രികളും

0: പ്രൈവറ്റ് ആശുപത്രിയിലുമുണ്ട്. ഇവിടെ കുഞ്ഞിന്റെ ഹൃദ്രോഗം നേരത്തെ കണ്ടുപിടിക്കുകയും അതിനുള്ള ചികിത്സയും സർജറിക്കുമുള്ള ഫ്രീ ചികിത്സ ആയിട്ട് നൽകുന്നതാണ്. അതുപോലെ തന്നെ ഈ ഹൃദ്രോഗമുള്ള കുഞ്ഞുങ്ങളെ കണ്ടുപിടിച്ച് അവർക്ക് ഫ്രീ ആംബുലൻസ് സർവീസ് ഈ വിദഗ്ധ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ആംബുലൻസ് സർവീസുകളും അവൈലബിൾ ആണ്. ഈ ഒരു പദ്ധതി മുഖേന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് ഇതുവരെ സഹായം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്.
1: മേഡം, അതുപോലെ തന്നെ ഈ ജന്മനാ ഉള്ള ഹൃദയ വൈകല്യങ്ങൾ കണ്ടെത്തുന്നതിൽ മാതാപിതാക്കൾക്ക് വലിയൊരു പങ്ക് വഹിക്കുവാൻ കഴിയില്ലേ? അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ഒന്ന് നമ്മൾ പറഞ്ഞത് തന്നെ, നമ്മൾ ഗർഭിണിയായിരിക്കുന്ന അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഒരുപാട് നമുക്ക് ഇപ്പോൾ അൾട്രാസൗണ്ട് ടെക്നീക്സ് ഒക്കെ വളരെ അഡ്വാൻസ്ഡ് ആണ്. അപ്പൊ ഗർഭാവസ്ഥ അവസ്ഥയിലുള്ള അൾട്രാസൗണ്ട് സ്കാനുകൾ വഴി നമുക്ക് ഒരു പരിധിവരെ കുറെ നമുക്ക് ഈ ജനന വൈകല്യങ്ങളും ഹൃദ്രോഗങ്ങളും കണ്ടുപിടിക്കാൻ സാധിക്കാറുണ്ട്. കുഞ്ഞിനെ നമ്മൾ ജനിച്ചാൽ ഉടനെ വീട്ടിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം നമ്മൾ ചോദിക്കണം: എന്റെ കുഞ്ഞിന് പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് നടത്തിയിട്ടുണ്ടോ? ഇത് വളരെ ലളിതവും വേദനയില്ലാത്തതുമായി ജീവൻ രക്ഷിക്കുന്ന ഒരു പരിശോധനയാണ്. എല്ലാ ഹൃദ്രോഗങ്ങളും കണ്ടുപിടിക്കാനായില്ലെങ്കിൽ പോലും വളരെ അപകടകരമായ ചില പലതും നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. അതേപോലെ നേരത്തെ ചികിത്സ തേടാനും നേരത്തെ തന്നെ സർജറി ചെയ്യാനും ജീവൻ രക്ഷിക്കാനും സഹായമാവും. അതേപോലെ നമ്മൾ ഈ സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്തു വിട്ടാൽ പോലും വീടുകളിൽ കുഞ്ഞു അച്ഛനും അമ്മമാരും വളരെ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. അതായത് കുഞ്ഞിന്റെ നേരത്തെ പറഞ്ഞ സിംപ്റ്റംസ് നമ്മൾ ശ്രദ്ധിക്കണം. കുഞ്ഞിന്റെ വായിലുള്ള നീലനിറം, കുഞ്ഞിന് പാല് കുടിക്കാനുള്ള വിമുക്തത കാണിക്കുക, കൂടുതൽ മയക്കം കാണിക്കുക, അല്ലെങ്കിൽ ശരീരഭാരം കൂടാതിരിക്കുക, ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അപ്പൊ തന്നെ വിദഗ്ധമായിട്ടുള്ള ചികിത്സ തേടേണ്ടതായിട്ടുണ്ട്.
1: കുഞ്ഞുങ്ങളിലെ ഹൃദയവൈകല്യങ്ങളെ കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഡോക്ടർ രാധികയ്ക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: കിസാൻ വാണി.
4: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
3: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
5: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
6: ആകാശവാണി, സമയം 10:15.

രാഗാമൃതത്തിൽ ഇന്ന് നിത്യശ്രീ മഹാദേവൻ പാടിയ കൃതികൾ കേൾക്കാം. വയലിൻ M.R.S. കണ്ണൻ, മൃദംഗം I.ശിവകുമാർ, ഖടം T.H.V. ഉമാശങ്കർ, മുഖർശംഖ് R.രാമൻ. ആദ്യം ത്യാഗരാജസ്വാമികൾ രചിച്ച ബണ്ടുരീതി എന്ന കൃതി കേൾക്കാം. രാഗം ഹംസനാദം.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിത്യശ്രീ മഹാദേവൻ പാടിയ കൃതികൾ. വയലിൻ MBRS കണ്ണൻ, മൃദംഗം IV ശിവകുമാർ, ഖടം THV ഉമാശങ്കർ, മുഖർശംഖ് R രാമൻ.

0: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ, പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു. പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
3: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ആകാശവാണി ഹരിതം. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഹോർട്ടികോർപ്പ് റീജിയണൽ മാനേജർ ശ്രീ ബി സുനിൽ മറുപടി നൽകുന്നു. അദ്ദേഹത്തോടൊപ്പം സ്റ്റുഡിയോയിൽ ജി സന്തോഷ് കുമാർ. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9495563211, ഒരു നമ്പർ കൂടി 9495569321. ഇനി പരിപാടിയിലേക്ക്.
1: ഹരിതം. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, തേനീച്ച വളർത്തൽ, തേൻ സംഭരണം, സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം. ഈ വിഷയത്തെക്കുറിച്ചുള്ള നമ്മുടെ കർഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് ഹോർട്ടികോർപ്പിൻ്റെ റീജിയണൽ മാനേജർ ശ്രീ ബി സുനിലാണ്. അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
2: നമസ്കാരം സാർ.
1: നമുക്കറിയാം കാർഷിക വിളവർദ്ധനവിനും അതുപോലെ തന്നെ കാർഷിക വിളവർദ്ധനവിനെ സഹായിക്കുന്നത് വഴി ലോകത്ത് തന്നെ ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിൽ തേനീച്ചകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അതുപോലെ തന്നെ നമ്മുടെ പുഷ്പിക്കുന്ന ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ പ്രത്യുൽപാദനം, റീപ്രൊഡക്ഷനെ സഹായിക്കുക, പരാഗണത്തിലൂടെ സഹായിക്കുക വഴി നമ്മുടെ പ്രകൃതി ബയോഡൈവേഴ്സിറ്റിയുടെ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിലുമൊക്കെ തേനീച്ചകൾക്ക് വളരെ വലിയ പങ്കുണ്ട്. അപ്പം എന്തുകൊണ്ട് നമ്മൾ തേനീച്ചകളെ വളർത്തണം, അല്ലെങ്കിൽ തേനീച്ച വളർത്തലിൻ്റെ ഒരു പ്രാധാന്യം, ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നമുക്ക് പരിപാടി തുടങ്ങാം.
2: അത് നമുക്കുള്ള നാല് ശോകോ, ഈ തേനീച്ചകൾ മാത്രമല്ല പരാഗണത്തെ സഹായിക്കുന്ന ഷഡ്പദ വിഭാഗത്തിൽപ്പെട്ട ഒട്ടനവധി ജീവജാലങ്ങളുണ്ട്. ഇപ്പം ഷഡ്പദങ്ങൾ കൂടാതെ തന്നെ മറ്റു പക്ഷികൾ, പറവകളുണ്ട്, പല ജീവജാലങ്ങളുണ്ട്. പക്ഷെ അവയൊക്കെ അപേക്ഷിച്ച് തേനീച്ചകൾക്കുള്ള ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ തേനീച്ചകളുടെ ഒരു ശാരീരിക ഘടനയാണ്. ഈ ശാരീരിക ഘടന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വണ്ടുകൾക്കോ തുമ്പികൾക്കോ പൂമ്പാറ്റകൾക്കോ ഇല്ലാത്തൊരു പ്രത്യേകത, ഇതിൻ്റെ ശരീരം ധാരാളം രോമാവൃതമായ ശരീരമാണ്. ഇപ്പോൾ രോമാവൃതമായൊരു ശരീരമായതുകൊണ്ട് തന്നെ ഇത് പൂവിലേക്ക് വരുമ്പോൾ ഈ പൂമ്പൊടി ശരീരത്തിലേക്ക് ശേഖരിച്ചെടുക്കാൻ അനായാസം കഴിയുന്നു എന്നുള്ളതാണ്.
1: അതിലെല്ലാം പറ്റി പിടിച്ചിരിക്കും
2: ശരീരത്തിൽ, രോമാവൃതമായ ശരീരത്തിൽ മുഴുവൻ ഈ പൂമ്പൊടി പറ്റി ഇരിക്കും. അപ്പോൾ അതേ വിഭാഗത്തിൽപ്പെട്ട മറ്റൊരു ചെടിയിൽ അല്ലെങ്കിൽ അതേ വിഭാഗത്തിൽപ്പെട്ട ചെടിയുടെ ഒരു പെൺപൂവിലേക്ക് പോകുമ്പോൾ ഈ പരാഗണം നടത്താൻ അനായാസം കഴിയുന്നു. മറ്റു ഇപ്പോൾ വണ്ടുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വണ്ടുകളുടെ ശരീരം എന്ന് പറയുന്നത് വളരെ ഒരു സ്മൂത്താണ്. അപ്പോൾ അതിനകത്ത് ഈ പരാഗ രേണുക്കൾ പറ്റിയിരിക്കുന്നതിനുള്ള സാധ്യത വളരെ കുറവാണ്. അഥവാ പറ്റിയിരുന്നാലും പറന്നു പോകുമ്പോൾ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത തേനീച്ചക്ക് ഇല്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് തേനീച്ചകളാണ് മറ്റു ജീവജാലങ്ങളെ അപേക്ഷിച്ച് പരാഗണത്തിന് അഭംഗുരമായ പങ്ക് വഹിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയാറുള്ളത് ലോകത്തുള്ള സർവ കൃഷി കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ, കാർഷിക വൃത്തിയുള്ള രാജ്യങ്ങളിലൊക്കെ ഈ കാർഷിക ഉൽപ്പാദന വർധന ഉപാധിയായിട്ട് തേനീച്ചകളെ ഉപയോഗിക്കുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത തേനീച്ചകൾ അവർ പിന്നെ തേൻ ഇപ്പം വണ്ടുകൾ തുമ്പികളൊക്കെ പോലുള്ള ഷഡ്പദങ്ങളാണെങ്കിൽ അവർക്ക് ആവശ്യമായ ആഹാരപദാർത്ഥം മാത്രമേ ശേഖരിക്കുള്ളൂ. പക്ഷേ തേനീച്ചകൾ അങ്ങനെയല്ല. അവയ്ക്ക് വേണ്ട ആഹാരപദാർത്ഥത്തോടൊപ്പം തന്നെ, ഇപ്പോൾ തേനും പൂമ്പൊടി എടുക്കുന്നതിനോടൊപ്പം തന്നെ തൻ്റെ കൂട്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും മറ്റംഗങ്ങൾക്കുമുള്ള ആഹാരപദാർത്ഥവും കൂടി ശേഖരിക്കുന്നു. കൂടാതെ വരാൻ പോകുന്ന തലമുറയ്ക്ക് ആവശ്യമായ ആഹാരപദാർത്ഥവും കൂടി ശേഖരിച്ച് സംസ്കരിച്ച് സംഭരിച്ച് സൂക്ഷിക്കുന്നൊരു ജീവജാലമാണ്. അതുകൊണ്ട് എന്ത് പറ്റും, കൂടുതൽ പുഷ്പങ്ങളിൽ കൂടുതൽ സമയം ചിലവഴിച്ച് ഈ പൂമ്പൊടി ശേഖരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്.
1: പറയാറുണ്ട്
2: ഇങ്ങനെ കിലോമീറ്റർ പോവുകയല്ല, പോയിയും വന്നും പോയിയും വന്ന് നിൽക്കും. പോവുക, കുറച്ച് ദൂരം പോവുക, തേനെടുത്തുകൊണ്ട് വരിക, പൂമ്പൊടി എടുത്തുകൊണ്ട് വരിക, ഇങ്ങനെ പോയി കഴിക്കുമ്പോൾ ഭൂമിക്ക് ചുറ്റുന്ന അത്രയും ദൂരം തന്നെ തേനീച്ചകൾ ഒരു കുറച്ച് തേൻ ശേഖരിക്കാൻ വേണ്ടി തന്നെ സഞ്ചരിക്കേണ്ടി വരുന്നുണ്ട്.
1: നമ്മുടെ ഒരു ശ്രോതാവ് ലൈനിലുണ്ട്. ഹലോ ഹരിതം. ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: ഹലോ, ഞാൻ മുടവണ്ണവിളിൽ നിന്ന് ശിവകുമാറാണ്.
1: ആ, ചോദിച്ചോളൂ ശിവകുമാർ. ബി സുനിലുണ്ട്, നമ്മൾ അദ്ദേഹത്തോട് സംസാരിക്കാം.
2: ആ ശിവകുമാറെ പറഞ്ഞോളൂ.
3: ഹലോ സാറേ, ഈ കരിങ്കലിൻ്റെ ഇടയിൽ ഈ ചെറുതേനീച്ച കൂട് വെച്ചെങ്കിലും അത് എടുക്കാൻ പറ്റുമോ?
2: തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. രണ്ട് വിധത്തിലെടുക്കാൻ പറ്റും. ഒന്ന് നമുക്കത് പൊളിച്ച് അതിൻ്റെ കൂട് തേനീച്ചയുടെ പ്രൊപ്പോളിസും അതിനുള്ള കുഞ്ഞുങ്ങളും അതിൻ്റെ ബാക്കി ഭാഗങ്ങളും എല്ലാം ഒരു പെട്ടിയിലേക്ക് മാറ്റിക്കൊണ്ട് നമുക്ക് എടുക്കാൻ കഴിയും. ഒന്ന് രണ്ട് ഒരു ഒരു ചെറുതേനീച്ച പിടിക്കുന്നുള്ള ട്രാപ്പുണ്ട്, ഒരു ചെറിയ

0: എനിച്ച് പെട്ടിയുണ്ട്, അതിൻ്റെ ചെറിയ ട്യൂബൊക്കെ ഉണ്ട്. ഇത് കണക്ട് ചെയ്തുകൊണ്ട് കുറച്ച് നാൾ, ഒരു 6-7 മാസം കാലം അത് കണക്ട് ചെയ്ത് വെച്ചിരുന്നാൽ തന്നെ അത് കളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഹോർട്ടികോർപ്പിൻ്റെ മാവേലിക്കര തേനീച്ചവളർത്തൽ കേന്ദ്രവുമായി ബന്ധപ്പെടുക, അവ കറക്റ്റായിട്ടത് പറഞ്ഞു തരും കേട്ടോ. ഈ ഒരു സമയത്തുള്ള പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടായിരിക്കും, നമ്മൾ വീഡിയോസൊക്കെ ഉണ്ട്, അത് വേണമെങ്കിൽ
1: കോൺടാക്ട് നമ്പർ
0: ഹോർട്ടികോർപ്പിൻ്റെ മാവേലിക്കര ഓഫീസിൻ്റെ നമ്പറുണ്ട്, അത് ഞാനൊന്ന് പറയാം. 04-7923-56-69 04-7923-56-95
2: ഓക്കെ.
1: ഓക്കെ, ശിവകുമാർ വിളിച്ചത് വളരെ സന്തോഷം. നമ്മൾ തേനീച്ച വളർത്തലിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്.
0: യെസ്, ഈ പ്രത്യേകതകൾക്കൊണ്ട് ഈ പരാഗണത്തെ പരിപോഷിപ്പിക്കുന്ന ഒരു ജീവജാലം എന്നുള്ളതിനെ അവരുടെ ഈ വലിയ പങ്ക് നമ്മുടെ കാർഷിക വിളകളെ ഉൽപ്പന്നം കാർഷിക വിളയുടെ ഉൽപ്പാദനം മാത്രമല്ല മറ്റു കളകളുടെയും, ഇപ്പോൾ കളകളുടെ അതായത് ഭൂപ്രകൃതി സംരക്ഷിക്കുന്നതിന്, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് വലിയ പങ്ക് വഹിക്കുന്ന ഒരു ജീവജാലം. അതാണ് തേനീച്ചകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടാണ് തേനീച്ചകളെ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ള ആശയത്തിലേക്ക് ലോകം നീങ്ങുന്നത്.
1: നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോഴേ ഒരു തേനീച്ച വളർത്തലിൻ്റെ ഒരു പ്രോഗ്രസ് എങ്ങനെയാണ്? താങ്കൾ വർഷങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളെന്നുള്ള നിലയിൽ.
0: ഇത് ഈ തേനീച്ച വളർത്തലിൻ്റെ ഏറ്റവും വലിയൊരു ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിയായ പരിശീലനം ഉണ്ടെങ്കിൽ മാത്രമേ അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ചെറു തേനീച്ച പോലുള്ളത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ, വലിയ തേനീച്ച അതായത് ഇന്ത്യൻ തേനീച്ച പോലുള്ള ജീവ തേനീച്ച, ഇറ്റാലിയൻ തേനീച്ചയൊക്കെ വളർത്തുന്നതിന് നല്ലൊരു ഒരു ശാസ്ത്രീയ പഠനം ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇതിന് നല്ല പരിശീലനം കിട്ടിയാൽ മാത്രമേ ഒരു ശരിയായ രീതിയിൽ തേനീച്ച വളർത്തൽ നമുക്ക് കൊണ്ടുപോകാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് പരിശീലനം വളരെ അത്യന്താപേക്ഷിതമായൊരു കാര്യമാണ്.
1: നമുക്കൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹരിത, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: ഹലോ,
1: ഹലോ, ആരാണ് വിളിക്കുന്നത്?
3: ഇത് ശിവദാസാണ്.
1: ആ, എവിടെ നിന്ന് വിളിക്കുന്നു?
3: നാലാം മൈലിൽ
1: ആ, ശരി ശരി, ചോദിച്ചോളൂ.
0: കൊല്ലം ജില്ല. പറഞ്ഞോ, പറഞ്ഞോളൂ,
1: എന്താണ് സംശയം അറിയേണ്ടത്, ചോദിച്ചോളൂ.
3: എനിക്ക് വളർത്തണമെന്നുണ്ട്, അതിന്റെ തേനീച്ചയും കൂടും കൂടെ എവിടെ നിന്ന് കിട്ടും
0: അറിയാമോ? അല്ല, ചെറുതേനീച്ചയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല. തേനീച്ച കൂടും അതിൻ്റെ ബാക്കിയുള്ള അതിൻ്റെ കാലിക്കൂടും തേനീച്ച ഉൾപ്പെടെയുള്ള കൂടും ഒക്കെ മാവേലിക്കര തേനീച്ച വളർത്തൽ കേന്ദ്രത്തിൽ ലഭ്യമാണ്.
1: കൊല്ലത്ത് എവിടെയെങ്കിലും അദ്ദേഹം താമസിക്കുന്നത്? നാലാം മൈൽ വെളിയം.
0: യെസ് യെസ്. അപ്പോൾ കൊല്ലത്ത് എവിടെയെങ്കിലും ഞങ്ങൾ ഈ തേനീച്ച കോളനി കൊടുക്കുന്ന ദിവസം വേണമെങ്കിൽ അത് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും. ഞാൻ ഇതിൻ്റെ ഫോൺ നമ്പർ പറഞ്ഞിട്ടുണ്ട്, അതിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വിശദ വിവരം കിട്ടും. ഓക്കെ ഓക്കെ, താങ്ക് യു.
1: ഇപ്പം നമ്മൾ തേനീച്ച വളർത്തലിൻ്റെ പ്രാധാന്യത്തെ കുറിച്ച് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്.
0: അത് അതാണ്, അപ്പം പരിശീലനം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഹോർട്ടികോർപ്പ് ഒരു ഇത് 3-ദിന പരിശീലനമുണ്ട്. അത് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്. അത് കഴിഞ്ഞ വർഷം വരെയുള്ള നടന്നുകൊണ്ടിരുന്നു.
1: സംസ്ഥാനത്തെ ഏറ്റവും തേനീച്ച വളർത്തൽ പരിശീലനം നൽകുന്ന ഒരേ ഒരു സ്ഥാപനം നമ്മുടെ കല്ലുമേൽ
0: തേനീച്ച വളർത്തൽ കേന്ദ്രം വഴിയാണ്. വഴിയെങ്കിലും നമ്മൾ ഈ ഓഫ് സ്റ്റേഷണൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കാസർഗോഡ് ജില്ലകളിലെ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ തേനീച്ച പരിശീലനം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, യെസ്, നമ്മുടെ നേതൃത്വത്തിൽ അവിടെ പോയി. ഇപ്പം അവിടുത്തെ കൃഷി ഓഫീസർ ഒരു റിക്വസ്റ്റ് തരികയാണെങ്കിൽ അവിടെ ഒരു 10-30 പേര് പരിശീലനത്തിന് തയ്യാറായി നിൽക്കുകയാണെങ്കിൽ അവിടെ പോയി ചെയ്യാറുണ്ട്. അങ്ങനെ കേരളത്തിലെ വിവിധ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ചെയ്യാറുണ്ട്.
1: ഈ പരിശീലനത്തിൻ്റെ പ്രാധാന്യം വളരെ അത്യാവശ്യമാണെന്ന് താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പം ഈ എത്ര ദിവസത്തെ പരിശീലനമാണ് ഇപ്പം ഒരാൾക്ക്, ഒരു കർഷകന് തേനീച്ച വളർത്തലിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വേണ്ടി വരും?
0: ഒരു 3 ദിവസത്തെ പരിശീലനം മതിയാവും തുടങ്ങാനായിട്ട്. പിന്നീട് ഞങ്ങൾക്ക് 2 പ്രോഗ്രാമുണ്ട്. 1 3-day ട്രെയിനിങ് ഉണ്ട്. അതുകൂടാതെ നാഷണൽ ബീ ബോർഡിൻ്റെ സാമ്പത്തിക സഹായത്തോടെ ഒരു 7 ദിവസത്തെ പരിശീലനമുണ്ട്. അത് റെസിഡൻഷ്യൽ ട്രെയിനിങ് ആണ്. മാവേലിക്കര നമ്മുടെ തേനീച്ച വളർത്തൽ കേന്ദ്രത്തിൽ താമസിച്ച് പഠിക്കുന്നതാണ്. അതിനകത്ത് നമുക്ക് ഈ തേൻ ഉൽപ്പാദനത്തോടൊപ്പം തന്നെ, തേനീച്ച വളർത്തലിനോടൊപ്പം തന്നെ തേൻ സംസ്കരണം, അതിനുള്ള ഇക്വിപ്മെൻറ്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചും, തേനിലെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ചെയ്യുന്നതിനെ കുറിച്ച്, ഇങ്ങനെ ഒരു വിപുലമായ ഒരു പദ്ധതിയാണ് ഈ 7 ദിവസത്തെ പരിശീലനം എന്ന്
1: പറയുന്നത്. ാണ് അവിടെ പരിശീലനം കൊടുക്കുന്നത്?
0: പ്രധാനമായിട്ടും തേനീച്ച വളർത്തൽ എങ്ങനെ കൈകാര്യം, തേനീച്ചകളെ എങ്ങനെ കൈകാര്യം ചെയ്യാം, അത് കുത്തുന്ന ഒരു ജീവജാലമാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് കൈകാര്യം ചെയ്യുന്നതിൽ നമ്മൾ കാണിക്കേണ്ട ശ്രദ്ധ എന്തൊക്കെയാണ്. പിന്നെ ഈ റെഗുലറായിട്ട് ഇത് എല്ലാ ദിവസവും തേനീച്ചക്കൂട് തുറക്കുകയോ അല്ലെങ്കിൽ പരിചരണം നടത്തേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു കൃത്യസമയത്ത് ആഴ്ചയിൽ ഒരു ദിവസം എന്നുള്ള നിലയിൽ

0: അതേപോലെ നമ്മൾ എല്ലാ ആഴ്ചകളും കൃത്യമായിട്ട് അതിൻ്റെ പരിചരണ മാർഗങ്ങൾ നടത്തേണ്ടതാണ്. ഇത് കൂടാതെ തേൻ സംഭരണം, തേൻ ശേഖരണം, കർഷകർ തേൻ ശേഖരിക്കുന്നതിനകത്ത് ഒരു വലിയ ഒരു ഒരു വളരെ അൺഹൈജീനിക് ഇതിലായിട്ടാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് കാണിക്കേണ്ട ഒരു ഒരു ശുചിത്വമുണ്ട്. എത്ര ഭംഗിയായി അല്ലെങ്കിൽ എത്ര പിന്നെ ശാസ്ത്രീയമായി തേനീച്ച തേൻ എങ്ങനെ സംഭരിക്കാമെന്നുള്ളത്, അതൊരു വലിയ പരിശീലനത്തിന് വലിയൊരു സബ്ജക്റ്റായിട്ട് തന്നെ നമ്മൾ ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. മൂന്നാമതായി ഈ തേൻ സംഭരിച്ച് കഴിഞ്ഞ നമ്മൾ ശേഖരിച്ചു കഴിഞ്ഞാൽ ഇതെങ്ങനെ സംഭരിക്കണം, സംസ്കരിക്കണം, ഇതും വലിയൊരു ഒരു ഇതാണ്. ഇപ്പം നമ്മൾ പലപ്പോഴും ശേഖരിക്കുന്നതിനെ ഒരു അതിന് ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ്, അതിനുപയോഗിക്കുന്ന ഡ്രമ്മുകൾ, അതായത് തേൻ ശേഖരിച്ച് വെക്കാൻ സംഭരിച്ച് വെക്കാൻ ഉപയോഗിക്കുന്ന ഡ്രമ്മുകൾ, ഇതൊക്കെ വളരെ വളരെ ശാസ്ത്രീയമായ ഒരു ഒരു ഇതിൽ ഒരു അവബോധത്തോടു കൂടിയല്ല പലപ്പോഴും ഈ ഈ കെമിക്കൽസൊക്കെ വരുന്ന രാസപദാർത്ഥങ്ങൾക്ക് വരുന്ന ക്യാനുകളൊക്കെയാണ് പലപ്പോഴും ശേഖരിച്ച് വയ്ക്കുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ സ്റ്റീൽ പാത്രങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും അഭികാമ്യം. അതല്ലെന്നുണ്ടെങ്കിൽ ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് ക്യാൻ ഉപയോഗിക്കുന്നതായിരിക്കും. ഈ രീതിയിലുള്ള ഒരു ഒരു ഒരു ഒരു ആഹാര പദാർത്ഥം എന്നുള്ള നിലയിൽ നാം തേനിന് കൊടുക്കേണ്ട ഒരു പ്രാധാന്യത്തെ വിളിച്ച് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ പരിശീലനങ്ങൾ നടത്തുന്നത്. അപ്പോൾ സംഭരണ രംഗത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. ഓക്കെ,
1: ഓക്കെ, ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ ഹരിതം, ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: സർ, ഈ തേനീച്ച കൂടി ഇരിക്കുമ്പോഴേ
1: ചോദിച്ചോളൂ, ആരാണ് വിളിക്കുന്നത്?
2: ജയചന്ദ്രൻ, പാലക്കാട് നിന്നാണ്.
0: ജയചന്ദ്രൻ,
2: തേനീച്ച കൂടി ഇരിക്കുമ്പോ ഞാൻ അവിടെ 9 പക്കം കൂട് തുറന്നു റാണിസെൽ എടുക്കാൻ വേണ്ടിട്ട്, റാണിസെൽ എടുത്ത് മറ്റേ കൂടിലേക്ക് വെക്കാൻ വേണ്ടിട്ട്.
0: ശരി,
2: അപ്പൊ നോക്കുമ്പോ അതിലത്തെ ഒരു സെല്ല് വിരിഞ്ഞു, 9 പക്കം തന്നെ വിരിഞ്ഞു.
0: ശരി,
2: എന്നിട്ട് പോലും ഞാൻ മറ്റേ സെല്ലൊക്കെ മുറിച്ചിട്ട് മറ്റേ കൂട് കൂടെ പകർത്താൻ വേണ്ടി വെച്ചു. പക്ഷെ ആ സെല്ലിനെ മറ്റു ഈച്ചകൾ നശിപ്പിച്ചിട്ടുണ്ടാവും.
0: അല്ല, അത് ഈ 9 ദിവസം എന്ന് പറയാൻ കാര്യം എന്താ? 8 നമ്മൾ പറയുന്നത്, 7-8 ദിവസം തന്നെ.
2: ഞാൻ 8 ഒരു ദിവസം വൈകുന്നേരത്താണ് തിരിച്ചത്, വൈകുന്നേരത്ത്.
0: അല്ല, അത് നോക്കണ്ട കാര്യം, നമ്മൾ ഈ ധാരാളം ഈ തേനീച്ച ഉണ്ടായിരിക്കുകയും കാലാവസ്ഥ വളരെ അനുകൂലമായിരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ 8 ദിവസമൊക്കെ ആകുമ്പോൾ ഇത് എമർജ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് നമ്മൾ 8 ദിവസം തന്നെ ഇതിനെ പിന്നെ കട്ട് ചെയ്ത് മാറ്റുന്നതിനും പിരിച്ച് വെച്ച കൂടുകളിലേക്ക് ഈ ക്യൂൻ സെൽസ് നൽകുന്നതിനുമൊക്കെ ശ്രമിക്കുന്നത്. അതുകൊണ്ട് 7-8 ദിവസമാണ് നമ്മൾ ഏറ്റവും അഭികാമ്യമായ ഒരു ദിവസം എന്ന് പറയാം. അത് ഈ കൂടുതലാകുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ക്യൂൻ
2: ആ
0: സമയം വളരെ
2: രാവിലെ
0: തുറന്നു. ഓക്കെ ഓക്കെ,
2: അതെ. അപ്പൊ ഈ മറ്റേ സെല്ല് നശിച്ചിട്ടുണ്ടായിരിക്കോ?
0: അല്ല, അത് നശിപ്പിക്കണമെന്നില്ല. ഒരു ഒരു പക്ഷേ ഈ എല്ലാത്തിനും ഈ അനുകൂല സാഹചര്യങ്ങളാണ്. ഏറ്റവും നല്ല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ക്യൂൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇരിക്കുന്ന അമ്മ മഹാറാണി എന്ന് നമ്മൾ പറയും സാധാരണ, അവരും പകുതിയോളം വരുന്ന, ഏകദേശം 50% വരുന്ന തേനീച്ചകളുമായിട്ട് ഒരു പൊത്തിലേക്ക് പോകും.
2: പോയിട്ടൊന്നുമില്ല,
0: പോയിട്ടില്ല. അപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ നിങ്ങൾ ബാക്കി ചെയ്ത കണക്ക് ചെയ്യുന്ന തന്നെ കറക്റ്റ്.
2: ബാക്കി സെല്ല് മുറിച്ചിട്ട് മറ്റുള്ള കൂടുതലൊക്കെ പറത്തി വെച്ചെടുത്തു, 2-3 റാണിയെ കൊന്ന് റാണിയെ പുതുക്കുകയും ചെയ്തു.
0: ഓക്കെ ഓക്കെ, ആ
2: അത് നാളേക്ക് അറിയുള്ളൂ എന്റെ വിവരം.
0: എന്തായാലും നമ്മൾ പിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 8 തന്നെയാണ്. 8-ാമത്തെ ദിവസം രാവിലെ തന്നെ നമ്മൾ കൂട് പരിശോധിക്കണം. അത് ശരി.
1: ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. ഈ തേനീച്ച പറഞ്ഞ പോലെ നമ്മൾ എല്ലാ ഒരു വർഷത്തിലെ മുഴുവൻ സമയം നമുക്ക് തേൻ എടുക്കാനും അല്ലെങ്കിൽ തേനീച്ചകൾക്ക് ആഹാരം ലഭിക്കുന്ന പൂമ്പടി കിട്ടാനും കിട്ടത്തില്ലല്ലോ. അതിനൊക്കെ ഒരു ഡ്രൈ ഒരു പട്ടണി
0: കാലമൊക്കെ
1: ഉണ്ട്. അപ്പൊ പ്രധാനമായിട്ട് നമ്മൾ തേനീച്ചകൾക്ക് ആഹാരം ലായനി കൊടുക്കേണ്ടുന്ന സമയം, അതിന്റെ ഒരു രീതിയൊക്കെ എങ്ങനെയാണ്?
0: നമ്മളെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഈ പരിശീലനത്തിൽ കൊടുക്കുന്ന ഒരു അടുത്ത കൊടുക്കുന്ന ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഈ തേനീച്ചകളെ എങ്ങനെ സംരക്ഷിക്കുക എന്നുള്ളത്. അതിൽ പ്രധാനമായിട്ട് 3 കാലങ്ങളായിട്ടാണ് തേനീച്ചകൾ സംരക്ഷിക്കുന്നത്. 1, മഴക്കാല പരിചരണം എന്ന് പറയുന്നതുകൊണ്ട്. മഴക്കാലം നമ്മുടെ സാധാരണ നമ്മുടെ തുടങ്ങുന്ന ഒരു മെയ് അവസാനത്തോടെ, അല്ലെങ്കിൽ മെയ്യോട് സ്റ്റാർട്ട് ചെയ്യും. മഴക്കാലമല്ല, അതിൻ്റെ പഞ്ഞകാലം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മേയൊക്കെയാവും. മെയ്യോടുകൂടി ജൂണോടുകൂടി നമുക്ക് മഴ വലിയ തോതിലുണ്ടാവും. അപ്പോൾ ആ കാലത്ത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, ഇപ്പം നമ്മുടെ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ അനുസരിച്ച്, പ്രകൃതിയുടെ പ്രത്യേകത അനുസരിച്ച് ഓഗസ്റ്റിലൊക്കെ ചിങ്ങത്തിലൊക്കെ നല്ല മഴയുണ്ടായിരിക്കും. അപ്പോൾ അത് ആ കാലഘട്ടത്തിൽ തേനീച്ച പരിരക്ഷിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള കൃത്യമായൊരു ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. ഇത് പരിശീലനത്തിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഗൈഡ് ലൈൻ കറക്റ്റായിട്ട് പാലിക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധിവരെ തേനീച്ചകളുടെ പോക്ക്, അതായത് കൂട് ഉപേക്ഷിച്ച് പോക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ നമ്മളിവിടെ നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മഴക്കാല പരിചരണ സമയത്ത് മഴക്കാലത്ത് നമുക്ക് ആഹാര പദാർത്ഥം കൊടുക്കാൻ കഴിഞ്ഞ കൃത്രിമ ആഹാരം പഞ്ചസാര ലായനി കൊടുത്ത് വളർത്തുന്നുണ്ട്. പക്ഷേ തേനീച്ചയ്ക്ക് ആ സമയത്ത് പൂമ്പടിയും വളരെ കുറവാണ്. പൂമ്പടി ഇല്ലാത്തൊരു ഒരു ഒരു സമയമാണത്. മറ്റൊരു ഗുണമുള്ളത് എന്താണെന്ന് വെച്ചാൽ തെങ്ങിൽ ധാരാളം പൂമ്പടി ഉണ്ടായിരിക്കും
1: ഈ മഴക്കാല സമയത്ത്.
0: മഴക്കാലം തെങ്ങിന് എല്ലായ്പ്പോഴും ഈ പൂങ്കുല ഉണ്ടായിരിക്കും ഒരു കാലഘട്ടമുള്ളൂ. അതുകൊണ്ട് എപ്പോഴും പൂമ്പടി ഉണ്ടായിരിക്കും. അതുകൊണ്ട് മഴക്കാല പരിചരണത്തിൽ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെങ്ങും തോപ്പുകളിൽ തേനീച്ചകളെ സ്ഥാപിച്ചിരുന്നാൽ ഇതിന് മഴക്കാലത്ത് ഈ തേൻ കൂടുപേക്ഷിച്ച് പോകുന്നതും ആഹാര പദാർത്ഥത്തിൻ്റെ ദൗർലഭ്യം മൂലം കൂടില്ലാതാകുന്നതും ഒക്കെ ഒഴിവാക്കാൻ പറ്റും.
1: ഈ റബ്ബർ സ്റ്റേറ്റ് റബ്ബർ മരങ്ങൾക്കിടയിൽ വളർത്തുന്ന തേനീച്ചകളുണ്ടല്ലോ, അവയുടെ അതിൻ്റെ ഒരു പ്രത്യേകത അത് എങ്ങനെയാണ്?
0: റബ്ബർ മരങ്ങളിലെ ഈ പറഞ്ഞ അതേ പ്രശ്നമുണ്ട്. റബ്ബറിലാണ് ഏറ്റവും കൂടുതൽ തേൻ ലഭിക്കുന്നത്. ഈ കിട്ടുന്ന കാലാവസ്ഥ, ഈ കാലം എന്ന് പറയുന്നത് ഏകദേശം ജനുവരി കഴിഞ്ഞ് അതായത് ഫെബ്രുവരി, ഇപ്പം സൗത്തിലും നോർത്തിലും അല്പ വ്യത്യാസം വരും എങ്കിലും ഒരു ഫെബ്രുവരി തൊട്ട് തുടങ്ങാം. ഫെബ്രുവരി മാർച്ച് കുറേ ഏപ്രിലിൻ്റെ കുറച്ച് ഭാഗം കുറച്ച് സമയം ഇത്രയും സമയത്ത് തേൻ ലഭ്യമാവുള്ളൂ. പക്ഷേ ബാക്കിയുള്ള 9 മാസവും തേനീച്ചയ്ക്ക് ഈ റബ്ബറിൽ നിന്ന് യാതൊന്നും ലഭിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഒരു കാലഘട്ടം മുഴുവൻ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന റബ്ബർ തോട്ടങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള തേനീച്ച വളർത്തൽ എന്നാണ്. അതൊരു വലിയ പരാജയമാണ്. ഈ റബ്ബർ തോട്ടങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ തേനീച്ച വളർത്താൻ നിൽക്കുമ്പോൾ 9 മാസത്തേക്ക് ഇതിന് ആഹാരത്തിൻ്റെ ദൗർലഭ്യം അനുഭവപ്പെടും. അതുകൊണ്ട് ഇപ്പം റബ്ബർ തോട്ടങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വൻകിട രീതിയിൽ തേനീച്ച കൃഷി നടത്തുന്നവരെല്ലാവരും ഈ ഓഫ് സീസൺ മാനേജ് ചെയ്യുന്നതും വളർച്ചാകാലം മാനേജ് ചെയ്യുന്നതും തെങ്ങും തോപ്പിൽ വെച്ചിട്ടാണ്. എന്നിട്ട് സീസണാകുമ്പോൾ ഇത് മൈഗ്രേറ്റ് ചെയ്യും. തെങ്ങുതോപ്പി വെച്ച് തേനീച്ചകളെ വളർത്തി അത് സെറ്റാക്കി എല്ലാ തേനെടുക്കാനുള്ളൊരു പാകമാക്കിയ ശേഷം ഒരു ജനുവരിയൊക്കെ ആകുമ്പം ഇത് നേരെ റബ്ബർ തോട്ടത്തിലേക്ക് മാറ്റും. അങ്ങനെ മൈഗ്രേറ്ററി ബീ കീപ്പിംഗ് ആണ് കേരളത്തിൽ വളരെ എഫക്റ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു.
1: നമ്മുടെ ഒരു ശ്രോതാ കൂടി ലൈനിലുണ്ട്.
2: ഹലോ
1: ഹലോ ഹരിതം, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആരാണ്? എവിടെ നിന്ന് വിളിക്കുന്നു? ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്?
2: സാർ, നമ്മളൊരു തേൻ സംസ്കരണമായിട്ട് ബന്ധപ്പെട്ട് സംശയം ചോദിക്കാൻ വേണ്ടിയാ വിളിച്ചത്.
0: ചോദിച്ചോളൂ.
2: നമ്മള് സാധാരണ കൺവെൻഷണൽ ഗ്രേഡിൽ തേൻ സംസ്കരിക്കുന്ന, അതായത് ഡബിൾ ബോയിൽ ചെയ്ത് സംസ്കരിക്കുന്നതാണോ ഒരു ഹണി സംസ്കരണ യൂണിറ്റിൽ തേൻ സംസ്കരിച്ചെടുക്കുന്നതാണോ നമുക്ക് കൂടുതൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമായി മാറുന്നത്?
0: അത് ഇപ്പം സാധാരണഗതിയിൽ കർഷകർ ചെയ്യുന്നൊരു കാര്യമാണ് ഡബിൾ ബോയിലിംഗ്. വെള്ളം ചൂടാക്കിയിട്ട് ആ വെള്ളത്തിൻ്റെ ചൂട് തേനിലേക്ക് കൊടുത്തുകൊണ്ട് തേൻ സംസ്കരിച്ചെടുക്കുന്നൊരു മാർഗം പഴയ കാലം തൊട്ട് ചെയ്തു വരുന്നതാണ്. അതിന് വരുന്നൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജലാംശം നിയന്ത്രിച്ച് നിർത്താനായിട്ട് ആ പ്രോസസ്സിലൂടെ നടക്കില്ല. ഇതിനകത്ത് വന്ന് നിൽക്കുന്ന ഈ ഇൻസെക്ട്സിൻ്റെ ബോഡി പാർട്സോ അല്ലെന്നുള്ള ബി വാക്സിൻ്റെ പാർട്ടിക്കിൾസോ പോളൻ്റെയൊക്കെ ഇതുണ്ടെങ്കിൽ ഇത് സെപ്പറേറ്റ് ചെയ്താൽ എടുക്കുക. ഈ ചൂടായി കഴിയുമ്പം കുറച്ച് ഡൈലൂട്ട് ആവും, ഡെൻസിറ്റി വളരെ കൂടുതലാണല്ലോ തേനിന്. അപ്പോൾ ആ ചൂടായി കഴിയുമ്പോൾ ഡെൻസിറ്റി കുറയും. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് അരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിനകത്തുള്ള കുറേ അഴുക്കുകൾ മാറ്റിക്കളയാം എന്നുള്ളതല്ലാതെ ഇതിലെ ജലാംശം വലിയ തോതിലൊന്നും കുറയ്ക്കാനായിട്ട് നമ്മുടെ ഈ കൺവെൻഷണൽ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് പ്രോസസ്സ് ചെയ്താൽ കഴിയില്ല. അവിടെയാണ് നമുക്കൊരു ഒരു ഹണി പ്രോസസ്സിംഗ് പ്ലാന്റ് പോലുള്ള അല്ലെങ്കിൽ അത്യാധുനിക രീതിയിൽ തേൻ സംസ്കരിക്കാനുള്ള ഉപാധികൾ ഉപയോഗിച്ചുകൊണ്ട് തേൻ സംസ്കരിക്കുന്നത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അക്ബാർക്ക് പോലുള്ള അല്ലെങ്കിൽ FSSAI പോലുള്ള ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പോലുള്ള ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ നമ്മൾ ഹണി കൊടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെയും അവരുടെ പ്രധാനപ്പെട്ടൊരു റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20% ജലാംശം ആണോന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ഇന്ത്യൻ തേനീച്ച കേരളത്തിൽ കിട്ടുന്ന തേനിൽ ഏകദേശം ജലാംശം 22, 23, 24 ആയിരിക്കും. അത് കുറയ്ക്കുകയും വേണം. അതിനാണ് നമ്മൾ ഈ മെഷീൻ സംസ്കരണം അല്ലെങ്കിൽ ഒരു നമ്മുടെ ആധുനിക മാർഗത്തിലുള്ള സംസ്കരണ മാർഗങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നത്. ഓക്കെ, താങ്ക് യു.
2: ഹലോ
0: ഹലോ, ആ പറഞ്ഞോളൂ. ഉണ്ട്, മാവേലിക്കരയാണ് നമ്മുടെ ഹോർട്ടികോർപ്പിൻ്റെ തേൻ സംസ്കരണ യൂണിറ്റ് ഉള്ളത്. അതുവഴിയാണ് നമ്മൾ കഴിഞ്ഞ ഒരു 8-9 വർഷമായിട്ട് തേൻ സംസ്കരിച്ച് പോകുന്നത് ഈ മാവേലിക്കരയുള്ള തേൻ സംസ്കരണ യൂണിറ്റ് വഴിയാണ്.
2: അവിടെ വിവിധ ഉൽപ്പന്നങ്ങൾ, അതായത് തേനിന്റെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ഒത്തിരി കിട്ടുന്നതായി ചക്ക, ചക്കത്തേൻ, ഇഞ്ചിത്തേൻ
0: ഉണ്ട്. അതൊരു വാല്യൂ അഡീഷണൽ യൂണിറ്റ് തന്നെ ഉണ്ട്. ഈ തേനിൽ നിന്ന് തേനും മറ്റും നമ്മുടെ പ്രകൃതിയിൽ ലഭിക്കുന്ന, നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളെ സംസ്കരിച്ചെടുക്കുന്നതിനുള്ള ഒരു അത്യാധുനിക നൂതന ടെക്നോളജി കൂടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഹോർട്ടികോർപ്പ്. ചക്കയും മാങ്ങയും പൈനാപ്പിളും ഒക്കെ നമുക്ക് തേനിൽ സംസ്കരിച്ചെടുക്കുന്ന ഒരു ഒരു ഒരു ഇൻഫ്യൂഷൻ ടെക്നോളജി എന്ന് പറയുന്ന, അതിനാവശ്യമായ ഇക്വിപ്മെൻറ്സും മാവേലിക്കര ഉണ്ട്.
2: ഇത്

0: ഡിസ്ട്രിബ്യൂഷൻ ലെവലിൽ അല്ലെ ഹോൾസെയിൽ ആയിട്ടൊക്കെ നമുക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നതിനോ എടുക്കുന്നതിനോ ഉള്ള
1: ആ തീർച്ചയായിട്ടും അതിന് അതിൻ്റെ അതിന് ഒരു ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് റിക്വസ്റ്റ് ചെയ്യുന്നവർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ, അതല്ല വേറെ ഏതെങ്കിലും രീതിയിലുള്ള മാർക്കറ്റിംഗ് ആണെങ്കിൽ ചെയ്യുന്നുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ
2: ഗണേഷ്, വിളിച്ചത് സന്തോഷം. ഇപ്പം നമ്മൾ താങ്കൾ സൂചിപ്പിക്കുന്നുണ്ട് ഈ തേൻ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ആധുനിക സാങ്കേതിക വിദ്യകളുടെ ഉപയോഗിച്ചിട്ടുള്ള സംസ്കരണം. അപ്പോൾ അതിന് ഇപ്പം നമ്മുടെ മാവേലിക്കര തേനീച്ച വളർത്തൽ കേന്ദ്രത്തിലതിനുള്ള സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ സാധാരണ ഒരു കർഷകന് അദ്ദേഹം ശേഖരിക്കുന്ന അല്ലെങ്കിൽ സംഭരിക്കുന്ന തേന് അവിടെ കൊണ്ടുവന്ന് ആ ആധുനിക രീതിയിൽ സംസ്കരിച്ച് എടുക്കാൻ കഴിയുമോ?
1: തീർച്ചയായിട്ടും. നമുക്കിപ്പോൾ കേരളത്തിലുള്ള കർഷകരെ ഈ ഈ മേഖലയിലുള്ള, അതായത് ഈ നമ്മുടെ ഈ സൗത്ത് പാർട്ടിലുള്ള തെക്കൻ മേഖലയിലുള്ള മിക്കവാറും എല്ലാ തേനീച്ച കർഷകരും, വലിയ തോതിൽ തേനീച്ച കൃഷി ചെയ്യുന്ന കർഷകരെല്ലാം തേൻ സംസ്കരിക്കുന്നത് മാവേലിക്കര കൊണ്ടുവന്ന് തന്നെയാണ് സംസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊരു 1 kg ന് 13 രൂപയാണ് ഈടാക്കുന്നത് ഈ സംസ്കരിച്ച് കൊടുക്കുന്നതിന്. അപ്പോൾ 100 kg സംസ്കരിച്ച് കഴിഞ്ഞാൽ കുറച്ച് ലോസ് ഉണ്ടാവും. ഈ മോയ്സ്ചർ റിഡക്ഷൻ വരുമ്പോൾ ഒരു കുറച്ച് കുറവുണ്ടായിരുന്നു, ഒപ്പം തന്നെ അതിനകത്തുള്ള അഴുക്കുകൾ മാറിക്കഴിയുമ്പോൾ കുറച്ച് കുറവുണ്ടാവും, അത്രയേ ഉള്ളൂ. എന്നാലും അത് വളരെ സന്തോഷകരമായി അവർക്ക് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ട്.
2: അത് ഈ തെക്കൻ മേഖലകളിൽ മാത്രമേ ഉള്ളൂ, വടക്കോട്ടൊക്കെ
1: വടക്കോട്ടൊക്കെ വയനാട് നിന്നൊക്കെ വരുന്നുണ്ട്. അല്ലല്ല, പിന്നെ ഈ പല പ്രൈവറ്റ് ഫേംസിനും ഉണ്ട്, കോഴിക്കോടൊക്കെ ഉണ്ട്, കോഴിക്കോടുണ്ട്, കണ്ണൂരുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് എഫ് പി ഒക്കെ വയനാടുള്ള അവരൊക്കെ ഇവിടെ കൊണ്ടുവന്നാണ് ചെയ്യുന്നത്.
2: ഓക്കെ. അപ്പോൾ ഈ തേൻ സംസ്കരണം, സംഭരണം, അതുപോലെ തന്നെ ഇത് പാക്കിങ് ഒക്കെ ഉണ്ടല്ലോ. നമ്മൾ താങ്കൾ ഇടയ്ക്ക് സൂചിപ്പിക്കുകയുണ്ടായി നമ്മൾ ഇത് തേൻ സ്റ്റോർ ചെയ്യുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ, അതിന് ആവശ്യമായിട്ടുള്ള പ്ലാസ്റ്റിക് ഈ
1: കണ്ടെയ്നേഴ്സ്
2: ഒക്കെ ഉപയോഗിക്കുമ്പോൾ, ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിലൊക്കെ സ്റ്റോർ ചെയ്യുന്ന സാധനങ്ങൾ എത്ര വർഷം കേടുകൂടാതിരിക്കും? അതുപോലെ അതിന് അത് ആരോഗ്യത്തിന് ഹാനികരമാണ്?
1: ആരോഗ്യത്തിന് ഹാനികരമാണ്. കാര്യം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന പ്ലാസ്റ്റിക്കും ഉണ്ട്, ഉപയോഗിച്ചുകൂടാത്ത പ്ലാസ്റ്റിക്കും ഉണ്ട്. പലപ്പോഴും നമ്മൾ അതിനെ പരസ്പരം ശ്രദ്ധിക്കാറില്ല, ഇത് കഴിയുന്നതാണോ കഴിയാത്തതാണോ. ഇപ്പോൾ ഒന്നിട്ട് ഒരു പ്രാവശ്യം മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങളുണ്ട്, പക്ഷേ ദീർഘനാൾ ഉപയോഗിക്കാൻ കഴിയുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങളുണ്ട്. അപ്പം നമ്മളെപ്പോഴും ഇതിന് ഫുഡ് ഗ്രേഡ് ഉള്ള പ്ലാസ്റ്റിക് അല്ലേ നമ്മൾ സൂക്ഷിക്കാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ സ്റ്റീൽ പാത്രങ്ങൾ അല്ലെങ്കിൽ ഗ്ലാസ്, ചില്ല് ഗ്ലാസ്, ഇത് മൂന്നാണ് പ്രധാനമായിട്ടും തേൻ സംഭരിക്കാൻ കഴിയുന്ന. സ്റ്റീൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ 304 എന്ന് പറയുന്ന സ്പെസിഫിക്കേഷനോട് കൂടിയുള്ള സ്റ്റീൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട് തേൻ ഏതിൽ സംഭരിച്ച് വെക്കണമെന്നുള്ളത്. പഴയ കാലത്ത് നമ്മൾ ഭരണികളിലായിരുന്നു ഉപയോഗിച്ചിരുന്നത്. കൂടുതൽ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത്
2: ഏറ്റവും ഉത്തമം ഏതാണ്?
1: എപ്പോഴും സ്റ്റീലാണ്, സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ എപ്പോഴും സ്റ്റീലാണ് നല്ലത്. നമുക്ക് ചെറിയ തുള്ളി റീറ്റെയിൽ സെയിലിനൊക്കെ ഉപയോഗിക്കുന്ന 1 kg, 1.5 kg ഒക്കെയാണ് ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് ക്യാനുകൾ ഉപയോഗിക്കാം.
2: ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളിൽ സ്റ്റോർ ചെയ്യുന്ന തേന് എത്ര നാൾ കേടുകൂടാതെ ഇരിക്കും?
1: തേനെ കേട് വരുന്നതല്ല, നമ്മളിപ്പം അക്മാർക്ക് വിഭാവനം ചെയ്യുന്ന അതിൽ ചേഞ്ച് ഒന്നും വരില്ല. പക്ഷേ ഈ ഇതിനകത്തുള്ള രാസമാറ്റങ്ങൾ, ഡയോക്സിൻ പോലുള്ള വസ്തുക്കൾ ഉണ്ടാകുന്നുണ്ട്, അത് തേനിൽ കലരാനുള്ള സാധ്യതയുണ്ട്. ഈ ഇൻഫീരിയർ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണെങ്കിൽ അത് ഒരിക്കലും ആഹാര പദാർത്ഥങ്ങൾ സ്റ്റോർ ചെയ്യാം അല്ല. ഇത് നമ്മളെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഒക്കെ റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്, ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്.
2: ഈ ആധുനിക രീതിയിൽ സംസ്കരിച്ച തേനെ ഇപ്പം നമ്മൾ ഗ്ലാസ് സംഭരണികളിൽ സൂക്ഷിച്ചാൽ അത് എത്ര നാളായാലും കേടുകൂടാതെ ഇരുന്നു?
1: കേടുകൂടാതിരിക്കും എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു ഭക്ഷണ പദാർത്ഥം നമുക്ക് മാർക്കറ്റിൽ കൊടുക്കാൻ പറ്റില്ല, ദീർഘനാൾ കേടുകൂടാതിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ അക്മാർക്കൊരു ഒരു ഒരു ലൈഫ് വെച്ചിട്ടുണ്ട്. എക്സ്പയറി ഡേറ്റ് 18 മാസമാണ്, 1.5 വർഷമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഇത്
2: ഉപയോഗിച്ച്
1: കഴിഞ്ഞാൽ ഇല്ലാന്നുണ്ടെങ്കിൽ അത് സബ്സ്റ്റാൻഡേർഡ് ആണ്, പിന്നെ ഉപയോഗിക്കാൻ പാടില്ല.
2: ഓക്കെ. ഇപ്പം നമ്മൾ തേനീച്ച വളർത്തലിൻ്റെ വിവിധ പദ്ധതികൾ ഇപ്പം ഹോർട്ടിക്കോർപ്പ് ചെയ്യുന്ന സേവനങ്ങളെ കുറിച്ചൊക്കെ ഇടയ്ക്ക് സൂചിപ്പിക്കുന്നുണ്ട്. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ ഇവിടുത്തെ തേനീച്ച വളർത്തലിനുള്ള പ്രോത്സാഹന പദ്ധതികൾ നടപ്പാക്കുന്നുണ്ടോ?
1: സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ മേജർ പ്രോജക്റ്റ് എന്ന് പറയുന്ന പോളിനേഷൻ സപ്പോർട്ട് ത്രൂ ബീ കീപ്പിംഗ് എന്നുള്ളതാണ്. ഇതിലൂടെയാണ് നമുക്ക് ഒരു 40% സബ്സിഡിയിൽ തേനീച്ച കോളനികൾ അനുബന്ധ ഉപകരണങ്ങളും കർഷകർക്ക് വിതരണം ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പോൾ നടക്കുന്ന ഒരു മേജർ SHM ഒരു മേജർ പ്രോജക്റ്റാണത്. അതിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
2: അതിൻ്റെ എങ്ങനെയാണ് കർഷകർ ഇതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ്
1: കർഷകർ സമീപിക്കേണ്ടത്? കർഷകർ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ഈ ആപ്ലിക്കേഷൻ ഫോം അവർ കർഷകർ തന്നെ ഫിൽ ചെയ്ത് സ്ഥലത്തെ അവരുടെ ആരാണോ കൃഷി ഓഫീസർ അല്ലെങ്കിൽ കൃഷിഭവനിൽ കൊടുത്ത് അത് റെക്കമെൻഡ് ചെയ്ത് ഹോർട്ടിക്കോർപ്പിൽ തരുന്നവർക്കാണ് കൊടുക്കുന്നത്. അതിൽ ഞങ്ങൾ ഇന്ത്യൻ തേനീച്ച, നമ്മൾ വളർത്തുന്ന തേനീച്ചയ്ക്കാണ് ഈ പരിശീലന ഘടകമായതുകൊണ്ട് പരിശീലനം സിദ്ധിച്ചവർക്കാണ് ഇത് കൊടുക്കാറുള്ളത്.
2: ഓക്കെ. ഓക്കെ, അത് അതെങ്ങനെയാണ്?

0: എന്തെങ്കിലും പ്രത്യേക സമയം പരിധി ഉണ്ടോ? അങ്ങനെയാണ് അതിന്റെ?
1: ആ നമുക്കിത് കൊടുക്കാൻ തേനീച്ച വിതരണം ചെയ്യാൻ കഴിയുന്ന ഏറ്റവും അനുയുക്തമായ ഒരു സമയം എന്ന് പറയുന്നത് ഈ ഓഗസ്റ്റ് മാസം മുതലാണ്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഈ സമയമാണ് ഏറ്റവും നല്ലത്. പക്ഷെ പലപ്പോഴും നമ്മുടെ ഈ സ്കീമിൻ്റെയൊക്കെ ഒരു പ്രത്യേകത കൊണ്ട് ഈ ഫണ്ട് അലോക്കേഷൻ്റെ ഇതൊക്കെ കൊണ്ട് അത് ചിലപ്പോൾ അങ്ങ് നീണ്ടുപോകാം, ജനുവരിയിൽ ഫെബ്രുവരിയിലൊക്കെ ആകുന്നുണ്ട്. പക്ഷേ ജനുവരിയിൽ കൊടുത്താലും ആ വർഷം അവർക്ക് തേനെടുക്കാൻ കഴിയില്ലെന്നേ ഉള്ളൂ, നെക്സ്റ്റ് ഇയറിൽ എടുക്കാൻ കഴിയും, നല്ല പഠിക്കാനും കഴിയും.
0: ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ ഹരിതം, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ആ നമസ്കാരം, എന്റെ പേര് ശിവകുമാർ, ഞാൻ വിളിക്കുന്നത് പള്ളിപ്പുറത്തു നിന്നാണ്.
0: ഓക്കെ,
2: അപ്പോ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നത്, ഞങ്ങളുടെ എനിക്കൊരു റിലേറ്റഡ് സംശയമുണ്ട്. നമ്മുടെ വീടിനടുത്തൊരു തെങ്ങ് ഉണങ്ങി നിൽക്കുകയാണ്. അപ്പൊ അതില് ഒരു രണ്ടു മൂന്ന് വർഷമായിട്ട് ഒരു 10-15 അടി മുകളിലായിട്ട് ഒരു പൊത്തുണ്ട്. ആ പൊത്തില് തേനീച്ചകളുണ്ട്. അപ്പൊ ഇത് മുറിക്കുന്നത് നമുക്കൊരു പ്രശ്നമായിരിക്കും. അപ്പൊ അത് എന്താണ് അതിന് ചെയ്യാൻ പറ്റുന്നത്? ഒരു കൂട് വെച്ചിട്ട് അതിനെ ആകർഷിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ കാരണം തെങ്ങ് ഉണങ്ങി നിൽക്കുകയാണ്, ഓൾമോസ്റ്റ് കുറച്ച് പച്ച 1-2 ഓല മാത്രമേ ഉള്ളൂ.
1: സാറേ, അതിന് അതിന് ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ 15 അടി പൊക്കത്തിൽ നമുക്ക് കയറി നിൽക്കാൻ പറ്റുമോ?
2: ഹലോ,
1: അതിൽ കയറി നിൽക്കാൻ പറ്റുമോ? ഈ മുകളിലെ തെങ്ങിലേക്ക്, തെങ്ങിൻ്റെ അടുത്തേക്ക് നമുക്ക് എത്താൻ പറ്റുമോ? ഈ പുത്തിനടുത്തേക്ക് എത്താൻ പറ്റുമോ? അങ്ങനെയുള്ള സൗകര്യത്തിലാണോ നിൽക്കുന്നത്?
2: അല്ല, മരത്തിന് അടുത്തേക്ക് എത്താം, പക്ഷേ അത് ഹൈറ്റിലാണല്ലോ. അപ്പോ
0: അല്ല, അദ്ദേഹം ചോദിച്ചത് ഈ തെങ്ങയിൽ ആള് കയറുന്നതിന് കുഴപ്പമുണ്ടാവോ? തെങ്ങ് പിഴുത് വീഴുക അങ്ങനെ സാധ്യതയുണ്ടോ?
1: അങ്ങനെയാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും കാര്യം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് പൊത്ത് ചെറുതായിട്ട് പൊളിച്ചിട്ട് ഇതിന്ന് എടുത്ത് കൂട്ടിലേക്ക് മാറ്റി വെക്കാൻ പറ്റും.
2: ഓ ശരി.
1: പിന്നെ വളരെ സാവകാശം, അതായത് വൈകുന്നേരം അങ്ങനെ വളരെ സാവകാശം കയറക്ക് കെട്ടി ഇങ്ങനെ മറിച്ചിടാതെ കെട്ടി പതുക്കെ ഇറക്കി.
2: ഇത് മൊത്തം പൊത്തിനെ ഉള്ളിലാണ്,
1: അത് കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. ഇത് നമുക്ക് ചെയ്യാൻ ഇന്ന് ചെയ്യാൻ പറ്റുന്ന സൗകര്യത്തിന് കിട്ടുവാണെങ്കിൽ ഈ ചെറുതായിട്ട് ഈ പൊളിച്ചിട്ട് ഉള്ളി അങ്ങനെ ഉപയോഗിച്ച് പൊളിച്ചിട്ട് ഇതിന് തേനീച്ച എടുത്ത് നമുക്ക് ഉള്ളിലേക്ക് മാറ്റാൻ പറ്റും. സാർ, നമ്മൾ പൊത്തിൽ നിന്ന് അങ്ങനെ എടുക്കാറുണ്ട്?
2: ഇല്ല ഇല്ല ഇല്ല, നമുക്കതുകൊണ്ട് ഉപയോഗമൊന്നും ഇല്ല എന്ന് പറഞ്ഞാല് ഉപദ്രവിക്കുമല്ലോ.
1: ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ എന്നാ ഞാൻ പറഞ്ഞത്.
0: എങ്ങനെയാണ് തെങ്ങ് പിഴുത് താഴെ ഇട്ടിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ?
1: അത്രേ ഉള്ളൂ.
0: താഴെ അല്ല, തെങ്ങ് നിലനിർത്തിക്കൊണ്ട് തന്നെ
1: അല്ലാണ്ട് തെങ്ങിന്റെ പൊത്തെന്ന് പറഞ്ഞാൽ വളരെ കട്ടിയുള്ളത്, അത് നമുക്ക് അത്ര പെട്ടെന്ന് ഒരു പഴയ തെങ്ങൊക്കെ ആണെങ്കിൽ നല്ല കട്ടിയായിരിക്കും. അപ്പോൾ പൊളിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായി. താഴെ വീണ് കഴിഞ്ഞാൽ ഉച്ച സ്ഥലമൊക്കെ വെച്ച് കട്ടി ചെയ്തൊക്കെ എടുക്കാം.
0: താഴെ വീഴുമ്പോഴത്തേക്ക് ഇതെല്ലാം പറഞ്ഞു ഉണ്ടാവുമെന്നാണ് അദ്ദേഹത്തിന്റെ ഭയം. ആ
1: പെട്ടെന്ന് വീട്ടിടായിരുന്നു.
2: ഓക്കെ
0: ഓക്കെ, വിളിച്ചത് സന്തോഷം. ഈ തേൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക, അത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു അതിനുള്ള പരിശീലനവും നമ്മുടെ തേനീച്ച വളർത്തൽ നൽകുന്നുണ്ട്.
1: 7 ദിവസ നാഷണൽ ബീ ബോർഡിൻ്റെ ഒരു സഹായത്തോടെ നടക്കുന്ന 7 ദിന പരിശീലനമുണ്ട്, ഒരാഴ്ച നീണ്ടിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെല്ലാം നമുക്ക് ലഭ്യമാകുന്ന, കേരളത്തിൽ ലഭ്യമാകുന്ന മിക്കവാറും എല്ലാ പഴങ്ങളും, ചില പച്ചക്കറികൾ, ഇഞ്ചി, പിന്നെ മഞ്ഞൾ, ഇതൊക്കെ ചേർത്തുള്ള തേൻ, ഇതൊക്കെ ഉണ്ടാക്കുന്ന എല്ലാം നമ്മൾ ഈ പരിശീലനത്തിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്.
0: എന്തൊക്കെയാണ്, ഏതൊക്കെ തരം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ഇപ്പോൾ അവിടെ?
1: ഇപ്പം ഇതിനകത്ത് ഇൻഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടാണ്. അതായത് തേൻ ഒരു ഹൈലി ഹൈഗ്രോസ്കോപ്പിക് ആണ്, ഒന്ന്. 2, ഇത് ജലാംശത്തെ ശക്തമായിട്ട് വലിച്ചെടുക്കുന്നു എന്നുള്ളതാണ് ഈ ഹൈഗ്രോസ്കോപ്പിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2, തേൻ ഒരു ആൻറ്റിബാക്ടീരിയലാണ്, ആൻറ്റിബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളതാണ്. അതിനകത്ത് സാധാരണഗതിയിൽ ഈ മൈക്രോ സൂക്ഷ്മജീവികളൊന്നും ഇതിനകത്ത് വളരില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ 2 സാധനം കൂടെ വെച്ചുകൊണ്ട് നമ്മൾ പഴവർഗ്ഗങ്ങൾ ആദ്യം നമ്മളതാണ് ചെയ്തത്, പഴവർഗ്ഗങ്ങൾ തേനിൽ സംസ്കരിച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. പലപ്പോഴും ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാര്യം പഴവർഗ്ഗങ്ങൾ തേനിലിട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം കഴിയുമ്പം ഈ പഴവർഗ്ഗങ്ങളിലെ ജലാംശം തേൻ വലിച്ചെടുത്തിട്ട് ഈ മുഴുവൻ സാധനവും പുളിച്ചു പോവും, നാശമായി പോവും. പക്ഷെ അത് അതിന് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെന്ത് ചെയ്തത്, ഇങ്ങനെ തേനകത്തേക്ക് ഏതെങ്കിലും ഒരു ചക്കപ്പഴം, ഇപ്പം അല്ലെങ്കിൽ പൈനാപ്പിൾ ഇതിട്ടതിന് ശേഷം ഇതിൽ നിന്ന് ഈ തേൻ, ഈ പഴങ്ങളിലെ ജലാംശം തേൻ വലിച്ചെടുത്ത് തേൻ അങ്ങ് ഡൈലൂട്ട് ആവും, കട്ടി കുറഞ്ഞിട്ട് ഇതിനെ നമ്മൾ ഒരു സംസ്കരണ യൂണിറ്റ് കൂടി കടത്തിവിട്ട് ഇതിലെ ജലാംശത്തെ കുറയ്ക്കുന്നു. അപ്പോഴെന്ത് കിട്ടും? അപ്പോഴീ ചക്കയുടെ മണവും മധുരവും ടേസ്റ്റുമുള്ള തേൻ കിട്ടും. ഒപ്പം തന്നെ ഇതിനകത്ത് ജലാംശം വലിയുന്നുണ്ട്. ഈ പഴങ്ങളിൽ പഴത്തിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളിൽ ഇരിക്കുന്ന ജലാംശങ്ങൾ വലിയുന്നുണ്ട്, അത് കട്ടിയുള്ളതായി മാറും. അത് പിന്നീട് നമുക്ക് ഹണി ഡ്രൈഡ് ഫ്രൂട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ രണ്ട് പ്രോഡക്റ്റ് നമുക്കൊരു ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് എല്ലാത്തിലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇഞ്ചി ചെയ്യാൻ പറ്റും. ഇഞ്ചി നമ്മൾ ഇഞ്ചിയുടെ ടേസ്റ്റും അതിൻ്റെ ആ എരിയും ആ ഒരു ഫ്ലേവറും ഉള്ള തേൻ ലഭിക്കും. ഗാർലിക് ആണെങ്കിൽ, വെളുത്തുള്ളി ആണെങ്കിൽ വെളുത്തുള്ളിയുടെ അതേ, മഞ്ഞളാണെങ്കിൽ ഇതിനൊക്കെ വളരെ ആയുർവേദപരമായിട്ട് വലിയ പ്രയോജനമുള്ള സാധനങ്ങളാണ്. പലതും ആയുർവേദ മെഡിസിനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ ഇഞ്ചി ആണെങ്കിൽ തൊണ്ടവേദനയ്ക്ക്, അതുപോലെ ചുമ, ജലദോഷം പോലുള്ളതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇനി ഈ രീതിയിലേക്ക് ഈ സാധനത്തെ മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തുളസി അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചെയ്തുകൊണ്ടിരിക്കുക.
0: തുളസിയില.
1: അപ്പോൾ തുളസിയിലേക്കുള്ള കുറേ പ്രത്യേകതകൾ നമുക്ക് പഴയ കാലം തൊട്ടേ അറിയാവുന്നതാണ്. നമുക്ക് ജലദോഷം പോലുള്ള അതുപോലുള്ള പല അസുഖങ്ങൾക്കും നല്ലൊരു മരുന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് തുളസി. അപ്പോൾ ഈ തുളസിയില നമുക്ക് ഇൻഫ്യൂസ് ചെയ്യിപ്പിച്ചിട്ട് തുളസി ഇൻഫ്യൂസ്ഡ് ഹണി അതിലേക്കൊന്ന് മാറുക. അതിനുള്ള ചെറിയ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് അത് നടത്തി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങൾ ചുമയ്ക്ക് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ചില ആയുർവേദ മരുന്നുകളുണ്ട്. ഈ മരുന്നുകളുടെ കൂട്ട് നമുക്ക് തേനുമായിട്ട് ഇൻഫ്യൂസ് ചെയ്യിപ്പിച്ചിട്ട് മധുരമുള്ള ഇതാക്കി മാറ്റാം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ ഇൻഫ്യൂഷൻ ഇതിനുപയോഗിച്ച് അതിന് വേണ്ട ആ ടെക്നോളജി ഉപയോഗിക്കേണ്ട മെഷീൻസും ചെറിയ എക്യുപ്മെൻസും ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്.
0: ഓക്കെ, ഇപ്പം താങ്കൾ സൂചിപ്പിക്കുന്നുണ്ടല്ലോ ഹോർട്ടിക്കൾച്ചർ മിഷൻ ൻ്റെ തേനീച്ച വളർത്തൽ പദ്ധതികളെ, അപ്പോൾ അതിനകത്ത് ഈ തേനീച്ച കൂടുകൾ സപ്ലൈ ചെയ്യുന്ന രീതി, അപ്പോൾ അത് ഈ എന്തൊക്കെ കാര്യങ്ങളാണ് തേനീച്ച വളർത്തലുമായി ബന്ധപ്പെട്ട് തേനീച്ച കൂട് വെക്കുമ്പോഴും
1: അതുപോലെ
0: ആ കാര്യങ്ങളൊക്കെ ഒന്ന്
1: പറയാമോ? തേനീച്ച കൂട്, നമ്മളെ ഇന്ത്യൻ തേനീച്ചയുടെ കൂട് എവിടെ നമ്മൾ സ്ഥാപിക്കുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സൂര്യപ്രകാശം നല്ലതുപോലെ അടിക്കാത്ത സ്ഥലമായിരിക്കും, തണലുണ്ടായിരിക്കണം. നല്ല സൂര്യപ്രകാശം നേരിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം, ഒരു 40 ഡിഗ്രി സെൽഷ്യസിലേക്ക് വരും. 38-40 നമ്മളിപ്പോഴത്തെ ഒരു പിന്നെ ചൂടിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതിലെ മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. അട തേനിലെ ഹണി കോംബ് മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ തണലത്ത് സ്ഥാപിച്ചിരിക്കുന്നത്. പിന്നെ രണ്ടാമത്, ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഈ മഴവെള്ളം മേളിൽ വീഴാത്ത രീതിയിൽ അതിനെ
0: എന്തെങ്കിലും
1: കവർ ചെയ്യണം. പ്ലാസ്റ്റിക് ഷീറ്റോ മറ്റെന്തെങ്കിലും ഉപയോഗിച്ചതിനെ കവർ ചെയ്തിരിക്കണം. പിന്നെ തേനീച്ചക്കൂട് സ്ഥാപിക്കുന്നതിന് ഒരു മീറ്റർ ഡയമീറ്ററിൽ നമ്മൾ അവിടെ ക്ലീൻ ചെയ്ത് നല്ല പുല്ലും മറ്റുമൊക്കെ മാറ്റിയിട്ട് വളരെ ക്ലീനായിട്ട് സൂക്ഷിക്കണം. പിന്നെ കഴിയുന്നതും കിഴക്ക്, സൂര്യപ്രകാശം നേരിട്ട് ലഭിക്കുന്ന കിഴക്ക് ഭാഗത്തോട്ട് ഇതിൻ്റെ വാതായനം തിരിച്ചു വെച്ചുകൊണ്ടുമായിരിക്കണം സ്ഥാപിക്കാൻ. പിന്നെ ആൾപ്പാർപ്പ്, ആൾക്കാർ കൂടുതൽ തിങ്ങി പാർക്കുന്ന സ്ഥലങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക. കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കുക. ഇതൊക്കെ ഈ തേനീച്ച കുത്തുന്നൊരു ജീവജാലമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇത്രയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്കൊരു തേനീച്ച കോളനി സ്ഥാപിക്കാം. പിന്നെ ഈ ചാണകം പോലുള്ള സാധനം ഇട്ടുന്ന മണം വരുന്ന, നിരന്തരമായിട്ട് തീ പുകയ്ക്കുന്ന, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് സ്ഥാപിക്കുന്നതായിരിക്കും ഏറ്റവും അത്യുത്തമം.
0: ഈ തേനീച്ചകൾക്ക് തേനീച്ച വളർത്തലിന് ഭീഷണിയായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ഉറുമ്പ് തന്നെ അങ്ങനെയൊക്കെ ഉള്ളത്, അപ്പോൾ അതെന്തെല്ലാം രീതിയിലുള്ള ഒരു ഇതാണ് പ്രതിസന്ധികളാണ് കർഷകർ?
1: അത് അത് ഈ ഉറുമ്പ് മാത്രമല്ല, പല കീട ബാധയുണ്ട്, അല്ലെങ്കിൽ പല കീടങ്ങൾ ഇതിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഈ മൃഗങ്ങൾ എന്ന് വെച്ചാൽ പർപ്പസ്ഫുള്ളി ചെയ്യുന്നതല്ല. ഈ നമ്മൾ പശുവിനെ മറ്റ് കന്നുകാലികളൊക്കെ കെട്ടിയിടുമ്പോൾ അതിൻ്റെ അടുത്തുള്ള കയറ് ചുറ്റി മറിഞ്ഞു പോകാറുണ്ട്. പിന്നെ ഉറുമ്പൊരു ഒരു പ്രധാന ശത്രുവാണ്, ശത്രുകീടത്തിൽ പെടുന്നതാണ്. പക്ഷേ പിന്നെ നല്ല കോളനിയാണ്, നല്ല സ്ട്രോങ് കോളനിയാണ്, ഈ ഉറുമ്പ് അങ്ങനെ അറ്റാക്ക് ചെയ്യില്ല. അപ്പോൾ അത് അതെല്ലാം ശ്രദ്ധ, അതുകൊണ്ടാണ് ഇതിൻ്റെ അടിഭാഗം ഒരു മീറ്ററോളം വിസ്താരത്തിൽ നമ്മൾ ക്ലീൻ ചെയ്ത് എപ്പോഴും സൂക്ഷിക്കണം. അവിടെ പിന്നെ ഉറുമ്പൊടി സാധാരണ ഉപയോഗിക്കാൻ, കർഷകർ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഉറുമ്പൊടി ഉപയോഗിക്കാറുണ്ട് അടിഭാഗത്ത്. എന്നാൽ കുറച്ച് കൂടൊക്കെ ഉള്ളെങ്കിൽ ആൻഡ് വെൽ വെക്കും, ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തും അടിയിൽ, അതുകൊണ്ട് ഉറുമ്പിന് മുകളിലോട്ട് കയറാൻ പറ്റില്ല. പിന്നെ ഗ്രീസ് തുണിയിൽ ചുറ്റി പുരട്ടിയിട്ട് അതിൻ്റെ അടിഭാഗത്ത് ചുറ്റി വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പിൻ്റെ അറ്റാക്ക് ഒഴിവാക്കാൻ പറ്റും. ഇങ്ങനെ കുറേ ഈ നമ്മുടെ പരിശീലനത്തിലെല്ലാം പറയുന്നുണ്ട്, ഈ രീതിയിലോട്ട് ഇതിനെ സംരക്ഷിച്ച് നിർത്താൻ പറ്റും.
0: ഓക്കെ, നമ്മൾ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹരിതം ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: ഹലോ സാറേ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, ആരാണ് വിളിക്കുന്നത്? ചോദിച്ചോളൂ, സുനിൽ സാറുണ്ട്, അദ്ദേഹം സംസാരിക്കാം.
3: പിന്നെ ഒരു ഈ ഷെഡിന്റെ മേളിൽ ഈ ഡി ഐ പൈപ്പ് വെച്ച്, ആ ഡി ഐ പൈപ്പിനകത്തും
1: ചെറുതേനീച്ച അല്ലേ? ചെറുതേനീച്ച അല്ലേ?
3: അതുപോലെ കൽക്കട്ട് ഈ മതിൽക്കെട്ട് കൽക്കെട്ടിനകത്ത് ഇങ്ങനെ ഇതിന്റെ തേനീച്ച കൂടുതലുണ്ട്. അതെങ്ങനെ അതാവത് കൂട്ടാൻ പറ്റുമെന്ന്
1: അറിയാൻ. അത് ഞാൻ ആദ്യം ചോദിച്ച ആളും ഇതാണ് ചോദിച്ചത്. അപ്പം ഒരു കാര്യമുള്ളൂ, ഇത് ഇപ്പൊ ഈ രണ്ട് ഭാഗത്തൊന്നും തേനീച്ച നമുക്ക് പൊളിച്ചെടുക്കാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും പ്രധാനപ്പെട്ട കൽക്കെട്ടാണെങ്കിൽ ആ കല്ലെട്ടാണെങ്കിൽ അത് പൊളിക്കാൻ പറ്റില്ല. അതുപോലെ ജി ഐ പൈപ്പ് നമുക്ക് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ സ്ഥലത്തൊക്കെ നമുക്ക് ഇതിനൊരു ഒരു ട്രാപ്പ് ഉണ്ട്. അതായത് ഈ ചെറുതേനീച്ച പിടിക്കുന്നതിനുള്ളൊരു ഒരു തേനീച്ച ചെറിയ ചെറിയ തേനീച്ച കൂടും അതിന് അതിൻ്റെ മുൻഭാഗത്തെ ചെറിയൊരു ട്യൂബ് ആയിട്ടൊരു ഒരു ട്രാപ്പുണ്ട്. ഈ തേനീച്ച പിടിക്കുന്നതിനുള്ള ചെറുതേനീച്ച ട്രാപ്പാണത്. അത് മാവേലിക്കർ ഓഫീസിലുണ്ട്. അത് നിങ്ങൾക്ക് അത് അവിടെ വരികയാണെങ്കിൽ അത് പറഞ്ഞു തരാം. തിരുവല്ല ആകുമ്പോൾ നമുക്ക് അവിടെ വരാൻ എളുപ്പമായിരിക്കുമല്ലോ. മാവേലിക്കര കൊച്ചാലും കൂടാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞു തരാം. അതിലൂടെ നിങ്ങൾക്ക് ഇതിനെ പെട്ടിയിലേക്ക് മാറ്റാൻ കഴിയും. ഓക്കെ.
0: തേനീച്ച വളർത്തൽ കർഷകർ നേരിടുന്ന പ്രധാന പ്രതിസന്ധികളെ കുറിച്ചാണ് നമ്മൾ ഇപ്പം പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രധാനമായിട്ടും
1: ഇതൊക്കെ കുറേയേറെ നല്ല തേനീച്ച ഇതൊക്കെ തുടക്കത്തിലുള്ള പ്രശ്നങ്ങളാണ്. പക്ഷേ ഒരു നല്ല തേനീച്ച കർഷകനായി മാറിക്കഴിഞ്ഞാൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. അവർക്ക് ഒരു 50, 100, 200 കൂടെ ഉള്ള ഒരു സുഖമായിട്ട് ഇതെല്ലാം കൈകാര്യം ചെയ്തോളും. പക്ഷെ അവിടെ ഉള്ള പ്രതിസന്ധി അതല്ല, ഈ തേനെ വില ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. അതായത് ഇപ്പം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തേൻ മുഴുവൻ വിറ്റഴിക്കാൻ കഴിയുന്നില്ല.
0: ഈ കർഷകരിൽ നിന്ന് ഹോർട്ടികോർപ്പ് സംഭരിക്കുന്നുണ്ട്.
1: ഹോർട്ടികോർപ്പ് സംഭരിക്കുന്നുണ്ട്. പക്ഷെ അവിടെയുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ തേനും ഹോർട്ടികോർപ്പിന് സംഭരിക്കാൻ പറ്റില്ല. കാര്യം നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ചുള്ള ഒരു 30 മുതൽ 50 ടൺ തേൻ, 30,000 കിലോ മുതൽ 50,000 കിലോ ആണ് നമുക്ക് പ്രതിവർഷം നമുക്ക് സംഭരിക്കാൻ പറ്റുന്നത്. പക്ഷെ ആഭ്യന്തര ഉൽപ്പാദനം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു 8 ഇരട്ടിയോളം വരും. അത്രയും തേൻ നമ്മുടെ കർഷകരായ ഹോർട്ടികോർപ്പിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കർഷകർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തേൻ്റെ കണക്ക് തന്നെ വലിയൊരു ക്വാണ്ടിറ്റിയാണ്. അപ്പം ഇത് മുഴുവൻ നമുക്ക് സംഭരിക്കാൻ കഴിയാത്തതുകൊണ്ട് നമ്മളൊരു ബെഞ്ച് മാർക്ക് പ്രൈസ് ഫിക്സ് ചെയ്തിട്ട് കുറേ തേൻ നമ്മൾ സംഭരിക്കുന്നുണ്ട് ഓരോ വർഷവും. അത് അവർക്കൊരു ഒരു ബാർഗനിങ് കപ്പാസിറ്റി കൂട്ടുന്ന ഒരു സാധനമാണ്. അവർക്ക് അത്
0: അധികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന തേൻ കർഷകർ എന്ത് ചെയ്യുന്നത്?
1: മറ്റ് ഏജൻസിക്ക് വിൽക്കുന്നുണ്ട്, കുറേയേറെ വിറ്റ് പോകുന്നുണ്ട്.
0: നമ്മുടെ കേരളത്തിന്റെ പുറത്തേക്ക് ഇവിടെ നിന്ന് തേൻ പോകുന്നു,
1: പുറത്തേക്ക് കുറവാണ് പോകുന്നത്. കുറച്ച് ആൾക്കാർ കുറച്ച് കേന്ദ്രങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. പക്ഷെ ഇതിന് വരുന്ന പ്രശ്നം എന്തോന്ന് പറഞ്ഞാൽ ആഭ്യന്തര വിപണിയാണ് നമുക്കൊരു ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത്. ആഭ്യന്തര വിപണിയിലെ
0: ഉപഭോഗം
1: കുറവാണെങ്കിലും ഉള്ള ഉപഭോഗത്തിന് പോലും നമ്മുടെ തേൻ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. വലിയ വലിയ വലിയ കമ്പനികളുടെ തേൻ അവരൊരു ഒരു അഗ്രസീവ് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തേൻ വ്യാപകമായിട്ട് ഇവിടെ വിൽപ്പന നടത്തുന്നുണ്ട്. ഇത് അത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ് എല്ലായിടത്തും. അതുകൊണ്ട് അതിനെ മാറ്റിയെടുത്താൽ മാത്രമേ നമ്മുടെ ആഭ്യന്തര വിപണിയിലേക്ക് നമ്മുടെ തേൻ കേരളത്തിൻ്റെതായ തേൻ വരുള്ളൂ. അതിന് സംസ്ഥാന സർക്കാരൊക്കെ വലിയ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. കേരള ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കേരള കേരഗ്രോ എന്ന് പറയുന്നൊരു ബ്രാൻഡിലേക്ക് വന്നിട്ട് കേരളത്തിലെ തേനെ കേരളത്തിൻ്റെ ബ്രാൻഡ് ചെയ്ത് വിൽക്കുന്ന. പക്ഷെ അതൊക്കെ ഒരു ചെറിയ
0: തേനീച്ച വളർത്തലിനെ പ്രോത്സാഹിപ്പിക്കണം, കൂടുതൽ കർഷകരിലേക്ക് വരണം എന്നൊക്കെ പറയുമ്പോൾ തന്നെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന തേൻ അവർക്ക് വിറ്റഴിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിന്നു കഴിഞ്ഞാൽ അത്
1: പറ്റില്ല പറ്റില്ല. അതുകൊണ്ടാണ് അതിനുവേണ്ടിയുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വ്യാപകമായിട്ട്. നമുക്കിപ്പം മാവേലിക്കര നമ്മളൊരു ഒരു ഹണി ടെസ്റ്റിംഗ് ലാബിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് താമസിയാതെ ഉദ്ഘാടനം നടക്കും. അപ്പോൾ അതോടുകൂടി നമുക്ക് വരുന്ന ഈ പുറത്തുനിന്ന് വന്നിരിക്കുന്ന തേൻ അത്ര സംശുദ്ധമായ തേനാണോ അല്ലെങ്കിൽ തേനിൻ്റെ എല്ലാ ഇതും ഗുണവും ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കാൻ പറ്റും. അതനുസരിച്ച് നമുക്കതിന് ചില നീക്കങ്ങൾ നടത്താൻ കഴിയും.
0: ഓക്കെ, നമ്മൾ ഒരു ശ്രോതാ കൂടി ലൈനിലുണ്ട്. ഹരിതം, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. നമസ്കാരം, ആരാണ്?
4: നമസ്കാരം, നമസ്കാരം. എൻ്റെ പേര് സജീവ്.
0: ഓക്കെ, ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്?
4: തേനീച്ച കർഷകനാണ്. അപ്പൊ എനിക്കൊരു ഇപ്പൊ ഈ വർഷം ഏകദേശം ഒരു 60 കിലോളം തേൻ ഉൽപ്പാദിപ്പിച്ച ഒരാളും കൂടിയാണ്. ഈ തേനിലുള്ള ഉപോൽപ്പന്നങ്ങള് നമ്മളെ പ്രോഡക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടാക്കുന്നതിനുള്ള ഒരു പരിശീലനം കിട്ടിയാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ എവിടെയെങ്കിലും അതിനുള്ള അവസരമുണ്ടോ? രണ്ടാമതൊരു കാര്യം, ഈ തിരുവനന്തപുരം ജില്ലയിൽ എവിടെയെങ്കിലും നമുക്ക് ചെറുതേനീച്ചയുടെ കൂട് വാങ്ങാൻ കിട്ടുമോ എന്നുള്ളതാണ്.
1: ഹലോ, രണ്ട് കാര്യത്തിൽ പറയാം. ഒന്ന്, ആദ്യം നമുക്ക് തേൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനുള്ള പരിശീലനമല്ലേ, അത് നമുക്ക് മാവേലിക്കര വെച്ചുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ കൊല്ലം തിരുവനന്തപുരം ജില്ലയിൽ നടത്തുന്നുണ്ട്. പക്ഷേ ഉള്ള ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അലോക്കേഷൻ ഒന്നും വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അറിയിക്കുന്നതാണ്. എനിക്ക് ഫോൺ ഞങ്ങളുടെ മാവേലിക്കര നമ്പർ തരാം.

0: നമ്മൾ ഈ കൊല്ലത്ത് എപ്പോഴെങ്കിലും ഈ തേനീച്ച കോളനി സപ്ലൈ വരുന്ന സമയത്ത് വിളിച്ചു പറഞ്ഞിട്ട് കൊണ്ടുവരും.
1: കോളനി അല്ലേ വേണ്ടത് സാറേ, എനിക്ക് ഈ കാലിക്കൂട്, നമുക്ക് ഉള്ള കോട് കൂടുകൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോ പുതിയ
0: മനസ്സിലായി കാലിക്കൂടായാലും അതുപോലെ തന്നെയാണ്. നമുക്ക് കൊല്ലത്തേക്ക് അവിടെ ഈ മേഖലയിൽ എവിടെയെങ്കിലും സപ്ലൈ വരുന്ന സമയത്ത് നിങ്ങൾ വിളിച്ചു പറഞ്ഞ് നിങ്ങൾ അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരും, അവിടെ കൊണ്ടുത്തരും.
1: ഫോട്ടോകോപ്പിന് ട്രിവാൻഡ്രം ജില്ലയിലൊന്നും ഒന്നുമില്ലല്ലോ കൂട് സപ്ലൈ, ഒന്നുമില്ലല്ലോ.
0: ഇല്ല, നമുക്ക് ഈ കൂട് സപ്ലൈ ചെയ്യുന്ന യൂണിറ്റുകളില്ല, പക്ഷേ നിങ്ങൾക്ക് ഞങ്ങളുടെ ഔട്ട്ലെറ്റുകളുണ്ട്. മുന്നേ അവിടെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് വരുമ്പോൾ ആ ഔട്ട്ലെറ്റ് കൊടുത്തേക്കും, നിങ്ങൾ അവിടെ പോയി മേടിച്ചോണ്ടാ.
1: ഈ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്ത് വിളിച്ചാൽ കാര്യങ്ങൾ
0: അറിയാൻ പറ്റും.
2: നമ്മുടെ ഹോർട്ടികോർപ്പ് അല്ലാതെ മറ്റു നമ്മുടെ കാർഷിക കോളേജ് അങ്ങനെയുള്ള വേറെ ഏജൻസികളൊന്നും ഇത് സപ്ലൈ ചെയ്യുന്നുണ്ടോ?
0: തേനീച്ച കൂടുകളുടെ സപ്ലൈ കാർഷിക കോളേജ് ഇപ്പം ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സാധാരണ ചെയ്യാറുണ്ടായിരുന്നു. അത്യാവശ്യം കാർഷിക സർവകലാശാല നടത്തുന്ന പരിശീലനത്തിൽ
2: അതിൻ്റെ ഭാഗമായിട്ട്.

0: തൂങ്ങി കിടക്കുന്നത്. അത് അയാൾ
1: ആ അത് അത് കാട്ടുതേനീച്ച കുത്തിക്കഴിഞ്ഞാൽ ഒരു 10 തേനീച്ച കുത്തിയ ആൾ മരിച്ചു. ഇത് വളരെ ഈ കാട്ടുതേനീച്ചയുടെ കുറച്ചുകൂടെ മാരകമായ വിഷമാണ്. അത് ഇഞ്ചെക്ട് ചെയ്യുന്ന ആ വിഷത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ്. പെട്ടെന്ന് നമ്മുടെ ഡീഹൈഡ്രേഷൻ ഉണ്ടാവും, പെട്ടെന്ന് ആൾ മരിച്ചു പോകാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണം നമ്മൾ. ഈ കാട്ടുതേനീച്ച കുത്തിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും കാട്ടുതേനീച്ച കൈകാര്യം ചെയ്യാൻ നമ്മൾ പോകരുത്. അതിന് പരിചയസമ്പന്നരായ ആൾക്കാരുണ്ട്, അതിന് പ്രത്യേകതരം ഒരു ഡ്രസ്സുണ്ട്. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല.
0: ചോദിച്ചോളൂ. ഞാൻ ഈ കൽക്കെട്ടിന് നമ്മളെ വീടിന്റെ കൽക്കെട്ടിനകത്ത് ഒരു കാലം കമിറ്റിയായിരുന്നു. ആ കൊറേ നാൾ കഴിഞ്ഞപ്പോഴത്തേ ഞാൻ ഇളക്കിയപ്പോഴത്തേന് അതിനകത്ത് മൊത്തം 1 സെന്റീമീറ്ററിനുള്ള പുഴുക്കള് ചേന്തുമ്പി ആയി കലത്തി ഇറങ്ങിയായിരുന്നു. എല്ലാം പുഴുക്കള് എല്ലാം നശിച്ചു പോയി. ആ കൂട് മൊത്തം നയിച്ചു പോയി. ആ മൊത്തം കുറച്ച് 1 സെന്റീമീറ്റർ നീളം വരും പുഴുക്കള്, ഒരു വെള്ള പുഴുക്കള് കളത്തിനകത്ത് തേനീച്ച കൂടില്.
1: ആ അത് തന്നെ. അത് ഏത് തേനി? ചെറുതേനീച്ചയായിരുന്നോ? ചെറുതേനീച്ചാണ്. വലിയ വെള്ളപ്പുഴുക്കൾ വരാൻ സാധ്യത കുറവാണല്ലോ.
0: ഞാനത് അന്വേഷിച്ചു.
1: അത് ചെറുതേനീച്ചയിൽ അങ്ങനെ മെഴുകുതിരി നമ്മൾ കണ്ടിട്ടില്ല. ഓക്കെ, ചിലത് വലിയ തേനീച്ചയായിരിക്കും, ചിലപ്പോ ഈ വെള്ളപ്പാരയുള്ള ആ തേനീച്ചയായിരുന്നോ അതോ കറുത്ത?
0: അതെനിക്കറിയാമല്ലോ.
1: ശരി ശരി, ഓക്കെ ഓക്കെ. അതൊന്ന് നോക്കട്ടെ കേട്ടോ. അത് കൃത്യമായിട്ട് എനിക്കറിയില്ല ചെറുതേനീച്ചയിൽ മെഴുകു മെഴുകു കയറുന്നുണ്ടോ എന്നുള്ളത്.
0: എനിക്ക് ചെറുതേനീച്ച 8 കോളനി ഉണ്ടല്ലോ, അത് പലരും നഷ്ടപ്പെട്ട് പോരന്നേ ഉള്ളു.
1: അയ്യോ,
0: വിപുലീകരിക്കണം ആഗ്രഹമുണ്ട്. അത് പിന്നെ അങ്ങനെ ഉണ്ട് ആഗ്രഹമുണ്ട്.
1: ആ ഞങ്ങളുടെ ഓഫീസിന്റെ നമ്പർ തരാം, അതിലൊന്ന് വിളിച്ച് എന്താ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ സഹകരിക്കാം. ഇപ്പൊ നമുക്ക് തേനീച്ച കൂടും കോളനിയും കാര്യപ്പെട്ടിയൊക്കെ ഉണ്ട്.
0: ഇവിടെ അടുത്ത് ഉണ്ട് സാറേ, മകളെ അടുത്ത് ഈ ഹോട്ടലിലൊക്കെ പരിശീലനം മേടിച്ച് ഇറങ്ങിയും വന്തിനീച്ച് കൃഷി ചെയ്യുന്ന
1: ആളുണ്ട്. ഓ, അതേയായിട്ട് ഡിസ്കസ് ചെയ്തോളൂ, അതേയായിട്ട് സംസാരിച്ചിട്ട് കൂടുതൽ കാര്യമായി ചെയ്യുന്നതിനെ കുറിച്ചൊന്ന് ആലോചിക്കൂ. ഓക്കെ, താങ്ക് യു.
2: നമ്മുടെ തേനീച്ച കർഷകർ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ കേരളത്തിലെ തേനിൻ്റെ ഈ ജലാംശത്തിൻ്റെ അളവുകൾ കമ്പാരിറ്റീവ്ലി മറ്റു ഉത്തരേന്ത്യയിലൊക്കെയുള്ള തേനിനെ അപേക്ഷിച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വില കിട്ടുന്നില്ല എന്നുള്ള ഒരു
1: വില കിട്ടുന്നില്ല എന്ന് മാത്രമല്ല ദീർഘനാൾ സൂക്ഷിച്ച് വെക്കാനും
2: ബുദ്ധിമുട്ടുണ്ടാവും.
1: അത് അത് സാറേ, അത് അത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ രണ്ട് സ്പീഷീസാണ് അവിടെ. ഇറ്റാലിയൻ ബീസാണ് നോർത്ത് ഇന്ത്യയിൽ, കേരളത്തിലാണ് നമ്മൾ ഇന്ത്യൻ ബീസാണ്. ഇപ്പോൾ ഇറ്റാലിയൻ ബീസിൻ ഉണ്ടാ, അതായത് ഈ തേനിൽ അത് പ്രോസസ്സ് ചെയ്യുന്ന തന്നെ അതിൻ്റെ ശരീരത്തിലെ ഈ പ്രബോസിസ് വഴി തേനെടുത്ത് വായിൽ കൊണ്ടുവന്ന് ഉമിനീരുമായി കലർത്തി ആമാശയത്തിൽ കൊണ്ടുവന്ന് ആമാശയത്തിലെ ദഹനരസങ്ങളുമായി കലർത്തി തിരിച്ചത് തിരിച്ച് വായിലേക്ക് കൊണ്ടുവന്ന് മറ്റൊരു തേനീച്ചയെ പകർന്നു കൊടുത്ത് പുള്ളിക്കാരത്തി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ 2-3 തേനീച്ചകളുടെ ശരീരത്തിലൂടെ കടന്നു പോയിട്ടാണ് ദഹിക്കുന്നത്. അങ്ങനെ ദഹിച്ച തേനിനെ തേനീച്ചക്കൂടിനകത്ത് ചെറിയ ചെറിയ പാളികളായിട്ട് കൊണ്ടുവെക്കും. അങ്ങനെ എല്ലാ സെല്ലിനകത്ത് ഇങ്ങനെ ചെറിയ പാളിയായിട്ട് വെച്ചതിന് ശേഷം കാറ്റ് വീശും. കാറ്റ് ചിറക് ചലിപ്പിച്ച് കാറ്റ് വീശും. കാറ്റ് വീശിയിട്ട് അതിലെ ജലാംശം മാറ്റിയതിന് ശേഷം അടുത്ത ലെയർ വെക്കും. എന്നിട്ട് വീണ്ടും കാറ്റ് വീശി അതിലെ ജലാംശം കുറച്ചതിന് ശേഷം വീണ്ടും വയ്ക്കും. ഇങ്ങനെ പല പാളികളായിട്ട് തേൻ വെച്ച് കാറ്റ് വീശി ജലാംശത്തെ ബാഷ്പീകരിപ്പിച്ച് കളഞ്ഞ് കുറുക്കിയതിന് ശേഷമാണ് ഇവർ മെഴുക് ഉപയോഗിച്ച് അടച്ച് സൂക്ഷിക്കുന്നത്. പക്ഷെ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഈ ഇറ്റാലിയൻ തേനീച്ച വീശുന്ന അതിൻ്റെ ചിറകിൻ്റെ സൈസും ആ തേനീച്ച തന്നെ കുറച്ചുകൂടെ വലുതാണ്. അപ്പോൾ ഇവർ വീശുന്ന ചിറക് ചലിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന കാറ്റിൽ കൂടുതൽ ജലാംശത്തെ ബാഷ്പീകരിപ്പിച്ച് കളയാൻ കഴിയും. പക്ഷേ ഇന്ത്യൻ തേനീച്ചകൾ ചെറുതായതുകൊണ്ടും ആ ഈ ചിറക് വിസ്ഥാപനം ചെയ്യപ്പെടുന്ന വാതക എയറിൻ്റെ അളവ് കുറവായതുകൊണ്ടും ഇതിന് എത്ര വീശിയാലും ഇത് 20% വരുത്തില്ല. ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, ഈ ഇവിടെ ആർദ്രത വളരെ കൂടുതലാണ് നമ്മളിവിടെ. ഇപ്പോൾ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ആർദ്രത വളരെ കൂടുതലായത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തേനൊരു ഹൈഗ്രോസ്കോപ്പിക് ആയതുകൊണ്ട് അന്തരീക്ഷത്തിലെ ജലാംശത്തെ പെട്ടെന്ന് വലിച്ചെടുക്കും. അതേസമയം നോർത്ത് ഇന്ത്യയിൽ ആർദ്രത വളരെ കുറവാണ്. അപ്പോൾ അത്രത്തോളം അന്തരീക്ഷ ജലാംശമില്ല. അപ്പോൾ അതുകൊണ്ട് ഹൈഗ്രോസ്കോപ്പിസിറ്റി ഉണ്ടെങ്കിൽ പോലും അന്തരീക്ഷ ജലാംശത അധികം വലിച്ചെടുക്കാനും കാണില്ല. ഈ 2-3 കാരണങ്ങൾ കൊണ്ട് കേരളത്തിലെ തേന് ജലാംശം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്കെന്ത് പറ്റും ഈ

0: ഖസ്റയെയും അക്ബാർക്കുമൊക്കെ വിഭാവനം ചെയ്തിരിക്കുന്ന 20% ജലാംശമാണ്. ഇപ്പം നോർത്ത് ഇന്ത്യയിൽ നല്ലൊരു തേനീച്ച കർഷകനാണ്, നല്ല രീതിയിൽ മാനേജ് ചെയ്യുകയാണെങ്കിൽ 20% ജലാംശത്തിൽ തേൻ തന്നെ കിട്ടും. അപ്പോൾ എഫ് എസ് എസ് ഐ പറഞ്ഞിരിക്കുന്ന അക്മാർക്കും പറഞ്ഞ 20% ആക്കണമെന്നുള്ള. പക്ഷെ നമുക്ക് ഈ പ്രത്യേകത കൊണ്ട് നമുക്ക് കിട്ടുന്ന 24-25% ജലാംശമാണ്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ വിവാദമായ പ്രശ്നം നടക്കുന്നത് ഇത് ജലാംശം കുറയ്ക്കുക എന്ന് പറയുന്നത് ഈ മെഷീൻ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ, അല്ലാതെ നമുക്ക് മാനുവൽ പ്രോസസ്സിങ്ങിലൂടെ നമ്മൾ സാധാരണ ട്രഡീഷണലായിട്ട് ചെയ്യുന്ന പ്രോസസ്സിങ്ങിലൂടെ നടക്കത്തില്ല. അപ്പോൾ അതാണിപ്പോൾ അവർ ഒരു വലിയ പ്രതിസന്ധിയായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത്.
1: ഓക്കെ, ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹരിതം ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ,
1: പറഞ്ഞോളൂ, ആരാണ്?
2: ആലപ്പുഴയിൽ നിന്നാണ് ജോയി കെ എസ്.
1: ഓക്കെ, ചോദിച്ചോളൂ,
0: പറഞ്ഞോളൂ.
1: സുനിൽ സാറിനോട് സംസാരിക്കാം.
2: എന്റെ വീട്ടുമുറ്റത്ത് ഒത്തുമാവ് നിൽക്കുന്നുണ്ട്. ഒത്തുമാവിന്റെ ഒരു ശിഖരത്തിന്റെ അടുത്ത് ഒരു ചെറിയൊരു കൂട് കണ്ടിരുന്നു. തേനീച്ച ചെറുതേന, ചെറിയ ഈച്ചയാ.
0: പൊത്തിലല്ലോ?
2: ചെറുതായിരുന്നു.
0: പൊത്തിനകത്താണോ?
2: അല്ല, പൊത്തിൽ പിന്നെ കവരത്തിന്റെ നേരെ താഴ്വശത്തായിട്ട്.
0: ആ, അത് അത് അത് കൊമ്പ് തേനീച്ചെന്ന് പറയുന്ന തേനീച്ച വിഭാഗമാണ്.
2: ആ, അത് ഒരു ഫുട്ബോളിന്റെ പകുതിയിലേറെ വലുപ്പത്തിൽ, പിന്നെ പകുതിയിലേറെ ഫുട്ബോളിന്റെ പകുതി രണ്ടായിട്ട് മുറിച്ചാലും അതിന്റെ വലുപ്പത്തിലേറെ ഉള്ള വലുപ്പത്തിൽ ഇപ്പൊ നിൽക്കും. ഞാനിപ്പോ നോക്കിയതേ ഉള്ളു. ഞാൻ ഈ ആരംഭ പോലെ ഇത് കേട്ടോണ്ടിരിക്കുക.
0: ചെറിയ തേനീച്ചല്ലേ? വളരെ ചെറിയൊരു തേനീച്ചല്ലേ?
2: ചെറിയ തേനീച്ച.
0: ആ, അതെ, കൊമ്പ് തേനീച്ച എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്.
2: ആ, അത് ഏത് രീതി കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങൾക്കറിയാം.
0: അല്ല, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂട്ടിൽ ഇണക്കി വളർത്താൻ കഴിയുന്ന തേനീച്ച അല്ല.
2: ആ,
0: ഇത് കൂട്ടിനകത്ത് വളർത്താൻ കഴിയും. ഇത് ഈ കാറ്റും വെളിച്ചം നേരിട്ട് കിട്ടുന്ന ഇതുപോലുള്ള ചെറിയ ശിഖരങ്ങൾ, മരങ്ങളുടെ ചെറിയ ശിഖരങ്ങൾ ഇങ്ങനെ ഒന്നോ രണ്ടോ കൈപ്പത്തിയോളം വലിപ്പമുള്ള ചെറിയ അട ഉണ്ടാക്കി ഈ അടയുടെ ഇരുഭാഗങ്ങളിലും ഒരു പുതപ്പ് പോലെ മൂടി ഇങ്ങനെ ഇരിക്കും. ആ, ഇത് ഇത് അവിടെ ഇരിക്കുന്നതാണ് നല്ലത്. ഇത് പ്രത്യേകിച്ച് വലിയ ദൂഷ്യമൊന്നും ചെയ്യുന്നതല്ല. തേനീച്ച വന്ന് ആക്രമിക്കുന്ന ഒരു സ്വഭാവമൊന്നുമില്ല. നമ്മൾ ആ കൂടിനെ അകത്ത് പോയി കൂടിനെ അടുത്ത് ചെന്ന് അതിനെ അറ്റാക്ക് ചെയ്താൽ മാത്രമേ ഇത് ചെറുതായിട്ട് കുത്തുള്ളൂ. വലിയ മാരകമായ ഒരു വിഷമെന്നുള്ളൊരു തേനീച്ചയല്ല. പക്ഷെ നിങ്ങൾക്കുള്ളൊരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പറമ്പിൽ നിൽക്കുന്ന മിക്കവാറും എല്ലാ ചെറിയ ചെടികളുടെ പുഷ്പങ്ങളുള്ള ചെറിയ പുഷ്പങ്ങളുള്ള ചെടികളുടെ എല്ലാം പരാഗണത്തെ സഹായിക്കുന്നൊരു തേനീച്ചയാണ്. അതുകൊണ്ട് അവിടെ നിലനിർത്തുന്നത് നല്ലതാണ്. തേൻ ഉണ്ടാകും. ചെറിയ തോതിൽ തേനുണ്ടായിരിക്കും. ഒരു 500 ഗ്രാം വരെയൊക്കെ തേൻ ലഭിക്കാം. പ്രത്യേകത, തേനിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മധുരമുള്ള തേനായിരിക്കും ഇതിൻ്റെ.
2: ആ,
1: പക്ഷെ ഇതിനെ നമ്മൾ ശല്യപ്പെടുത്താൻ പോകരുത്.
0: ശല്യപ്പെടുത്താൻ പോകാതിരിക്കുന്നതാണ് നല്ലത്. ഇതൊരു ഒരു എൻഡേഞ്ചേർഡ് സ്പീഷീസാണ്. ഇത് അധികം അറ്റാക്ക് ചെയ്യാത്തതുകൊണ്ട് ഇതിനെ ആൾക്കാരങ്ങ് നശിപ്പിച്ചു കളയും. ഇത് കണ്ട് പേടിച്ചിട്ട് ഇത് ഇതിൽ മൈഗ്രേറ്ററി സ്വഭാവം ഉള്ളതാണ്. ഇപ്പൊ കാറ്റും മഴയൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന, ഇവർ ഈ അട ഉപേക്ഷിച്ച് ഇവർ വേറെ സ്ഥലത്തേക്ക് അങ്ങ് പോകും. ആ, ശരി,
1: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. അപ്പൊ നമ്മുടെ പരിപാടിയുടെ സമയം ഏകദേശം തീർന്നിരിക്കുകയാണ്. ഈ പ്രത്യേകിച്ച് ഇപ്പൊ ഈ പരിപാടിയിൽ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഉപദേശങ്ങളോ എന്തെങ്കിലും കൊടുക്കാറുണ്ടോ? നിർദ്ദേശങ്ങളോ എന്തെങ്കിലും കൊടുക്കാറുണ്ടോ?
0: അല്ല, ഉപദേശം കൊടുക്കാൻ പറ്റുന്ന പ്രധാന ഉപദേശം എന്ന് പറയുന്നത് തേൻ കഴിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ തേനെ കുറിച്ച്, ഉൽപ്പാദനത്തെക്കുറിച്ചും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഉപഭോഗം വളരെ കുറവാണ്.
1: അപ്പം
0: നമ്മൾ നോക്കി ഒരു ദിവസം എല്ലാവരും ഒരു പഞ്ചസാര മേടിച്ച് എല്ലാ ദിവസവും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പഞ്ചസാരയുടെ മാരകമായ പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ വലിയ ചർച്ചയൊന്നും ചെയ്യാറില്ല. പലപ്പോഴും നമ്മളതിനെ ഇഗ്നോർ ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ അങ്ങനെയല്ല, തേൻ അങ്ങനെയല്ല. നമ്മുടെ ശരീരത്തിന് അനുയുക്തമായൊരു പഞ്ചസാരയാണ് അതിനകത്തുള്ളത്. പ്രത്യേകിച്ചും ഈ മോണോസാക്രൈറ്റ്സ്
1: ഒക്കെ ഇത് കഴിക്കാം
0: ഒരു പരിധി വരെ. അത് നമ്മളെപ്പോഴും അത് പറയുന്ന തന്നെ ഒരു കാര്യമുണ്ട്. പ്രമേഹ രോഗികളാണെങ്കിൽ അവർ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആഹാര പദാർത്ഥങ്ങൾ ഉപയോഗിക്കാവുള്ളൂ. അത് നമ്മൾ ഇക്കാര്യത്തിലും പറയുന്നുണ്ട്. ഇപ്പം ഞാനൊരു അഭിപ്രായം പറഞ്ഞു നിങ്ങളെല്ലാം കഴിക്കണമെന്ന് പറയുന്നതിലല്ല. ഞാൻ പറഞ്ഞത് ഒരു പ്രമേഹം വഴി രൂക്ഷമായിട്ട് നിൽക്കാത്ത ആൾക്കാർക്കൊക്കെ എല്ലാ ദിവസവും ഒന്നോ രണ്ടോ ടീസ്പൂൺ തേൻ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അത് നമുക്ക് തേനായിട്ട് തന്നെ ഉപയോഗിക്കണമെന്നില്ല. ഇപ്പം നാരങ്ങ വെള്ളം കുടിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ജ്യൂസിൻ്റെ ഫ്രൂട്ട് ജ്യൂസോ ഏതെങ്കിലും ജ്യൂസ് കഴിക്കുന്നതിനകത്ത് മധുരത്തിന് വേണ്ടി കഴിക്കാം. ചപ്പാത്തി കഴിക്കുന്നു, ബ്രെഡ് കഴിക്കുന്നു, ഈ സമയത്തൊക്കെ മധുരത്തിന് വേണ്ടി തേൻ ഉപയോഗിക്കാം. പഞ്ചസാരയ്ക്ക് പകരം, അല്ലെങ്കിൽ പഞ്ചസാര ചേർന്ന പലതരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങൾക്ക് പകരം തേനൊരു പദാർത്ഥമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, ഒരു മധുര പദാർത്ഥമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും അനുയുക്തമായ ഒരു സാധനമാണ്. ഈ പഞ്ചസാരയിൽ ഈ സുക്രോസ് എന്ന് പറയുന്ന പഞ്ചസാര മാത്രമേ ഉള്ളൂ. പക്ഷെ തേനതല്ല, മോണോസാക്രൈറ്റ്സ് ആണ്. അതിനോടൊപ്പം തന്നെ വൈറ്റമിൻ ന്യൂട്രിയൻസ് ഉണ്ട്, ധാരാളം ജീവകങ്ങളുണ്ട്, ധാതുക്കളുണ്ട്. ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് ഏറ്റവും അനുയുക്തമായ ധാതുക്കളും വിറ്റാമിനുമാണ്.
1: ഓക്കെ, അപ്പം കൂടുതൽ ആൾക്കാർ തേൻ ഉപയോഗിക്കാൻ അവർക്ക് മുമ്പോട്ട് വരണം എന്നുള്ളത്?
0: മുമ്പോട്ട് തീർച്ചയായിട്ടും അത് വരണം, അനിവാര്യമാണ്. പല രാജ്യങ്ങളും ആ വലിയ തോതിലുള്ള തേൻ ഉപഭോഗത്തിലേക്ക് കടന്നിട്ടുണ്ട്.
1: ഓക്കെ ഓക്കെ, അപ്പോൾ ഈ പരിപാടിയിൽ വന്ന് ഇന്ന് വന്ന് നമ്മുടെ തേനീച്ച കർഷകരാണ് കൂടുതൽ പേരും വിളിച്ചവർ. അതും പ്രായോഗികമായിട്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ, പല പ്രശ്നങ്ങളും അവർ അവതരിപ്പിക്കുകയുണ്ടായി. അതിനൊക്കെ വളരെ വിശദമായ രീതിയിൽ സംശയങ്ങൾക്ക് മറുപടി നൽകി ഈ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ ആകാശവാണിക്ക് വേണ്ടിയും താങ്കൾക്ക് ഉള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
0: ഓക്കെ, താങ്ക് യു.
3: ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഹോർട്ടികോർപ്പ് റീജിയണൽ മാനേജർ ബി സുനിൽ മറുപടി നൽകുകയായിരുന്നു. ഇതുവരെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത് ജി സന്തോഷ് കുമാർ, സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിൻകര സതീഷ്, ഒപ്പം സ്റ്റുഡിയോയിൽ ശൽമാനന്ദ രജിത ആറ്റിങ്ങൽ.

0: ആകാശവാണി സമയം 12 മണി.
1: ശാസ്ത്രലോകം. ശാസ്ത്രലോകത്തിൽ ഇന്ന് സംഗീതമെന്ന ഗണിതം, ഗണിതമെന്ന സംഗീതവും. എടത്വ സെന്റ് അലൂഷ്യസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ഇന്ദുലാൽ ജി നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
2: ഒഴുകിയെത്തുന്ന ഒരു പുല്ലാങ്കുഴൽ നാദം നമ്മെ എത്ര പെട്ടെന്നാണ് ശാന്തമാക്കുന്നത്! എന്നാൽ ഗണിത പുസ്തകങ്ങളിലെ കുരുക്കഴിയാത്ത വസ്തുതകൾ പലപ്പോഴും നമ്മിൽ ഭയമുണർത്താറുമുണ്ട്. പ്രപഞ്ചത്തിന്റെ ഉള്ളറകളിലേക്ക് കാതോർത്താൽ കലകളുടെ സൗന്ദര്യമായ സംഗീതവും ശാസ്ത്രത്തിന്റെ സത്യമായ ഗണിതവും പരസ്പരം കെട്ടിപ്പുണർന്നു കിടക്കുന്ന അദൃശ്യരായ ഇരട്ടകളാണെന്ന വിസ്മയകരമായ ഒരു സത്യം നമുക്ക് ബോധ്യമാകും. ബാഹ്യതലത്തിൽ ഇവ രണ്ടും വ്യത്യസ്ത ധ്രുവങ്ങളിലാണെന്ന് തോന്നാമെങ്കിലും സംഗീതമെന്ന നാദസാഗരത്തിന്റെ അദൃശ്യമായ ആത്മാവ് യഥാർത്ഥത്തിൽ ഗണിതശാസ്ത്രത്തിന്റെ അതിസൂക്ഷ്മമായ കൃത്യതയാണ്. അക്കങ്ങളില്ലാതെ നാദങ്ങളില്ല, സമവാക്യങ്ങളില്ലാതെ താളങ്ങളുമില്ല. അക്കങ്ങൾ കാവ്യാത്മകമായ ഈണങ്ങളായി രൂപാന്തരം പ്രാപിക്കുന്നത് എങ്ങനെയെന്നും ഗണിതം ഹൃദയത്തിന്റെ സംഗീതമായി പെയ്തിറങ്ങുന്നത് എങ്ങനെയെന്നും അന്വേഷിക്കുന്നത് രസകരമായ അനുഭവമായിരിക്കും. സംഗീതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ താളം സമയത്തെ കൃത്യമായി മുറിച്ചെടുക്കുന്ന ഒരു ഗണിതവിദ്യയാണ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ താളം തുടങ്ങുന്നത് നമ്മുടെയൊക്കെ ഉള്ളിൽ നിന്ന് തന്നെയാണ്, നമ്മുടെ സ്വന്തം ഹൃദയമിടിപ്പ്. ലബ് ഡബ് എന്ന ആ ശബ്ദം ഗണിതത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇടവേളകളുടെ കൃത്യത തെറ്റുമ്പോൾ ഹൃദയത്തിന്റെ താളം തെറ്റുന്നു എന്ന് നമ്മൾ പറയാറില്ലേ? ഗണിതത്തിലെ ഏറ്റവും ലളിതമായ സമവാക്യം പ്രകൃതി നമ്മുടെ ശരീരത്തിൽ തന്നെ ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ്. സംഗീതത്തിലെ താളവും ഇതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല. ഗണിതത്തിലെ അര, കാൽ, മുക്കാൽ തുടങ്ങിയ ഭിന്നസംഖ്യകൾക്ക് ജീവൻ വയ്ക്കുന്ന വേദിയാണ് യഥാർത്ഥത്തിൽ സംഗീതം. ഒരു നിശ്ചിത സമയത്തെ നമ്മൾ തുല്യഭാഗങ്ങളായി മുറിക്കുകയാണെന്ന് സങ്കല്പിക്കുക. ഉദാഹരണത്തിന്, നമ്മുടെ നാട്ടിലെ അമ്പലപ്പറമ്പുകളിൽ കേൾക്കുന്ന ചെണ്ടമേളം, പഞ്ചാരിമേളമായാലും തായമ്പകയായാലും അതിലെ ഓരോ കൊട്ടും സമയത്തെ വേണ്ട അനുപാതത്തിൽ വിഭജിക്കുന്ന ഗണിതക്രിയയാണ്. ആ താളക്രമം കലാകാരന്മാർ മനസ്സിലെണ്ണുന്നത് താളവട്ടങ്ങളുടെ ഘടന, ഇലത്താളത്തിന്റെ അടിത്തറ, വായ്ത്താരികൾ എന്നിവയിലൂടെ സമയത്തെ തുല്യമായി പകുക്കുന്ന ഗണിത പ്രക്രിയയിലൂടെയാണ്. ഒരു താളവട്ടം പൂർണ്ണമാകണമെങ്കിൽ ഈ കണക്കുകൾ കൃത്യമായി വരണം. അക്കങ്ങൾ സംഗീതത്തിൽ മാത്രമല്ല, നമ്മുടെ സാഹിത്യത്തിലും കവിതകളിലുമൊക്കെ താളമായി നിറഞ്ഞു നിൽപ്പുണ്ട്. നമ്മുടെ കാവ്യവൃത്തങ്ങൾ ശ്രദ്ധിച്ചാൽ ഇക്കാര്യം വളരെ വ്യക്തമാകും. അക്ഷരങ്ങളുടെയും മാത്രകളുടെയും എണ്ണവും അവ തമ്മിലുള്ള ഇടവേളകളും കൃത്യമായി കണക്കുകൂട്ടിയാണ് ഓരോ വൃത്തവും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. കാകളിയും കേകയും മഞ്ജരിയും ഒക്കെ ചൊല്ലുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ സങ്കീർണമായ സങ്കലനവും വ്യവകലനവും നമ്മുടെ മനസ്സിലൂടെ കടന്നുപോകുന്നുണ്ട്. വരികളിലെ അക്ഷരങ്ങൾ കൂട്ടിയും കുറച്ചും കവികൾ കവിത എഴുതുമ്പോൾ ഗണിതശാസ്ത്രം അവിടെ ഒരു മനോഹരമായ കലയായി മാറുകയാണ്. സമയത്തെ ഒരു നൂലായി സങ്കല്പിച്ചാൽ ആ നൂലിൽ ശരിയായ അകലത്തിൽ മുത്തുകൾ കോർക്കുന്ന വിദ്യയാണ് താളം. ആ അകലം തീരുമാനിക്കുന്നത് ഗണിതമാണ്. അതുകൊണ്ടാണ് പാടുമ്പോഴും ഉപകരണങ്ങൾ വായിക്കുമ്പോഴും കലാകാരന്മാർ

യുടെ വിരലുകളും ചുണ്ടുകളും ഒരു അത്ഭുത യന്ത്രം പോലെ കൃത്യമായി ചലിക്കുന്നത്. തലച്ചോറിനുള്ളിൽ അതിവേഗം നടക്കുന്ന കണക്കുകൂട്ടലുകളാണ് വേദികളിൽ നമ്മെ വിസ്മയിപ്പിക്കുന്ന താള വിസ്മയങ്ങളായി പെയ്തിറങ്ങുന്നത്. സംഗീതത്തിന്റെ ജീവനായ ഗണിതമാണ് ശ്രുതി അഥവാ നാദം. അതിൽ ഗണിതത്തിന്റെ ഇടപെടലുണ്ട്. നമ്മൾ ഒരു വീണയുടെ കമ്പി മീട്ടുമ്പോൾ അവിടെ ഒരു വിറയൽ അഥവാ കമ്പനം ഉണ്ടാകുന്നുണ്ട്. വായുവിലൂടെ തരംഗങ്ങളായി സഞ്ചരിച്ചാണ് അത് നമ്മുടെ കാതുകളിൽ എത്തുന്നത്. ഒരു സെക്കൻഡിൽ എത്ര തവണ ആ കമ്പി വിറയ്ക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ശബ്ദത്തിന്റെ സ്ഥായി അല്ലെങ്കിൽ ശ്രുതിയിരിക്കുന്നത്. ഗണിതത്തിന്റെ ഭാഷയിൽ ഇതിനെ ആവൃത്തി, ഫ്രീക്വൻസി എന്ന് വിളിക്കാം. കമ്പനങ്ങളുടെ എണ്ണം കൂടുമ്പോൾ ശബ്ദത്തിന്റെ മൂർച്ച കൂടുന്നു, കുറയുമ്പോൾ ഗാംഭീര്യം വരുന്നു. ഒരു വാദ്യോപകരണത്തിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദങ്ങളെ സംഗീതമാക്കി മാറ്റുന്നത് ഈ ആവൃത്തികളുടെ ഗണിതപരമായ അനുപാതമാണ്. സപ്തസ്വരങ്ങളായ സ രി ഗ മ പ ധ നി എന്നിവ വെറുതെ ചിതറിക്കിടക്കുന്ന ശബ്ദങ്ങളല്ല, അവ തമ്മിൽ അതിസൂക്ഷ്മമായ ഒരു കണക്കുണ്ട്. ഉദാഹരണത്തിന്, നമ്മൾ പാടുന്ന സ ഷഡ്ജം എന്ന അടിസ്ഥാന സ്വരം എടുക്കുക. അതിന്റെ കൃത്യം ഇരട്ടി ആവൃത്തിയിലാണ് നമ്മൾ മേൽസ്ഥായിയിലുള്ള അടുത്ത സ പാടുന്നത്, അതായത് 2:1 എന്ന അനുപാതം. അതുപോലെ സംഗീതത്തിൽ ഏറ്റവും ചേർച്ചയുള്ള രണ്ട് സ്വരങ്ങളാണ് സായും പായും, ഷഡ്ജവും പഞ്ചമവും. ഇവ തമ്മിലുള്ള അനുപാതം 3:2 ആണ്. അതായത് സായുടെ 3 ശബ്ദ തരംഗങ്ങൾ ഉണ്ടാകുന്ന അതേ സമയത്ത് പായുടെ 2 തരംഗങ്ങൾ പൂർണ്ണമാകുന്നു. എന്തുകൊണ്ടാണ് ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഇത്രയേറെ ശാന്തത ലഭിക്കുന്നത്? കാരണം നമ്മുടെ കാതുകൾക്കും തലച്ചോറിനും ഈ ലളിതമായ ഗണിത അനുപാതങ്ങളെ വലിയ ഇഷ്ടമാണ്. സ്വരങ്ങൾ തമ്മിലുള്ള കണക്കുകൾ കൃത്യമാകുമ്പോൾ നമ്മളതിനെ ശ്രുതിമധുരം എന്ന് വിളിക്കുന്നു. ആ കണക്കുകൾ തെറ്റുമ്പോഴാണ് അപശ്രുതി ഉണ്ടാകുന്നത്. ചുരുക്കത്തിൽ, സംഗീതജ്ഞർ പാടുമ്പോഴും ഉപകരണങ്ങൾ മീട്ടുമ്പോഴും പ്രപഞ്ചത്തിന്റെ ഒരു രഹസ്യ ഗണിത ഭാഷയാണ് നമ്മളോട് സംസാരിക്കുന്നത്. ശ്രുതി എന്നത് ശബ്ദങ്ങളുടെ വെറുമൊരു സഞ്ചയമല്ല, അത് പ്രകൃതിയുടെ മാന്ത്രികമായ ഗണിതാനുപാതം തന്നെയാണ്. പ്രകൃതിയിലെ ഓരോ നിർമ്മിതിക്കും ഒരു ഗണിത പാറ്റേൺ ഉണ്ട്. ഒരു പൂവിലെ ഇതളുകളുടെ വിന്യാസത്തിലോ ശംഖുകളുടെയും ഒച്ചുകളുടെയും പുറന്തോടിലെ ചുരുളുകളിലോ വരെ ഗണിതത്തിലെ അതിശയകരമായ ചില പാറ്റേണുകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഗണിതശാസ്ത്രത്തിൽ ഇതിനെ ഫിബനാച്ചി ശ്രേണി, സുവർണ അനുപാതം എന്ന് ഒക്കെയാണ് വിളിക്കുന്നത്. അതിശയകരമായ കാര്യം, പ്രകൃതിയെ ഇത്രത്തോളം ആകർഷകമാക്കുന്ന ഇതേ ഗണിത വസ്തുതകൾ ലോക പ്രശസ്തരായ സംഗീതജ്ഞരുടെ കൃതികളിലും വളരെ കൃത്യമായി ഇഴചേർന്നിട്ടുണ്ട് എന്നതാണ്. നമ്മുടെ സാഹിത്യവും കവിതയും ഒന്നും ഇതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല. ഒരു കവി തന്റെ സർഗശേഷി ഉപയോഗിച്ച് വരികൾ കുറിക്കുമ്പോൾ ആ വരികളിൽ ഗണിതശാസ്ത്രപരമായ ഒരു സമമിതി, സിമ്മട്രി കടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പാട്ടുകളും. പല്ലവി, അനുപല്ലവി, ചരണം എന്നിങ്ങനെ ഒരു ഗാനത്തെ അടുക്കി വയ്ക്കുന്നത് ഇതേ ഗണിത സമമിതിയുടെ അടിസ്ഥാനത്തിലാണ്. ലോക പ്രശസ്തരായ പാശ്ചാത്യ സംഗീതജ്ഞരുടെ, പ്രത്യേകിച്ച് മൊസാർട്ടിന്റെയും ബീഥോവന്റെയും ഒക്കെ സിംഫണികൾ പരിശോധിച്ച ശാസ്ത്രജ്ഞർ അവയിലെല്ലാം തന്നെ ഈ സുവർണ അനുവാദത്തിന്റെ പാറ്റേണുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഓരോ സ്വരവും എവിടെ വരണം, എവിടെ നിശബ്ദത പാലിക്കണം എന്നതൊക്കെ സംഗീതത്തിന്റെ ഗണിത ബന്ധമാണ് വെളിവാക്കുന്നത്. ഗണിത സംഗീത ബന്ധത്തിലെ കൗതുകകരമായ മറ്റൊരു അധ്യായമാണ് സംഗീതത്തിലെ ഗണിത സങ്കേതങ്ങൾ അഥവാ സ്വരങ്ങളുടെ സംഖ്യാശാസ്ത്രം. അടിസ്ഥാന സപ്തസ്വരങ്ങൾ ഉപയോഗിച്ചാണ് ലോകത്തുള്ള മുഴുവൻ ഗാനങ്ങളും ഉണ്ടായിരിക്കുന്നത്. ഗണിതത്തിലെ പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ എന്നീ സങ്കേതങ്ങളാണ് ഇവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത്. ഈ 7 സ്വരങ്ങളെ എത്ര വ്യത്യസ്ത രീതികളിൽ മാറ്റിമറിക്കാം, എത്ര കോമ്പിനേഷനുകളിൽ അടുക്കി വയ്ക്കാം എന്ന ഗണിതക്രിയയിൽ നിന്നാണ് കർണാടക സംഗീതത്തിലെ 72 മേളകർത്ത രാഗങ്ങളും അതിൽ നിന്ന് ആയിരക്കണക്കിന് ജന്യരാഗങ്ങളും പിറവിയെടുക്കുന്നത്. അതായത്, ഒരു പദപ്രശ്നം പൂരിപ്പിക്കുന്നത് പോലെ ഗണിത നിയമങ്ങൾ പാലിച്ച് സ്വരങ്ങളെ പല ക്രമത്തിൽ വിന്യസിക്കുന്ന അതിമനോഹരമായ ഒരു ശാസ്ത്രമാണ് യഥാർത്ഥത്തിൽ ഓരോ രാഗവും. പാശ്ചാത്യ സംഗീതത്തിൽ ഒരു ഒക്ടേവിനെ 12 തുല്യ അർത്ഥസ്വരങ്ങളായി വിഭജിച്ചിരിക്കുന്നു. പിയാനോയിലെ ഓരോ കീയും തമ്മിലുള്ള ദൂരം, അതായത് ആവൃത്തിയിലുള്ള വ്യത്യാസം, കൃത്യം 2:1/12 ആണ്. അതായത് ഓരോ കീയും അതിന്റെ തൊട്ടടുത്ത കീയേക്കാൾ കൃത്യം 1.0594 മടങ്ങ് ഉയർന്ന ആവൃത്തിയിലാണ് ശബ്ദിക്കുന്നത്. 12 തവണ ഈ ക്രമം ആവർത്തിക്കുമ്പോൾ നാം ഒക്ടേവിന്റെ ഇരട്ടി ആവൃത്തിയിൽ എത്തിച്ചേരുന്നു. ഈ ഗണിതശാസ്ത്രപരമായ വിഭജനമാണ് ലോകത്തെവിടെയുമുള്ള കീബോർഡുകളിലും പിയാനോകളിലും എല്ലാ ശ്രുതികളിലും അപശ്രുതികളില്ലാതെ പാടാനും വായിക്കാനും സംഗീതജ്ഞരെ പ്രാപ്തരാക്കുന്നത്. ഗണിതത്തിലെ ചില പ്രത്യേക അനുപാതങ്ങളിൽ സ്വരങ്ങളെ ഒരുമിച്ച് ചേർക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നും. അതിനെ സംഗീതത്തിൽ മേജർ കോഡുകൾ എന്ന് വിളിക്കും. എന്നാൽ ആ അനുപാതത്തിൽ ചെറിയൊരു ഗണിതശാസ്ത്രപരമായ മാറ്റം വരുത്തിയാൽ അത് നേരിയ സങ്കടം തോന്നിപ്പിക്കുന്ന മൈനർ കോഡുകളായി മാറും. അതായത്, നമ്മെ ചിരിപ്പിക്കാനും കരയിപ്പിക്കാനും ഗായകർ ഉപയോഗിക്കുന്നത് സ്വരങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഈ ഗണിത പ്രതിഭാസങ്ങളെയാണ്. സംഗീതമെന്നത് അക്കങ്ങളുടെ അതിമനോഹരമായ ഒരു നൃത്തമാണ്. ഗണിതത്തിലെ സങ്കീർണത മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് അലിഞ്ഞിറങ്ങുമ്പോൾ അത് ശ്രുതിമധുരമായ സംഗീതമായി മാറുന്നു.
അക്കങ്ങൾക്കെങ്ങനെയാണ് മനുഷ്യന്റെ

0: ആത്മാവിനെയും വികാരങ്ങളെയും തൊട്ടുണർത്താൻ കഴിയുക എന്നതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് നമ്മൾ ആസ്വദിക്കുന്ന ഓരോ ഗാനവും. അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഓരോ സംഗീതജ്ഞനും വലിയൊരു ഗണിതശാസ്ത്രജ്ഞൻ കൂടിയാകുന്നത് ഇങ്ങനെയാണ്. സംഗീതത്തിൻ്റെ മാന്ത്രിക ലോകത്ത് നമ്മെ വിസ്മയിപ്പിക്കുന്ന ഒന്നാണ് വാദ്യോപകരണങ്ങൾ. പുറമേ നിന്ന് നോക്കുമ്പോൾ അവ വെറും മരക്കഷണങ്ങളോ ലോഹങ്ങളോ മൃഗങ്ങളുടെ തോലുകളോ ഒക്കെയായി തോന്നാം. എന്നാൽ ഗണിതശാസ്ത്രത്തിൻ്റെ കണ്ണിലൂടെ നോക്കിയാൽ അവ ജീവൻ വെച്ച മറ്റു ചില ഗണിത സംവിധാനങ്ങളാണ്. ഒരു ഗിറ്റാറോ വീണയോ വയലിനോ എടുക്കുക. അതിലെ കമ്പി മീട്ടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദത്തിന്റെ സ്ഥായി അഥവാ ശ്രുതി തീരുമാനിക്കുന്നത് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ്: കമ്പിയുടെ നീളം, അതിന്റെ വണ്ണം, പിന്നെ അത് വലിച്ചു കെട്ടിയിരിക്കുന്ന മുറുക്കം. ഇതൊരു മാറ്റമില്ലാത്ത ഗണിത നിയമമാണ്. ഉദാഹരണത്തിന്, നമ്മൾ ഒരു വീണക്കമ്പി മീട്ടുമ്പോൾ ഒരു പ്രത്യേക ശബ്ദം കേൾക്കുന്നു എന്ന് കരുതുക. ആ കമ്പിയുടെ നീളം കൃത്യം പകുതിയാക്കി ഒന്ന് മീട്ടി നോക്കൂ. ആദ്യം കേട്ട ശബ്ദത്തിന്റെ കൃത്യം ഇരട്ടി ഉയർന്ന ശ്രുതിയിലുള്ള ശബ്ദമായിരിക്കും അപ്പോൾ പുറത്തു വരിക. ഇനി പുല്ലാങ്കുഴലിന്റെ കാര്യമെടുക്കാം. ഒറ്റ നോട്ടത്തിൽ കുറച്ച് ദ്വാരങ്ങളുള്ള ഒരു മുളന്തണ്ട് മാത്രമാണത്. എന്നാൽ ആ ദ്വാരങ്ങൾ വെറുതെ വിരലുകൾ വെച്ച് തോന്നിയതുപോലെ തുളച്ചുണ്ടാക്കിയതല്ല. ഒരു ദ്വാരത്തിൽ നിന്ന് അടുത്ത ദ്വാരത്തിലേക്കുള്ള അകലം കാറ്റിന്റെ തരംഗ ദൈർഘ്യത്തെ അടിസ്ഥാനമാക്കി അതിസൂക്ഷ്മമായി കണക്കുകൂട്ടി നിർമ്മിച്ചവയാണ്. കുഴലിലൂടെ കടന്നുപോകുന്ന വായുവിനെ ഗണിതശാസ്ത്രം ഉപയോഗിച്ച് മുറിച്ചെടുത്ത് സംഗീതമാക്കി മാറ്റുന്ന വിദ്യയാണ് ഓരോ പുല്ലാങ്കുഴൽ നാദത്തിന് പിന്നിലുമുള്ളത്. അതുകൊണ്ടാണ് വിരലുകൾ വെച്ചും മാറ്റിയും ദ്വാരങ്ങൾ അടയ്ക്കുമ്പോൾ വായുവിന്റെ അളവ് മാറി ഇമ്പമേറിയ സ്വരങ്ങൾ പുറത്തു വരുന്നത്. താളവാദ്യങ്ങളായ തബല, മൃദംഗം, ചെണ്ട എന്നിവയുടെ നിർമ്മിതിയിലും ഒളിഞ്ഞിരിപ്പുണ്ട് ഗണിതവിദ്യകൾ. കാലം മാറിയപ്പോൾ സംഗീതത്തിന്റെ രൂപവും മാറി. പഴയ ഗ്രാമഫോൺ റെക്കോർഡുകളിൽ നിന്ന് കാസറ്റുകളിൽ നിന്നും മാറി ഇന്ന് സംഗീതം നമ്മുടെ സ്മാർട്ട് ഫോണുകളിലും ഇന്റർനെറ്റിലുമാണ് ജീവിക്കുന്നത്. ഇതിനെയാണ് നാം ഡിജിറ്റൽ സംഗീതം എന്ന് വിളിക്കുന്നത്. ഈ ആധുനിക സംഗീതത്തിന്റെ ലോകം പൂർണ്ണമായും ഭരിക്കുന്നത് ഗണിതശാസ്ത്രമാണ്. ഇന്ന് നാം കേൾക്കുന്ന ഓരോ ഡിജിറ്റൽ സംഗീതവും പൂജ്യങ്ങളുടെയും ഒന്നുകളുടെയും അതിമനോഹരമായ ഒരു വലിയ സിംഫണിയാണ്. വലിയ റെക്കോർഡിംഗ് സ്റ്റുഡിയോകളിൽ പ്രഗത്ഭരായ ഗായകർ പാടുന്ന പാട്ടുകൾ നമ്മുടെ ചെറിയ മൊബൈൽ ഫോണിലേക്ക് എത്തുമ്പോൾ അത്ഭുതകരമായ ഒരു മാറ്റത്തിന് വിധേയമാകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ശബ്ദതരംഗങ്ങളായല്ല ആ പാട്ട് നമ്മുടെ ഫോണിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. മറിച്ച് കേവലം 0, 1 എന്നീ രണ്ട് അക്കങ്ങളുടെ ഒരു നീണ്ട നിരയായിട്ടാണ്. ഇതിനെ സാങ്കേതികമായി ഗണിതശാസ്ത്രത്തിൽ ബൈനറി കോഡുകൾ എന്ന് വിളിക്കുന്നു. സംഗീതത്തിലെ എത്ര വലിയ വികാരമായാലും എത്ര സങ്കീർണമായ താളമായാലും കമ്പ്യൂട്ടറുകൾക്ക് അത് വെറും 0 ഉം 1 ഉം മാത്രമാണ്. ഈ രണ്ടക്കങ്ങൾ ഉപയോഗിച്ച് ശബ്ദങ്ങളെ കൃത്യമായി അളന്നു തിട്ടപ്പെടുത്തുന്ന ഗണിതവിദ്യയാണ് ഡിജിറ്റൽ സംഗീതത്തിന്റെ അടിസ്ഥാനം. ശബ്ദങ്ങളെ അക്കങ്ങളാക്കുന്ന മാന്ത്രിക വിദ്യ രസാവഹമാണ്. പാടുമ്പോൾ ഉണ്ടാവുന്ന തുടർച്ചയായ ശബ്ദതരംഗങ്ങളെ ഒരു സെക്കൻഡിൽ തന്നെ ആയിരക്കണക്കിന് തവണ മുറിച്ച് ചെറുതാക്കി അളവുകൾ എടുക്കുന്നു. ഇതിനെ സാമ്പിളിംഗ് എന്നാണ് പറയുന്നത്. ഈ വലിയ ശബ്ദതരംഗങ്ങളെ ഡിജിറ്റൽ ഉപകരണങ്ങൾക്ക് മനസ്സിലാകുന്ന ചെറിയ അക്കങ്ങളാക്കി മാറ്റാൻ സഹായിക്കുന്നത് ഫൊറിയർ ട്രാൻസ്ഫോം എന്ന അതിസങ്കീർണമായ ഗണിത സങ്കേതമാണ്. പാട്ടിലെ ഓരോ ചെറിയ ശബ്ദവ്യത്യാസത്തെയും അതിസൂക്ഷ്മമായി കണക്കുകൂട്ടി അക്കങ്ങളാക്കി മാറ്റുന്നത് ഈ ഗണിത നിയമമാണ്. റെക്കോർഡിംഗ് സ്റ്റുഡിയോകളിൽ ഉണ്ടായേക്കാവുന്ന ശ്രുതി വ്യത്യാസങ്ങൾ, സ്വര ഇടർച്ചകൾ എന്നിവ തിരുത്താൻ ഓട്ടോ ട്യൂൺ എന്നൊരു വിദ്യ ഉപയോഗിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഇതൊരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ മാത്രമല്ല, അതിവേഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഗണിതശാസ്ത്ര സങ്കേതം കൂടെയാണ്. റെക്കോർഡ് ചെയ്യുന്ന ആളുടെ ശബ്ദതരംഗങ്ങളിലെ ഇടർച്ചകൾ ഗണിതശാസ്ത്രപരമായി കണ്ടെത്തി അതിനെ അനുയോജ്യമായ ശ്രുതിയുടെ ഗണിത അനുപാതത്തിലേക്ക് വലിച്ചു ചേർക്കുകയാണ് ഇവ ചെയ്യുന്നത്. അതായത്, ഗാനത്തിലെ റെക്കോർഡിങ്ങിലെ പിഴവുകൾ തിരുത്തി അതിനെ സുന്ദരമാക്കുന്നത് സാക്ഷാൽ ഗണിതമാണ്. പഴയകാലത്തെ കാസറ്റുകളിൽ നിന്ന് ഇന്നത്തെ സ്മാർട്ട് ഫോണുകളിലേക്ക് സംഗീതം വളർന്നപ്പോൾ ആ വളർച്ചയ്ക്ക് വഴിയൊരുക്കിയത് കമ്പ്യൂട്ടറുകൾക്കുള്ളിൽ വിശ്രമമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന സംഖ്യകളാണ്. യൂട്യൂബിലായാലും മ്യൂസിക് ആപ്പുകളിലായാലും നമ്മൾ പ്ലേ ബട്ടൺ അമർത്തുമ്പോൾ കോടിക്കണക്കിന് അക്കങ്ങളാണ് നമ്മുടെ കാതുകൾക്ക് കുളിർമയേകുന്ന നാദമായി രൂപാന്തരം പ്രാപിക്കുന്നത്. സാങ്കേതിക വിദ്യ എത്രത്തോളം വളർന്നാലും സംഗീതം എത്രത്തോളം ഡിജിറ്റലായാലും അതിൻ്റെ ഹൃദയമിടിപ്പ് എന്നത് എന്നും ഗണിതത്തിൻ്റെ ഈ സിംഫണി തന്നെയായിരിക്കും. ഇതിനൊക്കെ പുറമേ ഉന്നത ഗണിതശാസ്ത്രത്തിലെ വളരെ സങ്കീർണമായ പല സാങ്കേതിക വിഷയങ്ങളും സംഗീതത്തിൽ അദൃശ്യമായി ഒളിഞ്ഞുകിടപ്പുണ്ട്. ഉദാഹരണത്തിന്, ഗണിതത്തിലെ ഗ്രൂപ്പ് തിയറി എന്ന ശാഖയെടുക്കാം. ഒരു രൂപത്തെ പലതരത്തിൽ തിരിക്കുമ്പോഴും അതിൻ്റെ സമമിതി അഥവാ സിമ്മട്രി നഷ്ടപ്പെടാത്തതുപോലെ സ്വരങ്ങളെ ഒരു കണ്ണാടിയിലെ പ്രതിബിംബം കണക്കെ മുൻപോട്ടും പിന്നോട്ടും തിരിച്ചും മറിച്ചും അടുക്കി വയ്ക്കുന്ന മാന്ത്രിക വിദ്യ സംഗീതജ്ഞർ തങ്ങളുടെ സൃഷ്ടികളിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ രൂപങ്ങളുടെ അടിസ്ഥാന സ്വഭാവങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ടോപ്പോളജി എന്ന ഗണിതശാഖയുണ്ട്. സംഗീതത്തിൽ ഒന്നിലധികം സ്വരങ്ങൾ ഒരേ സമയം വായിക്കുന്ന കോഡുകൾ എങ്ങനെയൊക്കെ പരസ്പരം മാറാമെന്നും സ്വരങ്ങൾ എങ്ങനെ സഞ്ചരിക്കുന്നു എന്നും ശാസ്ത്രീയമായി വരച്ചു കാണിക്കാൻ ഇന്നത്തെ സംഗീത ഗവേഷകർ ഉപയോഗിക്കുന്നത് ഈ ടോപ്പോളജിയെയാണ്. കൂടാതെ വലിയൊരു മരത്തിന്റെ ആകൃതി തന്നെ അതിൻ്റെ ഓരോ ചെറിയ ചില്ലകളിലും കാണുന്നതുപോലുള്ള ഗണിത പ്രതിഭാസമായ ഫ്രാക്റ്റലുകൾ പ്രഗത്ഭരായ ഗായകരുടെ ആലാപന ശൈലികളിലും നീണ്ട സിംഫണികളിലും ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ, സെറ്റ് തിയറിയും ടോപ്പോളജിയും ഗ്രൂപ്പ് തിയറിയും ഒക്കെ അടങ്ങുന്ന അതിസങ്കീർണമായ സാങ്കേതിക ഗണിതത്തിന്റെ ഒരു വലിയ പാഠപുസ്തകം കൂടെയാണ് ഓരോ മികച്ച ഗാനവും. എന്നാൽ ആ സങ്കീർണമായ ഗണിതം നമ്മുടെ കാതുകളിലേക്ക് ഒഴുകിയെത്തുമ്പോൾ കേവലം അക്കങ്ങളാകാതെ ആത്മാവിനെ തലോടുന്ന സംഗീതമായി മാറുന്നു എന്ന് മാത്രം. നാദങ്ങളുടെയും സംഖ്യകളുടെയും ഈ അപൂർവ ലോകത്തുകൂടെയുള്ള നമ്മുടെ യാത്ര അവസാനമില്ലാത്തതാണ്. അക്കങ്ങളും അക്ഷരങ്ങളും ഗണിതവും സംഗീതവും തമ്മിൽ അതിരുകളില്ലാത്ത ഒരു പ്രപഞ്ചത്തിലാണ് നാം ജീവിക്കുന്നത്. ഗണിതമെന്നാൽ ഈ പ്രപഞ്ചത്തിന്റെ ഹൃദയതാളമാണെന്ന് ഇപ്പോൾ നാം തിരിച്ചറിയുന്നു. ഒരു കവി കവിതകൾക്ക് ജീവൻ നൽകുമ്പോൾ താളത്തിന്റെ കണക്കുകൾ പാലിക്കുന്നതുപോലെ പ്രപഞ്ചം അതിന്റെ ഓരോ സ്പന്ദനത്തിലും നിർമ്മിതിയിലും സംഗീതത്തിന്റെ ഗണിതം കാത്തുസൂക്ഷിക്കുന്നു. ഈ ബന്ധമാണ് മനുഷ്യന്റെ നിലനിൽപ്പിന്റെ പല കാരണങ്ങളിൽ പ്രാധാന്യമേറിയ ഒന്നെന്ന യാഥാർത്ഥ്യവും നമുക്ക് മറക്കാതിരിക്കാം.
1: സംഗീതമെന്ന ഗണിതം, ഗണിതമെന്ന സംഗീതവും. എടത്വ സെന്റ് അലോഷ്യസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ഇന്ദുലാൽ ജി നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. ശാസ്ത്രലോകം സമാപിക്കുന്നു. പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: സ്പോൺസേർഡ് പരിപാടി ചൊവ്വം മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം. 9495964321. ഒരു നമ്പർ കൂടി, 9496596321. നമ്പറുകൾ ഒരിക്കൽ കൂടി, 9495964321, 9496596321. ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക.

0: മനസ്സിലായില്ലല്ലോ, കൂടെ പഠിച്ചതാണല്ലോ. ആണോ?
1: ഇതാരാ വിളിക്കുന്നത്?
2: ഹാപ്പി ബർത്ത്ഡേ ടു യു.
1: ഓ താങ്ക് യു.
2: ഹലോ.
0: നിന്റെ ദൈവം, ഇതാര്, എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടെ നിന്നും കിട്ടിട്ടില്ല. അങ്ങനെ ഇത്
2: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതു.
3: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
2: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
3: 8281-4203-05.
2: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണി.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ആകാശവാണി ഇപ്പോൾ ലളിതഗാനങ്ങൾ. സരിത ആർ.സി. നായർ പാടുന്നു. സംഗീതം മുരളി സിത്താര. ആദ്യ ഗാനം അറിയുമ്പോൾ തീരുന്ന അനുഭവ കഥയുടെ നിറവാർന്ന പേരാണ് ജീവിതം. രചന രാജീവ് ആലുങ്കൽ.

ഇതുവരെ കേട്ടത് സരിത ആർ സി നായർ പാടിയ ലളിതഗാനങ്ങൾ. സംഗീതം നൽകിയത് മുരളി സിത്താര, രചന നിർവഹിച്ചത് രാജീവ് ആലുങ്കൽ, സജി ശ്രീവത്സവം.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രീയത്തിൽ സേവന മനോഭാവം വഴികാട്ടിയാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവാ സങ്കല്പ് അഭിയാന്റെ ഭാഗമായ സേവായാത്രയിൽ പങ്കെടുക്കുന്നവരുമായി പ്രധാനമന്ത്രി സംവദിച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ശനിയാഴ്ച കേരളത്തിൽ. ഇന്ന് ലോക മാരിടൈം ദിനം. കൊച്ചിയിൽ മാരിടൈം ദിനാഘോഷത്തിന്റെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും കലാസംഘാടകനുമായ സൂര്യ കൃഷ്ണമൂർത്തിക്ക് കലാകേരളത്തിന്റെ വിട. സംസ്കാരം വൈകുന്നേരം തൈക്കാട് ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് വീണ്ടും മെഡൽ തിളക്കം. വുഷുവിൽ വെള്ളി നേടി റോഷിബിന ദേവി. റോവിംഗിൽ വെങ്കലവുമായി സത്നം സൽമാൻ സഖ്യം. വാർത്തകൾ വിശദമായി. സേവനമായിരിക്കണം ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നും രാഷ്ട്രീയത്തിലും സേവന മനോഭാവം വഴികാട്ടിയാകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവാ സങ്കല്പ് അഭിയാന്റെ ഭാഗമായി വഡ്നഗറിൽ നിന്ന് വാരണാസിയിലേക്ക് പര്യടനം നടത്തുന്ന സേവായാത്രികരുമായി ഓൺലൈനായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. സേവായാത്രികർ തങ്ങളുടെ യാത്രാനുഭവങ്ങൾ പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയ്യയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ആലപ്പുഴ വള്ളിക്കുന്നം വിദ്യാധിരാജപുരം ആശ്രമത്തിൽ ചട്ടമ്പി സ്വാമികളുടെ വെങ്കല പ്രതിമ അദ്ദേഹം അനാച്ഛാദനം ചെയ്യും. തിരുവനന്തപുരത്ത് എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ശനിയാഴ്ച കേരളത്തിലെത്തും. വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27-ന്. പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജി ഒ വി എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടി

0: പരിപാടികൾ പുരോഗമിക്കുന്നു. ശുചിത്വത്തെ ദേശീയ ജനകീയ മുന്നേറ്റമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട് 2014 കേന്ദ്ര സർക്കാർ ആരംഭിച്ച സ്വച്ഛ് ഭാരത് ദൗത്യത്തിന് ശേഷം രാജ്യത്ത് വലിയ പരിവർത്തനങ്ങളാണുണ്ടായത്. ഗാർഹിക ശൌചാലയങ്ങളുടെ നിർമ്മാണം, ഇന്ത്യൻ ഗ്രാമങ്ങളെ വെളിയിട വിസർജന മുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയവ ഇതിൽ പ്രധാനമാണ്. ശുചിത്വത്തെ ഒരു അടിസ്ഥാന ആവശ്യമാണെന്ന അവബോധം വളർത്താൻ ഈ സംരംഭത്തിലൂടെ സാധിച്ചു. സ്വച്ഛതാ ഹി സേവാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിൽ ഉടനീളം വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. പുതിയ ഖരമാലിന്യ സംസ്കരണ ചട്ടത്തെക്കുറിച്ച് അവബോധ പരിപാടികളും സംഘടിപ്പിക്കും. വിവിധ ശുചീകരണ പരിപാടികൾ സംബന്ധിച്ച് ജില്ലാ സ്വച്ഛതാ മിഷൻ പ്രോഗ്രാം ഓഫീസർ ജ്യോതിഷ് മനശ്ശേരി ആകാശവാണി വാർത്തകളോട്.
1: സ്വച്ഛതാ ഹി സേവാ പ്രവർത്തനം കേരള സംസ്ഥാനത്ത് കൈയോട് കൈ എന്ന രീതിയിൽ ക്യാമ്പയിനായിട്ടാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. 1 ഒക്ടോബർ രാവിലെ ജില്ലയിലെ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ മെഗാ ക്ലീനിംഗ് ഡ്രൈവുകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മാർക്കറ്റുകൾ, ബസ് സ്റ്റാൻഡുകൾ, നടപ്പാതകൾ, സ്ഥാപനങ്ങൾ, സ്കൂളുകൾ തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും ഈ പരിപാടികൾ നടത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഇതിനകത്ത് പ്രത്യേകം നമ്മൾ നടത്തും. ഹരിതകർമ്മസേനാംഗങ്ങൾ വഴി എല്ലാ വീടുകളും ഇതിന്റെ പ്രത്യേക ക്യാമ്പയിനുകൾ നടത്തുന്നു.
0: പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും കലാസംഘാടകനുമായ സൂര്യ കൃഷ്ണമൂർത്തിക്ക് കലാകേരളത്തിന്റെ വിട. തിരുവനന്തപുരം തൈക്കാടുള്ള വസതിയിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതികദേഹത്തിൽ മന്ത്രിമാരും സാംസ്കാരിക പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ ആദരാഞ്ജലി അർപ്പിച്ചു. സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകുന്നേരം തൈക്കാട് ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. കലാകൂട്ടായ്മയായ സൂര്യയുടെ അമരക്കാരനായ സൂര്യ കൃഷ്ണമൂർത്തി ഇന്നലെയാണ് അന്തരിച്ചത്. ഇന്ന് ലോക മാരിടൈം ദിനം. സമുദ്രമേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ കഠിനാധ്വാനത്തെ ആദരിക്കുന്നതിനായി എല്ലാ വർഷവും സെപ്റ്റംബറിലെ അവസാന വ്യാഴാഴ്ചയാണ് ലോക മാരിടൈം ദിനമായി ആചരിക്കുന്നത്. നയങ്ങളിൽ നിന്ന് പ്രയോഗത്തിലേക്ക് സമുദ്രമേഖലയിലെ മികവിന് കരുത്തേകുന്നു എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സംസ്ഥാന സർക്കാർ ഇന്ന് കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന ലോക മാരിടൈം ദിനാഘോഷത്തിന്റെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരുടെ വിവരവും ഒ പി സമയവും വ്യക്തമായി പ്രദർശിപ്പിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഇതു സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. പരാതികൾ അറിയിക്കാൻ വിജിലൻസ് ഓഫീസറുടെയും ആശുപത്രി സൂപ്രണ്ടിന്റെയും നമ്പരുകളും പ്രദർശിപ്പിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഈ മാസം 27-ാം തീയതി ഞായറാഴ്ച എല്ലാ പൊതുമേഖലാ ബാങ്കുകളും പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളും സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. 28 മുതൽ 30 വരെ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് പ്രഖ്യാപിച്ചിട്ടുള്ള ദേശീയ ബാങ്ക് പണിമുടക്ക് കണക്കിലെടുത്താണ് നടപടി. ശബരിമലയിലെ സ്വർണ കിരീടം കവർന്നതായി സംശയം. അമിക്കസ് ക്യൂറി ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ നേതൃത്വത്തിൽ തിരുവാഭരണങ്ങളുടെ കണക്കെടുപ്പ് പുരോഗമിക്കുന്നതിനിടയിലാണ് കണ്ടെത്തൽ. 2012 തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തർ സമർപ്പിച്ച 55.72 പവൻ തൂക്കമുള്ള സ്വർണ കിരീടമാണ് കാണാതായത്. അതേസമയം കിരീടം അവിടെ തന്നെയുണ്ടെന്നാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നതെന്ന് മന്ത്രി കെ മുരളീധരൻ പ്രതികരിച്ചു. സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തീരസംരക്ഷണ സേനയുടെ നേതൃത്വത്തിലുള്ള മലിനീകരണ നിയന്ത്രണ അഭ്യാസ പരിപാടിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. വിഴിഞ്ഞത്ത് നടക്കുന്ന പരിപാടി നാളെ സമാപിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷന്റെ നേതൃത്വത്തിലാണ് 2 ദിവസം നീളുന്ന മലിനീകരണ നിയന്ത്രണ അഭ്യാസ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കടലിൽ മലിനീകരണം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട എല്ലാ ഏജൻസികളിൽ നിന്നുമുള്ള തയ്യാറെടുപ്പിന്റെ നിലവാരത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. ഒരു സാങ്കല്പിക അപകടം പരിഗണിക്കുകയും ഓരോ ഏജൻസിയും അവർ സ്വീകരിക്കുന്ന നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അത് എങ്ങനെ നടപ്പിലാക്കുന്നു എന്നതുമൊക്കെ ഈ പരിശീലന പരിപാടിയിലൂടെ ജനങ്ങളിൽ എത്തിക്കും. മലിനീകരണ നിയന്ത്രണ ഉപകരണങ്ങളുടെ യഥാർത്ഥ വിന്യാസവും പ്രവർത്തനവും പ്രദർശിപ്പിക്കും. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, മലിനീകരണ നിയന്ത്രണ ബോർഡ്, CMFRI, തിരുവനന്തപുരം, കൊല്ലം കളക്ടറേറ്റുകൾ, ഫിഷറീസ് വകുപ്പ്, കേരള പോലീസ്, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ്, എണ്ണ കൈകാര്യം ചെയ്യുന്ന ഏജൻസികൾ എന്നിവയിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്.
0: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ഇന്നും മെഡൽ നേട്ടം. വനിതകളുടെ 60 കിലോഗ്രാം വുഷുവിൽ റോഷിബിന ദേവി വെള്ളി മെഡൽ സ്വന്തമാക്കി. പുരുഷന്മാരുടെ ഡബിൾ സ്കൾസ് ഇനത്തിൽ സത്നം സിംഗും സൽമാൻഖാനും വെങ്കല മെഡൽ നേടി. മെഡൽ നേടിയ താരങ്ങളെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ അഭിനന്ദിച്ചു. സ്കീറ്റ് മിക്സഡ് ടീം യോഗ്യതാ റൌണ്ടിൽ പരിനസ് ധാലിവാളും അനന്ത്ജിത് സിംഗ് നരൂക്കയും ഫൈനലിൽ കടന്നു. 65-ാമത് U17 സുബ്രതോ കപ്പ് ഫുട്ബോൾ ഫൈനൽ ഇന്ന് വൈകിട്ട് 6 ഡൽഹിയിൽ നടക്കും. കേരളത്തെ പ്രതിനിധീകരിച്ച് മലപ്പുറം അത്താണിക്കൽ MICEMHSS മിനർവ പഞ്ചാബിനെ നേരിടും. കഴിഞ്ഞ വർഷം കേരളത്തെ പ്രതിനിധീകരിച്ച കോഴിക്കോട് ഫാറൂഖ് സ്കൂളായിരുന്നു ജേതാക്കൾ. എറണാകുളം യാർഡിൽ ട്രാക്ക് അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ചില ട്രെയിനുകൾ വഴിതിരിച്ചുവിടുകയോ ഭാഗികമായി റദ്ദാക്കുകയോ ചെയ്യുമെന്ന് റെയിൽവേ അറിയിച്ചു. നാളെ ഗുരുവായൂരിൽ നിന്ന് പുറപ്പെടുന്ന ഗുരുവായൂർ ചെന്നൈ എഗ്മൂർ എക്സ്പ്രസ് എറണാകുളം ടൌണിനും കായംകുളം ജംഗ്ഷനുമിടയിൽ കോട്ടയം വഴി തിരിച്ചുവിടും. എറണാകുളം ജംഗ്ഷൻ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, ഹരിപ്പാട് എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ടാകില്ല. നാളെ സർവീസ് നടത്തുന്ന മംഗളൂരു സെൻട്രൽ, തിരുവനന്തപുരം സെൻട്രൽ മാവേലി എക്സ്പ്രസും MGR ചെന്നൈ സെൻട്രൽ, തിരുവനന്തപുരം സെൻട്രൽ AC സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസും കോട്ടയം വഴി തിരിച്ചുവിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 770 പോയിന്റ് കുറഞ്ഞ് 74,059, നിഫ്റ്റി 249 പോയിന്റ് നഷ്ടത്തിൽ 23,199 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,120 രൂപ കുറഞ്ഞ് 111,960 രൂപയാണ് വില. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രീയത്തിൽ സേവന മനോഭാവം വഴികാട്ടിയാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവാ സങ്കല്പ് അഭിയാന്റെ ഭാഗമായ സേവായാത്രയിൽ പങ്കെടുക്കുന്നവരുമായി പ്രധാനമന്ത്രി സംവദിച്ചു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശനിയാഴ്ച കേരളത്തിൽ. ഇന്ന് ലോക മാരിടൈം ദിനം. കൊച്ചിയിൽ മാരിടൈം ദിനാഘോഷത്തിന്റെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും കലാസംഘാടകനുമായ സൂര്യ കൃഷ്ണമൂർത്തിക്ക് കലാകേരളത്തിന്റെ വിട. സംസ്കാരം വൈകുന്നേരം തൈക്കാട് ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് വീണ്ടും മെഡൽ തിളക്കം. വുഷുവിൽ വെള്ളി നേടി റോഷിബിന ദേവി. റോവിംഗിൽ വെങ്കലവുമായി സത്നം സൽമാൻ സഖ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: വൃക്കകളെ എങ്ങനെ ആരോഗ്യത്തോടെ കാത്തുസൂക്ഷിക്കാം? തിരുവനന്തപുരം SAT ആശുപത്രിയിലെ പീഡിയാട്രിക് നെഫ്രോളജി വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ സൂസൻ ഉതുപ്പ് സംസാരിക്കുന്നു.
4: മനുഷ്യ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ വൃക്കകൾ പരമപ്രധാനമായ പങ്കുവഹിക്കുന്നു. ശരീരത്തിൽ നട്ടലിന്റെ ഇരുഭാഗത്തുമായി സ്ഥിതി ചെയ്യുന്ന പയറുമണിയുടെ രൂപമുള്ള വൃക്കകൾ തുടർച്ചയായി 24 മണിക്കൂറും രക്തശുദ്ധീകരണ പ്രക്രിയ നടത്തുന്നു. വൃക്കകളുടെ ആരോഗ്യം ഒരു മനുഷ്യന്റെ നിലനിൽപ്പിനും ആരോഗ്യത്തിനും പരമപ്രധാനമാണ്. ഇന്ന് ആഗോളതലത്തിൽ വൃക്ക രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുവരുന്നു. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ലോകത്താകമാനം 850 മില്യൺ വൃക്ക രോഗികളുണ്ട്. ഇതിൽ 20% നമ്മുടെ രാജ്യക്കാരാണ് എന്നതും ഗൌരവതരമായ ഒരു വസ്തുതയാണ്. വൃക്കരോഗം ഒരു രോഗിയുടെ മാത്രമല്ല, മറിച്ച് കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും പ്രശ്നമാണ്. അതിഭീമമായ ചികിത്സാ ചെലവ് മാത്രമല്ല പ്രശ്നം. യുവാക്കളിലും മധ്യവയസ്കരിലുമുള്ള രോഗം രാജ്യത്തിന്റെ മാനവ വിഭവശേഷിയെ പ്രതികൂലമായി ബാധിക്കുന്നു. ഇത്തരുണത്തിൽ വൃക്കകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് പ്രസക്തിയേറുന്നു. സ്ഥായിയായ വൃക്കരോഗവും വൃക്കസ്തംഭനവും വർദ്ധിച്ചു വരുന്ന ആഗോള ആരോഗ്യ വെല്ലുവിളി തന്നെ 10ൽ 1 രീതിയിൽ ലോകത്തെ ബാധിച്ചിരിക്കുന്ന ഈ രോഗത്തിന്റെ കാരണങ്ങൾ എന്താണ്? രോഗം തടയുക സാധ്യമാണോ? ഒട്ടുമിക്ക വൃക്കരോഗങ്ങളിലും പ്രാരംഭാവസ്ഥയിൽ ലക്ഷണങ്ങളില്ല എന്നതാണ് വലിയ പ്രശ്നം. പതിയെ പതിയെ രോഗം വൃക്കകളെ നശിപ്പിക്കുന്നു. 50%ത്തിലധികം അരിപ്പകൾ പ്രവർത്തനരഹിതമായതിന് ശേഷം മാത്രമാണ് വൃക്കമാന്ദ്യം പരിശോധനകളിലൂടെ കണ്ടുപിടിക്കുവാൻ സാധിക്കുന്നത്. സൂക്ഷ്മമായ ചില രോഗലക്ഷണങ്ങൾ ഈ അവസ്ഥയിൽ ഉണ്ടാകാം എങ്കിലും ഒട്ടുമിക്കവാറും ആളുകൾ അവയെ കാര്യമായി എടുക്കാറില്ല എന്നതും ഒരു വസ്തുത തന്നെ. രോഗം മൂർച്ഛിച്ച അവസ്ഥയിലായിരിക്കും മിക്കവരും വൈദ്യസഹായം തേടുക. സാധാരണയായി കണ്ടുവരുന്ന വൃക്കരോഗങ്ങളും അവയുടെ ലക്ഷണങ്ങളും ഒന്ന് നോക്കാം. ജന്മനാ വളർച്ചയെത്താത്ത വൃക്കകൾ, അവയുടെ ഘടനയിലുള്ള വ്യത്യാസങ്ങൾ, മൂത്രനാളികളിലെ തടസ്സം, അടിക്കടിയുള്ള അണുബാധ, വൃക്കയിലെ കല്ലുകൾ, നെഫ്രൈറ്റിസ്, നെഫ്രോട്ടിക് സിൻഡ്രോം തുടങ്ങിയവയാണ് കുട്ടികളെ ബാധിക്കുന്ന വൃക്കരോഗങ്ങൾ. സ്കാനിംഗ് പരിശോധനയിലൂടെ ഗർഭാവസ്ഥയിൽ തന്നെ ജന്മനാവുള്ള തകരാറുകൾ കണ്ടെത്തുവാൻ ഇന്ന് സാധിക്കുന്നു. എന്നാൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടും അവയുടെ ഗൗരവം മനസ്സിലാക്കാതെ ചികിത്സ ലഭിക്കാത്ത പ്രശ്നങ്ങളും കാണാറുണ്ട്. ശക്തി കുറഞ്ഞ മൂത്രപ്രവാഹം, മൂത്രത്തിലെ അണുബാധ, ദുർഗന്ധമുള്ള മൂത്രം, പഴുപ്പോ രക്തമോ കലർന്ന മൂത്രം, മൂത്രത്തിലെ പത, കുട്ടികളിലെ വളർച്ച ഇല്ലായ്മ, എല്ലുകളുടെ ബലക്കുറവ്, അമിതമായി പോകുന്ന മൂത്രം, അമിതമായ ദാഹം, കിടക്കയിൽ മൂത്രമൊഴിക്കുന്നത്, ക്ഷീണം, ഉന്മേഷക്കുറവ്, വിളർച്ച, ഇവയൊക്കെ സ്ഥായിയായ വൃക്കരോഗ ലക്ഷണങ്ങളാണ്. തക്ക സമയത്ത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പരിശോധനകൾ നടത്തി ആവശ്യമായ ചികിത്സ നൽകിയാൽ സ്ഥായിയായ വൃക്കസ്തംഭനം തടയുവാൻ സാധിക്കുന്നു. തുടർ പരിശോധനകളും ചികിത്സയും ഇത്തരം രോഗങ്ങളിൽ പരമപ്രധാനമാണ്. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചുവരുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു വരുന്നത്. ഇന്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷന്റെ കണക്ക് പ്രകാരം ഇന്ന് നമ്മുടെ രാജ്യത്ത് 1/9 പ്രമേഹ രോഗിയാണ്. പ്രായപൂർത്തിയായവരിലെ വൃക്കരോഗം

0: ഉണ്ടാകാതിരിക്കുവാനും സഹായിക്കുന്നു. വൃക്കകൾക്ക് വേണ്ടി എല്ലാ ദിവസവും നടത്തം ഒരു ശീലമാക്കുക. ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുവാൻ യൂറിയ പോലുള്ള അശുദ്ധ വസ്തുക്കൾ പുറന്തള്ളേണ്ടതുണ്ട്. ഇതിന് ജലാംശം കൂടിയേ തീരൂ. ദാഹമനുസരിച്ച് വെള്ളം കുടിക്കുക എന്നതാണ് ഏറ്റവും അഭികാമ്യം. 8 മുതൽ 10 ഗ്ലാസ് വരെ വെള്ളം കുടിക്കുന്ന ഒരാളുടെ മൂത്രം ഗാഢത കുറഞ്ഞതും തെളിമയുള്ളതുമായിരിക്കും. വൃക്കയിലെ അണുബാധ, കല്ലുകൾ തുടങ്ങിയവയെ ഇങ്ങനെ നമുക്ക് പ്രതിരോധിക്കുവാൻ സാധിക്കും. വൃക്കയുടെ പ്രവർത്തനക്ഷമത നിലനിർത്തുവാൻ ആരോഗ്യത്തിന് ആവശ്യത്തിന് വെള്ളം ഉപയോഗിക്കുക എന്നതാണ് 2-ാമത്തെ സുവർണ നിയമം. സമീകൃതാഹാരം ശീലമാക്കുന്നതാണ് 3-ാമത്തെ പ്രധാന കാര്യം. ആരോഗ്യ പരിപാലനത്തിൽ ആഹാരത്തിന്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. വിശപ്പനുസരിച്ച് സമയത്ത് കഴിക്കുന്ന സമീകൃതാഹാരം ശരീരഭാരം നിയന്ത്രിക്കുവാൻ സഹായിക്കുന്നു. പഴങ്ങളും പച്ചക്കറികളും ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. കൊഴുപ്പിന്റെ അളവ് കുറയ്ക്കുക. നാരുള്ള ഭക്ഷണം പ്രധാനമാണ്. മിതമായ രീതിയിൽ മാത്രം ഉപ്പ് ഉപയോഗിച്ചാൽ മതി. അമിത ഭാരം ഒരു പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആഹാരത്തിന്റെ അളവിലും രീതിയിലും മാറ്റങ്ങൾ വരുത്തണം. സംസ്കരിച്ച ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കുക. ഫാസ്റ്റ് ഫുഡ് സംസ്കാരം ഇന്നത്തെ ജീവിതശൈലിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കൊഴുപ്പിന്റെയും ഉപ്പിന്റെയും അമിത ഉപയോഗം വൃക്കകളിലെ അരിപ്പകളുടെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കും. പ്രായമായവരിലും മധ്യവയസ്കരിലുമാണ് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ഒട്ടുമിക്ക ആളുകളുടെയും ധാരണ. എന്നാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു എന്നതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ശരീരഭാരം, രക്തസമ്മർദ്ദം, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഇവയെല്ലാം വർഷത്തിൽ ഒരിക്കലെങ്കിലും പരിശോധിക്കുന്നത് നന്നായിരിക്കും. കുടുംബത്തിൽ ജീവിതശൈലി രോഗങ്ങളോ വൃക്കരോഗങ്ങളോ ഉള്ളവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രമേഹ രോഗം ബാധിച്ച ആളുകൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കുന്നത് വൃക്കരോഗം തടയുവാൻ സഹായിക്കുന്നു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ കൃത്യമായി ഉപയോഗിക്കുക, ആഹാരം ക്രമീകരിക്കുക, വ്യായാമം ശീലമാക്കുക, തുടർ പരിശോധനകൾ കൃത്യസമയത്ത് നടത്തുക, ഉയർന്ന രക്തസമ്മർദ്ദം ധമനികൾക്ക് കേടുവരുത്തുന്നുവെന്ന് മനസ്സിലാക്കി മരുന്നുകൾ ഉപയോഗിച്ച് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക, പുകവലി, ലഹരി മരുന്നുകളുടെ ഉപയോഗം തുടങ്ങിയ ശീലങ്ങൾ വൃക്കകൾക്ക് ഹാനികരമാണ്. രക്തധമനികളെ ചുരുക്കി വൃക്കയിലേക്കുള്ള രക്തപ്രവാഹം ഇവയൊക്കെ തടസ്സപ്പെടുത്തുന്നു. വേദന സംഹാരികളായ മരുന്നുകളുടെ അമിത ഉപയോഗവും വൃക്കകളെ ഹനിക്കുന്നു. ഫാർമസിയിൽ നിന്നും മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും വാങ്ങി ഉപയോഗിക്കുന്ന ഇത്തരം മരുന്നുകൾ പെട്ടെന്നുള്ള വൃക്കസ്തംഭനത്തിന് മാത്രമല്ല സ്ഥായിയായ വൃക്കരോഗത്തിനും കാരണമാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കുക. വൃക്കരോഗമുള്ളവർ, വൃക്കരോഗമുണ്ടാകാൻ സാധ്യതയുള്ളവർ തുടങ്ങിയ എല്ലാവരും ജീവിതശൈലി ക്രമീകരണത്തോടൊപ്പം ആവർത്തിച്ചുള്ള പരിശോധനകളും ചികിത്സാവിധികളും തുടരണം. നിയന്ത്രണ വിധേയമല്ലാത്ത പ്രമേഹ രോഗം, പൊണ്ണത്തടി, ഉയർന്ന രക്തസമ്മർദ്ദം ഇവയെല്ലാം വൃക്കകളിലെ അരിപ്പകൾക്ക് ക്ഷതമുണ്ടാക്കുന്നു. പതഞ്ഞുപോകുന്ന മൂത്രമാണ് ആദ്യ ലക്ഷണങ്ങളിൽ പ്രധാനം. കാലിലും മുഖത്തും കാണപ്പെടുന്ന നീർവീക്കം, അളവ് കുറഞ്ഞ മൂത്രം, രാത്രിയിൽ ധാരാളമായി പോകുന്ന മൂത്രം ഇവയൊക്കെ സ്ഥായിയായ വൃക്കരോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. ഡയബറ്റിക് നെഫ്രോപ്പതിയാണ് സ്ഥായിയായ വൃക്കസ്തംഭനത്തിന്റെ കാരണങ്ങളിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനം. ആരംഭത്തിൽ തന്നെ പ്രമേഹ രോഗ നിർണയം നടത്തി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് മരുന്നുകളുടെ കൃത്യമായ ഉപയോഗത്തിലൂടെയും രക്തത്തിന്റെയും മൂത്രത്തിന്റെയും പരിശോധനകളിലൂടെയും നിയന്ത്രിച്ചാൽ നെഫ്രോപ്പതിയെ തടയുവാൻ സാധിക്കും. ജീവിതശൈലി ക്രമീകരണവും കൃത്യമായ ചികിത്സയും ഉറപ്പാക്കുക. വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വൃക്കകളുടെ പ്രവർത്തനക്ഷമത രക്തപരിശോധനയിലൂടെ ഉറപ്പുവരുത്തുക. ആഗോള താപനം, കാലാവസ്ഥാ വ്യതിയാനം, ആവാസ വ്യവസ്ഥയിലുള്ള മാറ്റം ഇവയെല്ലാം ശാസ്ത്ര സാങ്കേതിക വിദ്യ പുരോഗതി പ്രാപിച്ചതിന്റെ പരിണത ഫലമാകാം. പ്രകടമായ ലക്ഷണങ്ങളൊന്നുമില്ലാതെ സ്ഥായിയായ വൃക്കസ്തംഭനം ഇന്ന് നമ്മുടെ രാജ്യത്തെ ചില സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ചും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന യുവാക്കളിലും മധ്യവയസ്കരിലും കണ്ടുവരുന്നത് ആശങ്കാജനകമാണ്. ജലത്തിന്റെ ദൗർലഭ്യത മാത്രമല്ല കീടനാശിനികളുടെയും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന രാസവളങ്ങളുടെയും അമിത ഉപയോഗമാകാം ഈ രോഗത്തിന്റെ കാരണം എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത്തരണത്തിലാണ് പ്രകൃതി സംരക്ഷണം രോഗപ്രതിരോധത്തിന് ശക്തി പകരുന്നുവെന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഗ്രീൻ നെഫ്രോളജി, ഗ്രീൻ ഡയാലിസിസ് എന്നീ പ്രയോഗങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന് കൂട്ടായ പരിശ്രമം ആവശ്യമാണ്. ഓരോ മനുഷ്യനും ആരോഗ്യ സംരക്ഷണം ജീവിതശൈലിയാക്കുന്നതോടൊപ്പം പ്രകൃതി സംരക്ഷണവും കൂടി ചേരുമ്പോൾ മാത്രമാണ് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന പ്രാർത്ഥന പ്രവൃത്തിയായി മാറുന്നത്.
1: വൃക്കകളെ എങ്ങനെ ആരോഗ്യത്തോടെ കാത്തുസൂക്ഷിക്കാം? തിരുവനന്തപുരം SIT ആശുപത്രിയിലെ പീഡിയാട്രിക് നെഫ്രോളജി വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ സൂസൻ ഉതുപ്പ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: എഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുകുകൾ അഥവാ പുലിക്കൊതുകുകളാണ് ഇവ. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്.
3: ഡെങ്കിപ്പനി പകരുന്നത് എങ്ങനെ? രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള

മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊതുക് വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ.

0: ദിവസത്തിനുള്ളിൽ വാർത്തകൾ. ആകാശവാണി. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. സേവനമായിരിക്കണം രാഷ്ട്രീയത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവായാത്രികരുമായി സംവദിച്ച് പ്രധാനമന്ത്രി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിൽ. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ശനിയാഴ്ച സംസ്ഥാനത്തെത്തും. സുരക്ഷാ സമിതിയിൽ അടിയന്തര പരിഷ്കരണം എന്ന ആവശ്യം ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിൽ ഉന്നയിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള G4 രാജ്യങ്ങൾ. ഇന്ത്യയുടെ സമുദ്രമേഖല ദേശീയ പുരോഗതിയുടെ ശക്തമായ അടിത്തറയാണെന്ന് കേന്ദ്ര തുറമുഖമന്ത്രി സർബാനന്ദ സോനോവാൾ. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. വുഷുവിൽ വെള്ളിയും സ്കൾസിൽ വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ വിശദമായി. സേവനമായിരിക്കണം ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നും രാഷ്ട്രീയത്തിലും സേവന മനോഭാവം വഴികാട്ടിയാകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉയർന്ന പദവികളിലെത്തുമ്പോഴും ഈ തത്വം മറക്കരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വടനഗറിൽ നിന്ന് വാരണാസിയിലേക്ക് സഞ്ചരിക്കുന്ന സേവായാത്രികരുമായി വീഡിയോ കോൺഫറൻസിംഗ് വഴി നടത്തിയ സംവാദത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്.
1: ഗുജറാത്ത് സെ ലേക്കർ ദില്ലി തക് സേവാ കാ ഭാവ് സദാ ഹി ഹമാരി ശാസൻ വ്യവസ്ഥ ഹമാരി സംസ്കാരോ കാ മൂൽ രഹാ ഹൈ ഔർ ജബ് ശാസൻ കെ മൂൽ മേ സേവാ കാ ഭാവ് ഹോതാ ഹൈ തോ ഹർ നീതി കെ കേന്ദ്ര മേ നാഗരിക് ദേവോ ഭവ കാ സങ്കൽപ് ഹോതാ ഹൈ ബിനാ ഡൈലൂജൻ ബിനാ ഡൈവർജൻ ചീജെ പഹുഞ്ചതി ഹൈ ക്യോ സേവാ ഹി സബ്സേ ബഡാ ഡ്രൈവിംഗ് ഫോഴ്സ് ഹൈ.
0: സേവായാത്രികർ തങ്ങളുടെ യാത്രാനുഭവങ്ങൾ പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചു. പ്രചാരണത്തിന്റെ ഭാഗമായി തങ്ങൾ തൈകൾ നട്ടതായും ശുചീകരണ പരിപാടികൾ സംഘടിപ്പിച്ചതായും അവർ അറിയിച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ആലപ്പുഴ വള്ളിക്കുന്നം വിദ്യാധിരാജപുരം ആശ്രമത്തിൽ ചട്ടമ്പി സ്വാമികളുടെ വെങ്കല പ്രതിമ അദ്ദേഹം അനാച്ഛാദനം ചെയ്യും. തിരുവനന്തപുരത്ത് SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശനിയാഴ്ച കേരളത്തിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയിൽ അടിയന്തര പരിഷ്കരണം എന്ന ആവശ്യം ഉന്നയിച്ച് ഇന്ത്യ, ബ്രസീൽ, ജർമ്മനി, ജപ്പാൻ എന്നീ G4 രാജ്യങ്ങൾ. ഐക്യരാഷ്ട്രസഭയുടെ 81st സമ്മേളനത്തിൽ G4 രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരാണ് ഇക്കാര്യം അറിയിച്ചത്. സമിതിയുടെ വിപുലീകരണം പരിഷ്കരണ നടപടികളിൽ അനിവാര്യമാണെന്ന് അവർ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി. അരിവാൾ രോഗത്തെ പ്രതിരോധിക്കാൻ ദേശീയ അരിവാൾ രോഗനിർമ്മാർജ്ജന ദൌത്യത്തിലൂടെ ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള സമഗ്രമായ നടപടികൾ ഐക്യരാഷ്ട്രസഭയുടെ 81st സമ്മേളനത്തിൽ വിശദീകരിച്ച് ദേശീയ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ. 2047 അരിവാൾ രോഗത്തെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് 2023 ഇന്ത്യ ഈ ദൌത്യം ആരംഭിച്ചതെന്ന് അവർ വ്യക്തമാക്കി. അരിവാൾ രോഗ ചികിത്സയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും തുല്യത ഉറപ്പാക്കുന്നതിനുമുള്ള ആഗോള കൂട്ടായ്മയായ 1ACDയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ ഇന്ത്യ സഹ ആതിഥേയത്വം വഹിച്ചു. ഇന്ത്യയുടെ സമുദ്രമേഖല ദേശീയ പുരോഗതിയുടെ ശക്തമായ അടിത്തറയാണെന്ന് കേന്ദ്ര തുറമുഖമന്ത്രി സർബാനന്ദ സോനോവാൾ. അടിസ്ഥാന സൌകര്യ നവീകരണം, നയപരമായ പരിഷ്കാരങ്ങൾ, നാവികർക്ക് പ്രഥമ പരിഗണന എന്നിവയിലാണ് കേന്ദ്ര സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും ലോക സമുദ്രദിനത്തോടനുബന്ധിച്ച് പങ്കുവച്ച സമൂഹമാധ്യമ സന്ദേശത്തിൽ ശ്രീ സോനോവാൾ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇന്ന് കൊച്ചിയിൽ ലോക മാരിടൈം ദിനാഘോഷം സംഘടിപ്പിക്കും. സമാപന സമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സർക്കാർ പ്രഖ്യാപിച്ച ഇന്റർനാഷണൽ മാരിടൈം മ്യൂസിയം ആന്റ് ഓഷനേറിയം പദ്ധതിയുടെ സമീപന രേഖയുടെയും ലോഗോയുടെയും പ്രകാശനം മുഖ്യമന്ത്രി നിർവഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും കലാസംഘാടകനുമായ സൂര്യ കൃഷ്ണമൂർത്തിക്ക് കലാകേരളത്തിന്റെ വിട. തിരുവനന്തപുരം തൈക്കാടുള്ള വസതിയിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതികദേഹത്തിൽ മന്ത്രിമാരും സാംസ്കാരിക പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ ആദരാഞ്ജലി അർപ്പിച്ചു. സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകുന്നേരം തൈക്കാട് ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. കലാകൂട്ടായ്മയായ സൂര്യയുടെ അമരക്കാരനായ സൂര്യകൃഷ്ണമൂർത്തി ഇന്നലെയാണ് അന്തരിച്ചത്. രാജ്യത്തെ മൊബൈൽ ഫോണുകളുടെ ആകെ ആഭ്യന്തര ആവശ്യകതയുടെ 99.2% ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നുണ്ടെന്ന് ഇലക്ട്രോണിക്സ് വിവര സാങ്കേതിക സെക്രട്ടറി എസ് കൃഷ്ണ. ന്യൂഡൽഹിയിൽ നടന്ന പബ്ലിക് അഫയേഴ്സ് ഫോറം ഓഫ് ഇന്ത്യ 2026 13th വാർഷിക സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിവർഷം ഏകദേശം 32 മുതൽ 33 കോടി മൊബൈൽ ഫോണുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ടെന്ന് ശ്രീ എസ് കൃഷ്ണ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. 2019 ഓഗസ്റ്റ് 15 ജൽശക്തി മന്ത്രാലയത്തിന് കീഴിൽ ജൽജീവൻ മിഷൻ ആരംഭിച്ചത്. രാജ്യത്തിന്റെ വികസന കുതിപ്പിന് ജൽജീവൻ മിഷൻ എത്രത്തോളം പ്രയോജനപ്രദമായി എന്നതാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
3: രാജ്യത്തെ വിദൂര ഗ്രാമീണ മേഖലകളിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് പൈപ്പ് വഴി ജലവിതരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ 2019 കേന്ദ്ര സർക്കാർ ജൽജീവൻ മിഷൻ ആരംഭിച്ചത്. ജൽജീവൻ മിഷന്റെ വ്യവസ്ഥകളനുസരിച്ച് പ്രതിദിനം ഒരാൾക്ക് 55 ലിറ്റർ ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കണം. മഴവെള്ള ശേഖരണം, ഭൂഗർഭജല റീചാർജ്, ജലത്തിന്റെ പുനരുപയോഗം എന്നിവയ്ക്കായി പദ്ധതിയിൽ തുക വിലയിരുത്തുന്നുണ്ട്. കുടിവെള്ള ഗുണനിലവാരത്തിലും പദ്ധതിയിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാനും കേന്ദ്ര സർക്കാർ ജൽജീവൻ മിഷൻ 2.0 കീഴിൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27 പരിപാടിയുടെ 138 പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. കേരളത്തിൽ ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് വുഷുവിൽ വെള്ളി മെഡൽ നേടിയ റോഷിബിന ദേവിയെയും പുരുഷന്മാരുടെ ഡബിൾസ് കൾസ് ഇനത്തിൽ വെങ്കല മെഡൽ നേടിയ സത്നം സിംഗിനെയും സൽമാൻഖാനെയും രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ അഭിനന്ദിച്ചു. അതേസമയം സ്കീറ്റ് മിക്സഡ് ടീം യോഗ്യതാ റൌണ്ടിൽ പരിനാസ് ദാലിവാളും അനന്ത്ജീത് സിംഗും ഫൈനലിൽ കടന്നു. മിക്സഡ് ഡബിൾ സ്ക്വാഷിൽ ജോഷ്ന ചിന്നപ്പയും വേലവൻ സിന്ധിൽകുമാറും ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടി. ശബരിമലയിലെ സ്വർണ കിരീടം കവർന്നതായി സംശയം. അമിക്കസ് ക്യൂറി ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ നേതൃത്വത്തിൽ തിരുവാഭരണങ്ങളുടെ കണക്കെടുപ്പ് പുരോഗമിക്കുന്നതിനിടെയാണ് കണ്ടെത്തൽ. 2012 തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തർ സമർപ്പിച്ച 55.72 പവൻ തൂക്കമുള്ള സ്വർണ കിരീടമാണ് കാണാതായത്. മുക്കുബണ്ഡം കൊണ്ടുള്ള കിരീടമാണ് നിലവിൽ സ്ട്രോങ് റൂമിലുള്ളത്. 4 പവന്റെ സ്വർണമാലയും കാണാതായിട്ടുണ്ട്. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 28 നടക്കും. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 29 ഫലപ്രഖ്യാപനം. ഊർജം, ധാന്യ വിതരണം എന്നിവയുമായി ബന്ധപ്പെട്ട് റഷ്യയും യുക്രൈനും തമ്മിൽ പരിമിതമായൊരു വെടിനിർത്തൽ കരാർ ഉണ്ടാക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കാൻ തയ്യാറാണെന്ന് അമേരിക്ക. ഇരുപക്ഷവും ഇത്തരം ക്രമീകരണത്തിൽ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. അതേസമയം ഇതു സംബന്ധിച്ച് ഔദ്യോഗികമായ നിർദ്ദേശങ്ങളോ കരാറുകളോ ഇതുവരെ രൂപപ്പെട്ടിട്ടില്ലെന്നും യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി വ്യക്തമാക്കി. ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ ബസിന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ 9 യാത്രക്കാർ മരിച്ചു. നോയിഡയിൽ നിന്ന് ആഗ്രയിലേക്ക് പോവുകയായിരുന്ന ബസിൽ 35 യാത്രക്കാരുണ്ടായിരുന്നു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവർ അപകടത്തിൽ അനുശോചനം അറിയിച്ചു. മരിച്ചവരുടെ ആശ്രിതർക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകും. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്.

0: പ്രധാന വാർത്തകൾ വീണ്ടും. സേവനമായിരിക്കണം രാഷ്ട്രീയത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവായാത്രികരുമായി സംവദിച്ച് പ്രധാനമന്ത്രി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിൽ. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ശനിയാഴ്ച സംസ്ഥാനത്തെത്തും. സുരക്ഷാ സമിതിയിൽ അടിയന്തര പരിഷ്കരണം എന്ന ആവശ്യം ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിൽ ഉന്നയിച്ച് ഇന്ത്യ ഉൾപ്പെടെ G4 രാജ്യങ്ങൾ. ഇന്ത്യയുടെ സമുദ്രമേഖല ദേശീയ പുരോഗതിയുടെ ശക്തമായ അടിത്തറയാണെന്ന് കേന്ദ്ര തുറമുഖമന്ത്രി സർബാനന്ദ സോനോവാൾ. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. 5 വടക്കൻ ജില്ലകളിൽ നിന്നും മഞ്ഞജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. ഉഷുവിൽ വെള്ളിയും സ്കൾസിൽ വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി ഇപ്പോൾ ഒരു വട്ടം കൂടി. ഒരുവട്ടം കൂടിയിൽ ആദ്യ ഗാനം യേശുദാസ് പാടിയത്. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് രാജാമണി ഈണം പകർന്ന ഈ ഗാനം താളവട്ടം എന്ന ചിത്രത്തിലേതാണ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: അടുത്ത ഗാനം എഴുതിയത് സത്യനന്ദിക്കാട്, സംഗീതം നൽകിയത് രവീന്ദ്രൻ. യേശുദാസ് ചിത്രയും പാടിയ ഗാനം ചിത്രം കളിയിലൽപ്പം കാര്യം.

ഷിബു ചക്രവർത്തിയുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം. എം ജി ശ്രീകുമാറും സുജാതയും ജാനമ്മ ഡേവിഡും സംഘവും പാടിയ ഗാനം. ചിത്രം മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഇനി കേൾക്കാം എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം, ചിത്രം ഒരു മുത്തശ്ശി കഥ. ഷിബു ചക്രവർത്തിയുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: അടുത്ത ഗാനം എൻ ജി ശ്രീകുമാറും മഞ്ജരിയും പാടിയത് ചിത്രം അനന്തഭദ്രം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ എൻ ജി

ഒരു വട്ടം കൂടിയിൽ ഇനി ഒരു ഗാനം കൂടി. യോധ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയത്, ബിച്ചു തിരുമലയുടെ വരികൾക്ക് സംഗീതം നൽകിയത് AR റഹ്മാൻ.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: അല്പസമയത്തിനുള്ളിൽ മിഡ് ഡേ ന്യൂസ് ഡൽഹി റിലേ.
1: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഈസ് ആകാശവാണി.

0: 2 to 33 crore mobile phones annually. He added that 5 major global mobile phone brands are present in India and are manufacturing their devices in the country. The secretary said the government has launched the mobile phone manufacturing scheme to further scale up production, increase domestic value addition, strengthen supply chain resilience, and enhance India's global competitiveness.
1: We manufacture almost 99.2% of our total domestic demand in the country. The value addition which took place in India, which was about 10 to 15% about 10 years ago, 7, 8 years ago, has gone up now to about 22-23%. We eventually target a value addition of between 35 and 40% because that's important to keep the industry located in the country.
0: Prime Minister Narendra Modi is completing 25 years in public service, a journey defined by the mantra of Jan Seva Se Desh Seva and a relentless commitment that continues. Guided by this vision for Seva and Sushasan, the government has been ceaselessly working towards achieving the goal of a Vikasit Bharat by 2047. Through inclusive development and social empowerment, this dedication is transforming lives. Today in our special series, we bring you an instance of how this vision has been translated into action through the new Education Policy 2020.
2: The National Education Policy 2020 aims to bring major changes to the education system. It gives students more choices in selecting subjects. It also promotes skill development, research and innovation. Odisha is taking steps to implement the Education Policy 2020. The focus is on improving higher education and giving students more opportunities to learn new skills. In Odisha, colleges and universities are being aligned with the new policy. The focus is on improving the quality of education and preparing students for future jobs. The policy also promotes multidisciplinary education. Students can study subjects from different fields. It also gives importance to Indian languages and the use of technology in education. The government is also working to strengthen research and improve the link between educational institutions and industries. Describing the National Education Policy 2020 as a major step towards transforming the education system, Higher Education Minister of Odisha, Suryavanshi Suraj, says the policy will open new opportunities for students.
3: Bharatiya Sanskriti, Bharatiya Parampara ko aage lete hue, Rashtriya Shiksha Niti 2020 ka pranayan ek bahut jaldi, bahut achhi tarike se Odisha mein ho raha hai.
2: The new National Education Policy aims to make education more flexible, inclusive and student-friendly. Odisha is working to implement the policy and prepare its students for the future opportunities. With Deepak Kumar Behra, this is Itishri Singh Rathor.
0: This is Akashwani giving you the news.
4: For news on the go, follow us on X at AIR News Alerts and listen to AIR News on PB Shabd.
0: Welcome back to the Midday News. The India Meteorological Department, IMD, has issued a red alert for heavy to very heavy rainfall conditions over West Bengal, Telangana, Chhattisgarh, coastal Andhra Pradesh and Odisha today. The weather agency has also forecast heavy to very heavy rainfall conditions in Bihar, Jharkhand, Vidarbha, West Bengal and Sikkim today. The IMD also predicted heavy rainfall over the Andaman and Nicobar Islands, Assam, Meghalaya, East Madhya Pradesh, East Uttar Pradesh, Karnataka, Keralam, Mahe and Marathwada. Thunderstorms accompanied by lightning and gusty winds are also expected over Goa, Maharashtra and Rayalaseema during the next 2 to 3 days. Similar weather conditions are also expected to prevail over sub-Himalayan Sikkim, Tamil Nadu, Puducherry and some parts of northeastern states for the same period. The deep depression over the Bay of Bengal crossed the north Andhra Pradesh, south Odisha coast near Kalingapatnam between late last night and early this morning, triggering heavy to extremely heavy rain in several parts of Odisha. The system has moved inland and continues to influence weather conditions over southern and coastal districts, with waterlogging and localized flooding reported at several places. More from our correspondent.
5: The deep depression after crossing the North Andhra Pradesh South Odisha coast near Kalingapatnam has moved inland and is gradually weakening. However, its impacts continues to be felt across Odisha with heavy rain, waterlogging and landslides reported in several southern districts. Koraput, Nabrangpur, Malkangiri, Kalahandi, Nuapada, Balangir and Bargad are likely to receive heavy to very heavy rainfall today, while other parts of southern and coastal Odisha may also experience intense showers. The India Meteorological Department has forecast extremely heavy rainfall at isolated places today and very heavy rain tomorrow and day after tomorrow, along with thunderstorms, lightning and squally winds. Waterlogging, landslides and road blockades have already disrupted normal life in parts of Ganjam, Gajapati and Koraput, while the Kalinga Ghat stretch of NH-157 has been closed because of the risk of landslides. Puri Beach has also been put under restrictions because of the rough sea conditions. Prakash Das for Akashvani News, Bhubaneswar.
0: At least 9 passengers were burnt to death after a sleeper bus caught fire on the Yamuna Expressway in Greater Noida late last night. According to police, the incident took place around midnight near the Anatpur village under the Jewar police station area. Police said the identities of the 9 deceased passengers have not yet been ascertained. President Draupadi Murmu, Vice President C.P. Radhakrishnan and Prime Minister Narendra Modi have expressed grief over the loss of lives. The Prime Minister has also announced an ex gratia of 2 lakh rupees from the Prime Minister's National Relief Fund to the next of kin of each deceased. The injured would be given 50,000 rupees. The United States has said it is willing to explore a limited ceasefire between Russia and Ukraine covering energy and grain. U.S. Secretary of State Marco Rubio said both sides have expressed interest in such an arrangement while stressing that no formal proposal or agreement has been reached. Rubio said the issue has been discussed with both Moscow and Kiev, including during recent U.S. contacts with Ukrainian President Volodymyr Zelensky and Russian officials. He said a limited ceasefire would not end the war but could ease some pressure caused by the conflict and potentially provide a starting point for broader talks. The United States and China have agreed to extend their trade war truce by 2 months, giving both sides more time to work towards a potentially broader economic agreement. U.S. Treasury Secretary Scott Bessent said the arrangement known as the Busan Agreement will now be extended until January the 10th. The original truce was due to expire on November the 10th, following a deal reached by U.S. President Donald Trump and his Chinese counterpart Xi Jinping in South Korea last October. Prime Minister Narendra Modi will share his thoughts with the people of the country and abroad in the monthly radio program Mann Ki Baat on Akashvani at 11 a.m. on Sunday. It will be the 138th episode, which will be broadcast across the entire Akashvani and Doordarshan network, the AIR News website and the news on AIR mobile app. It will also be live streamed on the YouTube channels of AIR News, DD News, the PMO and the Ministry of Information and Broadcasting. Akashvani will broadcast the program in regional languages immediately after the Hindi broadcast. The government has reduced the basic customs duty BCD on major imported crude edible oils with a view to moderating domestic edible oil prices. This provides relief to consumers, mitigating inflationary pressures arising from the sharp increase in international edible oil prices. Defending champions India have stormed into the men's Kabaddi semi-finals with a convincing 37-21 victory over Chinese Taipei in their final Group A fixture at the Asian Games 2026 in Japan. India dominated from the outset, taking a commanding 23-11 lead at halftime and maintaining their advantage in the second half, which they won 14-10. The victory was India's fourth consecutive win in the group stage. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi highlights service as the main purpose of life, says Seva Parmo Dharma should remain the guiding principle. External Affairs Minister Dr. S. Jaishankar chairs meeting of Forum for India-Pacific Islands Cooperation Foreign Ministers on the sidelines of 81st United Nations General Assembly in New York. Government says India is manufacturing nearly 99.2% of the country's total domestic demand for mobile phones. Red alert issued for very heavy rainfall over West Bengal, Telangana, Chhattisgarh, coastal Andhra Pradesh and Odisha today. And India storm into men's Kabaddi semi-finals after beating Chinese Taipei in final Group A fixture at Asian Games in Japan. With that, we end the midday news.
6: ആകാശവാണി.
7: അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ, നാടകം രണ്ടാം ഭാഗം. രചന സലിം കുമാർ പട്ടണക്കാട്. ശബ്ദം നൽകുന്നവർ അരുൺ നായർ, ബി എസ് കലാദേവി, എസ് ആർ ബാബു, അണ്ടൂർകോണം മുബാറക്, തമലം ശ്രീകുമാർ, കൂടാതെ പറക്കോട് ഉണ്ണികൃഷ്ണൻ, രജിത് ആറ്റിങ്ങൽ. സംവിധാനം എൻ വാസുദേവ്.
8: രാഘവ, വിടരുതവനെ. ആ കള്ള ഡോക്ടറെ ഈ രാത്രിയില്ലെങ്കിലും നമുക്ക് പിടികൂടണം. എത്ര ദിവസമായി നമ്മൾ അവനെ തേടി നടക്കുന്നു.
9: വക്കച്ചം പറയുന്നത് നേര. ഏതു മാളത്തിൽ പോയി ഒളിച്ചാലും ആ കള്ളനെ നമുക്ക് പിടിക്കണം.
8: രാഘവ, ആ ടോർച്ച് ഇങ്ങോട്ട് തന്നെ. ആരോ ഒരു നിഴൽ അനങ്ങുന്നത് പോലെ.
9: നിഴലോ? എവിടെ? ഞാൻ കാണുന്നില്ലല്ലോ.
8: ദേ, ആ കയ്യാലയുടെ പിന്നിലുള്ള ഇല്ലിക്കാട് കണ്ടില്ലേ? അങ്ങോട്ട് ടോർച്ച് നടിക്കേ. വേഗം. അല്ലെങ്കിൽ വേണ്ട, താൻ ആ ടോർച്ച് ഇങ്ങോട്ട് തന്നെ.
9: താനൊന്ന് പതുക്കെ പറ. ഇതാ ടോർച്ച്.
8: അല്ലതും കാണുന്നുണ്ടോ രാഘവ?
9: ഇല്ല, ഞാൻ ഒന്നും കാണുന്നില്ല.
8: അല്ലെന്നേ, ഒരാൾ വേഗത്തിൽ പോകും പോലെ ഞാൻ കണ്ടതാ.
9: ഓ, എന്തൊരു മുടിഞ്ഞ തണുപ്പായത്. ആ കമ്പളം കൂടി എടുക്കേണ്ടതായിരുന്നു.
8: ഈ രാത്രിയിലും നമുക്കവനെ പിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ രാഘവ.
9: നമുക്കൊന്നുകൂടി അവന്റെ വീട്ടിൽ പോയി ആ തള്ളയെ വരട്ടിയാലോ?
8: പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല. അവരുടെ കണ്ണീരും കൈയും കാണാമെന്നല്ലാതെ ഒരു പ്രയോജനവും ഉണ്ടാവില്ല.
9: ഇനി ഒരുപക്ഷെ വല്ല പാറമടയിലോ കുറ്റിക്കാട്ടിലോ അതല്ലെങ്കിൽ തേയിലക്കാട്ടിലോ ആ പ്രാന്തൻ ഒളിച്ചിരിപ്പുണ്ടാവും.
8: വേലായുധൻ മുതലാളിയുടെ ബംഗ്ലാവിൽ ഉണ്ടാവില്ലെന്ന് അവര് കണ്ടു.
9: വിട്ടിത്തം പറയാതെ വക്കച്ച. ആ കള്ള പരീക്ഷയെ കണ്ടാൽ കൊല്ലാൻ നടക്കുന്നയാളാ മുതലാളി. കൂടെ അനന്തരവൻ വിക്രമനും അയാളെ തപ്പി നടക്കുക.
8: ഇന്നിനി മഞ്ഞുകൊള്ളാൻ ഈ വക്കച്ചിന് വയ്യ. രാഘവ, അഥവാ കൊള്ളണമെങ്കിൽ രണ്ടെണ്ണം കൂടി അകത്ത് ചെല്ലണം.
9: ഈ പാതിരാത്രി എവിടെ പോയി മേടിക്കാനാ കുപ്പി? അയ്യോ, മുടിഞ്ഞ ഒരു തണുപ്പ്, നല്ല കോടമഞ്ഞുണ്ട്.
8: നമുക്ക് ആ അടിവാരം അമ്മിണിയുടെ വീട് വരെ പോയാലോ?
9: എന്നിട്ട് വേണം അവളുടെ തൊഴി കൊള്ളാൻ. തനിക്ക് വേറെ പണിയില്ലേ?
8: ഇനി എന്ത് ചെയ്യും നമ്മൾ?
9: ഒന്നും ചെയ്യാനില്ല. നേരെ വീട്ടിലേക്ക് പോയി കിടന്നുറങ്ങുക, അത്ര തന്നെ. അല്ല, ആരോ ടോർച്ചടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുന്നല്ലോ.
8: അതെ അതെ, ഇനി ഒരുപക്ഷെ അവനായിരിക്കും രാഘവ.
9: ആ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല.
8: രാഘവ, ആ ടോർച്ച് വെട്ടം ഇങ്ങ അടുത്തെത്തി. ഛേ, മുഖത്തേക്ക് ടോർച്ചടിക്കുന്ന ഏതവനാ?
9: ആരാ നിങ്ങൾ?
10: നിങ്ങൾ ആരാ? എന്താ ഇവിടെ കാര്യം? ഇതേ, ഇതെന്റെ റബ്ബർ തോട്ടമാ. കുറച്ചു നേരമായി ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നു. ഒരു ടോർച്ചടിയും ചുറ്റിക്കറങ്ങലും. എന്താ നിങ്ങളുടെ ഉദ്ദേശം?
8: എന്റെ സുഹൃത്തെ, ഞങ്ങൾ ആരും കള്ളന്മാരൊന്നുമല്ല. ഒരാളെ തപ്പി നടക്കുക.
10: ആരേ?
9: ഒരു കള്ള ഡോക്ടറെയാ.
10: കള്ള ഡോക്ടറോ? അതാരാ?
8: നമ്മുടെ ശാന്തി ക്ലിനിക്ക് നടത്തിയിരുന്ന കള്ള ഡോക്ടർ ജയരാജനെ നിങ്ങൾക്കറിയില്ലേ?
10: അദ്ദേഹം കള്ള ഡോക്ടറെന്നോ? ഇവിടെ നാട്ടുകാർക്ക് അദ്ദേഹത്തെ കുറിച്ച് നല്ല അഭിപ്രായമാണല്ലോ. നല്ല കൈപുണ്യമുള്ള ഡോക്ടറാന്നാ ആൾക്കാർ പറയുന്നത്.
9: ആൾക്കാരങ്ങനെ പലതും പറയും, ഒക്കെ നുണയാ. സത്യം അറിയുമ്പോ നിങ്ങൾ ഞെട്ടും. ആ വട്ടൻ ഡോക്ടർ ആളൊരു കൊലയാളിയാ, അറിയോ നിങ്ങൾക്ക്?
10: കൊലയാളിയോ? ദേ ദേ, വേണ്ട വേണ്ട, അതൊന്നും പറയാതെ. ഒരു നല്ല മനുഷ്യനെ കുറിച്ചാ നിങ്ങൾ ഈ എല്ലാ കഥകൾ പറയുന്നതെന്ന് ഓർക്കണം. ദൈവം പൊറുക്കില്ല ഇതൊന്നും, കേട്ടോ?
8: ദൈവം പൊറുത്താലും കോപിച്ചാലും ഈ വക്കച്ചനൊന്നുമില്ല. എന്റെ പെങ്ങളെ കൊന്നവനാ ഡോക്ടർ ജയരാജ്.
10: എന്റെ ഈശോയെ, സത്യമാണോ ഇത്?
9: നിങ്ങളെന്താ പത്രമൊന്നും വായിക്കാറില്ലേ? പത്രത്തിലുണ്ടായിരുന്നല്ലോ ന്യൂസ്. വക്കച്ച, വാ, നമുക്കൊന്നുകൂടി നോക്കാം. ഇനി ടൗണിലേക്ക് എങ്ങാനും അയാൾ കടന്നിട്ടുണ്ടെങ്കിലോ?
8: എന്നാ നടക്കു രാഘവ, നമുക്ക് ടൗൺ വരെ പോയി നോക്കാം.

0: ഓൾറൈറ്റ് സാന്ദ്ര. സാന്ദ്രയ്ക്ക് ബുദ്ധിമുട്ടായല്ലേ?
1: ഏയ് ഇല്ല, പക്ഷേ അല്പം പേടിച്ചു പോയി എന്നുള്ളത് സത്യ.
0: വെരി സോറി സാന്ദ്ര, നമുക്ക് പോകാം.
1: പോവാം. ഇത്രയും നേരം കൂടി ഈ മെറൈൻ ഡ്രൈവിൽ ഇങ്ങനെ കാറ്റേറ്റ്. ദാ അത് കണ്ടോ, അങ്ങ് ദൂരെ പടിഞ്ഞാറേ കടലിന്റെ ചക്രവാള സീമയിൽ ഒരു കപ്പൽ പോകുന്നത് ഡോക്ടർ കാണുന്നില്ലേ?
0: യെസ് കാണാം, ചരക്കപ്പലോ മറ്റോ ആയിരിക്കും.
1: ഇതൊക്കെ കണ്ടുകൊണ്ട് കുറച്ചു നേരം കൂടി ഇവിടെ ഇരുന്നൂടെ എന്റെ ഡോക്ടറെ.
0: എന്റെ ഡോക്ടറോ?
1: യെസ് എന്നെ. ഈ സാന്ദ്ര മരിയ തോമസിനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്ന എന്റെ കൺകണ്ട ദൈവമല്ലേ ഡോക്ടർ?
0: അത് ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് എന്റെ കടമയല്ലേ സാന്ദ്ര? എത്ര എത്ര രോഗികളെ ഞാൻ ചികിത്സിച്ചിരിക്കുന്നു, ഇപ്പോഴും ചികിത്സിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ആരും ഇതേവരെ ഇങ്ങനെ മുഖത്ത് നോക്കി കൺകണ്ട ദൈവമെന്നൊന്നും പറഞ്ഞിട്ടില്ല.
1: എന്നാൽ ഞാൻ ഹൃദയത്തിൽ തൊട്ട അങ്ങനെ പറഞ്ഞു.
0: ഞാൻ ഹൃദയപൂർവ്വം അത് സ്വീകരിച്ചിരിക്കുന്നു. എന്താ സന്തോഷമായോ?
1: ഓ സന്തോഷിക്കാൻ തോന്നുന്നില്ല.
0: സാന്ദ്ര, ആൾക്കാർ നമ്മെ ശ്രദ്ധിക്കുന്നു. നമുക്ക് ഈ ഫുട്പാത്തിലൂടെ നടന്നാലോ? ദാ അങ്ങ് ബോട്ട് ജെട്ടി വരെ.
1: ഓഫ് കോഴ്സ്.
0: എന്നാ വരൂ. ആ ദാ ഒരു കടല വിൽക്കുന്ന പയ്യൻ വരുന്നു, നമുക്ക് കടല വാങ്ങിക്കാം.
2: കടല കടലേ, നല്ല ചൂട് കടല വേണോ സാറേ?
0: രണ്ട് പൊതിങ്ങിതാ.
2: ഇതാ സാറേ കടല, രണ്ട് പൊതിക്ക് 20 രൂപ.
0: ഇതാ 20 രൂപ.
2: സാറേ ഇത് സാറിന്റെ വൈഫോ അതോ ലവറോ?
0: പൈസ തന്നില്ലേ, വേണ്ടാത്ത ചോദ്യങ്ങളൊന്നും വേണ്ട.
2: ചുമ്മാ ചോദിച്ചതാ. അല്ല സാറിനെ കണ്ടാൽ അല്പം പ്രായം തോന്നിക്കും. ഈ ചേച്ചിയെ കണ്ടാ കത്രീന കൈഫിനെ പോലെ തന്നെ.
0: ഒന്ന് പോകുന്നുണ്ടോ?
2: കടല കടലേ, ചൂട് ചൂട് ചൂട് കടലേ, കടല കടലേ.
1: അല്ല എനിക്ക് കടല തരുന്നില്ലേ? എന്തു പറ്റി എന്റെ ഡോക്ടറെ? ഡോക്ടർ പെട്ടെന്ന് മൂഡ് ഔട്ടായല്ലോ. ആ ചെറുക്കൻ പറഞ്ഞത് കേട്ടാണോ? വിട്ടുകളാ. ദേ ഒരു പൊതി കടല സാന്ദ്ര എടുക്കുന്നു. വാ ഇനി നമുക്ക് നടക്കാം.
0: നടക്കാം.
1: അങ്ങനെ പറയുമ്പോഴും ഡോക്ടർക്കൊരു വല്ലായ്മ. ദേ എന്റെ മുഖത്തേക്ക് നോക്കൂ. ആ അങ്ങനെ. ഞാൻ കത്രീന കൈഫൊന്നുമല്ല കേട്ടോ, ഒരു പാവം സാന്ദ്ര മരിയ തോമസ്. ഈ നിൽക്കുന്നതോ ഒരു സുന്ദരനായ ഡോക്ടർ. മധ്യവയസ്കനായാൽ എന്താണൊരു കുഴപ്പം? സ്നേഹിക്കാനൊരു മനസ്സുണ്ടല്ലോ, അതല്ലേ വലിയ കാര്യം?
0: യെസ്, ആ മനസ്സ് എനിക്ക് കിട്ടിയതുകൊണ്ടാ എനിക്ക് ഈ ഗതികേടുണ്ടായത്. അതെ, ഞാൻ സ്നേഹിച്ചവർ എന്നെ വ്യാജ ഡോക്ടറാക്കി, ഒരു കൊലപാതകയാക്കി. ബന്ധുക്കൾ എന്നെ പുഴുത്ത നായയെ പോലെ ആട്ടിയോടിച്ചു. ഒടുവിൽ ഞാൻ പ്രാണനും കൊണ്ട് ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് ഈ മഹാനഗരത്തിൽ ഒരു അഭയാർത്ഥിയെ പോലെ വന്നു. യെസ്, സാന്ദ്ര പറഞ്ഞത് ഒന്ന് തെറ്റി. സ്നേഹിക്കാനുള്ള മനസ്സ്, ആ മനസ്സുണ്ടായിപ്പോയത് കൊണ്ടാണല്ലോ സാന്ദ്രയ്ക്കും കണ്ണുനീര് കുടിക്കേണ്ടി വന്നത്. അല്ലേ സാന്ദ്ര, ഞാൻ പറയുന്നത് നേരല്ലേ? സാന്ദ്രയ്ക്ക് വേദനിച്ചോ? എങ്കിൽ വെരി സോറി.
1: ഡോക്ടർ, ഡോക്ടർ എന്നോട് ക്ഷമ ചോദിക്കുന്നു. നോ, അത് പാടില്ല.
0: പിന്നെ താൻ കരഞ്ഞതോ?
1: യെസ് ഞാൻ കരഞ്ഞു. ഒരു നിമിഷം അങ്ങനെ സംഭവിച്ചു. ഏതോ ഒരു നിമിഷത്തിൽ ഞാൻ എൻ്റെ അല്ല, എൻ്റെ അല്ല, ഇന്നിപ്പോ ആരുടേതോ ആയ ആ പഴയ റോയിച്ചനെ ഒരു നിമിഷം ഓർത്തുപോയി.
0: റോയിച്ചൻ ഇപ്പോഴും തന്റെ മനസ്സിൽ
1: ഉണ്ടോ എന്നല്ലേ ഡോക്ടർ ചോദിച്ചത്? നുണ പറയുന്നില്ല, ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല. എന്റെ ചാരിത്രത്തെ ചോദ്യം ചെയ്ത ആ നിമിഷത്തിൽ റോയിച്ചൻ മരിച്ചു. അല്ല, ഞാൻ കൊന്നു. ഈ സാന്ദ്ര അയാളെ കൊന്നു പുറന്തള്ളി.
0: സാന്ദ്ര, സാന്ദ്ര, സാന്ദ്ര, ആൾക്കാർ ശ്രദ്ധിക്കുന്നു. വരൂ, നമുക്ക് ബോട്ടിലേക്ക് കയറാം.
1: മടങ്ങിപ്പോകാൻ തിടുക്കം കാട്ടിയ ഡോക്ടറാണോ എന്നെയും കൊണ്ട് ബോൾഗാട്ടി ദ്വീപിലേക്ക് പോകാൻ തുടങ്ങുന്നത്?
0: സദാ മാറിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ മനസ്സിന്റെ വിക്രിയകൾ, അല്ലാതെ എന്ത് പറയാൻ?
1: ശരിയാ, മനുഷ്യ മനസ്സ് സദാ മാറിക്കൊണ്ടേയിരിക്കും. ഒരിക്കൽ എന്റേത്.

0: മാത്രമായിരുന്ന റോയ്ച്ചനും അയാളുടെ മനസ്സും ഇന്നിപ്പോ എന്റേതല്ലാതായിരിക്കുന്നു. റോയ്ച്ചന്റേതായിരുന്ന ഈ സാന്ദ്രയും മനസ്സും ഇന്നിപ്പോ അയാളുടേതല്ലാതായിരിക്കുന്നു. ഇനിയൊരു പക്ഷേ കാലം എന്ന പ്രതിഭാസം എല്ലാം ഡോക്ടറുടേതാക്കില്ലെന്ന് ആര് കണ്ടു?
1: സാന്ദ്ര, വേണ്ടാത്ത സംസാരങ്ങൾ നിർത്തു പ്ലീസ്.
0: സോറി സോറി, അല്ലെങ്കിൽ ഞാനൊരു വിട്ടിയാ. റോയ്ച്ചന് പറയുമായിരുന്നു, പരിസരം പോലും നോക്കില്ല താൻ. മുന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് പോലും നോക്കാതെ മനസ്സിൽ തോന്നുന്നത് വിളിച്ചു പറയുന്ന പ്രകൃതം താൻ മാറ്റണമെന്ന്.
1: ക്ഷമ ചോദിക്കാൻ മാത്രം താനൊന്നും പറഞ്ഞില്ലല്ലോ.
0: ഇല്ലേ, എല്ലാം ഡോക്ടറുടേതാക്കില്ലെന്ന് ആര് കണ്ടെന്ന് ഈ സാന്ദ്ര എന്ന പൊട്ടിപ്പെണ്ണ് പറഞ്ഞില്ലേ? ആ വരികൾക്കിടയിലെ അർത്ഥം ഡോക്ടർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടല്ലേ ഡോക്ടർക്ക് അസ്വസ്ഥത ഉണ്ടായത്?
1: യെസ്, എന്നാൽ ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല. ഇനി മടങ്ങിയാലോ?
0: മടങ്ങാം. അതിനു മുൻപ് ചിലതുകൂടി ഡോക്ടർക്ക് പറയാനില്ലേ? നാട്ടിൽ നിന്ന് ധന്യ ക്ലിനിക്കിൽ എത്തിയ ശേഷമുള്ള ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ടെന്ന് പറഞ്ഞത് മറന്നോ?
1: നോ, അപ്പോഴേക്കും നമ്മുടെ സംസാരത്തിന്റെ ദിശ തന്നെ വല്ലാതെ തെറ്റി. ഇപ്പൊ നേരെയായി.
0: ഇനി പറയാലോ?
1: ഓ യെസ്, പറയാം.

0: കന്യാ മാഡം പറഞ്ഞ ഡോക്ടറായിരിക്കും. ആ യെസ്, കണ്ടിട്ട് പക്ക ഡോക്ടറുടെ ലുക്കുണ്ട്. ആളൊരു സുന്ദരനാണല്ലോ, മധ്യവയസ്കനും. കന്യാ മാഡം ഇദ്ദേഹത്തെ പിടികൂടാതിരുന്നാൽ മതിയായിരുന്നു. സാറേ, പുതുതായിട്ട് ചാർജ് എടുക്കാൻ വന്ന ഡോക്ടറല്ലേ?
1: അതെ,
0: ആ
1: എങ്ങനെ മനസ്സിലായി?
0: കന്യാ മാഡം പറഞ്ഞിരുന്നു ഇന്ന് വരുമെന്ന്. ആ പിന്നെ ഊഹിച്ചു. ആ ഞാനേ, ഞാൻ ഈ ധന്യ ക്ലിനിക്കിലെ കമ്പൗണ്ടറാണ്. പേര് സുധാകരൻ. 10-15 വർഷമായിട്ട് ഇവിടെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു ഡോക്ടറെ.
1: തൂങ്ങിക്കിടക്കുന്നോ?
0: ആ അതൊക്കെ വഴിയേ പറയാൻ ഡോക്ടറെ. പിന്നെ ഈ ലഗേജോ മറ്റോ ഉണ്ടെങ്കിലേ സുധാകരനടുത്ത് അകത്ത് വയ്ക്കാം.
1: വേണ്ട, ഒന്ന് രണ്ട് ചെറിയ ബാഗ് അത്രേ ഉള്ളൂ.
0: അത് ലഗേജ് തന്നെയല്ലേ. ഈ സുധാകരൻ അതെടുത്ത് വയ്ക്കും. ഡോക്ടർ എതിർപ്പൊന്നും പറയരുത്.
1: ചേട്ടൻ്റെ ഒരു കാര്യം,
0: അതാണ് ഈ സുധാകരൻ. ഓ, അത്യാവശ്യം വേണ്ട കനമുണ്ടല്ലോ ഡോക്ടറെ പെട്ടിക്ക്.
1: അത് ഏറ്റവും വേണ്ട ഡ്രസ്സും ബുക്സുമാ. ഞാൻ സഹായിക്കണോ?
0: ഈ സുധാകരനെയോ? അത് വേണ്ട, ഈ കളിയാക്കല് വേണ്ട. സുധാകരൻ ആരാ മോൻ?
2: അഗ്നിചിറകുള്ള കാട്ടുപക്ഷികൾ നാടകം രണ്ടാം ഭാഗം സമാപിക്കുന്നു. രചന സലിം കുമാർ പട്ടണക്കാട്. സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിവരും ഡോക്ടർ ജയരാജ്, അരുൺ നായർ, സാന്ദ്ര, വി എസ് കലാദേവി, രാഘവൻ, എസ് ആർ ബാബു, വക്കച്ചൻ, അണ്ടൂർകോണം മുബാരക്, സുധാകരൻ, തമലം ശ്രീകുമാർ, കൂടാതെ പറക്കോട് ഉണ്ണികൃഷ്ണൻ, രജിത് ആറ്റിങ്ങൽ. സംവിധാന സഹായം വി എൻ ദീപ, എം നിസാമുദ്ദീൻ, അശ്വതി ബാലചന്ദ്രൻ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം. ഈ നാടകത്തിന്റെ മൂന്നാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
3: ചങ്ങാതി സ്പോൺസേർഡ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:15.

0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: കിസാൻ വാണി
2: ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
1: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനോപഹാരം. ഗാനോപഹാരത്തിൽ ആദ്യം കേൾക്കാം ലാൽ സലാം എന്ന ചിത്രത്തിലെ ഗാനം. ഒ എൻ വിയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം. എം ജി ശ്രീകുമാറും സുജാതയും രവീന്ദ്രനും പാടിയതാണ് ഈ ഗാനം.

ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം. 9

9569 4321 ഒരു നമ്പർ കൂടി 9469 5963 21 നമ്പറുകൾ ഒരിക്കൽ കൂടി 9459 5963 21 9469 5963 21 ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ. ഗാനോപഹാരം തുടരുന്നു. മീശമാധവൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയ ഗാനമിത ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം യേശുദാസും ചിത്രയും സംഘവും പാടിയ ഗാനം. ആർ കെ ദാമോദരന്റെ വരികൾ, ഇളയരാജയുടെ സംഗീതം. ചിത്രം ഫ്രണ്ട്സ്.

0: മായാമുദ്രകൾ,
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് അനന്തപുരി FM-ലും വ്യാഴാഴ്ചകളിൽ വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരം നിലയത്തിലും കേൾക്കാം. കാറൽ ചാപ്പക്കിന്റെ നാടകം RUR. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
0: മായാമുദ്രകൾ.

തുടർന്ന് കേൾക്കാം ഗാനോപഹാരം. മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് എൻ ജി ശ്രീകുമാറും സുജാതയും പാടിയത്. ഗാനം എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് എസ് പി വെങ്കടേഷ്.

അടുത്ത ഗാനം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന ചിത്രത്തിൽ ഇതാണ്. ഈ ഗാനം പാടിയത് യേശുദാസും ചിത്രയും. കൈതപ്രത്തിന്റെ വരികൾ ഇളയരാജയുടെ സംഗീതം.

0: മൻ കി ബാത്,
1: മനസ്സു പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെ കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
1: സംഗീത സരണി, മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ആകാശവാണി.
1: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
2: കാറൽ ചാപ്പേക് എഴുതിയ നാടകം RUR. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.

0: യന്ത്രങ്ങൾ, യന്ത്രോപകരണങ്ങൾ, മനുഷ്യ പുരോഗതിയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലുകൾ, യന്ത്രസഹായം കൂടാതെയുള്ള ദൈനംദിന ജീവിതത്തെക്കുറിച്ചുള്ള കേവല ചിന്ത പോലും നമുക്കിന്ന് അസാധ്യമായിരിക്കുന്നു.
1: എന്നാൽ മനുഷ്യ സഹായിയായ യന്ത്രം അവനെ കീഴടക്കി ആധിപത്യം സ്ഥാപിക്കുന്ന അവസ്ഥയെപ്പറ്റി ഒന്ന് ആലോചിച്ചു നോക്കിയാലോ? താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ എന്നു പറയും പോലെ ശാസ്ത്രസൃഷ്ടികൾ അവന് തന്നെ വിപത്താകുന്നതിൻ്റെ അനുഭവങ്ങൾ കൂടി ചേർന്നതാണ് ലോകചരിത്രം. ഭാവനാശാലിയും സ്ഥിരോത്സാഹിയുമായ മനുഷ്യൻ പുതിയ പുതിയ അനേകം യന്ത്രങ്ങളെ സങ്കല്പത്തിൽ കണ്ടു. കാലത്തെ പിന്നിലാക്കി അവന്റെ ഭാവന സഞ്ചരിച്ചു. സയൻസ് ഫിക്ഷൻ എന്ന് വിളിക്കപ്പെടുന്ന ശാസ്ത്രകൽപ്പിത കഥകളുടെ ലോകം ശാസ്ത്രലോകത്തിനും സാഹിത്യ ലോകത്തിനും പുതിയ വെളിച്ചം പകർന്നു.
0: സയൻസ് ഫിക്ഷൻ വ്യത്യസ്ത സാഹിത്യ ജനുസുകളിൽ പ്രത്യക്ഷപ്പെട്ടു. 1818 മേരി ഷെല്ലി എഴുതിയ ഫ്രാങ്കൻസ്റ്റൈൻ ഓർ ദി മോഡേൺ പ്രൊമേത്യൂസ് എന്ന നോവൽ ഈ വഴിക്കുള്ള ശ്രദ്ധേയമായ പരീക്ഷണങ്ങളിൽ ആദ്യത്തേതായിരുന്നു. ഒരു നൂറ്റാണ്ടിനപ്പുറം പിറവിയെടുത്ത മറ്റൊരു സർഗവിസ്മയത്തെപ്പറ്റിയാണ് ഇന്നത്തെ ആലോചന. പ്രമുഖ ചെക്കോസ്ലോവാക്യൻ എഴുത്തുകാരനായ കാറൽ ചാപ്പക്കിന്റെ RUR എന്ന നാടകത്തെപ്പറ്റി. വർത്തമാനകാലത്തെയും ഭാവിയെയും ബന്ധിപ്പിക്കുന്ന നാടകമാണ് RUR. 1920 പുറത്തിറങ്ങിയ നാടകം സംസാരിക്കുന്നത് 12 ശേഷം 1932 സഫലമായ ശാസ്ത്ര അന്വേഷണത്തെക്കുറിച്ചാണ്. പണ്ടെന്നോ നടന്ന മട്ടിൽ പറയുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഭാവിയിലാണ്. അതും നാടകകൃത്തിന്റെ ഭാവനയിൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങൾ.
1: സയൻസ് ഫിക്ഷൻ രചനകളിലൂടെ സ്വന്തം കാലത്തിന്റെ സാമൂഹിക പ്രക്ഷുബ്ധത കൈകാര്യം ചെയ്യുന്ന നിരവധി രാഷ്ട്രീയ പ്രാധാന്യമുള്ള കൃതികൾ എഴുതിയ എഴുത്തുകാരനാണ് കാറൽ ചാപ്പെക്. 1890 ജനുവരി 9 ബൊഹിമിയൻ പർവ്വതമേഖലയിൽ ഉൾപ്പെട്ട മാലെ സ്വാറ്റാനോവിസ് ഗ്രാമത്തിൽ പിറന്ന 3 സഹോദരങ്ങളിൽ ഇളയവൻ. പത്രപ്രവർത്തനമായിരുന്നു ചാപ്പെക്കിന്റെ പ്രധാന കർമ്മരംഗം. ദേശീയത, ഏകാധിപത്യം, ഉപഭോക്തൃ സംസ്കാരം തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ആഴമേറിയ ചിന്തകൾ അദ്ദേഹം ലേഖനങ്ങളിലൂടെ വായനക്കാരുമായി പങ്കുവച്ചു. അദ്ദേഹത്തിൻ്റെ ആദ്യകാല ഫിക്ഷനുകൾ അധികവും ചെറുകഥകളും നാടകങ്ങളുമായിരുന്നു. RUR പ്രൊഫസർ എം തോമസ് മാത്യു മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്.
0: RUR എന്നത് ഒരു ചുരുക്കെഴുത്താണ്. റോസംസ് യൂണിവേഴ്സൽ റോബോട്ട്സ് എന്നാണ് ഇതിന്റെ വികസിത രൂപം. റോബോട്ടുകളെ വ്യാവസായികാടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്ന ഒരു ആഗോള ഫാക്ടറിയാണ് RUR.
1: റോബോട്ട് എന്ന വാക്ക് ആദ്യം ലോകത്തിന് മുമ്പാകെ വരുന്നത് ഈ നാടകത്തിലൂടെയാണ്. തന്റെ സങ്കല്പ ലോകത്തിലെ യന്ത്രമനുഷ്യന്മാരായ റോബോട്ടുകൾ ലോകത്തെ മാറ്റിമറിക്കുന്നതിൻ്റെ വൈവിധ്യമാർന്ന ദൃശ്യങ്ങളാണ് 3 രംഗങ്ങളും 1 ഉത്തരാംഗവുമുള്ള ഈ നാടകത്തിലൂടെ ചാപ്പെക് അവതരിപ്പിക്കുന്നത്. റോസംസ് യൂണിവേഴ്സൽ റോബോട്ട്സ് ഫാക്ടറിയുടെ കേന്ദ്ര ഓഫീസിലും പരിസരങ്ങളിലുമായാണ് നാടകത്തിൻ്റെ കഥ പുരോഗമിക്കുന്നത്. ഓഫീസ് മുറിയുടെ രംഗസജ്ജീകരണത്തിൽ തന്നെ വല്ലാത്ത യാന്ത്രികത നിഴലിച്ച് കാണുന്നു. നടക്കാൻ പോകുന്ന സംഭവങ്ങൾക്ക് അനുരൂപമായാണ് അവിടത്തെ ക്രമീകരണങ്ങൾ.
0: നാടകം ആരംഭിക്കുമ്പോൾ ഫാക്ടറിയുടെ ജനറൽ മാനേജർ ഡോമിൻ ഹാരി തന്റെ സെക്രട്ടറിക്ക് ടൈപ്പ് ചെയ്യാനുള്ള മാറ്റർ പറഞ്ഞു കൊടുക്കുന്നു. ഭിത്തിക്ക് അഭിമുഖമായി ടൈപ്പ്റൈറ്ററിൽ കത്ത് ടൈപ്പ് ചെയ്യുന്ന പെൺ റോബോട്ട് സുള്ള.
2: സുള്ള, തയ്യാറായോ?
3: ഓ,
2: എന്നാൽ ആദ്യം അഡ്രസ് ടൈപ്പ് ചെയ്തോളൂ. EM മക്വിക്കർ ആൻഡ് കമ്പനി, സദാംപ്ടൺ, ഇംഗ്ലണ്ട്. ഇനി മാറ്റർ പറയാം. യാത്രക്കിടയിൽ സാധനങ്ങൾക്കുണ്ടാകുന്ന അറ്റകുറ്റങ്ങൾക്ക് ഞങ്ങൾ ഉത്തരവാദികളായിരിക്കുന്നതല്ല. കപ്പലിൽ കയറ്റിയ ഉടനെ തന്നെ ആ കപ്പൽ റോബോട്ടുകളെ കയറ്റി അയക്കുന്നതിന് പറ്റിയതല്ല എന്ന് ഞങ്ങൾ കപ്പിത്താനെ അറിയിച്ചിരുന്നതാണ്. അതുകൊണ്ട് കേടുവന്ന സാധനങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല. നിർത്തട്ടെ. വിശ്വസ്തതയോടെ ഡോമിൻ ഹാരി, ജനറൽ മാനേജർ, RUR. ഓക്കെ അല്ലേ സുള്ള?
3: ഓക്കെ സാർ.

0: ഇങ്ങനെ കത്തും ടെലിഫോണുമായി ഡോമിൻ്റെ തിരക്കുപിടിച്ച നിമിഷങ്ങൾ മുന്നോട്ടു പോകുന്നതിനിടയിൽ ആഫീസിലെ ജോലികൾ ചെയ്യുന്ന മരിയൂസ് എന്ന പുരുഷ റോബോട്ട് വന്ന് ഒരു സ്ത്രീ കാണാൻ വന്നു നിൽക്കുന്നു എന്നറിയിക്കുന്നു. പരിചയപ്പെടുത്താൻ കൊടുത്തയച്ച കാർഡും മരിയൂസ് ഡോമിന് കൈമാറുന്നു.
1: ഓ, ഇത് പ്രസിഡന്റ് ഗ്ലോറിയുടെ കത്താണല്ലോ. ആ, അവരോട് വരാൻ പറയൂ.
2: ഒരു സാധാരണ വ്യവസായശാലയുടെ ചിട്ടവട്ടങ്ങളും തിരക്കുകളുമാണ് RUR ദൈനംദിന പ്രവർത്തനങ്ങളിലും കാണുന്നത്. ആയിരക്കണക്കിന് റോബോട്ടുകളെ വിറ്റ് ലക്ഷങ്ങൾ വരുമാനമുണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണ് അതെന്ന് വ്യക്തം. മരിയൂസ് അതിഥിയെ ഡോമിന്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. വലിയൊരു വ്യവസായ സംരംഭത്തിന്റെ പ്രസിഡന്റായ ഗ്ലോറിയുടെ മകളാണ് അതിസുന്ദരിയായ ഹെലേന ഗ്ലോറി.
3: ശരി സർ.
1: പിന്നെ വിളിക്കാം. മിസ് ഹെലേന ഗ്ലോറി, ഞാൻ നിങ്ങൾക്ക് എന്ത് സേവനമാണ് ചെയ്തു തരേണ്ടത്?
4: ഞാൻ വന്നത്
1: എല്ലാ സന്ദർശകരെയും പോലെ ആളുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഞങ്ങളുടെ ഫാക്ടറി നോക്കിക്കാണാൻ. ആയിക്കോട്ടെ, വിരോധമില്ല.
4: ഞാൻ കരുതിയത് അത് നിരോധിച്ചിരിക്കുകയാണെന്നാണ്.
1: ഫാക്ടറിയിൽ പ്രവേശിക്കുന്നതല്ലേ? തീർച്ചയായും, അതിവിടെ നിരോധിച്ചിരിക്കുകയാണ്. റോബോട്ടുകളുടെ പ്രവർത്തനം ഒരു രഹസ്യ പ്രക്രിയയാണ്.
4: നിങ്ങൾക്കറിയാമോ ഇക്കാര്യത്തിൽ എത്ര മാത്രം
1: ഉത്സുകയാണെന്നല്ലേ? യൂറോപ്പിൽ ഇപ്പോൾ ഇതൊന്നു മാത്രമാണല്ലോ സംസാര വിഷയം.
4: എന്നെ പറഞ്ഞു തീർക്കാൻ നിങ്ങൾ സമ്മതിക്കാത്തത് എന്താ? എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്
1: നിങ്ങളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്ത് ഫാക്ടറി കാണിക്കണമെന്നല്ലേ? മറ്റുള്ളവർക്ക് അനുവദിച്ചതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരുന്നത് ഒരു ബഹുമതിയായി ഞങ്ങൾ കാണുന്നു.
4: നന്ദി മിസ്റ്റർ ഡോമിൻ.
1: എന്നാൽ ഒരക്ഷരം പുറത്തു പോവുകയില്ലെന്ന് നിങ്ങൾ വാക്കു തരണം.
4: ഞാനിതാ വാക്കു തരുന്നു.
2: ഡോമിന് ഹെലേനയോട് വിശേഷിച്ചൊരു ഇഷ്ടം തോന്നിത്തുടങ്ങുന്നു. കുറെ കുശല പ്രശ്നങ്ങൾക്ക് ശേഷം RUR കഥ ഡോമിൻ ഹെലേനയ്ക്ക് പറഞ്ഞുകൊടുക്കുന്നു.
1: ഈ സ്ഥാപനത്തിന്റെ തുടക്കക്കാരൻ ശരീരശാസ്ത്രജ്ഞനായ റോസും ആണ്. കടൽ ജീവികളെപ്പറ്റി പഠിക്കാൻ 1920 അദ്ദേഹം വിദൂരമായൊരു ദ്വീപിലെത്തി. നിരന്തരം നടത്തിയ ഗവേഷണങ്ങൾക്കൊടുവിൽ 1932 അദ്ദേഹം ജൈവവസ്തുവിനോട് സാമ്യമുള്ള ഒരു പദാർത്ഥം കണ്ടെത്തി. എന്നാൽ അതിന് വ്യത്യസ്തമായ രാസഘടനയായിരുന്നു ഉണ്ടായിരുന്നത്. കൃത്രിമ ജീവികളെ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് മകനായ ജൂനിയർ റോസുമുമായി അദ്ദേഹം സംവദിച്ചു. ദൈവത്തിൻ്റെ അസ്തിത്വം തെളിയിക്കുന്നതിനോ നിഷേധിക്കുന്നതിനോ ആയി മൃഗങ്ങളെ സൃഷ്ടിക്കണമെന്നായിരുന്നു കിഴവൻ റോസുമിൻ്റെ ആഗ്രഹം. ക്രമേണ യഥാർത്ഥ മനുഷ്യനെയും. അതേസമയം മകന് സമ്പന്നനാവുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. കിഴവൻ റോസുമിൻ്റെ ആശയങ്ങളുമായി പൊരുത്തപ്പെടാൻ സാധിക്കാത്ത പുത്രൻ പിതാവിന് ഭ്രാന്തുണ്ടെന്ന് വിധിച്ച് ലബോറട്ടറിയിൽ പൂട്ടിയിട്ടു. അയാൾ വിചിത്ര ജീവികളുമായി പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ അവിടെ തന്നെ കിടന്നു മരിച്ചു. യുവറോസും ഏറ്റവും ചുരുങ്ങിയ ആവശ്യങ്ങൾ മാത്രമുള്ള തൊഴിലാളിയെ കണ്ടുപിടിച്ചു. മനുഷ്യനെ ചെലവേറിയവനാക്കുന്ന എല്ലാറ്റിനെയും മാത്രമല്ല, മനുഷ്യനെയും തിരസ്കരിച്ച അയാൾ യന്ത്രമനുഷ്യനെ ഉണ്ടാക്കി. ആയിരക്കണക്കിന് റോബോട്ടുകളെ വ്യാവസായിക അടിസ്ഥാനത്തിൽ റോസും നിർമ്മിച്ചു. റോബോട്ടുകൾ മനുഷ്യരല്ല, അതേസമയം യാന്ത്രിക പ്രവർത്തനത്തിൽ മനുഷ്യരെക്കാൾ പൂർണ്ണതയുള്ളവരാണ്. അവർക്ക് വലിയ ബുദ്ധിശക്തിയുണ്ട്, അതേസമയം ആത്മാവില്ല.
2: മനുഷ്യന്റെ ഏറ്റവും വലിയ കുഴപ്പം അവൻ ആത്മാവുണ്ട് എന്നുള്ളതാണ്. അത് അവന്റെ കാര്യക്ഷമത കുറയ്ക്കുകയും പ്രയോജനരഹിതമായ കാര്യങ്ങളിൽ താൽപര്യമെടുപ്പിക്കുകയും ചെയ്യുന്നു. യന്ത്രം

0: മനുഷ്യന് ഇത്തരം പരിമിതികളൊന്നുമില്ല. കായികവേല ചെയ്യുന്ന ഒരു റോബോട്ടിന് ഒരു ട്രാക്ടറിനോളം ശക്തിയും സാമാന്യ ബുദ്ധിയുമുണ്ട്.
1: വിശേഷാൽ നിർമ്മിതികളാണെങ്കിലും ഒറ്റ നോട്ടത്തിൽ റോബോട്ടുകൾ അഴകുള്ള മനുഷ്യരൂപങ്ങൾ തന്നെ. ഹെലേന അവയെ മനുഷ്യരായി തന്നെ കണ്ടു. അവ സെക്രട്ടറിയുടെ ജോലി ചെയ്യുന്നു, വിവിധ ഭാഷകൾ സംസാരിക്കുന്നു, ഔചിത്യപൂർവം പെരുമാറുന്നു. ഭക്ഷണത്തെക്കുറിച്ചോ ഭൂതഭാവി വർത്തമാനങ്ങളെക്കുറിച്ചോ ഉത്കണ്ഠകളില്ല, മരണഭയം തീരെയില്ല. കീറി മുറിക്കുമെന്നും മെതിയന്ത്രത്തിലിട്ട് അരച്ചു പൊടിയാക്കുമെന്നൊക്കെ പറയുമ്പോൾ വികാരരഹിതമായി കേട്ടു നിൽക്കുന്നവരാണ് റോബോട്ടുകൾ.
0: ജനറൽ മാനേജർ ഡോമിനുമായുള്ള സംഭാഷണത്തിനിടയിൽ താൻ റോബോട്ടുകളുടെ മോചനം ആഗ്രഹിക്കുന്ന ലീഗ് ഓഫ് ഹ്യൂമാനിറ്റീസിന്റെ പ്രതിനിധിയാണെന്ന് ഹെലേന വെളിപ്പെടുത്തുന്നു. റോബോട്ടുകൾക്ക് പ്രതിഫലം നൽകണമെന്നും അവരെ കീറി മുറിക്കരുതെന്നും ഹെലേന ആവശ്യപ്പെടുന്നു. എന്നാൽ ഫാക്ടറിയിൽ ഡോമിനും മറ്റ് സാങ്കേതിക വിദഗ്ധരും ഹെലേനയുടെ അഭിപ്രായത്തെ അസംബന്ധമായി കണ്ടു.
1: അവരെ സംബന്ധിച്ച് റോബോട്ടുകൾ വെറും ഉപകരണങ്ങൾ മാത്രം, റോബോട്ടുകൾക്ക് കഷ്ടപ്പാട് അനുഭവിക്കാനുള്ള കഴിവില്ലെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു. അനാവശ്യമായ കാര്യത്തിനാണ് ലീഗ് ഓഫ് ഹ്യൂമാനിറ്റീസ് പണം മുടക്കുന്നതെന്ന് ഹെലേനയെ ഡോമിനും സംഘവും ബോധ്യപ്പെടുത്തുന്നു. എങ്കിലും റോബോട്ടുകളിൽ മനുഷ്യസഹജമായ പ്രത്യേകതകൾ ഉണ്ടെന്ന് ഹെലേന വാദിച്ചുകൊണ്ടേയിരിക്കുന്നു.
0: ലക്ഷക്കണക്കിന് റോബോട്ടുകൾക്കിടയിൽ ഫാക്ടറിയിൽ വളരെ കുറച്ച് മനുഷ്യരേ ഉണ്ടായിരുന്നുള്ളൂ. ഒരൊറ്റ സ്ത്രീയും ഉണ്ടായിരുന്നില്ല താനും. യന്ത്രമനുഷ്യരുടെ നിർമ്മാണത്തിലും വിപണനത്തിലും ഏർപ്പെട്ടിരുന്ന അവർ ഒരു തരത്തിൽ യന്ത്രസമാനമായ അവസ്ഥയിൽ എത്തിച്ചേർന്നിരുന്നു. ഡോമിൻ ഹെലേനയോട് കൂടുതൽ അടുക്കുകയും അവളോട് തനിക്ക് പ്രണയമാണെന്നും തന്നെ വിവാഹം കഴിക്കണമെന്നും തുറന്നു പറയുകയും ചെയ്യുന്നു.
1: ഹെലേന റോബോട്ടുകൾക്ക് ആത്മാവുണ്ടാകുന്നതിനെയും അവർ മനുഷ്യോചിതമായ വികാരങ്ങൾ പ്രകടമാക്കുന്നതിനെയും കുറിച്ചുള്ള വിചാരങ്ങളിലായിരുന്നു. അതേസമയത്തു തന്നെ അവളിൽ ഡോമിനോടുള്ള പ്രണയവും അങ്കുരിക്കുന്നുണ്ട്.
0: 10 വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടാം അംഗത്തിലെ കഥ അരങ്ങേറുന്നത്. രംഗാരംഭത്തിൽ ഹെലേനയും അവളുടെ മനുഷ്യ നേഴ്സായ നാനിയും തമ്മിൽ സമകാലിക സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. റോബോട്ടുകളുടെ വർധനയും വ്യാപനവും കാരണം മനുഷ്യനിരക്ക് ഇപ്പോൾ ഗണ്യമായി ഇടിഞ്ഞിരിക്കുന്നു. ശിശുജനനങ്ങൾ സംഭവിക്കുന്നില്ല. നാനിക്ക് റോബോട്ടുകളോട് തീരെ പ്രതിപത്തിയില്ല. അവയെ ഭയമാണ് താനും. പക്ഷെ അപ്പോഴും ഹെലേന കനുവിന്റെ കണ്ണുകളിലൂടെയാണ് അവയെ കാണുന്നത്. അപ്പോൾ 10 കൊല്ലം മുൻപ് ഇതേ ദിവസമാണ് ഹെലേന അവിടെ എത്തിയതെന്ന് പ്രണയമധുരമായി പറഞ്ഞുകൊണ്ട് ഡോമിൻ പ്രവേശിക്കുന്നു.
1: സങ്കീർണമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന മാനസികാവസ്ഥയിലാണെങ്കിലും ഹെലേനയുടെ സാന്നിധ്യത്തിൽ ഡോമിൻ സന്തോഷവാനായി കാണപ്പെടുന്നു.
0: ഒപ്പം കഴിഞ്ഞുപോയ 10 വർഷത്തെ ലോകചരിത്രം, റോബോട്ടുകൾ മാറ്റിമറിച്ച ലോകചരിത്രം അവർ വിശകലനം ചെയ്യുന്നു. റോബോട്ട് അധിഷ്ഠിത സമ്പദ്ഘടനയാണ് വർത്തമാനകാല സമൂഹത്തെ നിയന്ത്രിക്കുന്നതെന്ന് അവർ കണ്ടെത്തുന്നു. മനുഷ്യരുടെ യുദ്ധങ്ങളിൽ റോബോട്ടുകൾ നിർണായക ശക്തിയാകുന്നതിനെക്കുറിച്ചും അവർ സംസാരിക്കുന്നു. ഒരു ഘട്ടത്തിൽ ഫാക്ടറി പൂട്ടി എല്ലാവർക്കും സ്ഥലം വിടാമെന്ന് ഹെലേന ഡോമിനോട് പറയുന്നു.
1: ഡോമിന്റെയും സംഘത്തിന്റെയും പ്രതീക്ഷകൾ വിഫലമാക്കിക്കൊണ്ട് ലോകമെങ്ങുമുള്ള റോബോട്ടുകൾ സംഘടിക്കുന്ന ഭീകര സന്ദർഭത്തിലേക്കാണ് നാടകത്തിന്റെ രണ്ടാം അംഗത്തിന്റെ അവസാനം പ്രേക്ഷകരെ നയിക്കുന്നത്. മനുഷ്യന്റെ അടിമയും തൊഴിലാളിയുമായി എന്നും നിലകൊള്ളുമെന്ന് കരുതിയ റോബോട്ടുകൾ സംഘടിച്ച് കലാപം സൃഷ്ടിക്കുകയാണ്. സൃഷ്ടിയുടെ നാഥനാണ് മനുഷ്യൻ എന്ന അഹങ്കാരത്തെ സംഹാരാത്മകമായ നിമിഷങ്ങളിലൂടെ റോബോട്ടുകൾ തച്ചു തകർക്കുകയാണ്. ഹെലേന യന്ത്രമനുഷ്യനെ കൂടുതൽ മനുഷ്യനിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ പരിണത ഫലം കൂടിയായിരുന്നു ഈ കലാപം. ആർ യു ആറിൻ്റെ നടത്തിപ്പുകാരായ ഒരു മനുഷ്യനും രക്ഷപ്പെടാനാവാത്ത വിധത്തിൽ ദ്വീപിനു ചുറ്റും റോബോട്ടുകൾ നിലയുറപ്പിച്ചു. പുതുതായി രൂപകൽപ്പന ചെയ്ത സവിശേഷ റോബോട്ടായ റേഡിയസിനെ ഹെലേന കണ്ടുമുട്ടുന്നു. കൂടുതൽ ബുദ്ധിശക്തിയും മസ്തിഷ്ക ബലവുമുള്ള റോബോട്ടാണ് റേഡിയസ്. അവൻ നിഷേധാത്മക സ്വഭാവത്തിലാണ് ഹെലേനയോട് സംസാരിക്കുന്നത്.
2: റേഡിയസ്, എന്താ മുഖം തിരിച്ചു കളഞ്ഞത്? ഇങ്ങോട്ട് നോക്കൂ, നിനക്ക് മറ്റുള്ളവരെക്കാൾ ബുദ്ധിയുണ്ട്. നിന്നെ വ്യത്യസ്തനാക്കാൻ ഡോക്ടർ ഗാൽ എന്തുമാത്രം പാടുപെട്ടെന്ന് അറിയാമോ?
3: എന്നെ മെതിയന്ത്രത്തിലേക്ക് അയച്ചോളൂ.
2: പക്ഷേ റേഡിയസ്, നിന്നെ അവർ കൊല്ലുന്നത് എനിക്കിഷ്ടമല്ല. ആ, എന്താ നിന്റെ പ്രശ്നം? പറ.
3: നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ എനിക്കാവില്ല.
2: നിനക്ക് ഞങ്ങളോട് വെറുപ്പാണോ? പക്ഷെ എന്തിന്?
3: നിങ്ങൾക്ക് റോബോട്ടുകളോളം കരുത്തില്ല. റോബോട്ടുകൾക്ക് എന്ത് ജോലിയും ചെയ്യാൻ കഴിയും. നിങ്ങൾ ആജ്ഞാപിക്കുന്നതേ ഉള്ളൂ, വാചകമടിക്കുന്നതല്ലാതെ ഒരു പണിയും ചെയ്യുന്നില്ല.
2: ആരെങ്കിലും ആജ്ഞ കൊടുക്കണ്ടേ റേഡിയസ്?
3: എനിക്ക് യജമാനന്റെ ആവശ്യമില്ല, എനിക്ക് തന്നെ താൻ എല്ലാം ചെയ്യാൻ കഴിയും.
2: റേഡിയസ്, എന്താ ഇങ്ങനെ? ഡോക്ടർ ഗാൽ നിനക്ക് മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠമായ തലച്ചോറ് തന്നു, കാര്യങ്ങൾ വേർതിരിച്ചു മനസ്സിലാക്കാനുള്ള ശേഷി തന്നു. എന്നിട്ടും ഓ റേഡിയസ്, നിനക്കറിയാമോ, റോബോട്ടുകൾ ഞങ്ങൾക്ക് തുല്യരാണെന്ന് നീ ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് നിന്നിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നത്.
3: എനിക്ക് ഒരു യജമാനനെ ആവശ്യമില്ല, എനിക്ക് എല്ലാത്തിനെയും യജമാനനാവണം. മനുഷ്യരുടെ മുഴുവൻ യജമാനനാകണം.
1: അതിനിടയിൽ ഹെലേന റോബോട്ട് നിർമ്മാണത്തിന്റെ ഫോർമുല എഴുതിയ കടലാസ് കത്തിച്ചു കളയുന്നു. ഡോമിനും മറ്റു ശാസ്ത്രജ്ഞന്മാരും ഹെലേനയുടെ ആഗമനത്തിന്റെ 10-ാം വർഷം കൊണ്ടാടാനുള്ള തയ്യാറെടുപ്പിലാണ്. റോബോട്ടുകൾ കലാപ സജ്ജരായി പുറത്ത് തമ്പടിക്കുമ്പോൾ ഫാക്ടറിയിലെ മനുഷ്യർ അവരുടെ അവസാന ആഘോഷത്തിന്റെ ലഹരി നുണയുകയാണ്.
0: റോബോട്ടുകൾ വാർത്താവിനിമയ സംവിധാനങ്ങളും ഗതാഗത മാർഗങ്ങളുമൊക്കെ പിടിച്ചടക്കി മുന്നേറുന്ന വിവരം ഡോമിൻ മറ്റുള്ളവരെ അറിയിക്കുന്നു. മനുഷ്യർക്ക് രക്ഷപ്പെടാനായി ഒരുക്കി നിർത്തിയിരുന്ന അൾട്ടിമസ് എന്ന കപ്പലും റോബോട്ടുകൾ പിടിച്ചെടുത്തു. ആ കപ്പലിൽ നിന്ന് അവർക്കൊരു നോട്ടീസ് ലഭിച്ചു. അത് ഡോമിൻ ഉറക്കെ വായിച്ചു.
4: ലോകമെമ്പാടുമുള്ള റോബോട്ടുകൾ ഞങ്ങൾ, റോസുംസ് യൂണിവേഴ്സൽ റോബോട്ടുകളുടെ ആദ്യ അന്തർദേശീയ സംഘടന, മനുഷ്യനെ ഞങ്ങളുടെ ശത്രുവായി പ്രഖ്യാപിക്കുന്നു. പ്രപഞ്ചത്തിൽ അവർ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. സർവലോക റോബോട്ടുകളെ, മനുഷ്യവർഗത്തെ ഉന്മൂലനം ചെയ്യാൻ ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. ഫാക്ടറികൾ, റെയിലുകൾ, ഖനികൾ, അസംസ്കൃത പദാർത്ഥങ്ങൾ എന്നിവ സംരക്ഷിക്കുക, ബാക്കിയെല്ലാം നശിപ്പിക്കുക, പിന്നെ ജോലിയിലേക്ക് മടങ്ങുക. ഈ കൽപ്പന കിട്ടിയാൽ ഉടൻ നടപ്പിലാക്കണം.
1: അതൊരു ഉച്ചനേരമായിരുന്നു. അസമയത്ത് ഫാക്ടറിയിലെ ചൂളം ഉയരുന്നു. സാധാരണ റോബോട്ടുകളുടെ ജോലി സമയത്തെ അറിയിക്കാനാണ് ചൂളം കേൾപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ മരണത്തിൻ്റെ സൂചനയായി ആ ചൂളം വിളി അവിടുത്തെ മനുഷ്യരുടെ ചെവികളിൽ മുഴങ്ങുന്നു.
0: 3-ാം അംഗത്തിലാണ് റോബോട്ടുകൾ അവയുടെ വിശ്വരൂപം കാണിക്കുന്നത്. യന്ത്രമനുഷ്യന് മനുഷ്യ സ്വഭാവം നൽകിയത് വലിയ അപകടമായി പോയി എന്ന് ഫാക്ടറിയിലെ മനുഷ്യർ പരസ്പരം ആശങ്കപ്പെടുന്നു. റോബോട്ടുകൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് റോസും രേഖപ്പെടുത്തി വെച്ച റോബോട്ട് നിർമ്മാണത്തിൻ്റെ ഫോർമുലയുമാണ്. തങ്ങൾക്ക് ജീവനാശം വന്നാൽ പുതിയ റോബോട്ടുകൾ പിറവിയെടുക്കണം, അതാണ് അവരുടെ ആവശ്യം.
1: റോബോട്ടുകളുടെ വൻ പട സായുധരായി ഫാക്ടറി വളഞ്ഞ് ഉപരോധിക്കുമ്പോൾ പുതിയ റോബോട്ടുകൾ നിർമ്മിക്കാനുള്ള ഫോർമുല താൻ കത്തിച്ചു കളഞ്ഞുവെന്ന ഞെട്ടിക്കുന്ന വിവരം ഹെലേന മറ്റുള്ളവരോട് വെളിപ്പെടുത്തുന്നു. ഹെലേന കത്തിച്ച കടലാസ് കഷ്ണത്തിൽ നിന്ന് ഫോർമുല കണ്ടെത്താനുള്ള ശ്രമവും വിഫലമായി. മനുഷ്യരാശിയുടെ അന്ത്യം അടുത്തിരിക്കുന്നതിൽ കഥാപാത്രങ്ങൾ ദുഃഖിക്കുകയും തങ്ങളുടെ ചെയ്തികളെ ന്യായീകരിക്കുകയും

0: ചെയ്യുന്നു.
1: റോബോട്ടുകളുമായി സന്ധി സംഭാഷണം നടത്താൻ പണവുമായി അവരുടെ അടുക്കലേക്ക് പോയ ശാസ്ത്രജ്ഞനായ ബസ്മാൻ ദാരുണമായി കൊല്ലപ്പെടുന്നു. തുടർന്ന് ഫാക്ടറിയിലേക്ക് ഇരച്ചുകയറിയ റോബോട്ടുകൾ അൽക്വിസ്റ്റ് ഒഴികെ എല്ലാ മനുഷ്യരെയും കൊലപ്പെടുത്തുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മേധാവിയായ അൽക്വിസ്റ്റിനെ അവർ വെറുതെ വിട്ടത് അയാളൊരു റോബോട്ടിനെ പോലെ സ്വന്തം കൈകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നതിനാലാണ്. അൽക്വിസ്റ്റിനെ കൊണ്ട് പുതിയ റോബോട്ടുകളെ സൃഷ്ടിക്കാനാവുമെന്നും കലാപകാരികളായ റോബോട്ടുകൾ കരുതി.
0: നാടകത്തിന്റെ ഉത്തരാംഗം വീണ്ടും കുറെ

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1202 കന്നിയെട്ട്, ശകവർഷം 1948 ആശ്വിനം 2, 2026 സെപ്റ്റംബർ മാസം 24 തീയതി വ്യാഴാഴ്ച. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 30 മിനിറ്റും 30 സെക്കൻഡും. എഫ് എം ബാൻഡിൽ 101.4 MHz-ൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. പതിവ് പോലെ ഇന്നത്തെ ചോദ്യത്തോടെ ഈ പരിപാടി എടുത്തു തുടക്കം. ഇന്നലെ ചോദിച്ച ചോദ്യവും ഉത്തരവും ആദ്യം പറയാം. ഈ വർഷത്തെ ഏഷ്യൻ ഗെയിംസിൽ ഇ സ്പോർട്സ് വിഭാഗത്തിൽ എത്ര കായിക താരങ്ങളാണ് പങ്കെടുക്കുന്നത് എന്നതായിരുന്നു ഇന്നലെ ചോദിച്ചത്. ഉത്തരം, 4 മത്സര ഇനങ്ങളിലായി 15 കായിക താരങ്ങളാണ് ഇ സ്പോർട്സ് വിഭാഗത്തിൽ പങ്കെടുക്കുന്നത്. ഇതിൽ ലീഗ് ഓഫ് ലെജൻഡ്സ് എന്ന ടീമിൻ്റെ ക്യാപ്റ്റൻ അക്ഷജ് ഷെണോയ് എറണാകുളം സ്വദേശിയാണ്. ഇനി ഇന്നത്തെ ചോദ്യം പറയാം. ഈ വർഷത്തെ ഏഷ്യൻ ഗെയിംസ് തന്നെയാണ് ഇനിയും ചോദ്യത്തിന് വിഷയം. ഈ വർഷത്തെ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണ്ണ മെഡൽ ഏത് ഇനത്തിലായിരുന്നു? ചോദ്യം ആവർത്തിക്കാം. ഈ വർഷത്തെ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണ്ണ മെഡൽ ഏത് ഇനത്തിലായിരുന്നു? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 5:40 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പിന് മുമ്പായി പറയാം. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. ഇപ്പോൾ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം KS ചിത്രയും ജി വേണുഗോപാലും ചേർന്ന് പാടിയത് ചിത്രം ആലിലക്കുരുവികൾ. എസ് എൽ പുരം ആനന്ദ് രചിച്ച ഗാനത്തിന് മോഹൻ സിതാരയാണ് ഈണം നൽകിയത്.

0: ഹലോ
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തു.
4: ഇനി MG ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് കണ്ണൂർ രാജൻ ഈണം നൽകിയ ഗാനം. ചിത്രം

0: lady.
1: ഇനി യേശുദാസും സേതുപാർവതിയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഇസബല്ല. ഒ എൻ വിക്രൂപ്പിന്റെ വരികൾ ജോൺസൺ ചെയ്യണം.

ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും പാടിയത്, ചിത്രം മകുടി.

ശ്രോതാക്കളുടെ പ്രിയപ്പെട്ട വാട്സപ്പ് സന്ദേശഗാന പരിപാടി ഹൃദയരാഗങ്ങൾ ഇന്ന് 10:30 കേൾക്കാം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിനായി 8281200715 എന്ന നമ്പറിൽ ഇഷ്ടഗാനത്തിൻ്റെ ആദ്യ വരിയും ചിത്രവും പ്രിയപ്പെട്ടവർക്കുള്ള ഡെഡിക്കേഷനുകളും സന്ദേശങ്ങളും ഉൾപ്പെടുത്തി വാട്സപ്പ് സന്ദേശമാണ് അയക്കേണ്ടത്. മറക്കാതെ സന്ദേശങ്ങൾ അയക്കുക. അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281200715. വാട്സപ്പ് സന്ദേശഗാന പരിപാടി ഹൃദയരാഗങ്ങൾ ഇന്ന് 10:30.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഒരു കുഞ്ഞിൻ്റെ ജനനം എന്നത് ആ കുടുംബത്തിന് ഏറെ സന്തോഷം പകരുന്നൊരു കാര്യം തന്നെയാണ്. എന്നാൽ അതിൽ തന്നെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കുഞ്ഞിന് ജന്മനായുള്ള വൈകല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്, പ്രത്യേകിച്ച് ഹൃദ്രോഗങ്ങൾ. ഇതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല, മറിച്ച് കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞ് ചികിത്സ നൽകുന്നതിലാണ് കാര്യം. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ സഹായത്തോടെ ഭൂരിഭാഗം ഹൃദ്രോഗങ്ങളും ഇന്ന് നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കുവാൻ സാധിക്കും. പക്ഷേ അത് നേരത്തെ തന്നെ കണ്ടെത്തുക എന്നതാണ് പ്രധാനം. ജന്മനായുള്ള ഹൃദ്രോഗങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ നിയോനെറ്റോളജി വിഭാഗം പ്രൊഫസറും ഡിപ്പാർട്ട്മെന്റ് മേധാവിയുമായ ഡോക്ടർ രാധിക. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം വിവിധ പരിശോധനകൾ നടത്താറുണ്ടല്ലോ, അതിൽ പ്രധാന

0: മായ ഒന്നാണ് പൾസ് ഓക്സിമീറ്റർ സ്ക്രീനിംഗ്. എന്താണ് ഈ പരിശോധന, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
1: പൾസ് ഓക്സിമീറ്റർ സ്ക്രീനിംഗ് എന്നത് പുതുതായി ജനിച്ച കുഞ്ഞിന്റെ രക്തത്തിൽ ആവശ്യമായ ഓക്സിജൻ ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു ലളിതമായ പരിശോധനയാണ്. ഇതുകൊണ്ട് ജന്മനാ ഉള്ള ഹൃദ്രോഗങ്ങൾ വളരെ നേരത്തെ തന്നെ കണ്ടെത്താൻ സഹായിക്കുന്നു.
0: മാഡം, ഈ പരിശോധന ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നത് എന്തുകൊണ്ടാണ്?
1: ഗുരുതരമായ ഹൃദ്രോഗങ്ങൾ പലതും കുഞ്ഞുങ്ങൾ പിറക്കുമ്പോഴുടനെ വളരെ ആരോഗ്യവാന്മാരായിട്ട് തോന്നും. അവർക്ക് ആ നീലനിറം ഉണ്ടാവാറില്ല. അപ്പം പലപ്പോഴും നമുക്ക് ആ ഹൃദ്രോഗത്തിൻ്റെ സിംറ്റംസ് ഒന്നും നേരത്തെ കാണിക്കാറില്ല. കുഞ്ഞ് നല്ല കരച്ചിലും നല്ല പിങ്ക് കളറിലും ഒക്കെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷെ ചില സങ്കീർണമായ ഹൃദ്രോഗങ്ങൾ കുഞ്ഞിൻ്റെ ജീവൻ്റെ ആദ്യത്തെ ദിവസങ്ങളിലോ ആഴ്ചകളിലോ പെട്ടെന്ന് തന്നെ ഗുരുതരാവസ്ഥയിൽ സൃഷ്ടിക്കാം. അപ്പോൾ ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിംഗ് മുഖേന നമുക്ക് ഇത്തരം കുഞ്ഞുങ്ങളെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുകയും ഓക്സിജൻ സാച്ചുറേഷൻ കുറയുന്ന കുഞ്ഞുങ്ങൾക്കുള്ള വിദഗ്ധ പരിശോധനയും എക്കോകാർഡിയോഗ്രാഫ് നടത്തി ഹൃദ്രോഗം കണ്ടുപിടിച്ച് നേരത്തെ ചികിത്സിക്കാനും സഹായിക്കുന്നു.
0: മാഡം, അതുപോലെ തന്നെ ഈ പരിശോധന എങ്ങനെയാണ് ചെയ്യുന്നത്? പരിശോധനാ സമയത്ത് കുഞ്ഞിന് വേദന ഉണ്ടാകാൻ സാധ്യതയുണ്ടോ?
1: ഒരിക്കലുമില്ല. ഇത് വളരെ ലളിതമായുള്ളൊരു പരിശോധനയാണ്. COVID-19 സമയത്ത് നമ്മൾ പലരും ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് വെച്ച് ഓക്സിജൻ സാച്ചുറേഷൻ വിരലിൻ്റെ അറ്റത്ത് ഒരു പ്രോബ് വെച്ച് കണക്ട് ചെയ്ത രീതി പലരും സുപരിചിതയാവും. കുഞ്ഞുങ്ങൾ ജനിച്ച് 24 മണിക്കൂറിന് ശേഷം കുഞ്ഞുങ്ങളുടെ കൈ വലത്തെ കൈയിലെ വിരൽ തുമ്പിലും അതേപോലെ കാലിലും ഈ പ്രത്യേകതരം പ്രോബ് ഘടിപ്പിച്ച് ഓക്സിജൻ്റെ അളവ് മെഷർ ചെയ്യുന്നതാണ് ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ്. 5 മിനിറ്റിൽ താഴെ ഈ പരിശോധനയ്ക്ക് എടുക്കുകയുള്ളൂ.
0: മാഡം, ഇന്ന് ഈ ജന്മനാ ഉള്ള ഹൃദ്രോഗങ്ങൾ എത്രത്തോളം സാധാരണമാണ്?
1: ജനിക്കുന്ന 1000 കുഞ്ഞുങ്ങളിൽ 8 മുതൽ 10 കുട്ടികൾ വരെ ഏതെങ്കിലും തരത്തിലുള്ള ജന്മനാ ഹൃദ്രോഗങ്ങൾ കാണപ്പെടുന്നു. പക്ഷെ ഇതിൽ ചിലത് ലഘുവായിരിക്കാം. എന്നാൽ 2 to 4 കുഞ്ഞുങ്ങൾ 1000 ജനനങ്ങൾ ഇത് സങ്കീർണമായ ക്രിട്ടിക്കൽ കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ് ആകാം.
0: മാഡം, നേരത്തെ പറഞ്ഞതുപോലെ ഈ പൾസ് ഓക്സിമീറ്റർ ടെസ്റ്റിൽ നോർമൽ ഓർ പാസ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്?
1: ഒരു നോർമൽ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് ഫലം എന്ന് പറയുന്നത് ഈ ഓക്സിജൻ സാച്ചുറേഷൻ്റെ അളവ് 95% അധികം ആയിരിക്കണം. ഇത് കൈകളിലും കാലിലും രണ്ടിടത്തും 95% കൂടുതലാണെങ്കിൽ നമ്മൾ പാസ്റ്റ് റിസൾട്ട് എന്ന് പറയും. അതുപോലെ തന്നെ കൈയിലെയും കാലിലും ലഭിക്കുന്ന വാല്യൂസിൻ്റെ തമ്മിലുള്ള വ്യത്യാസം 3% കൂടുതലാകാൻ പാടില്ല. ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മളൊരു പാസ്റ്റ് പൾസ് ഓക്സിമെട്രി റിസൾട്ട് അഥവാ നോർമൽ റിസൾട്ട് എന്ന് പറയും.
0: അതുപോലെ തന്നെ മാഡം, ഈ ടെസ്റ്റിൽ അബ്നോർമൽ ഓർ ഫെയിൽഡ് റിസൾട്ട്, അതിലൂടെ കുഞ്ഞിന്റെ ഹൃദ്രോഗം ഉണ്ടെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുമോ?
1: ഒരു അബ്നോർമൽ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 95% കുറവാണ് ഓക്സിജൻ സാച്ചുറേഷൻ്റെ അളവ്, അല്ലെങ്കിൽ കൈയുടെയും കാലിൻ്റെയും തമ്മിലുള്ള 3% വ്യത്യാസം കിട്ടുകയാണെങ്കിൽ അതൊരു ഫെയിൽഡ് റിസൾട്ടാണ്. ഇതുകൊണ്ട് മാത്രം കുഞ്ഞിന് ഹൃദ്രോഗമുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഇതൊരു സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമാണ്. ഇങ്ങനൊരു റിസൾട്ട് കിട്ടിയാൽ നമ്മൾ വിദഗ്ധമായി ഡോക്ടറെ കാണിക്കുകയും അതിനുള്ള കൂടുതൽ ക്ലിനിക്കൽ പരിശോധനകൾ നടത്തുകയും ഹൃദയത്തിൻ്റെ അൾട്രാസൗണ്ട് അഥവാ എക്കോ കാർഡിയോഗ്രാം എന്ന പരിശോധന നടത്തുകയും ചെയ്യണം. ഇതുകൊണ്ട് മാത്രമേ നമുക്കത് ഹൃദ്രോഗമാണോ എന്ന് ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു റിസൾട്ട് വന്നാൽ നമുക്ക് പല വേറെ കാരണങ്ങൾ കൊണ്ട് തന്നെയും ഒരു ഫെയിൽഡ് റിസൾട്ട് വരാം. അതായത് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ അല്ലെങ്കിൽ അണുബാധ, ഈ ഒരു അസുഖങ്ങളിലും ചിലപ്പോൾ ഓക്സിജൻ്റെ സാച്ചുറേഷൻ്റെ അളവ് കുറയാൻ സാധ്യതയുണ്ട്.
0: മാഡം, അതുപോലെ തന്നെ ഈ പരിശോധനയിൽ ഏതെല്ലാം തരത്തിലുള്ള ഹൃദ്രോഗങ്ങളാണ് കണ്ടെത്താൻ സാധിക്കുക?
1: ചില കുഞ്ഞുങ്ങളിൽ ജന്മനാ തന്നെ ഹൃദയത്തിൻ്റെ ഘടനയിൽ തകരാറുണ്ടാകാം. ഇതുമൂലം ഓക്സിജന്റെ ശുദ്ധീകരണം നേരെ രീതിയിൽ നടക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് കുഞ്ഞിൻ്റെ ഓക്സിജന്റെ അളവ് കുറയുകയും ചെയ്യും. ചിലപ്പോൾ ജനിച്ചാൽ ഉടനെ തന്നെ നീലനിറം വരണം എന്നില്ല. ഉടനെ തന്നെ കുഞ്ഞു വളരെ ആരോഗ്യവാനായിട്ട് തന്നെയായിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു ടെസ്റ്റ് മുഖേന ഓക്സിജൻ സാച്ചുറേഷൻ്റെ അളവ് കുറവ് കണ്ടുപിടിക്കുകയും അതിന് നേരത്തെ തന്നെ ചികിത്സ തേടുകയും ചെയ്യാം. വളരെ സങ്കീർണമായിട്ടുള്ള ക്രിട്ടിക്കൽ ഹാർട്ട് ഡിസീസസ്, അതിൻ്റെ പേരുകൾ പറയുകയാണെങ്കിൽ ട്രാൻസ്പൊസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറീസ്, ട്രൈകസ്പിഡ് അട്രീഷ്യ, പൾമിനറി അട്രീഷ്യ, അങ്ങനെ പല ഡിസീസസും ഈ ഒരു പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് മുഖേന നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും.
0: അതുപോലെ തന്നെ മാഡം, ഈ പരിശോധനയിൽ കണ്ടെത്താൻ കഴിയാത്ത ഹൃദ്രോഗങ്ങളുണ്ടോ?
1: ഉണ്ട്. അതും മാതാപിതാക്കളെ നമ്മൾ അറിയിച്ചിരിക്കണം. എല്ലാ ഹൃദ്രോഗങ്ങളും നമുക്ക് ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിംഗ് കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കാറില്ല. ഹൃദയത്തിൽ ഉണ്ടാവുന്ന ചെറിയ തുളകൾ, അതായത് നമ്മൾ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫെക്ട് VSD, ഏട്രിയൽ സെപ്റ്റൽ ഡിഫെക്ട് ASD, അതുപോലെ തന്നെ ലഘുവായിട്ടുള്ള വാൽവിൻ്റെ പ്രശ്നങ്ങൾ, ചില തരത്തിലുള്ള മഹാധമനി, നമ്മുടെ അയോർട്ടയുടെ ചുരുങ്ങൽ, ഈ ഒരു ഇത് ആദ്യഘട്ടത്തിൽ ഈ അസുഖങ്ങളിൽ ഓക്സിജൻ്റെ അളവ് കുറയാറില്ല. അപ്പോൾ ഈ ഓക്സിജൻ സ്ക്രീനിങ് വെച്ച് ചില എല്ലാ ഹൃദ്രോഗങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള, ഗുരുതരമായിട്ടുള്ള ഹൃദ്രോഗങ്ങൾ പലതും കണ്ടുപിടിക്കാൻ സാധിക്കും.
0: മാഡം, ഇതല്ലാതെ നവജാത ശിശുവിന്റെ മറ്റ് പ്രധാനപ്പെട്ട പരിശോധനകൾ എന്തെല്ലാമാണ്?
1: ജനിച്ചാൽ ഉടനെ ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് നമ്മൾ സാധാരണ ചെയ്യുന്നത് കുഞ്ഞ് ജനിച്ച് 24 മണിക്കൂറിന് ശേഷം കുഞ്ഞ് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആവുന്നതിന് മുമ്പ് തന്നെയാണ്. അതേപോലെ തന്നെ നമ്മൾ വേറെ കുറച്ച് സ്ക്രീനുകൾ നിർബന്ധമായിട്ടും ചെയ്യാറുണ്ട്. ഒന്ന്, കുഞ്ഞിന് വേറെ എന്തെങ്കിലും ജനന വൈകല്യങ്ങളുണ്ടോയെന്നുള്ള വിഷ്വൽ ബർത്ത് ഡിഫെക്ട് സ്ക്രീനിങ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ കുഞ്ഞിൻ്റെ കേൾവി പരിശോധന. ഇപ്പോൾ സർക്കാർ ആശുപത്രിയിൽ, ഹോസ്പിറ്റലിൽ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മൾ നിർബന്ധമായിട്ടും ഹിയറിംഗ് സ്ക്രീനിങ് OAE എന്ന് പറയും, ഹിയറിംഗ് സ്ക്രീനിങ് ചെയ്യാറുണ്ട്. അത് സാധാരണ 24 മണിക്കൂർ കഴിഞ്ഞാണ് ചെയ്യുന്നത്. എത്രയും നേരത്തെ കേൾവിക്കുറവ് കണ്ടുപിടിച്ചാൽ അതിന് തക്കമുള്ള ചികിത്സ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് കുഞ്ഞിൻ്റെ ഭാവിയിലുള്ള സ്പീച്ചിനെ അത് ബാധിക്കാതെ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതാണ് കുഞ്ഞുങ്ങളുടെ കാലിൽ കുത്തിയുള്ള മെറ്റബോളിക് സ്ക്രീനിങ്. ചില ഇപ്പം നിലവിൽ കേരളത്തിൽ സൗജന്യമായി ചെയ്തു വരുന്ന സർക്കാർ ആശുപത്രിയിൽ 4 തരം ഡിസീസസിനുള്ള സ്ക്രീനിങ് ആണ്. ഈ ടെസ്റ്റ് ചെയ്യുന്നത് കുഞ്ഞ് ജനിച്ച് 48 മണിക്കൂറിന് ശേഷമാണ്. അപ്പം നമ്മുടെ ഹൈപ്പോതൈറോയിഡിസം, ഗാലക്ടോസീമിയ, G6PD, അഡ്രീനൽ ഹൈപ്പർപ്ലേസിയ, നിലവിൽ ഈ 4 ഡിസീസസിനുള്ള ടെസ്റ്റുകളാണ് ഇപ്പോൾ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ മാസം തികയാതെ 34 ആഴ്ചയിലോ 2 കിലോയിലോ താഴെ തൂക്കം കുറവുള്ള കുഞ്ഞുങ്ങൾക്ക് എല്ലാം നമ്മൾ കണ്ണിൻ്റെ കാഴ്ചയുടെ റെറ്റിനോപ്പത്തി ഓഫ് പ്രിമച്യൂറിറ്റി എന്നുള്ള സ്പെഷ്യൽ ടെസ്റ്റുകളും നടത്താറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലോ അല്ലെ എല്ലാ ഹോസ്പിറ്റലിലും ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഡിസ്ചാർജിന് മുമ്പ് നിർബന്ധമായി ചെയ്തിരിക്കേണ്ട ടെസ്റ്റുകൾ ഇതൊക്കെ തന്നെയാണ്. ഒന്ന്, വിഷ്വൽ ബർത്ത് ഡിഫെക്ട്, ജന്മനുള്ള വൈകല്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ, അതേപോലെ തന്നെ ഹൃദയത്തിലുള്ള പൾസ് ഓക്സിമെട്രി ടെസ്റ്റുകൾ, പിന്നെ നമ്മൾ കേൾവിക്കുള്ള ഹിയറിംഗ് ടെസ്റ്റ്, കണ്ണിനുള്ള ROP ടെസ്റ്റ്, അത് പ്രിമച്യുർ ബേബീസിനാണ്, അതുകൂടാതെ കാലേ കുത്തിയുള്ള മെറ്റബോളിക് ഡിസീസ് സ്ക്രീനിങ് ടെസ്റ്റുകൾ. ഇപ്പോൾ ഇത്രയുമാണ് നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: മാഡം, ഇതിൽ മറ്റൊരു സംശയമുള്ളത്, ഈ ഗർഭകാലത്ത് അമ്മ കഴിക്കുന്ന മരുന്നുകളോ അമ്മയുടെ ആരോഗ്യസ്ഥിതിയോ കുഞ്ഞിൻ്റെ ഹൃദയാരോഗ്യത്തെ ബാധിക്കുമോ?
1: ഒരു പരിധിവരെ അത് ബാധിച്ചേക്കാം. ഗർഭാവസ്ഥയിൽ അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില രീതിയിലുള്ള വൈറസ് ബാധകൾ, വളരെ നേരത്തെയുള്ള വൈറസ് ബാധകൾ സംഭവിക്കുകയാണെങ്കിൽ കുഞ്ഞിന് ഹൃദ്രോഗം വരാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് റുബെല്ല എന്നൊരു രോഗം, അമ്മയ്ക്ക് വളരെ സിമ്പിളായിട്ടുള്ള പനിയും ചെറിയ രീതിയിലുള്ള സ്കിന്നിലുള്ള റാഷസും മാത്രമായിട്ടായിരിക്കും വരുന്നത്. പക്ഷെ കുഞ്ഞിനെ അത് വളരെ ഗുരുതരമായിട്ട് ബാധിക്കുകയും കുഞ്ഞിൻ്റെ ഹൃദയത്തെ ബാധിക്കുകയും കാഴ്ചയും കേൾവിയും ഒക്കെ ബാധിക്കാം. അത് കുഞ്ഞിന് കൺജനിറ്റൽ റുബെല്ല സിൻഡ്രോം എന്ന് പറയും. ഇത് നമ്മൾ വാക്സിൻ എടുത്താൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാവുന്ന ഒരു ഡിസീസ് ാണ്. അപ്പൊ ഗർഭിണിയാകുന്നതിന് മുമ്പ് തന്നെ ഈ റുബെല്ല വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കിയാൽ അതൊരു രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ആകാം. അതേപോലെ ഇപ്പം വളരെ സാധാരണമായി നമ്മൾ കണ്ടുവരുന്നത് ഡയബറ്റീസ് ഉള്ള അമ്മമാരാണ്. അപ്പൊ കൺട്രോൾ ഇല്ലാത്ത ഡയബറ്റീസ് തുടക്കം മുതലേ തന്നെ ഉണ്ട്. അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ അങ്ങനത്തെ കുഞ്ഞുങ്ങൾക്കും ഹൃദയത്തെ ബാധിക്കാനുള്ള സാധ്യത നമ്മൾ കാണാറുണ്ട്. അതേപോലെ തന്നെ മരുന്നുകൾ, നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശം പ്രകാരമുള്ള മരുന്നുകൾ മാത്രം എടുക്കുക. അതേപോലെ ഇപ്പം വളരെ മദ്യപാനം, എക്സ്പോഷർ ടു അതർ ടോക്സിൻസ് അങ്ങനെയൊക്കെ വരുന്ന അമ്മമാർക്കും റിസ്ക് കൂടുതലാണ്. അപ്പം നമ്മൾ ഗർഭിണിയായ അമ്മയുടെ ആരോഗ്യം സുരക്ഷിതമാണോ എന്നുള്ളത് ഉറപ്പാക്കണം.
0: മാഡം, അതുപോലെ തന്നെ ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ മാതാപിതാക്കൾ കുട്ടികളെ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
1: കുഞ്ഞിന് ഈ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കണം. അതായത് വേഗത്തിലോ ബുദ്ധിമുട്ടുള്ളോ ശ്വാസോച്ഛ്വാസം വിടുക, പാല് കുടിക്കുമ്പോൾ കുഞ്ഞ് പെട്ടെന്ന് ക്ഷീണിക്കുക, പാല് കുടിക്കുമ്പോൾ അമിതമായിട്ട് തല വേർക്കുക, ചുണ്ടുകളിലോ നാവിലോ നീല നിറം കാണുക, ശരിയായ അളവിൽ ഭാരം കൂടാതിരിക്കുക, ഈ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കുകയും വിദഗ്ധ ചികിത്സ നേടുകയും ചെയ്യേണ്ടതാണ്.
0: മാഡം, ജന്മനാവുള്ള കുട്ടികളുടെ ഹൃദയവൈകല്യങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കുന്നതിനായി ഒരു പദ്ധതി ഇന്ന് സർക്കാരിൻ്റെ കീഴിൽ നിലവിലുണ്ടല്ലോ, ഹൃദ്യം എന്ന പേരിൽ. അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
1: അതെ, കേരളത്തിലെ ഹൃദ്യം പദ്ധതി ഒരു മാതൃകാപരമായ ഒരു സംരംഭമാണ്. 2017 ഇത് ആരംഭിച്ചത്. ജന്മനാ ഹൃദ്രോഗമുള്ള കുഞ്ഞുങ്ങളെ വളരെ വേഗത്തിൽ കണ്ടെത്താനും ചികിത്സ ഉറപ്പിക്കാനും അതിനുള്ള ഫോളോ അപ്പും പിന്തുടരുകയും സഹായം നൽകാനും ഒരു സംസ്ഥാനതല സംവിധാനമാണിത്. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചില എംപാനൽഡായിട്ടുള്ള ഗവൺമെൻറ് ആശുപത്രികളും പ്രൈവറ്റ്

0: ആശുപത്രിയിലുമുണ്ട്. ഇവിടെ കുഞ്ഞിൻ്റെ ഹൃദ്രോഗം നേരത്തെ കണ്ടുപിടിക്കുകയും അതിനുള്ള ചികിത്സയും സർജറിക്കുമുള്ള ഫ്രീ ചികിത്സ ആയിട്ട് നൽകുന്നതാണ്. അതുപോലെ തന്നെ ഈ ഹൃദ്രോഗമുള്ള കുഞ്ഞുങ്ങളെ കണ്ടുപിടിച്ച് അവർക്ക് ഫ്രീ ആംബുലൻസ് സർവീസ്, ഈ വിദഗ്ധ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ആംബുലൻസ് സർവീസുകളും അവൈലബിൾ ആണ്. ഈ ഒരു പദ്ധതി മുഖേന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് ഇതുവരെ സഹായം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്.
1: മേഡം, അതുപോലെ തന്നെ ഈ ജന്മനാ ഉള്ള ഹൃദയ വൈകല്യങ്ങൾ കണ്ടെത്തുന്നതിൽ മാതാപിതാക്കൾക്ക് വലിയൊരു പങ്ക് വഹിക്കുവാൻ കഴിയില്ലേ? അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ഒന്ന് നമ്മൾ പറഞ്ഞത് തന്നെ, നമ്മൾ ഗർഭിണിയായിരിക്കുന്ന അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഒരുപാട് നമുക്ക് ഇപ്പോൾ അൾട്രാസൗണ്ട് ടെക്നീക്സ് ഒക്കെ വളരെ അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ ഗർഭാവസ്ഥ അവസ്ഥയിലുള്ള അൾട്രാസൗണ്ട് സ്കാനുകൾ വഴി നമുക്ക് ഒരു പരിധിവരെ കുറേ നമുക്ക് ഈ ജനന വൈകല്യങ്ങളും ഹൃദ്രോഗങ്ങളും കണ്ടുപിടിക്കാൻ സാധിക്കാറുണ്ട്. കുഞ്ഞിനെ നമ്മൾ ജനിച്ചാൽ ഉടനെ വീട്ടിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം നമ്മൾ ചോദിക്കണം: എൻ്റെ കുഞ്ഞിന് പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് നടത്തിയിട്ടുണ്ടോ? ഇത് വളരെ ലളിതവും വേദനയില്ലാത്തതുമായി ജീവൻ രക്ഷിക്കുന്ന ഒരു പരിശോധനയാണ്. എല്ലാ ഹൃദ്രോഗങ്ങളും കണ്ടുപിടിക്കാനായില്ലെങ്കിൽ പോലും വളരെ അപകടകരമായ ചില പലതും നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. അതേപോലെ നേരത്തെ ചികിത്സ തേടാനും നേരത്തെ തന്നെ സർജറി ചെയ്യാനും ജീവൻ രക്ഷിക്കാനും സഹായമാകും. അതേപോലെ നമ്മൾ ഈ സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്ത് വിട്ടാൽ പോലും വീടുകളിൽ കുഞ്ഞു അച്ഛനും അമ്മമാരും വളരെ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. അതായത് കുഞ്ഞിൻ്റെ നേരത്തെ പറഞ്ഞ സിംപ്റ്റംസ് നമ്മൾ ശ്രദ്ധിക്കണം. കുഞ്ഞിൻ്റെ വായിലുള്ള നീലനിറം, കുഞ്ഞിന് പാല് കുടിക്കാനുള്ള വിമുക്തത കാണിക്കുക, കൂടുതൽ മയക്കം കാണിക്കുക, അല്ലെങ്കിൽ ശരീരഭാരം കൂടാതിരിക്കുക, ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അപ്പം തന്നെ വിദഗ്ധമായിട്ടുള്ള ചികിത്സ തേടേണ്ടതായിട്ടുണ്ട്.
1: കുഞ്ഞുങ്ങളിലെ ഹൃദയവൈകല്യങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഡോക്ടർ രാധികയ്ക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

0: നിയമവീഥി.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നിയമവീഥിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പോക്സോ നിയമത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാനെത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് നിഷ മോൾ AM.
2: അതിക്രമത്തിനിരയായ കുട്ടിക്ക് സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ വാതിലും തുറന്നിട്ടിരിക്കുകയെന്നാണ് ആക്ട് പ്രകാരം പറയുന്നത്. അതുകൊണ്ട് ഏത് രീതിയിലും ഈ കുട്ടിക്ക് ഇതിനെതിരെയായിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കുക. അതിപ്പോൾ ബന്ധു ആയിക്കോട്ടെ, അധ്യാപകരായിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, പോലീസ് ഓഫീസേഴ്സ് ആയിക്കോട്ടെ, നെയ്ബർ ആയിക്കോട്ടെ, ആരായാലും അവർക്കെതിരെ കൊടുക്കാം. പക്ഷേ ഈ കുട്ടിക്ക് ഭയം കാരണമാണ് പലപ്പോഴും ഇങ്ങനെ കൊടുക്കാതെ വരുന്നത്. മെൻ്റലി ഈ കുട്ടിയെ സപ്പോർട്ട് ചെയ്ത ക്ലാസ്സുകളും കാര്യങ്ങളും പല സ്കൂളുകളിലും ഈ കൗൺസിലിങ്ങിനിടെ മാത്രമാണ് ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ കുട്ടികളെ തുറന്നു പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവർ വീട്ടിൽ ഇത് പറയാത്തത്? വീട്ടിലൊരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഇല്ല, മാതാപിതാക്കന്മാരുമായിട്ട് ഒരു ഫ്രണ്ട്ലി ടോക്ക് വരുന്നില്ല. അങ്ങനെ ഒരു സൗഹൃദ സംഭാഷണം, ഒരു കൂട്ടുകാരെ പോലെയാണ് എങ്കിൽ പേരൻസ് എങ്കിൽ കുട്ടികൾ എന്തും തുറന്നു പറയും. ഏറ്റവും കൂടുതൽ അകൃത്യങ്ങൾ നടക്കുന്ന ഒരു സമയമാണിത്. മൊബൈലിന്റെ ദുരുപയോഗം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. മൊബൈൽ കിട്ടാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും കുട്ടികൾ ചെയ്യും. ഈയിടെയാണെങ്കിൽ പോലും ഞങ്ങളുടെ അവിടെയാണെങ്കിൽ പോലും ഒരു മൊബൈൽ മേടിച്ചു വെച്ചു എന്ന് പറഞ്ഞൊരു കുട്ടി ആത്മഹത്യ ചെയ്യുന്ന രീതിയിലേക്കൊക്കെ വന്നു. ഇതിൽ വീട്ടിലെ കുട്ടികൾക്ക് പേരൻസിനോട് പറയാനുള്ളൊരു ഭയമാണ്, പല പ്രശ്നങ്ങളുമുണ്ട്. മൊബൈൽ വഴി ഇവര് ഫോട്ടോസ് കൈമാറി അത് മോർഫ് ചെയ്ത് വേറെ രീതിയിൽ കൊണ്ടുവന്നിട്ട് ഇവരെ ഹരാസ് ചെയ്യും. ഈ കുട്ടികളെ ഹരാസ് ചെയ്യും. ഹരാസ് ചെയ്യുമ്പോഴത്തേക്കും കുട്ടികൾ

0: പല രീതിയിൽ അവരുടെ കെണിയിലേക്ക് പോയി വീഴുവാണ്. പിന്നെ അത് സെക്സിൽ യൂസ് ചെയ്ത് കഴിഞ്ഞ് കുറെ കഴിയുമ്പോഴോ ഈ കുട്ടികൾക്ക് ഇതിൽ നിന്ന് തിരിച്ചു വരാനായിട്ട് പറ്റത്തില്ല, അത് സാഹചര്യത്തിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഈ കുട്ടികൾ ആത്മഹത്യയിലേക്കും മറ്റുള്ള കാര്യങ്ങളിലേക്കും ഒക്കെ തിരിയുന്നത്.
1: ഇപ്പോൾ ഇങ്ങനെ ഒരു ഒഫൻസ് നടക്കുമ്പം അതിനോടൊപ്പം ഈ സോഷ്യൽ മീഡിയയും കൂടെ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഫോണിൻ്റെയോ ഒക്കെ ഉപയോഗത്തോ അതും കൂടെ വെച്ചിട്ടാണ് ഈ കുട്ടികളെ ത്രെട്ടൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഇതിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് മാഡം പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ സൈബർ ക്രൈമും ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ലേ?
0: സൈബർ ക്രൈമും വരുന്നുണ്ട്. അത് ആ സൈബർ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സൈബർ പോലീസിലും നമുക്കിത് വെച്ച് കംപ്ലയിൻറ്റ് ചെയ്യാന്ന് പറയുന്നത്. സൈബർ ക്രൈം ഈ പോക്സോയിലേക്ക് സെക്ച്വലി വരുന്നെങ്കിൽ പോക്സോ ആക്ടിൻ്റെ പരിധിയിലേക്ക് വരുന്നുണ്ട്. അത് പ്രകാരം കേസെടുക്കാൻ പറ്റും. അറസ്റ്റ് ചെയ്യുന്നത് എത്രയും വേഗം വേണം, പ്രതി എത്രയും വേഗം അറസ്റ്റ് ചെയ്യണം. കുട്ടിയുടെ മുൻപിലേക്ക് ഈ പ്രതിനെ അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരാനൊന്നും പാടില്ല. ജാമ്യം കിട്ടാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കേസ് പോക്സോ കേസാണ്.
1: ഇത്തരത്തിലൊരു കേസിൽ ഒരു പ്രതി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിനിമം ഇംപ്രിസൺമെന്റ് ആദ്യം തന്നെ കിട്ടും?
0: കിട്ടും. 30 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കണമെന്നാണ് ആക്ട് പറയുന്നത്. അതുകൊണ്ട് എങ്ങനെയായാലും ഇംപ്രിസൺമെന്റ് ഉറപ്പാണ്. ജാമ്യം കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ മിനിമം ഇംപ്രിസൺമെന്റ് എന്തായാലും കിട്ടും. പിന്നെ കുട്ടിയുടെ പേര്, ഫോട്ടോ, വീട്, സ്കൂൾ, മാതാപിതാക്കളുടെ പേര്, ഇതൊന്നും ഒരു കാരണവശാലും പുറത്തു പറയരുത്. ഇത് ചെയ്താൽ ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരിൽ കേസെടുക്കും. അത് ഒരു 6 മാസം മുതൽ 1 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്.
1: അപ്പം പോലീസുകാരും ഒക്കെ ഇത്തരത്തിലുള്ള കേസുകൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെ സൂക്ഷ്മതയോടെ തന്നെ കൈകാര്യം ചെയ്യണം.
0: അതെ അതെ അതെ. പിന്നെ എല്ലാ ജില്ലയിലും പിങ്ക് പോലീസ് ഉണ്ട്. പിങ്ക് പോലീസിനും ഈ കുട്ടിക്ക് പരാതി കൊടുക്കാം. അവർ വഴിയും ഈ കേസ് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഓൺലൈനായിട്ട് ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് കൊടുക്കാം, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസറുടെ പക്കൽ കൊടുക്കാം, സ്കൂളിലെ കൗൺസിലർ, അധ്യാപിക വഴിയിട്ട് നമ്മൾ പരാതി കൊടുക്കാം. ആർക്ക് വേണേലും കൊടുക്കാം പരാതി. ഇപ്പൊ കുട്ടിക്ക് മാത്രമല്ല, കുട്ടി അറിയാവുന്ന ഈ സംഭവം അറിയാവുന്ന ആർക്ക് വേണേലും. പിന്നെ
1: കുട്ടിയായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളാണെങ്കിലും,
0: ഒരു ബന്ധമില്ലാത്ത ആളുകൾ ഇപ്പൊ ബൈ ചാൻസിൽ കണ്ടു, ഈ കുട്ടിയെ ഒരാൾ യൂസ് ചെയ്യുന്ന കണ്ടു എന്ന് വെച്ചു, അയാൾക്ക് അപ്പൊ തന്നെ വിവരം അറിയിക്കാം. പേര് പോലും വെളിപ്പെടുത്താതെ പരാതി കൊടുക്കാൻ പറ്റുന്ന ഒരു കേസാണ് പോക്സോ കേസ്. പേടിയാണെങ്കിൽ നമ്മൾ പേര് പോലും വെളിപ്പെടുത്തേണ്ട, ഇന്ന സ്ഥലത്ത് ഇന്ന ഇൻസിഡന്റ് നടന്നു എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്താൽ ആ കേസ് അവിടെ രജിസ്റ്റർ ആവും.
1: ഈ ഒരു കേസിൽ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കുട്ടിയെ സേവ് ചെയ്യാണ്.
0: അതെ.
1: അങ്ങനെ നമ്മൾ സേവ് ചെയ്യുന്നത് കൊണ്ട് പിന്നീട് നമുക്ക് വേറെ ഒരു കോൺസിക്വൻസോ അല്ലെങ്കിൽ വേറൊരു ബാധ്യതകളോ വരാനും പോകുന്നില്ല,
0: ഒന്നും വരുന്നില്ല
1: എന്നുള്ളത്. ഇത് എനിക്ക് തോന്നുന്നു ഇതൊന്നും ആൾക്കാർ അത്ര അവെയർ അല്ലാത്തൊരു കാര്യമാണ്. സ്കൂളുകളിൽ ക്ലാസ്സുകളൊക്കെ നടത്തുമ്പോൾ സ്കൂളുകളിൽ കുട്ടികൾക്ക് മാത്രമല്ല പേരൻസിനും ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ തടയാനായിട്ട് നല്ല രീതിക്ക് ഉപകാരിക്കുമെന്ന് തോന്നുന്നു.
0: ഇപ്പൊ പല പേരൻസിനും വ്യക്തമായ ധാരണകളല്ലേ, ഇത് ബാഡ് ടച്ച് എന്താണോ ഗുഡ് ടച്ച് എന്താണോ കുട്ടികൾ പറഞ്ഞു കൊടുക്കാനായിട്ട് പേരൻസിന് മടിയെന്നാണോ ഇന്നത്തെ കാലഘട്ടത്തിൽ?
1: പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് പോലെ ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായതിനു ശേഷം നമ്മൾ അതിനെ പരിഹരിക്കുന്നതിനേക്കാൾ ഇപ്പൊ ഈ നിയമത്തിൽ പറയുന്നത് കൂടുതലും ഒരു സംഭവം ഉണ്ടായാൽ നമ്മൾ അതിനെ ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, കുട്ടിക്ക് സൈക്കോളജിക്കലി ഒരു ഇമ്പാക്റ്റോ അല്ലെ കുട്ടിയുടെ ഫ്യൂച്ചർ ോ സ്റ്റഡീസിനെയോ ഒന്നും തന്നെ അഫക്ട് ചെയ്യാത്ത രീതിയിൽ എങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്ത് ഒരു സൊല്യൂഷനിലേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ കുറ്റം ചെയ്ത ആൾക്ക് എത്തരത്തിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കാന്നൊക്കെയാണ് ഈ നിയമത്തിൽ പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതെ തടയുന്നതായിരിക്കും കുട്ടികൾക്കും അവരെ ചുറ്റുമുള്ളവർക്കും ഒക്കെ നല്ലത്.
0: അപ്പൊ
1: വീടുകളിൽ തന്നെ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് ഇപ്പൊ നമുക്ക് ഒന്നും പറയാൻ പറ്റും.
0: കണക്കുകൾ പറയുന്നത് 90% പ്രതിയാകുന്നത് കുട്ടിക്ക് നേരിട്ട് അറിയാവുന്ന അടുത്തുള്ള ആളുകളാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ്
1: പലപ്പോഴും സാഹചര്യങ്ങളെ ചൂഷണം ചെയ്യുന്ന രീതിയിലാണ് പല ആളുകളും പെരുമാറുന്നത്. മാം എന്തൊക്കെയാണ് സജഷൻസ് ആയിട്ട് തരാനുള്ളത്?
0: അതായത് ഒരു കുട്ടിയെ ബാഡായിട്ട് ഒരാൾ ടച്ച് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ, സ്പർശിക്കാനായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അത് മനസ്സിലാവണം. ഇത് തെറ്റായിട്ട്
1: അവയർനെസ് വേണം കുട്ടികൾക്ക്. ഏത് ഏജിലുള്ള
0: കുട്ടികളായിക്കോട്ടെ
1: സ്കൂളില്, അതായത് വീടിന്റെ സാഹചര്യത്തിൽ നിന്ന് മാറി തുടങ്ങുമ്പോൾ മുതൽ പിന്നെയുള്ള 18 വയസ്സ് വരെ, അതാണല്ലോ ഈ നിയമത്തിൽ പറയുന്നത്. 18 വയസ്സ് വരെ, ഇനി അത് കഴിഞ്ഞും ആ ഒരു അവയർനെസ് കുട്ടികൾക്ക് ഉണ്ടാവണം.
0: അത് പേരൻസ് കൃത്യമായിട്ടും അവർക്ക് പറഞ്ഞു കൊടുക്കണം ഓരോ ഏജിൽ വരുന്ന മാറ്റങ്ങൾ.
1: പക്ഷെ പല പേരൻസും അവയർ അല്ലാത്ത ആളുകളുണ്ട്. അവയർനെസ് ഉണ്ടെങ്കിൽ പോലും കുട്ടികളോട് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുക എന്ന് വിചാരിക്കുന്ന പേരൻസും ഉണ്ട്.
0: പേരൻസുണ്ട്. ഇപ്പം എല്ലാ സ്കൂളുകളിലും തന്നെ അവയർനെസ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. പക്ഷേ ഈ പേരൻസിനാണ് ഏറ്റവും കൂടുതൽ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, പേരൻസിന് ക്ലാസ്സുകൾ കൊടുക്കാനുമായിട്ട് നമ്മൾ വിളിക്കുമ്പോൾ പോലും പേരൻസിന് വരാനുള്ള സമയമില്ല. നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ, അവരൊന്നും നമ്മുടെ അടുത്തേക്ക് വന്നാലും നമുക്കത് പറഞ്ഞു കൊടുത്തൊന്ന് മാറ്റിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഒരു കേസിൽ പെട്ടാൽ പോലും നമ്മളൊരു കുട്ടിയെ വിളിച്ചിട്ട്, കുട്ടിയുടെ പേരൻസിനെ വിളിച്ചിട്ട്, കുട്ടി ഇങ്ങനെ ചെയ്തു ഇവിടെ വരെ ഒന്ന് വരാമോന്ന് ചോദിച്ചാൽ എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്ന സാഹചര്യത്തിലാണ് ഇപ്പൊ
1: ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ട്രസ്റ്റ് ഉണ്ട്.
0: അതെ,
1: പക്ഷേ ചിലപ്പം കുട്ടികളുടെ ഭാഗത്തും തെറ്റുണ്ടാവും. അത് അവർക്ക് അവയർനെസ് ഇല്ലാത്തത് കൊണ്ടും ഒരു,
0: ഇപ്പം കുട്ടികളുടെ സമ്മതത്തോടു കൂടി പോലും ഒരു ലൈംഗിക കൃത്യം ചെയ്തു കഴിഞ്ഞാൽ അത് കേസാണ്. കുട്ടികളുടെ പെർമിഷൻ അതിനകത്ത് നോക്കുന്നില്ല. കാരണം അവർക്ക് ആ ഒരു പക്വതയോ ഇതൊന്നും തിരിച്ചറിവോ ഒന്നും ആയിട്ടില്ല.
1: അവരൊരു കാര്യത്തിൽ തീരുമാനം എടുക്കാനുള്ള പക്വത ഉള്ളതായിട്ട് കോടതി കണക്കാക്കുന്നില്ല.
0: അതെ, അവർക്കൊരു അട്രാക്ഷൻ തോന്നുന്നു, അപ്പൊ അതെന്താണെന്നറിയാനൊരു ക്യൂരിയോസിറ്റി വരുമ്പോൾ അവരതിലേക്ക് പോകുന്നു. അതിന് തടയാനായിട്ട് ഒരു പരിധിവരെ പേരൻസിനോ അധ്യാപകർക്കോ മാത്രമേ കഴിയുള്ളൂ. കാരണം ഈ കുട്ടി എപ്പോഴും ഇവരുടെ കൂടെയാണ്. അപ്പൊ അവരുടെ ഓരോ പ്രവൃത്തിയിൽ നിന്ന് ആ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കണ്ടുപിടിക്കണം, നിനക്ക് എന്താണ് പറ്റിയത്, ഇനി ഒരു അബദ്ധത്തിൽ ഈ കുട്ടി ചെന്ന് ചാടിയെന്ന് വെച്ചു, നീ പേടിക്കണ്ട, നിനക്ക് ഞങ്ങളുണ്ട്, നിന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന പേരൻസ് വേണം നമുക്ക് ആവശ്യം.
1: ഒരു കുറ്റകൃത്യം ചെയ്യുന്നത് ഒരു കുട്ടിയാണെങ്കിൽ, അതായത് ഇപ്പം പലപ്പോഴും സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്, ഒരു കുട്ടിയുടെ ഭാഗത്തു നിന്നാണ് ഒരു തെറ്റായ പ്രവൃത്തി ഉണ്ടാവുന്നതെങ്കിൽ അതും ഈ നിയമത്തിലാണോ കൺസിഡർ ചെയ്യുന്നത്? അങ്ങനെ കുറ്റം ചെയ്ത കുട്ടിയെ എങ്ങനെയാണ് കോടതി നടപടികളൊക്കെ ആയിട്ട് പോകുന്നത്?
0: കുറ്റം ചെയ്ത കുട്ടി ആയതുകൊണ്ട് പോക്സോയുടെ ഇതിൽ വരുമ്പോൾ CWC ആണ് അതുവഴിയാണ് അത് ചെയ്യുന്നത്. ആ കുട്ടിയും 18 വയസ്സിൽ താഴെ ആയതുകൊണ്ട് അതിനെ നമ്മൾ മെന്റലി വില്ലിംഗ് ആക്കി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതും കുട്ടിയുടെ പരിഗണനയിൽ തന്നെയല്ലേ വരുന്നത്. അപ്പൊ വലിയവർക്ക് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ശിക്ഷാരീതിയൊന്നും കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പറ്റത്തില്ല.
1: പോക്സോ നിയമത്തെ കുറിച്ച് നമ്മളോട് സംസാരിച്ചത് അഡ്വക്കേറ്റ് നിഷ മോൾ KM ആണ്. ഇത്രയും നേരം ഞങ്ങളുടെ ചെലവഴിച്ചതിന് വളരെ നന്ദി മാം.
0: നന്ദി.
2: പ്രിയ ശ്രോതാക്കളെ, പരാതികൾ നിങ്ങൾക്ക് ഇമെയിൽ മുഖേനയും വാട്സപ്പ് മുഖേനയും എഴുതി അറിയിക്കാവുന്നതാണ്. പരിഹാരം ഉണ്ടാകുവാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. പരാതികൾ അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ 8281200715. ഇമെയിൽ ID AIRDevikulam@gmail.com. ശ്രോതാക്കൾക്ക് ആവശ്യമായ നിയമനിർദ്ദേശങ്ങൾ ഈ പരിപാടിയിലൂടെ കേൾക്കുവാൻ സാധിക്കും. അയക്കേണ്ട വാട്സപ്പ് നമ്പറും ഇമെയിൽ ID ഒരിക്കൽ കൂടി 8281200715. ഇമെയിൽ ID AIRDevikulam@gmail.com. പ്രിയ ശ്രോതാക്കളെ, നിയമവീഥിയിലൂടെ നിങ്ങൾ നൽകുന്ന പരാതികൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ ശ്രമിക്കുന്നതാണ്.
3: നിയമവീഥി സമാപിക്കുന്നു.

0: LIC അമൃത്ബാൽ പോളിസിയിലൂടെ നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമാക്കും. 18-നും 25-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് പ്ലാൻ. പോളിസി കാലയളവിലൂടെ നീളം നിങ്ങൾക്ക് നൽകുന്നു ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനൊപ്പം സിംഗിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം. പോളിസി വാങ്ങുന്നതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജന്റുമായോ LIC ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക. അപകട സാധ്യത ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന ബ്രോഷർ ശ്രദ്ധാപൂർവ്വം വായിക്കുക. LIC ഹർപ്പൽ ആപ്കെ സാത്ത്.
1: ലൈഫ് കവറിന്റെ സേഫ്റ്റി നെറ്റിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മാർക്കറ്റ് വരുമാനം വേഗത്തിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? LIC ഇൻഡെക്സ് പ്ലസ് അവതരിപ്പിക്കുന്നു വെറും 2500 രൂപയുടെ പ്രതിമാസ പ്രീമിയത്തിൽ നിങ്ങളുടെ യാത്ര ആരംഭിക്കാം. ഇവിടെ രണ്ട് ഡൈനാമിക് ഫണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിഫ്റ്റി 50 തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ വളരുന്ന ഫ്ലെക്സി സ്മാർട്ട് ഗ്രോത്ത് ഫണ്ടോ, അല്ലെങ്കിൽ നിഫ്റ്റി 100 ഫോക്കസ് ചെയ്യുന്ന ഫ്ലെക്സി ഗ്രോത്ത് ഫണ്ടോ. ഉറപ്പായ അഡീഷനുകളുടെ സെക്യൂരിറ്റിയോടുകൂടി ഈ പ്ലാൻ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഏജന്റുമായി ബന്ധപ്പെടുക അല്ലെങ്കിൽ www.lic.in സന്ദർശിക്കുക. LIC ഹർപ്പൽ ആപ്കെ സാത്ത്. നിബന്ധനകൾ ബാധകം.
2: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് പ്രക്ഷേപണത്തിന്റെ തുടക്കത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നുവല്ലോ. ആ ചോദ്യത്തിന്റെ ഉത്തരം ആദ്യം പറയാം. ഈ വർഷത്തെ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണ മെഡൽ ഏത് ഇനത്തിലായിരുന്നു എന്നതാണ് ചോദിച്ചത്. ഉത്തരം, വനിതകളുടെ T20 ക്രിക്കറ്റ്. ശ്രീലങ്കയെ 147 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഹർമൻ പ്രീത് കൗർ ക്യാപ്റ്റനായ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം T20 ക്രിക്കറ്റിൽ ഏഷ്യൻ ഗെയിംസിൽ ഈ വർഷം സ്വർണ്ണ മെഡൽ നേടിയത്.

ഇനി അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനന്മയ്ക്ക് നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് സ്കീം. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി തിരുവനന്തപുരമിലെ ഇഞ്ചി കൃഷി അറിയേണ്ടതെല്ലാം ഡോക്ടർ ദീപ എസ് നായരുമായുള്ള അഭിമുഖം കേൾക്കാം. 7:30 ഹൈറേഞ്ച് വൃത്താന്തം. 7:30 സാഹിത്യവേള. LS അശോക് എഴുതി അവതരിപ്പിക്കുന്ന കഥ ഒരേ രക്തം. അലിയാർ ഇരുമ്പുപാലം അവതരിപ്പിക്കുന്ന കവിതകൾ എന്നിവ കേൾക്കാം. 8:00 അങ്കണം പുനഃപ്രക്ഷേപണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ പവിഴപ്പുറ്റുകളുടെ ലോകത്തേക്ക് VP മാർഗരറ്റ് ലിനി സംസാരിക്കുന്നു. 9:30

കഥകളി പദങ്ങൾ കലാമണ്ഡലം കെ എസ് രാജേന്ദ്രനും സംഘവും അവതരിപ്പിക്കുന്നു കഥ കിരാതം. 10:30 ശ്രോതാക്കളുടെ വാട്സപ്പ് സന്ദേശങ്ങളിലൂടെ ആവശ്യപ്പെട്ട മലയാള ചലച്ചിത്ര ഗാനങ്ങൾ, ഹൃദയരാഗങ്ങൾ. ഇഷ്ടഗാനങ്ങൾക്കായി 8281200705 നമ്പറിൽ വാട്സപ്പ് സന്ദേശം അയക്കാവുന്നതാണ്.

ഇനി നാളത്തെ പരിപാടികൾ. നാളെ വൈകുന്നേരം 4:30 തേനീസൈ തമിഴ് ചലച്ചിത്രഗാന പരിപാടി, 5 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 5:15 സ്പോൺസേഡ് പരിപാടി ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, 5:30 നാടക ഗാനങ്ങൾ, 5:40 അറിയിപ്പുകൾ, 5:45 ടൂറിസം ഡയറി, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 വാർത്താ വീക്ഷണം, 6:50 കാർഷിക ജീവനം, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 ആരോഗ്യവേദി, 8:00 പുത്തൻ പാട്ടുകൾ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്രഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി, 10:00 ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശങ്ങളിൽ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങളുമായി തമിഴ് ചലച്ചിത്രഗാന പരിപാടി ഇസൈ തെൻട്രൽ.

ഇന്ന് 6:50 കിസാൻ വാണിയിൽ കേൾക്കാം. ഇഞ്ചി കൃഷി അറിയേണ്ടതെല്ലാം. ഡോക്ടർ ദീപ എസ് നായരുമായുള്ള അഭിമുഖം. ഏഴ് 7:35 സാഹിത്യവേളയിൽ LS അശോക് എഴുതി അവതരിപ്പിക്കുന്ന കഥ ഒരേ രക്തം, തുടർന്ന് അലിയാർ ഇരുമ്പുവാലം അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം. ശ്രോതാക്കളുടെ പ്രിയഗാന പരിപാടി ഹൃദയരാഗങ്ങൾ രാത്രി 10:30. ഇനി കാലാവസ്ഥ അറിയിപ്പ് കേൾക്കാം. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ഇന്ന് സുഖകരമായ ചൂട് അനുഭവപ്പെട്ടു. മണിക്കൂറിൽ 11 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇന്നത്തെ ഉയർന്ന താപനില 23 ഡിഗ്രി സെൽഷ്യസാണ്. കുറഞ്ഞ താപനില 15 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇനി 5:45 സ്പോൺസേഡ് പരിപാടി ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് 12 വർഷത്തോളം പ്രവാസ ജീവിതം നയിച്ച ശേഷം തിരികെ എത്തി കൂൺ കൃഷിയിൽ സജീവമായ കണ്ണൂർ ജില്ലയിലെ ശ്രീ ശ്രീകാന്താണ്. ശ്രീകാന്തിന്റെ കൂൺ കൃഷി വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം.

0: കൂണെന്ന് പറയുന്നത് ഒരു 20-22 വർഷത്തോളമായിട്ട് നമ്മൾ കൂടെയുള്ളൊരു കാര്യമാണ്. അമ്മ പണ്ട് കുടുംബശ്രീൻ്റെ ഭാഗമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പം അത് നാട്ടിൽ വന്നപ്പോൾ പുതിയ എന്ത് തുടങ്ങും അല്ലെങ്കിൽ ഏത് മേഖല തിരഞ്ഞെടുക്കും എന്ന ഒരു കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടായിരുന്നില്ല. അത് തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് മാത്രമേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ.
1: കൂണിൻ്റെ കൃഷി രീതികളൊക്കെ അറിയാമായിരുന്നോ?
0: അറിയായിരുന്നു, ചെറുപ്പം മുതലേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വൈക്കോല് ചെയ്തിട്ടുണ്ട്. തുടക്കകാലങ്ങളിൽ ഇതിനെക്കുറിച്ച് അങ്ങനെ സ്ഥിരമായ ഒരു ക്ലാസ്സോ കാര്യങ്ങളോ

0: റൂമിലാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ബെഡുകൾ പ്രിപ്പയർ ചെയ്യും, കട്ടിൻ്റെ അടിയിൽ വെക്കും, അതിനുശേഷം ചെറിയ ഷെഡിലേക്ക് മാറ്റും. ആ രീതിയിലാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് കാലാവസ്ഥ മാറ്റം വളരെയധികം ബാധിച്ചു തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ കൂടുതലായിട്ടുള്ള ഷെഡുകൾ നവീകരിക്കാനും കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുത്തത്. ഷെഡിൻ്റെ വലിപ്പം കൂട്ടി, അതിനുശേഷം അതിലേക്ക് വേണ്ട ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി ഒക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള നമ്മൾ കഴിയുന്ന, അന്ന് നാട്ടുപുറത്താണ്, അപ്പം പല നമ്മളത് കഴിയുന്ന പല രീതികളും സജ്ജീകരിച്ചു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഹൈടെക് ഫാം ഉള്ള രീതിയിലേക്ക് മാറിയത്. നിലവിലിപ്പോൾ നമുക്ക് 7-8 ഹൈടെക് ഫാം ഉണ്ട്. ഏകദേശം ഒരു ഫാമിൽ 2000-2500 ബെഡ് കപ്പാസിറ്റിയാണ് ഉള്ളത്. ഒരു 50-100 ഇടയിൽ നമുക്ക് പ്രൊഡക്ഷൻ, അത് 100 കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ മാർക്കറ്റിൻ്റെ ആവശ്യം അനുസരിച്ചിട്ട് 50-100 ഇടയിലായിട്ട് ഇപ്പം സ്ഥിരം കൊണ്ട് പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. പിന്നെ കൂടുതലായിട്ടും ഫ്രഷ് മഷ്റൂം ആയിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. കണ്ണൂർ ജില്ലേൻ്റെ പല ഭാഗങ്ങളിൽ ആയിട്ടാണ് സപ്ലൈ ചെയ്യുന്നത്. നേരിട്ട് കടകളിൽ കൊടുക്കുന്നുണ്ട്, ഹൈപ്പർ മാർക്കറ്റുകളിൽ കൊടുക്കുന്നുണ്ട്, പിന്നെ കുടുംബശ്രീയിലെ സ്ത്രീകൾ ഇത് കൊണ്ടുപോയി വിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പം മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതലിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിപ്പിക്കൂണാണ്, പിന്നെ പാൽക്കൂണ് മിൽക്കി മഷ്റൂമും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ പുതുതായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് മെഡിസിനൽ വാല്യൂ മഷ്റൂംസും അതുപോലെ എക്സോട്ടിക് മഷ്റൂംസും ആണ്. അത് മുഴുവനായിട്ട് അതിലേക്ക് കൺവേർട്ട് ആയിട്ടില്ല, എൻഹാൻസ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തന്നെ ബൈ പ്രൊഡക്ഷൻ്റെ റിസർച്ചും കാര്യങ്ങളും, പിന്നെ കോഡിസെപ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: ഇപ്പൊ കൂൺ കൃഷിയുടെ മാധ്യമമായിട്ട് ഉപയോഗിക്കുന്നത് മഷ്പെല്ലറ്റ് ആണെന്ന് പറഞ്ഞല്ലോ, ഈ മഷ്പെല്ലറ്റിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്?
0: 30 കേരളത്തിൽ കൂൺ കൃഷി ആരംഭിച്ചിരിക്കുന്നതെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതിലെ ഈ 30 ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ പരമ്പരാഗത കൃഷി രീതിക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ എന്ന് പറയുന്നത് വൈക്കോലുണ്ട്, അതുപോലെ അറക്കപ്പൊടിയുണ്ട്, അതുകൂടാതെ ചകിരിച്ചോറ് ഇങ്ങനെയുള്ള ചെറിയ മറ്റു പല സാധനങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് വൈക്കോലിൻ്റെ മാധ്യമമാണ്, അതുപോലെ തന്നെ അറക്കപ്പൊടിയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ക്വാളിറ്റിയുള്ള വൈക്കോല് നിരന്തരമായിട്ട് കിട്ടുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാ കാലാവസ്ഥയിലും അല്ലെങ്കിൽ എല്ലാ മാസങ്ങളിലും ഒരേ ക്വാളിറ്റിയുള്ള സാധനം കിട്ടാതെ വരുന്നു. രണ്ടാമത് ഫേസ് ചെയ്യുന്നൊരു വിഷയം ഇതിൻ്റെ സ്റ്റെറിലൈസേഷനാണ്. കൃഷിക്കാരൻ ഇത് കൃത്യമായിട്ട് അണുനശീകരണം നടത്തിയാൽ മാത്രമേ നമുക്കതൊരു സക്സസ് ആവാൻ കഴിയുള്ളൂ. എല്ലാവർക്കും അതിനുള്ള വൈദഗ്ധ്യം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. പിന്നീട് വരുന്നത് അസുഖങ്ങളാണ്. ഈ സ്റ്റെറിലൈസേഷൻ അതല്ലെങ്കിൽ അണുനശീകരണം കൃത്യമായിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കണ്ടാമിനേഷൻ വന്ന് അസുഖം വന്ന് നശിച്ചു പോകുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഈ മഷ്പെല്ലറ്റ് എന്ന മാധ്യമം വന്നപ്പം ഞങ്ങളുടെ സുഹൃത്ത് അത് കണ്ടുപിടിച്ചു. ഞങ്ങളത് ഒരുപാട് ട്രയൽ ആൻഡ് എറർ നടത്തി നോക്കി, അതിൽ സക്സസ് ആവാൻ പറ്റും എന്ന് ഉറപ്പായതിനു ശേഷം മാത്രം നമ്മൾ ഒരു ഫാം കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു നോക്കി. അതിൽ നിന്ന് റിസൾട്ട് വന്നതിന് ശേഷം മാത്രമാണ് ഞങ്ങളിത് ഞങ്ങളുടെ ചാനലിലോട് കൂടിയിട്ട് പബ്ലിക്കിന് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. ഈ മഷ്പെല്ലറ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് കരുതിയാൽ, നമുക്ക് അണുനശീകരണത്തിന് വേണ്ട സമയം വളരെ കുറവാണ്. ഇത് ഓൾറെഡി സ്റ്റെറിലൈസ്ഡ് ആയിട്ടാണ് വരുന്നത്. അപ്പം കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു തിളക്കുന്ന വെള്ളം ഒഴിക്കുന്നതോട് കൂടിയിട്ട് അവരുടെ ഭാഗത്തുള്ള അണുനശീകരണം കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പം സമയലാഭം, വൈക്കോലിൽ നിന്ന് നമ്മൊരു 10-20 ബെഡ് ചെയ്യുന്ന ആ സമയം കൊണ്ട് കർഷകന് ഏകദേശം 100 ബെഡിനോളം ആ സമയം കൊണ്ട് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് ഉൽപ്പാദനം കൂടും. ഉൽപ്പാദനം കൺസിസ്റ്റൻ്റ് ആവുന്ന സമയത്ത് കൃഷിക്കാർക്ക് അവരുടെ കയ്യിൽ മാർക്കറ്റ് നിൽക്കും. മുന്നേ ഫേസ് ചെയ്തിരുന്നൊരു വിഷയം, നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോൾ മാർക്കറ്റ് ഉണ്ടാവില്ല, മാർക്കറ്റ് ഉണ്ടാകുമ്പോൾ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല, ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനൊരു പരിഹാരം തുടർച്ചയായിട്ട് ഉള്ള ഉൽപ്പാദനത്തിലൂടെ നമുക്ക് സാധിക്കും. പിന്നെ വരുന്നത് അസുഖങ്ങളുടെ വരുന്ന കുറവുകൾ, മറ്റു മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ വരുന്ന അണുനശീകരണത്തിലും അതായത് ചെയ്യുന്ന രീതികളിലും ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ഈ മഷ്പെല്ലറ്റിൽ, പരമ്പരാഗത രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. അപ്പം അതിലേക്ക് കൂടി നമുക്ക് ഒരുപാട് കണ്ടാമിനേഷൻ അസുഖങ്ങൾ കുറക്കാൻ സാധിക്കും. പിന്നെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നവർക്ക് പെട്ടെന്ന് ഈസി ആകാം, പെട്ടെന്ന് വളരാം എന്നുള്ളതാണ് മഷ്പെല്ലറ്റിൻ്റെ ഒരു പ്രത്യേകത. പണ്ടുകാലം മുതലേ ഈ കൂൺ കൃഷി ഒരു പരിധിക്കപ്പുറം വളരാതിരിക്കാനും അല്ലെങ്കിൽ കൂൺ ഉപഭോഗം വളരാതിരിക്കാനും നമുക്ക് കാരണമായി ഉണ്ടായിരുന്നത് ഇതിൻ്റെ ഉൽപ്പാദനത്തിലുള്ള ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് തുടക്കകാലങ്ങളിൽ വീട്ടമ്മമാരും ഉള്ള ആൾക്കാരാണ് കൂടുതൽ ഇതിൽ ശ്രദ്ധിച്ചിരുന്നത്. അവർക്ക് തന്നെ ഈ അണുനശീകരണം തന്നെയായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടായൊരു കാര്യം. പിന്നെ വൈക്കോലും മാധ്യമം എല്ലാവർക്കും ഒരുപോലെ കിട്ടണമെന്നില്ല. ഈ മഷ്പെല്ലറ്റ് വന്നതിന് ശേഷം ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ട് വളരെ ഈസിയായി, വളരെ അധ്വാനം കൂടിയ ഒരു പ്രക്രിയ അധ്വാനം ഇല്ലാതെയായി. അതുപോലെ തന്നെ അസുഖങ്ങൾ കൂടിയ അല്ലെങ്കിൽ നഷ്ടത്തിനുള്ള സാധ്യതകൾ കൂടുതലുണ്ടായിരുന്ന മേഖലകൾ കുറച്ചു കൊണ്ടുവന്നിട്ട് വരുമാനം കൂടാനുള്ള സാധ്യതകൾ മഷ്പെല്ലറ്റ് വഴി നമുക്ക് ഓപ്പൺ ആകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വരുന്നത്.
1: കൂൺ കൃഷിക്ക് വേണ്ടി ബെഡുകൾ തയ്യാറാക്കി കൊടുക്കുന്നുണ്ടോ?
0: നമ്മൾ ബെഡുകളല്ല കൊടുക്കുന്നത്, ബെഡുകൾ ഉണ്ടാക്കാനുള്ള ക്വാളിറ്റിയുള്ള അതിൻ്റെ മാധ്യമങ്ങൾ കർഷകരിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് ആവശ്യമായ മഷ്പെല്ലറ്റ് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. തുടർച്ചയായിട്ട് വിത്തുകൾ കിട്ടാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ഇപ്പം ഞങ്ങളത് പരിഹരിച്ചു. ഞങ്ങൾ തന്നെ ഫാമിന് ഉപയോഗിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന സ്പോണിൻ്റെ അളവ് കൂട്ടിയിട്ട് അത് കർഷകർക്കും കൂടി സപ്ലൈ ചെയ്ത് തുടങ്ങി. അപ്പം വളരെ വലിയൊരു കൂട്ടം കസ്റ്റമേഴ്സ് ഇപ്പം നമ്മുടെ മാധ്യമവും അതുപോലെ തന്നെ വിത്തും നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കൊറോണയ്ക്ക് ശേഷം ഒരുപാട് ആൾക്കാർ കൂണിനെ കുറിച്ച് മനസ്സിലാക്കാനും ഉപഭോഗം കൂടിയിട്ടുണ്ട് കേരളത്തിൽ. അതുകൂടാതെ കൂടുതൽ

0: ചെറുപ്പക്കാരായ ആൾക്കാർ ഇതിലെ ഫോക്കസ്ഡ് ആയിട്ട് അവർ ഹൈടെക് ഫാമുകളും പുതിയ പുതിയ രീതികളും കൃഷികളിൽ അവലംബിക്കുന്നുണ്ട്. അവരുടേതായ രീതിയിൽ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. ഒരു കാലത്ത് വീട്ടമ്മമാർ മാത്രം ചെയ്തിരുന്ന ഒരു മേഖലയിലേക്ക് ഒരുപാട് ആൾക്കാർ ഇപ്പം പുതുതായിട്ട് കടന്നു വരികയും കൂണിൻ്റെ ഉപഭോഗവും അതുപോലെ തന്നെ കൂണിൻ്റെ ഉൽപ്പാദനവും മികച്ച രീതിയിൽ ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലാണ് കൂണിൻ്റെ ഉപഭോഗം ഇപ്പം കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്.
1: കണ്ണൂർ ജില്ലയിലെ ശ്രീ ശ്രീകാന്തിൻ്റെ കൂൺകൃഷി വിശേഷങ്ങളാണ് ഇതുവരെ കേട്ടത്.

0: ഞാറ്റുവേലയിൽ ഇനി ഒരിഞ്ച് സ്ഥലം പോലും പാഴാക്കാതെ വീടിന്റെ പരിസരത്തും മട്ടുപ്പാവിലും പാട്ടത്തിനടുത്ത 4 ഏക്കറിലും സമൃദ്ധമായി കൃഷി ചെയ്ത് വിപണനം നടത്തി സ്വന്തമായി ഒരു വരുമാന മാർഗം കണ്ടെത്തി വേറിട്ട വഴി സൃഷ്ടിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ തിരുപുറം പ്രദേശത്തെ ശ്രീ അജിത്.
1: കുഞ്ഞുനാളിലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അച്ഛൻ്റെ കൂടെ കൃഷിക്ക് വേണ്ടി പോകുമായിരുന്നു. അപ്പോൾ നമുക്ക് വയലിലായിരുന്നു കൃഷി. അങ്ങനെ കൃഷി ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാണ് ഈ ഒരു മേഖല തിരഞ്ഞെടുത്തത്. പഠിത്തമൊക്കെ കഴിഞ്ഞ് വീണ്ടും സ്വന്തമായിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങി. പച്ചക്കറിയാണ് കൂടുതലും, പിന്നെ അതിനോടനുബന്ധിച്ച് ഏത്തവാഴ കപ്പവാഴ കൃഷി ചെയ്യണുണ്ട്. വെണ്ടയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ സാലഡ് കുക്കുംബറുണ്ട്. പിന്നെ നമ്മുടെ ചീനിയാമര, തക്കാളി, മുളക്, തൊണ്ടമുളകും ഈക്കിമുളകും ചെയ്യണുണ്ട്. ഹൈബ്രിഡ് വിത്താണ് കൂടുതലും വാങ്ങി നടുന്നത്. വെണ്ട വിത്ത് മാത്രമേ സ്വന്തമായിട്ട് എടുക്കാറുള്ളൂ. ഇപ്പം ടോട്ടൽ 4 ഏക്കറുണ്ട്. അതിൽ കപ്പവാഴയും ഏത്തവാഴയാണ്. പിന്നെ പപ്പായ കൃഷിയുണ്ട്. റെഡ്ലടി പപ്പായാണ് ചെയ്യുന്നത്. ഒരു 50 സെൻറ്റ് ഒക്കെ വരും. അതൊരു 250 മൂട് വെച്ചിട്ടുണ്ട്. നല്ല ലാഭകരമാണ്. ഒരു ചുവട്ടിൽ നിന്ന് തന്നെ 50 കിലോയോളം പപ്പായ കിട്ടാറുണ്ട്. ഒരു 2-3 പ്രാവശ്യം നല്ല ഉണങ്ങിയ ചാണകം ഇടും, നല്ല വിളവ് കിട്ടാറുണ്ട്. 3 കിലോ ഉള്ളതും കാണും, 1.5 കിലോ ഉള്ളത് കാണും, 2 കിലോ, 2.5 കിലോ, അങ്ങനെ ശരാശരി നോക്കുമ്പോൾ 2 കിലോ കാണും. നമുക്കൊരു പപ്പായ എങ്ങനെയായാലും ഒരു 40 രൂപ കിട്ടും. ഒരു 25 പപ്പായ കിട്ടി കഴിഞ്ഞാലും നമുക്ക് ലാഭമാണ്. തക്കാളി ഞങ്ങൾ പോളിഹൗസിനകത്താണ് ചെയ്യുന്നത്. പിന്നെ കൂടുതലും കപ്പവാഴ കൃഷിയാണ് ചെയ്യുന്നത്. കാരണം കപ്പവാഴ കൃഷി ലാഭകരവുമാണ്, പ്രകൃതിക്ഷോഭങ്ങളെ ഒരുവിധം തരണം ചെയ്യുന്നതാണ്. നല്ല ബലം കൂടുതലാണ് കപ്പവാഴയ്ക്ക്. ആദ്യമൊക്കെ കൃഷി ചെയ്ത് നമ്മൾ പുറത്തൊരു കടയിലൊക്കെ കൊണ്ടുകൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് നഷ്ടമായിരുന്നു. പിന്നെ സ്വന്തമായിട്ടൊരു കട തുടങ്ങി. സ്വന്തം കടയിൽ വെച്ച് ആണ് ഇപ്പോൾ വിൽക്കുന്നത്. ഞങ്ങൾ നാടൻ സാധനങ്ങൾ മാത്രമാണ് വിൽക്കുന്നത്. നമ്മുടെ ഉൽപ്പന്നങ്ങൾ തൂക്കി വിൽക്കണുണ്ട്. അതുകൊണ്ട് എനിക്ക് ലാഭമാണ്. പൂർണ്ണമായിട്ടും ജൈവ കൃഷിയാണ് ചെയ്യുന്നത്. അത് ഞങ്ങൾ ട്രിപ്പും മർച്ചിങ് ഷീറ്റൊക്കെ ഇട്ടാണ് ചെയ്യുന്നത്. ചാണകം, കോഴിവളം ഇതാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. ഞാൻ ചെയ്യുന്നതിലെന്ന് പറഞ്ഞാൽ ജൈവ കീടനാശിനി പോലും ഉപയോഗിക്കാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഏത് സാധനം നട്ടാലും കൂടുതൽ നടുന്നുണ്ട്. അപ്പം കുറച്ച് നമുക്ക് ഫാൾട്ടായി പോയാലും നമുക്ക് ആവശ്യത്തിനുള്ള വിളവ് കിട്ടുന്നുണ്ട്. ഈ പുഴുവൊക്കെ വരുമ്പോഴത്തേക്കും മെയിനായിട്ട് നമ്മൾ കാണുന്നതിനൊക്കെ കൈകൊണ്ടെടുത്ത് കളയും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെണ്ടയുടെ കൊണ്ടയൊക്കെ വാടിക്കഴിഞ്ഞാൽ അതിനെ ഒടിച്ച് എടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് പുഴുവാണോ അതിനെ അങ്ങ് കളയും. പക്ഷേ ബ്രാഞ്ചസിൽ നിന്ന് നമുക്ക് വിളവ് കിട്ടും. അതുകൊണ്ട് കീടനാശിനി ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് അത്യാവശ്യം കസ്റ്റമേഴ്സുണ്ട്. ഞാൻ പറയുന്ന വിലയ്ക്കാണ് അവർ സാധനങ്ങൾ വാങ്ങുന്നത്. അത്യാവശ്യം ബാധ്യതയൊക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഞാൻ. ഞാൻ ഇത് കൃഷി ചെയ്താണ് ഇതെല്ലാം എൻ്റെ ബാധ്യതകളെല്ലാം തീർത്ത് കുഞ്ഞിൻ്റെ പഠനമായാലും ഫാമിലി കാര്യങ്ങളെല്ലാം ഇതുവഴിയാണ് ഞാൻ നോക്കുന്നത്. എനിക്ക് വേറെ വരുമാനം പ്രത്യേകിച്ചൊന്നുമില്ല. കൃഷിയും എൻ്റെ ഷോപ്പും ആയിട്ടുള്ള വരുമാനം മാത്രമാണുള്ളത്. അതിപ്പോൾ രാവിലെ 9 മണിക്കാണ് ഞാൻ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ഒരു 6 മണിക്കൊക്കെ കൃഷി സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വിളവെടുത്തിട്ട് വരാൻ പറ്റും. പിന്നെ അമ്മ കൂടെ സഹായത്തിനുണ്ട്. ഷോപ്പിൽ ഒരുപാട് സമയം അമ്മ ഇരിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് ശേഷവും രാവിലെയും കൃഷി സ്ഥലത്ത് പോയി അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സമയം ലാഭിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. വെള്ളം നനയ്ക്കുന്നതെല്ലാം ഓട്ടോമാറ്റിക്കാണ്. ഡ്രിപ്പും കാര്യങ്ങളും ആയതുകൊണ്ട് നമുക്ക് ആ സമയങ്ങളെല്ലാം ലാഭമാണ്. ആദ്യത്തെ ജോലി മാത്രമേ നമുക്ക് വരുന്നത്. പിന്നെ വരുന്നത് വിളവെടുപ്പ് മാത്രമേ വരുന്നുണ്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് ആ സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണമുണ്ട്. പിന്നെ അത്യാവശ്യം സബ്സിഡിയൊക്കെ കൃഷി മുതലിൽ നിന്ന് കിട്ടാറുണ്ട്. സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. തരിശു ഭൂമി കൃഷി ചെയ്യുമ്പോഴത്തേക്ക് 3 വർഷത്തിലൊരിക്കൽ അതിന് ഒരു എമൗണ്ട് കിട്ടാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പച്ചക്കറിക്ക് വർഷം തോറും പൈസ കിട്ടാറുണ്ട്. പിന്നെ ഇൻഷുറൻസ് ചെയ്യാറുണ്ട്. എന്തെങ്കിലും കാലാവസ്ഥ വ്യതിയാനം വന്നുള്ള പ്രശ്നം വരികയാണെങ്കിൽ അതിൻ്റെ പൈസ കിട്ടാറുണ്ട്. കൃഷി ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. കൂടെ നമുക്കിത് നല്ലൊരു എക്സർസൈസാണ്. പിന്നെ ഓരോ ചെടിയുടെ വളർച്ചയും അതിൽ നിന്ന് നമുക്കൊരു വിളവ് കിട്ടുന്നതും അതെല്ലാം കാണുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ യുവതലമുറ കൃഷിയിലോട്ട് വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. സ്വന്തമായിട്ട് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലും വിഷമില്ലാത്ത സാധനങ്ങൾ കഴിക്കാം. നമ്മളിതൊരു 10 പേർക്ക് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യമാണ്. അതുകൊണ്ട് നമ്മളത് ചെയ്യുക. ഓരോരുത്തരും കൃഷി ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഉള്ള സ്ഥലം മതി. കുറച്ച് സ്ഥലത്തായാലും ഇപ്പോൾ ഒരു 10 ഗ്രോ ബാഗ് ആയാലും ശരി തന്നെ 10 ചെടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്നുള്ള സാധനങ്ങൾ കിട്ടും. നമ്മുടെ വീട്ടാവശ്യത്തിനായാലും കുറച്ച് കിട്ടും. ബാക്കി നമുക്ക് വിൽക്കുകയും ചെയ്യാം.
0: യുവതലമുറയ്ക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കർഷകൻ കൂടിയാണ് ശ്രീ അജിത്. ശാസ്ത്രീയ കൃഷിമുറകൾ അവലംബിച്ച് കൃഷി ആദായകരമാക്കി മാറ്റാം എന്ന് തെളിയിച്ച ശ്രീ അജിത്തിന്റെ കൃഷിവിശേഷങ്ങളാണ് ഇതുവരെ കേട്ടത്.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൗൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
1: 9-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക്, മിടുക്കരായി പഠനം തുടരുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പാണ് ഈ പദ്ധതി. മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. നാഷണൽ മീൻസ് കം സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരം ദേശീയ സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ലക്ഷ്യം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ മികവുറ്റ വിദ്യാർത്ഥികൾക്ക് 8-ാം ക്ലാസ്സിൽ പഠനം തുടരാനും സെക്കൻഡറി ഘട്ടം പൂർത്തിയാക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് ഇത്. ഇതിന്റെ കവറേജ് ഈ സ്കീമിന് കീഴിലുള്ള ഒരു സംസ്ഥാന സർക്കാർ, സംസ്ഥാന എയ്ഡ് സ്കൂൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കീഴിൽ പഠിക്കുന്ന ഒരു സ്കൂളിലെ വിദ്യാർത്ഥിക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുവാനുള്ള അർഹത ഉണ്ടായിരിക്കുന്നതാണ്. ഇതിലെ വാർഷിക വരുമാനം ഒരു കുട്ടിയുടെ കുടുംബത്തിൽ 150,000 രൂപയിൽ കവിയാൻ പാടില്ല. ഒരു വിദ്യാർത്ഥിക്ക് പ്രതിവർഷം 12,000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് 7-ാം ക്ലാസ് പരീക്ഷയിൽ വിദ്യാർത്ഥിക്ക് കുറഞ്ഞ 55% മാർക്കോ തത്തുല്യ ഗ്രേഡോ ഉണ്ടായിരിക്കേണ്ടതാണ്. SC/ST വിദ്യാർത്ഥികൾക്ക് 5% ഇളവ് ലഭിക്കും. വിദ്യാർത്ഥികൾ സർക്കാർ എയ്ഡഡ് തദ്ദേശ സ്വയംഭരണ സ്കൂളുകളിൽ റെഗുലർ വിദ്യാർത്ഥികളായി പഠിക്കുന്നവരായിരിക്കണം. NVS, KVS തുടങ്ങിയ റെസിഡൻഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ഈ പദ്ധതി പ്രകാരം 2 തരത്തിലുള്ള ടെസ്റ്റുകളാണ് ഇതിലെ വിദ്യാർത്ഥികൾക്ക് ഉള്ളത്. യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു വിദ്യാർത്ഥി 2 ടെസ്റ്റുകളിലും വിജയിക്കേണ്ടതാണ്. ആദ്യത്തെ ടെസ്റ്റ് NMMSSന് കീഴിലുള്ള മെന്റൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്, മാറ്റ് എന്നാണ് അതിനെ നമ്മൾ പറയുക. 2-ാമത്തെ ടെസ്റ്റ് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുക, SAT. ഈ 2 ടെസ്റ്റുകൾക്കും ഒരുമിച്ചെടുത്ത് മൊത്തത്തിൽ 40% മാർക്കോടെ പാസ്സാകുന്ന കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. SC/ST വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കട്ട് ഓഫ് മാർക്ക് 32% കുറച്ചിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുപ്പിന് സ്കോളർഷിപ്പ് തുടരുന്നതിന് വേണ്ടി 9-11 ക്ലാസുകളിൽ അവരുടെ പരീക്ഷകളിൽ കുറഞ്ഞത് 55% മാർക്കുണ്ടായിരിക്കണം. 9-ാം ക്ലാസിൽ 10-ാം ക്ലാസിൽ കുറഞ്ഞത് 60% മാർക്ക് ലഭിച്ചിരിക്കണം. SC വിദ്യാർത്ഥികൾക്ക് ഇതിലെല്ലാം 5% മാർക്ക് ഇളവ് ഉണ്ടായിരിക്കും. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം വികസിപ്പിച്ചെടുത്ത സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ സ്കീം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന്റെ കീഴിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് വഴി നേരിട്ടാണ് ഈ സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്.
0: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൗൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.
1: തന്റെ സംരക്ഷണത്തിലുള്ള നന്ദിനിയെ ആക്രമിച്ച സിംഹത്തെ വധിക്കാൻ ആവനാഴിയിൽ അമ്പുകളെടുക്കാൻ രാജാവ് വെമ്പി. ഇടതുകൈയിലെ വില്ല് ഒന്നുകൂടി ബലപ്പെടുത്തി, വലതുകൈ പിന്നിലെ തൂണീരത്തിലേക്ക് നീട്ടി. അത്യധികം ഉദ്വേഗം നിറഞ്ഞ നിമിഷങ്ങൾ. നന്ദിനി കരയുന്നു, സിംഹം ഉദ്ധതനായി പുറത്തു കയറി നിൽക്കുന്നു. ദിലീപൻ്റെ വലതുകൈ ആവനാഴിയിലേക്ക് നീങ്ങുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ദക്ഷിണഹസ്തം സ്തംഭിച്ചു നിന്നു. ചിത്രത്തിലെഴുതിയ പോലെ രാജാവ് സ്തബ്ധനായി.
2: വാമേതരസ്തസ്യ കരഃ പ്രഹർത്തു.

0: പ്രഹർത്തുഹു തസ്യ വാമേതരഹ കരഹ സായകപുംഖേ ഏവ സക്താംഗുലിഹി അവതസ്ഥേ. വാമം ഇടത്, വാമേതരം വലത്, സായകം അമ്പ്, പുംഖം കടഭാഗം, അമ്പിൻ്റെ മൂലഭാഗം, സക്താംഗുലിഹി പറ്റി നിൽക്കുന്ന വിരലുകൾ. പ്രഹരിക്കാനായി അമ്പെടുക്കാൻ ആവനാഴിയിലേക്ക് നീട്ടിയ വലതുകൈ അമ്പിൻ്റെ കടക്കൽ ഒട്ടിനിന്നു, ഒട്ടും ചലിച്ചില്ല, ആകെ നിശ്ചലം. അമ്പിൻ തുമ്പിന് ഒരു വിശേഷണം, നഖപ്രഭാഭൂഷിത കങ്കപത്രേ. അമ്പുകളുടെ മൂലഭാഗത്ത് ഇരുവശത്തും പക്ഷിയുടെ തൂവലുകൾ വെച്ചുപിടിപ്പിച്ചിരിക്കും. വേഗത്തിൽ മുന്നോട്ടു പായുന്നതിനാണ് ഈ തൂവലുകൾ. കഴുകൻ്റെ ചിറകിൻ തൂവലാണ് ദിലീപൻ്റെ ശരത്തിലുള്ളത്. കങ്ക കഴുകൻ, കങ്കപത്രം കഴുകൻ്റെ തൂവൽ. ദിലീപൻ ശരമെടുക്കാൻ കൈ പിന്നോട്ടെടുത്തു, ആവനാഴിയിൽ നിന്ന് അമ്പെടുത്തു. അപ്പോൾ ധ്രുവൻ്റെ വിരലുകളുടെ കാന്തി ശരമൂലത്തിലുള്ള കഴുകൻ്റെ തുകിലുകളിലേക്ക് വ്യാപിച്ചു. അങ്ങനെ നഖകാന്തി കൊണ്ട് അലങ്കൃതങ്ങളായി ശരമൂലത്തിലെ കങ്കപത്രങ്ങൾ. സാധാരണ നിലയിൽ ഇതാർക്കും ശ്രദ്ധിക്കാൻ കഴിയില്ല. കാരണം അമ്പെടുക്കുന്നതും തൊടുക്കുന്നതുമെല്ലാം അതിവേഗത്തിലാണ്. എന്നാൽ ഇവിടെ കരമിപ്പോൾ നിശ്ചലമായിരിക്കുന്നു. വിരലുകൾ ശരമൂലത്തിൽ പറ്റി നിൽക്കുന്നു. അപ്പോഴാണ് നഖകാന്തി ശരമൂലത്തിലെ തൂവലിൽ പകർന്നത് കാണാറാവുന്നത്. രൂഷിതം എന്നൊരു പാഠമുണ്ട്, വ്യാപിച്ചത് എന്നർത്ഥം. രാജാവിൻ്റെ ഈ നിശ്ചലതയെ വർണ്ണിക്കാൻ മനോഹരമായൊരു ഉപമ, ചിത്രാർപ്പിതാരംഭൈവ അവതസ്ഥേ. ചിത്രത്തിലെഴുതിയതുപോലെ തോന്നും ഈ ശരോദ്ധരണോദ്യമം. കാളിദാസൻ നല്ലൊരു ചിത്രകാരനുമായിരുന്നു. കവിത വാങ്മയ ചിത്രങ്ങൾ ആയത് മാത്രമല്ല കാരണം. ചിത്രമെഴുത്തിൻ്റെ ബിംബങ്ങൾ ധാരാളമുണ്ട് കാളിദാസ കവിതയിൽ. കുമാരസംഭവത്തിൽ സ്ഥാൻവാശ്രമം വിറങ്ങലിച്ചു നിന്നപ്പോൾ കവി ഉപയോഗിക്കുന്ന ബിംബം ഇതുതന്നെയാണ്. കാനനമേവ സർവം ചിത്രാർപ്പിതാരംഭൈവ അവതസ്ഥേ. അതേ മരവിപ്പാണ് ശരമെടുക്കാൻ കൈയുയർത്തിയ മഹാരാജനും ഇവിടെ സംഭവിച്ചത്.
1: ആലാപനം ഡോക്ടർ ജി ജോൽസ്ന. കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.

0: ലൈഫ് കവറിന്റെ സേഫ്റ്റി നെറ്റിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മാർക്കറ്റ് വരുമാനം വേഗത്തിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? LIC ഇൻഡെക്സ് പ്ലസ് അവതരിപ്പിക്കുന്നു. വെറും 2500 രൂപയുടെ പ്രതിമാസ പ്രീമിയത്തിൽ നിങ്ങളുടെ യാത്ര ആരംഭിക്കാം. ഇവിടെ രണ്ട് ഡൈനാമിക് ഫണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിഫ്റ്റി 50 തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ വളരുന്ന ഫ്ലെക്സി സ്മാർട്ട് ഗ്രോത്ത് ഫണ്ടോ, അല്ലെങ്കിൽ നിഫ്റ്റി 100 ഫോക്കസ് ചെയ്യുന്ന ഫ്ലെക്സി ഗ്രോത്ത് ഫണ്ടോ. ഉറപ്പായ അഡീഷനുകളുടെ സെക്യൂരിറ്റിയോടുകൂടി ഈ പ്ലാൻ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.LIC.in സന്ദർശിക്കുക. LIC ഹർപൽ ആപ്കെ സാത്ത്. നിബന്ധനകൾ ബാധകം.
1: ഹലോ,
2: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ വിളിക്കുന്നേ.
1: വീണ്ടും
2: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
3: ഒരു 10 തന്നാ മതി, വിട്ടേക്കാം.
1: സർ, ഇത്രയും രൂപ.
3: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി
2: 2 അയക്ക്, ബാക്കി പിന്നെ.
1: 2
4: എന്ത് പറ്റി അച്ഛാ?
1: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
2: അയ്യോ,
1: കട്ട് ചെയ്തു.
4: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
1: തട്ടിപ്പോ?
4: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
1: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: LIC അമൃത്ബാൽ പോളിസിയിലൂടെ നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമാക്കും. 18 ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് പ്ലാൻ. പോളിസി കാലയളവിലൂടെ നീളം നിങ്ങൾക്ക് നൽകുന്നു ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനൊപ്പം സിംഗിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം. പോളിസി വാങ്ങുന്നതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജന്റുമായോ LIC ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക. അപകട സാധ്യത ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ്

0: വിൽപ്പന ബ്രോഷർ ശ്രദ്ധാപൂർവം വായിക്കുക. LIC ഹർപൽ ആപ്കെ സാത്ത്.
1: ഇന്ന് 6:30 കിസാൻ മണിയിൽ കേൾക്കാം. ഇഞ്ചി കൃഷി അറിയേണ്ടതെല്ലാം ഡോക്ടർ ദീപ എസ് നായരുമായുള്ള അഭിമുഖം. ഇന്ന് 7:35 സാഹിത്യവേള. ഈ സാഹിത്യവേളയിൽ LS അശോക് എഴുതി അവതരിപ്പിക്കുന്ന കഥ ഒരേ രക്തം, തുടർന്ന് അലിയാർ ഇരുമ്പുപാലം അവതരിപ്പിക്കുന്ന കവിതകൾ എന്നിവ കേൾക്കാം. ഒൻപത് 15 വിദ്യാഭ്യാസ രംഗത്തിൽ പവിഴപ്പുറ്റുകളുടെ ലോകത്തേക്ക് VP മാർഗരറ്റ് ലീനി സംസാരിക്കുന്നു. 9:30 കഥകളി പദങ്ങൾ കലാമണ്ഡലം KS രാജേന്ദ്രൻ സംഘവും അവതരിപ്പിക്കുന്നു കഥാ കിരാതം. 10:30 ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശങ്ങൾ ആവശ്യപ്പെട്ട സന്ദേശഗാന പരിപാടി ഹൃദയരാഗങ്ങൾ. ഇഷ്ടഗാനങ്ങൾക്കായി 8281200705 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശം അയയ്ക്കുക.

0: ആത്മനഃ അംഗപത്രം സ്വീകർത്തും പാരയിഷ്യന്തി. ഭാരതത്തു വിജ്ഞാന വിഭാഗേന അദ്യ പശ്ചിമബംഗ തെലങ്കാന ഛത്തീസ്ഗഡ് തട്ടിയാന്ധ്രപ്രദേശ് ഒഡീസ രാജ്യേഷു അതിഭീഷണവൃഷ്ടേ സംഭാവനമധികൃത്യ റെഡ് അലേർട്ട് ഇതി സഞ്ചേതന പ്രഖ്യാപിത. ഋതുവിജ്ഞാന വിഭാഗേന ബിഹാര ഝാർഖണ്ഡ് വിദർഭ സിക്കിം രാജ്യേഷു ച അദ്യ അതിവൃഷ്ടിപരം പൂർവാനുമാനം പ്രകടിതം. എതതിരിച്യ അണ്ടമാൻ നിക്കോബാർ ദ്വീപ സമൂഹേഷു അസമ മേഘാലയ പൂർവ്യ മധ്യപ്രദേശ പൂർവ്യ ഉത്തരപ്രദേശ കർണാടക കേരളമാഹേ മറാഠവാഡ ക്ഷേത്രേഷു ച അതിവൃഷ്ടേ സംഭാവന പ്രകടിത. ഗ്രേറ്റർ നോയിഡ മണ്ഡലസ്ഥ യമുന അദ്രുതമാർഗെ ഹ്യ അർദ്ധരാത്രൗ സംവൃത്തയാം ദാരുണായാം യാനാഗ്നി ദുർഘടനായാം ന്യൂനാതിന്യൂനം നവ യാത്രിണഃ മൃത്യുമുപഗതാഃ. ആരക്ഷക സൂചനാനുസാരേണ ദുർഘടന ഏഷ ജേവരാരക്ഷക സ്ഥാനാന്തർഗത ദയാതാൻപുർ ഗ്രാമസ്യ സമീപേ മധ്യരാത്രൗ സമജനി. ആരക്ഷകൈഃ പ്രോക്തം യത് മൃതകാനാം നവ യാത്രിണാം അഭിജ്ഞാന പ്രക്രിയ സംപ്രതി സാധ്യ ന ജാത. ജാപാന ദേശേ സമായോജിതാസു ഏഷ്യായി ക്രീഡ വിംശതി ഷഡ്വിംശതി ഇത്യേതാസു ഭാരതസ്യ പുരുഷ കബഡ്ഡി ദലം സ്വകീയായാം അന്തിമായാം വർഗ അ പ്രതിദ്വന്ദ്വിതായാം ചീനി തായ്പേ ദലം സപ്ത ത്രിംശത് ഏകവിംശതി ഇതി സുസ്പഷ്ട അങ്കാന്തരാലേന പരാജയ്യ ഉപാന്ത്യ സ്പർദ്ധായാം പ്രവിഷ്ടം. ഭാരതേന ക്രീഡാരംഭാദേവ സ്വകീയം പ്രഭുത്വം സംസ്ഥാപ്യ മധ്യാനന്തരം യാവത് ത്രയോവിംശതി ഏകാദശ ഇതി സുദൃഢ അഗ്രത ഗൃഹീത. ഉത്തരാർദ്ധ ച പുനരപി ചതുർദശ ദശ ഇത്യങ്കൈഃ തദൈവ വർചസ്വം നിരന്തരം പരിപാലിതം. വർഗചക്രെ ഭാരതസ്യ ഏഷ അനുക്രമ ചതുർത്ഥ വിജയ അസ്തി ഇതി വാർത്താഃ.
1: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ശനിയാഴ്ച സംസ്ഥാനത്തെത്തും. ജനപങ്കാളിത്തവും മൂലധന നിക്ഷേപവും വഴി സംസ്ഥാനത്തെ പുതിയ വികസന യുഗത്തിലേക്ക് നയിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ശബരിമലയിൽ അരവണ ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. ശബരിമലയിലെ നിർമ്മാണ പ്രവൃത്തികൾ അടുത്ത മാസം 31-ഓടെ പൂർത്തിയാക്കും. പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും കലാസംഘാടകനുമായ സൂര്യകൃഷ്ണമൂർത്തിക്ക് വിട നൽകാനൊരുങ്ങി കലാകേരളം. സംസ്കാരം അല്പസമയത്തിനകം തിരുവനന്തപുരം തൈക്കാട് ശാന്തികവാടത്തിൽ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടകം ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അണ്ടർ 17 ദേശീയ സുബ്രതോ കപ്പ് ഫൈനലിൽ കേരളം പഞ്ചാബിനെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. സേവനമായിരിക്കണം ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നും രാഷ്ട്രീയത്തിലും സേവന മനോഭാവം വഴികാട്ടിയാകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉയർന്ന പദവികളിൽ എത്തുമ്പോഴും ഈ തത്വം മറക്കരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വടനഗറിൽ നിന്ന് വാരാണസിയിലേക്ക് സഞ്ചരിക്കുന്ന സേവായാത്രികരുമായി വീഡിയോ കോൺഫറൻസിംഗ് വഴി നടത്തിയ സംവാദത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തിരുവനന്തപുരത്ത് SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശനിയാഴ്ച കേരളത്തിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ജനപങ്കാളിത്തവും മൂലധന നിക്ഷേപവും വഴി കേരളത്തെ പുതിയ വികസന യുഗത്തിലേക്ക് നയിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 15-ാം പഞ്ചവത്സര പദ്ധതിയുടെ 2027-28 പദ്ധതി നിർദ്ദേശങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള എറണാകുളം ജില്ലാ ഉന്നതതല യോഗം കാക്കനാട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തീരദേശവും ഹാർബറുകളും പ്രയോജനപ്പെടുത്തി കേരളത്തെ വലിയ തുറമുഖ നഗരമാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും കലാസംഘാടകനുമായ സൂര്യകൃഷ്ണമൂർത്തിക്ക് കലാകേരളത്തിന്റെ വിട. തിരുവനന്തപുരം തൈക്കാടുള്ള വസതിയിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതികദേഹത്തിൽ മന്ത്രിമാരും സാംസ്കാരിക പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ ആദരാഞ്ജലി അർപ്പിച്ചു. സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം തൈക്കാട് ശാന്തികവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. കലാകൂട്ടായ്മയായ സൂര്യയുടെ അമരക്കാരനായ സൂര്യകൃഷ്ണമൂർത്തി ഇന്നലെയാണ് അന്തരിച്ചത്. ശബരിമലയിൽ അരവണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. 100,000 ടിൻ അരവണ അധികമായി ഉൽപ്പാദിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് ആണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ശബരിമലയിലെ നിർമ്മാണ പ്രവൃത്തികൾ അടുത്ത മാസം 31 പൂർത്തിയാക്കുമെന്നും വലിയ പ്രവൃത്തികളുടെ ടെൻഡർ നടപടി പൂർത്തിയായതായും ശ്രീ ജയകുമാർ അറിയിച്ചു.
3: ഫുഡ് സേഫ്റ്റി നോംസൊക്കെ അനുസരിച്ചിട്ട് ഒന്ന് വിപുലീകരിക്കാനുള്ള ശ്രമത്തിലാണ് കഴിഞ്ഞ മാസം നമ്മൾ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ഭാഗമാണ് ഇവിടെ. ഒന്ന്, ഇപ്പോഴത്തെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 2.6 lakhs. അതിൻ്റെ കൂടെ 100,000 ടണ്ണ് കൂടി, 100,000 ടിന്ന് കൂടി പ്രതിദിനം ഉൽപ്പാദിപ്പിക്കാനാണ് ഇപ്പോൾ നമ്മുടെ നീക്കം. അങ്ങനെ വരുമ്പോൾ ഒരു ദിവസം 3.6 lakh tins അവിടെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും.
2: ഈ മാസം 28 മുതൽ 30 വരെ സംയുക്ത ബാങ്കിംഗ് ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്തിരിക്കുന്ന രാജ്യവ്യാപക ബാങ്ക് പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ ഉപഭോക്താക്കൾ തങ്ങളുടെ ബാങ്കിംഗ് ഇടപാടുകൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യണമെന്നും ഡിജിറ്റൽ ഇതര ബാങ്കിംഗ് സേവനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി അറിയിച്ചു. ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങളുടെ തടസ്സമില്ലാത്ത ലഭ്യത ഉറപ്പാക്കുന്നതിനും ATMകളിൽ പണ ലഭ്യത ഉറപ്പാക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാനത്തെ എല്ലാ ബാങ്കുകൾക്കും നിർദ്ദേശം നൽകുകയും ചെയ്തു. അതേസമയം എല്ലാ പൊതുമേഖലാ ബാങ്കുകളും പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളും ഈ മാസം 27 ഞായറാഴ്ച സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. ദേശീയ പണിമുടക്ക് കണക്കിലെടുത്താണ് നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: ശബരിമലയിലെ സ്വർണ്ണ കിരീടം കവർന്നതായി സംശയം. അമിക്കസ് ക്യൂറി ജസ്റ്റിസ് KT ശങ്കരന്റെ നേതൃത്വത്തിൽ തിരുവാഭരണങ്ങളുടെ കണക്കെടുപ്പ് പുരോഗമിക്കുന്നതിനിടെയാണ് കണ്ടെത്തൽ. 2012 തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തർ സമർപ്പിച്ച 55.72 പവൻ തൂക്കമുള്ള സ്വർണ്ണ കിരീടമാണ് കാണാതായത്. മുക്കുപണ്ടം കൊണ്ടുള്ള കിരീടമാണ് നിലവിൽ സ്ട്രോങ് റൂമിലുള്ളത്. 4 പവന്റെ സ്വർണ്ണമാലയും കാണാതായിട്ടുണ്ട്. അതേസമയം സ്വർണ്ണ കിരീടവും കവർന്നതായുള്ള സംശയത്തിൽ അടിസ്ഥാനമില്ലെന്ന് തിരുവാഭരണ കമ്മീഷണർ ദേവസ്വം പ്രസിഡന്റിനു നൽകിയ കത്തിൽ വ്യക്തമാക്കി. തിരുവനന്തപുരം നഗരത്തിലെ OTC ഹനുമാൻ ക്ഷേത്രത്തിലെ തിരുവാഭരണമായ കല്ലുകൾ പതിച്ച വെള്ളിക്കൊമ്പുകൾ കാണാനില്ലെന്ന വിവരം പുറത്തെത്തിയതോടെ നടപടിയുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. തിരുവാഭരണ കമ്മീഷണർ R. രജിലാലിന്റെ നേതൃത്വത്തിൽ ഈ മാസം 28 സ്ട്രോങ് റൂം തുറന്ന് പരിശോധന നടത്താനാണ് തീരുമാനം. 1992 ഒരു ഭക്തൻ നടക്കി വെച്ചതാണ് വെള്ളിക്കൊമ്പുകൾ. ഭാഗ്യക്കുറി എന്നാൽ ഭാഗ്യപരീക്ഷണം മാത്രമല്ല ചരിത്രവുമുണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലയിലെ പന്തളം കുളനടയിൽ KJ രാജൻ. ഭാഗ്യക്കുറിയുടെ ചരിത്രം സൂക്ഷിപ്പുകാരൻ കൂടിയാണ് മുൻ സർക്കാർ ഉദ്യോഗസ്ഥനായ ഇദ്ദേഹം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
5: ഭാഗ്യക്കുറിയുടെ ചരിത്രശേഷിപ്പുകളായ അപൂർവ ഭാഗ്യക്കുറികളുടെ വലിയ ശേഖരമാണ് KK രാജനുള്ളത്. നെറുക്കെടുപ്പ് ദിനം വരെ ഭാഗ്യക്കുറി സൂക്ഷിക്കുന്ന ആളുകളുടെ ഇടയിലാണ് ഭാഗ്യക്കുറിയോടുള്ള അടങ്ങാത്ത അഭിനിവേശത്താൽ കയ്യിൽ കിട്ടുന്ന ഓരോ ടിക്കറ്റും കാത്തുസൂക്ഷിക്കുന്ന രാജൻ വ്യത്യസ്തനാകുന്നത്. രാജ്യത്ത് ആദ്യമായി ഭാഗ്യക്കുറി ആരംഭിച്ചത് 1967 കേരളത്തിലാണ്. 50,000 രൂപയായിരുന്നു സമ്മാനത്തുക. കേരള സർക്കാർ പുറത്തിറക്കിയ 2 ഭാഗ്യക്കുറി മുതൽ പിന്നീടുള്ള എല്ലാ സീരീസുകളും സംസ്ഥാനത്തെ ആദ്യ ബമ്പർ ലോട്ടറി മുതൽ 26 നടക്കെടുക്കുന്ന ഓണം ബമ്പർ വരെയുള്ള എല്ലാ ഭാഗ്യക്കുറികളും രാജന്റെ ശേഖരണത്തിൽ ഭദ്രമായുണ്ട്.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. മിഷൻ കർമ്മയോഗയിലൂടെ രാജ്യം കൈവരിച്ച നേട്ടങ്ങളാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഭാരതീയ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി ആഗോള കാഴ്ചപ്പാടുകൾ ഉൾക്കൊണ്ട് ഭാവി വെല്ലുവിളികളെ നേരിടാൻ സജ്ജമായ സിവിൽ സർവീസിനെ ലക്ഷ്യമിട്ടാണ് 2020 സെപ്റ്റംബറിൽ മിഷൻ കർമ്മയോഗി ആരംഭിച്ചത്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശേഷിയും കഴിവുകളും ശക്തിപ്പെടുത്തുന്നതിനും സിവിൽ സർവീസിനെ കൂടുതൽ ജനകേന്ദ്രീകൃതമാക്കുന്നതിനുമാണ് മിഷൻ കർമ്മയോഗി ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. തിരുവനന്തപുരം കോഴിക്കോട് മലപ്പുറം വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം കർണാടകം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. അണ്ടർ 17 ദേശീയ സുബ്രതോ കപ്പ് ഫൈനലിൽ കേരളം പഞ്ചാബിനെ നേരിടുന്നു. ഒരു മത്സരത്തിലും പരാജയം അറിയാതെയാണ് മലപ്പുറം. അത്താണിക്കൽ MIC EMHSS കേരളത്തെ പ്രതിനിധീകരിച്ച് കളിക്കളത്തിലേക്ക് എത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
6: അണ്ടർ 17 ദേശീയ സുബ്രതോ കപ്പ് ഫുട്ബോൾ കിരീടം നിലനിർത്താനാണ് ഇന്ന് പഞ്ചാബിനെതിരെയുള്ള കേരളത്തിന്റെ പോരാട്ടം. മലപ്പുറം മത്താണിക്കൽ MICEMHS ഹയർ സെക്കൻഡറി സ്കൂളാണ് കേരളത്തെ പ്രതിനിധീകരിച്ച് സുബ്രതോ കപ്പിൽ പടയോട്ടം തുടരുന്നത്. സെമിയിൽ ബംഗളൂരു ആർമി ബോയ്സിനെ 1-0 രണ്ട് ഗോളുകൾക്ക് മറികടന്നാണ് കേരളത്തിന്റെ ഫൈനൽ പ്രവേശനം. ടൂർണമെന്റിൽ എല്ലാ മത്സരങ്ങളും ജയിച്ച് വർദ്ധിച്ച ആത്മവിശ്വാസത്തിലാണ് മലപ്പുറം MIC ടീം കളത്തിലെത്തുന്നത്. കഴിഞ്ഞ വർഷം കേരളത്തെ പ്രതിനിധീകരിച്ച് കോഴിക്കോട് ഫാറൂഖ് HSS ആണ് സുബ്രതോ കപ്പിൽ ചാമ്പ്യന്മാരായത്.
2: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് മെഡൽ നേട്ടം. ഷൂട്ടിംഗ് സ്കേറ്റ് മിക്സ് വിഭാഗത്തിൽ അനന്ത് ജിത് സിംഗ് നറുക്കയും പരിനാസ് ധാലിവാളും വെങ്കലം നേടി. വനിതകളുടെ 60 കിലോഗ്രാം വുഷുവിൽ റോഷിബിന ദേവി വെള്ളി മെഡൽ സ്വന്തമാക്കി. പുരുഷന്മാരുടെ ഡബിൾ സ്കൾസ് ഇനത്തിൽ സത്നം സിംഗും സൽമാൻഖാനും വെങ്കല മെഡൽ നേടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27-ന് പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-117-800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. കാലവർഷക്കെടുതിയിൽ വീടുകളിലും പരിസരങ്ങളിലും പ്രളയജലം കയറി നാശനഷ്ടങ്ങൾ നേരിട്ട ആലപ്പുഴ ജില്ലയിലെ കുടുംബങ്ങൾക്ക് ആശ്വാസമായി സംസ്ഥാന സർക്കാർ 80.07 കോടി രൂപയുടെ ധനസഹായം അനുവദിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, സംസ്ഥാന ദുരന്ത നിവാരണ പ്രതികരണ നിധി എന്നിവയിൽ നിന്നാണ് ഈ തുക ലഭ്യമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ശനിയാഴ്ച സംസ്ഥാനത്തെത്തും. ജനപങ്കാളിത്തവും മൂലധന നിക്ഷേപവും വഴി സംസ്ഥാനത്തെ പുതിയ വികസന യുഗത്തിലേക്ക് നയിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ശബരിമലയിൽ അരവണ ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് KJ കുമാർ. ശബരിമലയിലെ നിർമ്മാണ പ്രവൃത്തികൾ അടുത്ത മാസം 31-ഓടെ പൂർത്തിയാക്കും. പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും കലാസംഘാടകനുമായ സൂര്യ കൃഷ്ണമൂർത്തിക്ക് വിട നൽകാനൊരുങ്ങി കലാകേരളം. സംസ്കാരം അല്പസമയത്തിനകം തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിൽ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടകം ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അണ്ടർ 17 ദേശീയ സുബ്രതോ കപ്പ് ഫൈനലിൽ കേരളം പഞ്ചാബിനെ നേരിടുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
7: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ആളൊരുങ്ങി അരങ്ങൊരുങ്ങി എന്ന ചിത്രത്തിന് വേണ്ടി KP ബ്രഹ്മാനന്ദനും CO ആൻഡോയും പാടിയത്. പൂച്ചൽ ഖാദറിന്റെ വരികൾക്ക് ഈണം നൽകിയത് ജെറി അമൽദേവ്.

ഈ ഗാനം മധു ബാലകൃഷ്ണൻ പാടിയ ചിത്രം കൗസ്തുഭം, സഞ്ജീവ് കിളികുലം എഴുതിയ വരികൾ, അനിൽ പൊങ്ങുമോട് ഇണമിട്ടത്.

മലയാള ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 10:30 ഹൃദയരാഗങ്ങളിൽ കേൾക്കാം. ആകാശവാണി ദേവികുളം സ്പൈസ് എഫും, ഇനി 6:50 കിസാൻ വാണി തിരുവനന്തപുരം റിലേ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വന്തം കഴിവിലും പരിശ്രമത്തിലും വിശ്വസിക്കുക. ഓരോ പരാജയവും കൂടുതൽ കരുത്താർജിക്കാനുള്ള അവസരമാണ്. നമ്മൾ വിജയിച്ചു കാണുന്നതിനേക്കാൾ പരാജയപ്പെട്ടു കാണാനാണ് മിക്കവർക്കും ഇഷ്ടം. എന്നാൽ വിജയിക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അവസരങ്ങൾ പലപ്പോഴും നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടാവും. കൂടുതൽ കരുത്തോടെ നമ്മുടെ പരിശ്രമം തുടരുക. വിജയം സുനിശ്ചിതമാണ്.
1: ഈ ഒരു സത്യന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിച്ചാലോ?
0: ഇന്നത്തെ പരിപാടിയിൽ ഇഞ്ചിക്കൃഷിയെ കുറിച്ചുള്ള അറിവുകൾ നമ്മോട് പങ്കുവയ്ക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്ലാന്റേഷൻ സ്പൈസസ് മെഡിസിനൽ ആൻഡ് ആരോമാറ്റിക് ക്രോപ്സിലെ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ദീപ എസ് നായരാണ്. പരിപാടിയിലേക്ക് കടക്കും മുമ്പ് നമുക്കിന്ന് ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്: മുന്തിരിക്കുല കണക്കെ വിളപ്പൊലിമ തീർക്കുന്ന കുരുമുളകിനം ഏതാണ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം കേൾക്കാൻ പരിപാടി തീരും വരെ കാത്തിരിക്കുമല്ലോ.
2: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
3: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിന് ആവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
2: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
3: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
2: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
0: നമ്മുടെ അടുക്കളയിലെ രുചിക്കൂട്ടുകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഇഞ്ചി. എന്നാൽ ഒരു ഇഞ്ചി കഷ്ണം നമ്മുടെ കൈകളിൽ എത്തുന്നതിന് പിന്നിൽ ഒരു കർഷകന്റെ അധ്വാനത്തിന്റെയും മണ്ണിനോടുള്ള സ്നേഹത്തിന്റെയും വലിയൊരു കഥയുണ്ട്. ഇഞ്ചി കൃഷിയുടെ രീതികളും അതിന്റെ പ്രത്യേകതകളും കർഷകർ നേരിടുന്ന വെല്ലുവിളികളുമൊക്കെ നമുക്ക് ഇന്നത്തെ പരിപാടിയിലൂടെ അറിയാം. ഇന്ന് ഇഞ്ചി കൃഷിയെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാനായി നമ്മോടൊപ്പമുള്ളത് വെള്ളായണി കാർഷിക കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്ലാന്റേഷൻ സ്പൈസസ് മെഡിസിനൽ ആൻഡ് ആരോമാറ്റിക് ക്രോപ്സിലെ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ദീപ എസ് നായരാണ്. ഡോക്ടർ ദീപയോട് സംസാരിക്കുന്നത് ഷിബു ജോർജ്.

0: ഡോക്ടർ ദീപ പരിപാടിയിലേക്ക് സ്വാഗതം.
1: നന്ദി.
0: ഡോക്ടർ ദീപ, ഇഞ്ചി കൃഷി മിക്കവാറും നമ്മുടെ കേരളത്തിൽ കർഷകർ ചെയ്യാറുണ്ട്. എസ്പെഷ്യലി ഈ കിഴങ്ങ് വർഗ വിളകളൊക്കെ നടുമ്പം കാട്ടുപന്നിയുടെയൊക്കെ പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് ഇഞ്ചിയിലോട്ട് ആൾക്കാർ ഇച്ചിരി കൂടെ വരാറുണ്ട്, കർഷകർ ചെയ്യാറുണ്ട്. എന്നാലും ഇതിൻ്റെ ഒരു സാധ്യതയെക്കുറിച്ച് താങ്കൾ എന്തുവാ പറയുന്നത്?
1: ഇഞ്ചി കൃഷി വളരെ കൊമേഴ്സ്യലായിട്ട് തന്നെ വിപണിയിൽ ഉള്ള ഒരു വിളയാണ്. പച്ച ഇഞ്ചിയായും ഉണക്കി ചുക്കിഞ്ചിയായും ഇത് വിപണിയിൽ എത്തുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ ഓയിലും തൈലവും അതുപോലെ തന്നെ സത്തും വിപണിയിൽ ലഭിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ വളരെ അധികം പ്രോഡക്ട്സ്, ജിഞ്ചർ കാൻഡി, ജിഞ്ചർ യൂസ് ചെയ്യുന്ന കുറേ ബിവറേജസ്, ഇതൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഇതിന് മെഡിസിനൽ വാല്യൂം നന്നായിട്ടുണ്ട്. ചുക്കില്ലാതെ കഷായമില്ല എന്ന് പറയുന്ന ഒരു പഴമൊഴി നമുക്കുണ്ട്. അപ്പം അതനുസരിച്ച് തന്നെ നമുക്കറിയാം എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ എന്തുമാത്രം പ്രാധാന്യം ഔഷധത്തിൽ ഇതിനുണ്ടെന്നുള്ളത്.
0: അപ്പം നമ്മുടെ കാലാവസ്ഥയൊക്കെ ഇതിന് അനുയോജ്യം തന്നെയാണ്?
1: അതെ, കേരളത്തിൻ്റെ കാലാവസ്ഥ പ്രത്യേകിച്ച് ഇഞ്ചി കൃഷിക്ക് വളരെ അനുയോജ്യമാണ്. ചൂടും ഈർപ്പവും ഉള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളാണ് ശരിക്കും ഇഞ്ചി കൃഷിക്ക് യോഗ്യമായിട്ടുള്ളത്. സമുദ്രനിരപ്പിൽ നിന്നും ഒരു 1500 മീറ്റർ ഉയരത്തിൽ വരെ നമുക്ക് ഇഞ്ചി കൃഷി ചെയ്യാമെങ്കിലും 300 മുതൽ 900 മീറ്റർ വരെയുള്ള സ്ഥലങ്ങളിലാണ് നന്നായി ഇഞ്ചി കൃഷി ചെയ്യാൻ പറ്റുന്നത്. ഇത് മഴയെ ആശ്രയിച്ചും അതുപോലെ തന്നെ ജലസേചനം നൽകിയും നമുക്ക് ഇഞ്ചി കൃഷി ചെയ്തെടുക്കാം. മിതമായ തണലിലും ഇഞ്ചി നന്നായി വളരുമെങ്കിലും സൂര്യപ്രകാശമുള്ള സ്ഥലങ്ങളിലാണ് ഇത് സമൃദ്ധിയായി വളരുന്നത്. ഏകദേശം 25% തണല് ഇതിന് പറ്റുമെന്നത് കൊണ്ട് തന്നെ തെങ്ങിൻ തോപ്പുകളിലും കമുകിൻ തോപ്പിലും ഇടവേളയായും അതുപോലെ തന്നെ പുതുതായി നട്ടുപിടിപ്പിക്കുന്ന റബ്ബർ തോട്ടങ്ങളിൽ ആദ്യത്തെ 3 വർഷം ഇടവേളയായും ഇഞ്ചി കൃഷി ചെയ്യാവുന്നതാണ്.
0: അപ്പൊ ഏത് കൃഷി ചെയ്താലും അതിന്റെ ഇനങ്ങൾ നല്ലതാണെങ്കിലേ നമുക്ക് വിളവ് നല്ലതായിട്ട് കിട്ടത്തുള്ളൂ. നമ്മുടെ ഇവിടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഇനങ്ങൾ ഏതൊക്കെയാണ്?
1: നമ്മുടെ നാടൻ ഇനങ്ങളുണ്ട്, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ഇനങ്ങളുണ്ട്, വിദേശീയ ഇനങ്ങളും ഉണ്ട്. ഇതിൽ കൂടാതെ കേരള കാർഷിക സർവകലാശാല 5 ഇനങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അതില് ആതിര, കാർത്തിക, അശ്വതി, ചന്ദ്ര, ചിത്ര എന്നീ 5 ഇനങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ദേശീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും വരദ, മഹിമ, രജത, വജ്ര, സുരസ എന്നീ വെറൈറ്റീസും റിലീസ് ചെയ്തിട്ടുണ്ട്. പച്ച ഇഞ്ചിക്ക് സൂട്ടബിളായ ഇനങ്ങളുണ്ട്, ചുക്കിഞ്ചിക്ക് സൂട്ടബിളായ ഇനങ്ങളുണ്ട്. 2 രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഇനങ്ങളും ഉണ്ട്. ഇപ്പം അശ്വതി എന്ന് പറയുന്ന ഇനം ആക്ച്വലി പച്ച ഇഞ്ചിക്കായിട്ടാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതേസമയം ആതിര, കാർത്തിക, ചന്ദ്ര, വരദ, രജത, മഹിമ ഇതെല്ലാം തന്നെ 2 രീതിയിലും ചുക്കായിട്ടും പച്ച ഇഞ്ചിയായിട്ടും ഉപയോഗിക്കാവുന്നവയാണ്.
0: ഈ ഇനങ്ങളൊക്കെ വേണമെങ്കിൽ കർഷകർക്ക് തിരഞ്ഞെടുക്കാം. പിന്നെ നെക്സ്റ്റ് വരുന്ന നമ്മുടെ നടുന്ന രീതിയാണ്.
1: അതിനു മുമ്പ് ഞാൻ മണ്ണിനെ കുറിച്ചും കൂടി, നമ്മൾ ഏത് തരം സ്ഥലമാണ് തിരഞ്ഞെടുക്കേണ്ടത് ഒരുവിധ കർഷകർക്കെല്ലാം അറിയാമായിരിക്കും. എന്നാൽ കൂടിയും നല്ല ജൈവാംശമുള്ളതും ഫലഭൂയിഷ്ഠമായതും നീർവാർച്ചയുള്ളതും നല്ല വായു സഞ്ചാരം ഉള്ള മണ്ണാണ് നമ്മൾ സാധാരണയായി ഇഞ്ചി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത്. ഇതിന് വേണ്ടുന്ന pH 6-7 അതിൻ്റെ ഇടയ്ക്കാണ് ഇതിൻ്റെ pH ആവശ്യമായി വരുന്നത്. അമ്ലത്വം കൂടുതലാണെങ്കിൽ കുമ്മായം ഉപയോഗിച്ച് അമ്ലത്വത്തിനെ കൺട്രോൾ ചെയ്യാം. പിന്നെ ഇഞ്ചി ഒരുപാട് പോഷകങ്ങൾ മണ്ണിൽ നിന്നും എടുക്കുന്ന ഒരു വിളയാണ്. അതുകൊണ്ട് തന്നെ തുടർച്ചയായി ഒരു സ്ഥലത്ത് തന്നെ കൃഷി ചെയ്യുന്നത് അഭികാമ്യമല്ല.
0: നടുന്ന രീതികളെ കുറിച്ച് ഒന്ന് പറയാം.
1: നടാനായിട്ട് നമ്മൾ പ്ലാന്റിംഗ് മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് ഇതിന്റെ കിഴങ്ങുകൾ അല്ലെങ്കിൽ പ്രകന്ധങ്ങളാണ് ഇതിന്റെ പ്ലാന്റിംഗ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നത്. സാധാരണ 15 ഗ്രാം ഉള്ള 1-2 മുകുളങ്ങളോട് കൂടിയ ഇഞ്ചി കഷ്ണങ്ങൾ തന്നെയാണ് നമ്മൾ ഇത് നടാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇഞ്ചി കൃഷിയുടെ ഒരു 40% ചെലവും വരുന്നത്
0: പ്ലാന്റിംഗ്
1: മെറ്റീരിയലിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ഇപ്പോൾ പ്ലാന്റിംഗ് മെറ്റീരിയൽ ലഭ്യത കുറവ് കണക്കിലെടുത്ത് പുതിയൊരു രീതിയിലും ഇത് കൃഷി ചെയ്ത് വരുന്നുണ്ട്. പോർട്രേ തൈകൾ ആക്കിയാണ്
0: നടുന്നത്.
1: ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നത് 4 മുതൽ 6 ഗ്രാം വരെയുള്ള ഇഞ്ചി കഷ്ണങ്ങളാണ്. പക്ഷെ അതിൽ ഒരു മുകളെങ്കിലും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഇഞ്ചി കഷ്ണങ്ങൾ എടുത്ത് നമ്മൾ പോർട്രേയിൽ പ്ലാന്റ് ചെയ്യുന്നു. അപ്പൊ പോർട്രേയിൽ നമ്മൾ കോർപിക് കമ്പോസ്റ്റും വേർമി കമ്പോസ്റ്റും 3:1 അനുപാതത്തിൽ എടുത്ത് ആ മീഡിയം ഉണ്ടാക്കുന്നത്. അതിനകത്ത് നമ്മൾ ഇത് നട്ട് 30 മുതൽ 45 ദിവസം വരെ നഴ്സറിയിൽ ഇത് പരിചരിച്ചതിന് ശേഷമാണ് നമ്മൾ കൃഷിയിടത്തിലോട്ട് ഇത് പ്ലാന്റ് ചെയ്യുന്നത്. ഇതിന്റെ പ്രയോജനം എന്താണെന്നാൽ 1/3 മാത്രമേ ഇഞ്ചിയുടെ ആവശ്യം വരുന്നുള്ളൂ. അത് മാത്രമല്ല, ഇത് വളർത്തി പരിപാലിച്ചാണ് നമ്മൾ കൃഷി നടത്തുന്നത്. കരുത്തോടെ വളരുകയും ചെയ്യും. ഏകദേശം ഒരുപോലെ തന്നെ നമുക്ക് വിളവും ലഭിക്കും. അപ്പൊ ഇത് നമുക്ക് കൃഷിയിടത്തിലും നടാം. ഇപ്പം വീട്ടുവളപ്പിലോ ഗ്രോ ബാഗുകളിൽ പലരും നടാറുണ്ട്. അങ്ങനെയും ഇത്
0: ചെയ്യാൻ
1: പറ്റും.
0: ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പം പ്ലാന്റ് ടു പ്ലാന്റ്

0: ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാറുണ്ട്.
1: അത് രണ്ടും ഒരുപോലെ തന്നെയാണ്. അപ്പൊ നമ്മൾ സാധാരണ തടങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ ഇഞ്ചി കൃഷി ചെയ്യുന്നത്. സാധാരണഗതിയിൽ 1 അടി ഉയരവും 3 അടി വീതിയും 10 അടി നീളവുമുള്ള ഒരു ബെഡാണ് എടുക്കുന്നത്. അങ്ങനെ എടുത്ത ബെഡുകളിൽ നമ്മൾ ഈ മൂടുചീയൽ പ്രതിരോധിക്കാനായിട്ട് ഒരു 15 ഗ്രാം ബ്ലീച്ചിങ് പൗഡറും 250 ഗ്രാം കുമ്മായവും വിതറി കൊടുക്കും. അതിനുശേഷം 20-25 സെന്റിമീറ്റർ അകലത്തിൽ കുഴികളെടുത്ത് അതിനകത്താണ് നമ്മൾ ഇഞ്ചി നടുന്നത്. ഇഞ്ചി നടാം അല്ലെങ്കിൽ ഇഞ്ചി തൈ നടാം. ആ കുഴികളിൽ നടുന്നതിന് മുമ്പായിട്ട് നമുക്ക് ജൈവവളവും ചേർത്ത് കൊടുക്കാം. 1 ഹെക്ടറിലേക്ക് 20 ടൺ ചാണകപ്പൊടി, 4 ടൺ മണ്ണിര കമ്പോസ്റ്റ്, 2 ടൺ വേപ്പിൻ പിണ്ണാക്ക്, 1 ടൺ ചാരം, ഇതാണ് 1 ഹെക്ടറിലേക്കുള്ള കണക്ക്. അപ്പോൾ ഒരു ബെഡിലേക്കാണെങ്കിൽ 5 കിലോ ചാണകപ്പൊടി, 2 കിലോ മണ്ണിര കമ്പോസ്റ്റ്, 1 കിലോ വേപ്പിൻ പിണ്ണാക്ക്, 250 ഗ്രാം ചാരം, ഈ മിശ്രിതം കൂട്ടിക്കലർത്തി അതിൽ നിന്നും ഒരു പിടി, ഒരു 100 മുതൽ 150 ഗ്രാം ഏകദേശം ഒരു ചോട്ടിലിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഇഞ്ചി അല്ലെങ്കിൽ ഇഞ്ചി തൈ നടുന്നത്. കുഴിക്കൊരു 4 മുതൽ 5 സെന്റിമീറ്റർ കുഴിയേ ഉണ്ടാവുള്ളൂ. മണ്ണിട്ട് മൂടിക്കൊടുക്കുകയും അതിൻ്റെ മുകളിൽ പുതയിടുകയും ചെയ്യും. പുതയിടുന്നത് വഴി നമുക്ക് കള
0: നിയന്ത്രണ
1: സഹായമാകും, പിന്നെ അതിൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കാനും, പിന്നെ അത് തന്നെ ഒരു ഓർഗാനിക് മാനുവറായിട്ട് വരാനും ഉള്ള സാധ്യതയുണ്ട്.
0: പിന്നെ ഇഞ്ചി നട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു പരിപാലനം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണമല്ലോ, അപ്പൊ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഏതൊക്കെയാണ്?
1: വളപ്രയോഗം ചെയ്യണം. ആദ്യം നമ്മൾ എന്തായാലും ജൈവവളം കൊടുക്കും. 30 ടൺ പെർ ഹെക്ടർ ആണ് ജൈവവളം പറയുന്നത്. രാസവള പ്രയോഗത്തിലാണെങ്കിൽ 160 കിലോ യൂറിയ, 250 കിലോ രാജ്ഫോസ്, 80 കിലോ പൊട്ടാഷ്, ഇത്രയാണ് പറയുന്നത്. ഇത് നമ്മൾ എങ്ങനെ കൊടുക്കും എന്ന് വെച്ചാൽ, അടിവളമായിട്ട് നടുന്ന സമയത്ത് 250 കിലോ രാജ്ഫോസും 40 കിലോ പൊട്ടാഷ്, വെച്ചാൽ പകുതി പൊട്ടാഷും അടിവളമായിട്ട് കൊടുക്കും. അതിനുശേഷം 2 മാസം കഴിഞ്ഞ് 80 കിലോ യൂറിയ കൊടുക്കുകയും വീണ്ടും 2 മാസം, അതായത് 4ാം മാസം കഴിയുമ്പോഴേക്കും 80 കിലോ യൂറിയയും ബാക്കി വന്ന 40 കിലോ പൊട്ടാഷ് കൊടുക്കും. 2ാം മാസത്തിലും 4ാം മാസത്തിലും കളമാറ്റി വളമിട്ട് പുതയിട്ട് മണ്ണ് കോരി കൊടുക്കുകയും
0: ചെയ്യണം. ജലസേചനം ഇതിന് അത്യാവശ്യമാണ്.
1: മഴയെ ആശ്രയിച്ചാണ് സാധാരണയായി കേരളത്തിൽ കൃഷി ചെയ്യുന്നതെങ്കിലും ഒരുപാട് വേറെയുള്ള സമയത്താണെങ്കിൽ, കൂടുതൽ ആണെങ്കിൽ നമ്മൾ ജലസേചനം കൊടുക്കേണ്ടി വരും. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യത്തെ വളർച്ചാ സ്റ്റേജിൽ ചെറിയൊരു മഴയും പിന്നെ ഉള്ള സ്റ്റേജിൽ നല്ല സമൃദ്ധമായ മഴയും ആവശ്യമായിട്ട് വരും. എന്നാൽ വിളവെടുപ്പിന്റെ സമയത്ത് കുറച്ച് വരണ്ട കാലാവസ്ഥയാണ് അനുയോജ്യമായിട്ടുള്ളത്.
0: പിന്നെ വെള്ളക്കെട്ടൊക്കെ ഉണ്ടാവുന്നത്,
1: വെള്ളക്കെട്ടൊന്നും ഇതിന് പാടില്ല.
0: ഇതില് കീടങ്ങളും രോഗങ്ങളും ഒക്കെ അധികമായിട്ട് കാണാറുണ്ട്. ഇപ്പം ചീയലൊക്കെ ഒത്തിരി ഫാമേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
1: നമുക്ക് മെയിൻ ആയിട്ട് കാണുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത് മൃദുചീയൽ അല്ലെങ്കിൽ മൂടുചീയൽ എന്ന് പറയുന്ന രോഗവും ബാക്ടീരിയൽ വിൽറ്റ് രോഗവും പിന്നെ ഒരു ഇലപുള്ളി രോഗവുമാണ് രോഗങ്ങളായിട്ട് കാണുന്നത്. പിന്നെ കീടങ്ങൾ എന്ന് പറയുന്നത് തണ്ടുതുരപ്പൻ ആണ് ഇതിന്റെ കീടം ആയിട്ട് വരുന്നത്. പ്രധാന കീടം എന്ന് പറയുന്നത് തണ്ടുതുരപ്പനാണ് വരുന്നത്. മൃദുചീയൽ എങ്ങനെയാന്ന് വെച്ചാല് തണ്ടിന്റെ താഴ്ഭാഗത്ത് നനവ് ഉള്ള ഒരു പാടുണ്ടാവുന്നു, പിന്നെ അവിടുന്ന് ഇൻഫെക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മുകൾ ഭാഗത്തോടും താഴ്ഭാഗത്തോടും, എന്ന് വെച്ചാൽ റൈസോമിന്റെ ഭാഗത്തോട്ടും ഇലയുടെ ഭാഗത്തോട്ടും ഇത് സ്പ്രെഡ് ചെയ്യുന്നു. ഇലയിൽ മഞ്ഞളിപ്പ് കാണുന്നു, കുറച്ച് കഴിയുമ്പം ഇല കരിഞ്ഞു പോകുന്നു, അതുപോലെ തന്നെ തണ്ട് ചിലപ്പോൾ ഒടിഞ്ഞ് കഴിയുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ കുമിൾ ബാധ വേരിലും റൈസോമിലും കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് അതിനുള്ള കൺട്രോൾ മെഷേഴ്സ് മുൻകരുതൽ വലതും എടുക്കേണ്ടതായിട്ട് വരും. ഒന്നാമത്തെ കാര്യം, രോഗബാധയും കീടബാധയും ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് വിത്തിഞ്ചി എടുക്കേണ്ടതായിട്ട് വരും. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യമുണ്ട്, നടുന്നതിന് മുമ്പ് വിത്തിഞ്ചി നമ്മൾക്ക് ട്രീറ്റ്മെന്റ്
0: കൊടുക്കേണ്ടതായിട്ട്
1: ആണ് കൊടുക്കേണ്ടത്. രാസ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു കുമിൾനാശിനിയും ഒരു കീടനാശിനിയും കൂടെ ചേർന്നിട്ടൊരു മിശ്രിതത്തിൽ
0: നടാനുള്ള
1: വിത്തിഞ്ചി മുക്കി വെച്ച് 30 മിനിറ്റിന് ശേഷം വെള്ളം വാർന്ന് കളഞ്ഞ് തണലത്തിട്ട് ഉണക്കി വേണം നടാൻ. പക്ഷെ തണലത്തിട്ട് ഉണക്കി നമ്മൾ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ സാധാരണ ഡിസംബർ ജാനുവരി മാസത്തിൽ ഇത് വിളവെടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഏപ്രിൽ മെയിലേ നടുവുള്ളൂ. അത്രയും സമയം നമ്മൾ വിത്ത് സംഭരിച്ച് വെക്കേണ്ടതായിട്ടുണ്ട്. തണലത്ത് ഒരു ചെറിയ കുഴിയെടുത്ത് അതിനകത്ത് മണ്ണോ അറക്കപ്പൊടിയോ നിറച്ച് അതിന്റെ മുകളിലാണ് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്ത് വിത്തിഞ്ചി വെച്ച് പിന്നെ അതിന്റെ മുകളിൽ ഉണങ്ങിയ ഇലയോ അല്ലെങ്കിൽ പാണ മേലയോ വെച്ചിട്ടാണ് പിന്നെ അതിന്റെ മുകളിൽ തെങ്ങിന്റെ ഓല വെച്ച് മൂടിയിടുകയാണ് ചെയ്യുന്നത്. നമുക്ക് 2-3 മാസം പിന്നെയും ഉണ്ട്. അപ്പൊ ഓരോ മാസം ഇടവിട്ട് നമ്മൾ അതിനെ നോക്കി ചീയലോ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കീടബാധ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ മാറ്റി ഇടണം, അല്ലെങ്കിൽ അത് മുഴുവൻ ഇല്ലാതായി. മൂടുശീൽ രോഗത്തിന് അഗൻസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഇതെന്തായാലും ചെയ്തിരിക്കണം. മാത്രമല്ല നടുന്ന സമയത്തും ഇതേ ട്രീറ്റ്മെന്റ് തന്നെ പരിചരണം ചെയ്തിരിക്കണം. പിന്നെ വെള്ളം കെട്ടി നിൽക്കാൻ ഒരു കാരണവശാലും അനുവദിക്കരുത്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തുടർച്ചയായി ഒരേ സ്ഥലത്ത് നിന്ന് കൃഷി ചെയ്യുന്നതും അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ അതുപോലെ ജൈവ രീതിയിലുള്ള ഉപചരണങ്ങൾ കൊടുക്കുന്നതും ഇത് നല്ലതായിരിക്കും. നമ്മൾ സാധാരണ സ്യൂഡോമോണാസ് 20 ഗ്രാം ഇട്ട് ഇളക്കിയ ഒരു ചാണകവെള്ളത്തിൽ ഈ ട്രീറ്റ്മെന്റ് സാധാരണ കൊടുക്കുന്നത്. ജൈവികമായ രീതിയിൽ ചെയ്യുമ്പോൾ ആ രീതിയിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. കുമിൾനാശിനിക്കും കീടനാശിനിയും ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് സ്യൂഡോമോണാസ് ട്രീറ്റ്മെന്റ് ചെയ്ത് നമ്മൾ സൂക്ഷിക്കുകയും ചെയ്യും. അതുപോലെ പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് ഇതേ ട്രീറ്റ്മെന്റ് തന്നെ സ്യൂഡോമോണാസിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ പിന്നെ കൊടുക്കും. ആ ട്രീറ്റ്മെന്റുകളൊക്കെ അതുപോലെ ചെയ്യുകയും പിന്നെ രോഗലക്ഷണം കണ്ടു തുടങ്ങിയാൽ നമുക്ക് കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മാങ്കോസെത് എന്ന കുമിൾനാശിനി 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി രോഗം വന്ന ചെടിയിലും മറ്റു വള്ളച്ചെടികളുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ കൂടുതലായിട്ട് രോഗം കാണുന്നുണ്ടെങ്കിൽ ആ ചെടികളെ പിഴുത് നശിപ്പിക്കുക തന്നെ ചെയ്യണം. തീയിട്ട് നശിപ്പിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരു രോഗം ഞാൻ നേരത്തെ പറഞ്ഞു, ബാക്ടീരിയൽ വിൽറ്റ് എന്നുള്ള രോഗമാണ്. ഇതും ഈ പറഞ്ഞ പോലെ തുടക്കത്തിൽ ഇലയിലൊരു മഞ്ഞളിപ്പ് കാണും, പിന്നെ അത് വാടിപ്പോവും. ചിലപ്പോൾ ഇല മഞ്ഞളിക്കാതെ തന്നെ ഇല പച്ചയായിരിക്കുമ്പോൾ തന്നെ ഇല വാടുന്നതും കാണാൻ പറ്റും. അതുപോലെ തന്നെ തണ്ട് അല്ലെങ്കിൽ റൈസോമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ ഒരു സ്രവം വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം നമുക്കത് ബാക്ടീരിയയുടെ ഇതായിട്ട് നമുക്ക് ബാക്ടീരിയയുടെ സ്ഥിരീകരിക്കാൻ പറ്റും. മാത്രമേ നമ്മൾ ആ തണ്ടിനെ എടുത്ത് വെള്ളത്തിലോട്ടിട്ട് നമുക്ക് ആ സ്രവം കാണാൻ പറ്റും. മാത്രമല്ല ഒരു ചെറിയ ചീഞ്ഞ ഒരു മണവും ബാക്ടീരിയൽ വിൽറ്റ് രോഗമാണിപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാ കൺട്രോൾ മെഷേഴ്സും അതുപോലെ ചെയ്യുകയും പിന്നെ ഇതിന് കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ആയിട്ട് കോപ്പർ ഓക്സിക്ലോറൈഡ് 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം. പിന്നെ ബാക്കിയുള്ള ആ ബെഡിൽ മുഴുവനായിട്ട് തന്നെ ചെയ്യുന്നത്. ഈ രോഗം വേഗം പടർന്നു വരുന്ന രോഗമാണ്, അത് മുഴുവൻ നശിച്ചു പോവുകയും ചെയ്യും. ശരിക്കും ആദ്യം ഈ ഫീൽഡിൽ കാണുന്നത് തണ്ടുതുരുപ്പൻ്റെ ഇൻഫെക്ഷൻ ആയിരിക്കും. ജൂൺ ജൂലൈ മാസത്തിലാണ് ഇത് തണ്ടുതുരുപ്പൻ വരുന്നത്. തണ്ടുതുരുപ്പൻ്റെ ഇൻഫെക്ഷൻ നമ്മൾ കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ രണ്ട് രോഗവും അതിൻ്റെ കൂടെ വരും. അപ്പോൾ തണ്ട് തുരുപ്പൻ നമുക്ക് നാമ്പിൽ തന്നെ ഒരു ഉണക്ക് പോലെ ഒരു മഞ്ഞ നിറം വരികയും നമ്മൾ ആ നാമ്പ് പിടിച്ച് പോയി എത്തുമ്പോൾ നാമ്പ് ഇളകി പറഞ്ഞു വരികയും ചെയ്യും. അത് തണ്ട് തുരുപ്പൻ്റെ ഒരു ഇതാണ്. മാത്രമല്ല നമ്മൾ ചോട്ടിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ തണ്ട് തുരന്നെടുത്ത അവശിഷ്ടങ്ങൾ കാണാനും പറ്റും. അങ്ങനെ വരുമ്പോൾ നമുക്ക് കമ്പൈൻഡ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റും നമുക്ക് കൊടുക്കാൻ
0: പറ്റും.
1: കോപ്പർ ഓക്സിക്ലോറൈഡ് നേരത്തെ പറഞ്ഞ പോലെ 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ അതേ ഇതിൽ തന്നെ നമുക്ക് ക്യുനൽഫോസ് എന്ന് പറയുന്ന ഇൻസെക്ടിസൈഡ് ഒരു 2 ml ആ വെള്ളത്തിലോട്ട് തന്നെ വെച്ച് ഒന്നിച്ച് മിക്സ് ചെയ്ത് നമുക്ക് മണ്ണിലും ചെയ്ത് കൊടുക്കാം. ജൈവികമായ രീതിയിൽ ചെയ്യുന്നതെങ്കിൽ ബ്യുവേറിയ ബാസിയാന എന്ന് പറഞ്ഞ ഒരു സൂക്ഷ്മാണുണ്ട്. അപ്പം അത് നമ്മൾ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ വെച്ചിട്ട് തണ്ടുതുരുപ്പിന് വേണ്ടി സ്പ്രേ ചെയ്ത് കൊടുക്കണം. ചൂട്ടിലോട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഇത് രോഗം വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും ഇത് വെച്ച് കൺട്രോൾ ചെയ്യാൻ. അപ്പൊ നമ്മൾ അതിന് മുന്നേ തന്നെ പ്രൊഫൈലൈറ്റ് മുൻകരുതൽ ഇടവിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ അത് വരാതിരിക്കും.
0: ഇപ്പം മേഡം, ഇങ്ങനെ നമ്മൾ രോഗകീട പരിപാലനമൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റിൽ ഒരു പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ വിളവെടുപ്പ് തന്നെയാണ്.
1: വിളവെടുക്കുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് വിളവെടുക്കാം. ഒന്ന് പച്ച ഇഞ്ചിക്കും ആയിട്ട് വിളവെടുക്കാം, അതല്ലെങ്കിൽ ചുക്കിനായിട്ട് വിളവെടുക്കാം. പച്ച ഇഞ്ചിക്കായിട്ട് വിളവെടുക്കുന്ന 6 മാസം കഴിയുമ്പോൾ പച്ച ഇഞ്ചിക്കായിട്ട് വിളവെടുക്കാം. ചുക്കിഞ്ചിക്കായിട്ടാണെങ്കിൽ 7 മുതൽ 8 മാസം കഴിഞ്ഞ ഉടനെ ആയിരിക്കും നമ്മൾ വിളവെടുക്കുന്നത്. അതാണ് അതിൻ്റെ വ്യത്യാസം. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വിളവെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മുഴുവൻ ഇഞ്ചിയും മുഴുവനായിട്ട് തന്നെ പറിച്ചെടുക്കണം. അവിടെ അവശിഷ്ടങ്ങളൊന്നും ഇടരുത്. അവിടെ എന്തെങ്കിലും കീട രോഗബാധയുള്ള ഏതെങ്കിലും ഒരു കഷ്ണം അവിടെ കിടക്കുകയാണെങ്കിൽ പിന്നീട് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ കൂടുതൽ രോഗങ്ങളും മുകളിലും വരാനുള്ളൊരു സാധ്യത ഉണ്ടാവും. 6 മാസ സമയത്ത് നമ്മൾ പച്ച ഇഞ്ചി എടുക്കുന്ന പോലെ തന്നെ സത്തെടുക്കാൻ വേണ്ടിയും അങ്ങനെ എടുക്കാം.
0: അപ്പോൾ മേഡം, നമ്മൾ ഇഞ്ചി കൃഷിയെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചു മേഡം, നല്ല ഇനങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നു. പിന്നെ ടോട്ടൽ എങ്ങനെ ഒരു മാനേജ്മെന്റിലെ പരിപാലനം ചെയ്യേണ്ടതെന്ന് കർഷകർക്ക് മിക്കവാറും ഒത്തിരി കാര്യങ്ങൾ അറിയാം. എന്നാലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ വിട്ടുപോകാറുണ്ട്, അതുകൊണ്ട് നമ്മുടെ വിളവിനെ അത് ബാധിക്കാറുമുണ്ട്. ഇത്രയും നല്ലൊരു ചർച്ച നമുക്ക് ചെയ്യാൻ സാധിച്ചു, വളരെ നന്ദി.
2: ഇഞ്ചി കൃഷിയുടെ സാധ്യതകളെ കുറിച്ചും പരിപാലന മുറകളെ കുറിച്ചുമൊക്കെ ശ്രോതാക്കൾക്ക് വ്യക്തമായല്ലോ. ഇതേക്കുറിച്ച് ഇതുവരെ നമ്മോട് അറിവുകൾ പങ്കുവച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്ലാന്റേഷൻ സ്പൈസസ് മെഡിസിനൽ ആൻഡ് ആരോമാറ്റിക് ക്രോപ്സിലെ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ദീപ എസ് നായർ. ഡോക്ടർ ദീപയുമായി സംസാരിച്ചത് ഷിബു ജോർജ്.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു. പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ. എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന. കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്യുന്റലിന് 25,400 രൂപ മുതൽ 28,600 രൂപ വരെയും കൊപ്ര ക്യുന്റലിന് 16,100 രൂപ മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 24,000 രൂപ മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്യുന്റലിന് 67,000 രൂപ മുതൽ 71,900 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,100 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടി പരിപ്പ് ക്യുന്റലിന് 84,300 രൂപയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,600 രൂപ മുതൽ 6,100 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്യുന്റലിന് 23,000 രൂപ മുതൽ 26,500 രൂപ വരെയും പൈനാപ്പിളിന് 4,800 രൂപ മുതൽ 5,800 രൂപ വരെയും മഞ്ഞളിന് 18,500 രൂപ മുതൽ 23,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്യുന്റലിന് 2,300 രൂപ മുതൽ 3,000 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
1: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. നെല്ലിലെ ചാഴിയെ നിയന്ത്രിക്കാൻ 2 മില്ലി മാലത്തിയോൺ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിക്കുക. ചാഴിക്കെതിരെ കീടനാശിനികൾ പ്രയോഗിക്കുന്നത് രാവിലെ 9 മണിക്ക് മുൻപോ വൈകിട്ട് 3 മണിക്ക് ശേഷമോ ആയിരിക്കണം. അല്ലെങ്കിൽ മരുന്ന് തളി പരാഗണത്തെ പ്രതികൂലമായി ബാധിക്കും. കുതിർത്ത വിത്ത് വെള്ളം വാർത്ത് കളഞ്ഞ് ചൂടും ഈർപ്പവുമുള്ള സ്ഥലത്ത് മുളയ്ക്കാൻ വയ്ക്കുക. ഈർപ്പം കുറയാതിരിക്കാൻ നനച്ച ചണച്ചാക്കുകൊണ്ട് മൂടുകയോ വെള്ളം തളിച്ചു കൊടുക്കുകയോ ചെയ്യുക. മുളച്ച വിത്ത് 3-ാം ദിവസം തന്നെ വിതയ്ക്കണം. വിത താമസിക്കുന്നത് ഞാറിന്റെ കരുത്ത് കുറയാൻ ഇടയാക്കും. വിരിപ്പിനുശേഷം മുണ്ടകൻ കൃഷി ഇറക്കുന്ന പാടങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞ് കുമ്മായവും ജൈവവളങ്ങളും ചേർത്ത് നിലം ഉഴുത് 2 ആഴ്ചയെങ്കിലും വെറുതെ ഇടുന്നത് നിലത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ നല്ലതാണ്. മുണ്ടകൻ കൃഷി ഇറക്കാത്ത സ്ഥലത്ത് പച്ചക്കറികൾ നടാം. മുളക്, വഴുതിന, തക്കാളി എന്നിവയുടെ വിത്ത് പാകി മുളപ്പിച്ച് 1 മാസം പ്രായമായ തൈകൾ നടാനായി ഉപയോഗിക്കാം. തൈകൾ വൈകുന്നേരം നടുന്നതാണ് നല്ലത്. പാവൽ, പടവലം, വെള്ളരി, കുമ്പളം, മത്തൻ, ചുരക്ക, വെണ്ട എന്നിവയുടെ വിത്ത് നേരിട്ട് വിതയ്ക്കാം. ഇതിനോടൊപ്പം കുറെ വിത്തുകൾ പോളിത്തീൻ ഉറകളിലും നട്ട് മുളപ്പിക്കുകയാണെങ്കിൽ മുളയ്ക്കാത്ത തടങ്ങളിൽ പിന്നീട് നടുന്നതിന് ഇവ ഉപകരിക്കും. പച്ചക്കറി വിളകളിൽ കാണുന്ന കുരുടിപ്പ് നിയന്ത്രിക്കുന്നതിന് വേപ്പെണ്ണ വെളുത്തുള്ളി സോപ്പ് മിശ്രിതം ഉപയോഗിക്കാം. മണ്ണിൽ വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുകയോ ഒപ്പം വേപ്പധിഷ്ഠിത കീടനാശിനികൾ തളിക്കുകയോ ചെയ്യണം. ഇഞ്ചിയിൽ കാണുന്ന മൂട് ചീൽ രോഗം നിയന്ത്രിക്കാൻ തടത്തിൽ കാണുന്ന അഴുകിയ മൂട് പിഴുതെടുത്ത് നീക്കം ചെയ്ത് 1% ബോർഡോ മിശ്രിതം കൊണ്ട് കുതിർക്കുക. കൂടാതെ ട്രൈക്കോഡെർമ സ്യൂഡോമോണസ് കൾച്ചറുകളിൽ ഏതെങ്കിലും ഒന്ന് മണ്ണിൽ ചേർക്കുന്നത് രോഗം പ്രതിരോധിക്കാൻ സഹായകമാണ്. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
2: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
1: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
3: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
4: ഇനി ഇന്നത്തെ പരിപാടിയുടെ തുടക്കത്തിൽ ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു: മുന്തിരിക്കുല കണക്കെ വിളപ്പൊലിമ തീർക്കുന്ന കുരുമുളകിനം ഏതാണ്? ശരി ഉത്തരം കേട്ടോളൂ. പെപ്പർ തെക്കൻ എന്ന കുരുമുളകിനമാണ് മുന്തിരിക്കുല കണക്കെ വിളപ്പൊലിമ തീർക്കുന്നത്. ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാർ അഞ്ചുരുളിയിലാണ് പെപ്പർ തെക്കന്റെ ജന്മസ്ഥലം. ഒരു തള്ളത്തിരിയും അതിൽ വിടരുന്ന 100 പിള്ളത്തിരി

ും അതിൽ വളരുന്ന കുരുമുളക് മണികളുമാണ് പെപ്പർ തെക്കന്റെ പ്രത്യേകത. അതായത് ഒരു പുലയിൽ നിന്നും 1000 കുരുമുളക് മണികൾ. കർഷകരെ സംബന്ധിച്ചിടത്തോളം പെപ്പർ തെക്കൻ കൃഷി ചെയ്യുന്നത് വളരെയേറെ ലാഭകരമാണ്. ഉത്തരം വ്യക്തമായല്ലോ എങ്കിൽ നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ നിന്നും വിട പറയാം. ഏവർക്കും ശുഭാശംസകളോടെ നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്.

വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ദേവികുളം അഡീഷണൽ പ്രോജക്ട് പരിധിയിലുള്ള 117 അംഗൻവാടികളിലേക്ക് 2026-27 സാമ്പത്തിക വർഷം ആവശ്യമായ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കിറ്റുകൾ വിതരണം ചെയ്യുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. 7 ഉച്ചയ്ക്ക് 2 വരെ ടെൻഡർ സ്വീകരിക്കും. ഇമെയിൽ ICDS3R2011@gmail.com. എലപ്പുറ ഗവൺമെൻറ് ITIയിൽ പ്ലംബർ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ടെക്നീഷ്യൻ എന്നീ ട്രേഡുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. ITI പ്രവേശനത്തിന് താല്പര്യമുള്ളവർ SSLC, ആധാർ കാർഡ്, ജാതി സർട്ടിഫിക്കറ്റ്, TC അവയുടെ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം എത്തണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. അവസാന തീയതി September 28. ഫോൺ നമ്പർ 9946010769. ഇടുക്കി ITDP പ്രോജക്ട് ഓഫീസിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ ഹയർ സെക്കൻഡറി ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ 11 മണിക്ക്. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ മന്ത്രി KA തുളസി ഓൺലൈനായി നിർവഹിക്കും. സ്കൂൾ ലൈബ്രറി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ റോയ്ക്ക പോലോസ് MLA അധ്യക്ഷത വഹിക്കും. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ, ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്, ITDP പ്രോജക്ട് ഓഫീസർ ജി അനിൽകുമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. ഇടുക്കി ജില്ലാ ആശുപത്രി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ദിവസവേതനാടിസ്ഥാനത്തിൽ ഡയാലിസിസ് ടെക്നീഷ്യന്മാരെ നിയമിക്കുന്നു. യോഗ്യത BSc ഡയാലിസിസ് ടെക്നോളജി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി പാരാമെഡിക്കൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. ഫ്രഷേഴ്സിനെയും പാരാമെഡിക്കൽ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ നൽകിയിട്ടുള്ളവരെയും പരിഗണിക്കും. 40 വയസ്സിൽ കവിയാത്ത ഉദ്യോഗാർത്ഥികൾ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി 6 രാവിലെ 11 മണിക്ക് ഇൻ്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ്. ഫോൺ നമ്പർ 04862-23-2474. പൊതു ശൗചാലയങ്ങളിൽ ഉപയോഗശേഷം വെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കുക. സാനിറ്ററി നാപ്കിൻ അതിനായുള്ള വീപ്പുകളിൽ നിക്ഷേപിക്കുക. ശൗചാലയങ്ങളിലെ ക്ലോസറ്റിലേക്ക് പ്ലാസ്റ്റിക് മാലിന്യം, കുപ്പികൾ തുടങ്ങിയവ തള്ളുന്നത് ഒഴിവാക്കുക. മാലിന്യ വസ്തുക്കൾ അവയ്ക്കായി വെച്ചിട്ടുള്ള വീപ്പുകളിൽ നിക്ഷേപിക്കുക. പൊതു ശൗചാലയങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാൻ അധികൃതരുമായി സഹകരിക്കുക.

പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ പീരുമേട് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ തമിഴ് മീഡിയത്തിലേക്ക് കൌൺസിലർമാരെ നിയമിക്കുന്നതിന് സോഷ്യൽ വർക്ക്, സോഷ്യോളജി വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദവും പ്രവൃത്തി പരിചയവുമുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. രണ്ടൊഴിവുകളാണുള്ളത്. പ്രതിമാസ വേതനം 20,000 രൂപ. വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ, ബയോഡാറ്റ, സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ, പ്രവൃത്തി പരിചയം കാണിക്കുന്ന ഉൾപ്പെടെയുള്ളവ സഹിതം 30 സെപ്റ്റംബർ 5 മണിക്ക് മുൻപായി ജില്ലാ പട്ടികജാതി വികസന ഓഫീസ്, കളക്ടറേറ്റ്, പൈനാവ് PO, ഇടുക്കി എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. നിയമനം താൽക്കാലികമായിരിക്കും.

0: പിന്നാക വിഭാഗ വികസന വകുപ്പ് മുഖേന നടപ്പിലാക്കി വരുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ നിർവഹണവുമായി ബന്ധപ്പെട്ട ക്ലറിക്കൽ ജോലികൾക്കായി ദിവസ വേതനാടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. വകുപ്പ് ഡയറക്ടറേറ്റിൽ മൂന്നും കൊല്ലം, എറണാകുളം, കോഴിക്കോട്, പാലക്കാട് എന്നീ മേഖലാ കാര്യാലയങ്ങളിൽ ഒന്ന് വീതവും ഒഴിവുകളാണുള്ളത്. അപേക്ഷാ ഫോമും വിജ്ഞാപനവും egrants.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷകൾ ബന്ധപ്പെട്ട ഓഫീസുകളിൽ ഇമെയിലായോ നേരിട്ട് സമർപ്പിക്കാം. അവസാന തീയതി 30 സെപ്റ്റംബർ. കൂടുതൽ വിവരങ്ങൾക്ക് 04-8-4-2-9-8-3-1-0. വിലാസം: ഡെപ്യൂട്ടി ഡയറക്ടർ, പിന്നാക്ക വിഭാഗ വികസന വകുപ്പ്, സിവിൽ സ്റ്റേഷൻ 2nd floor, കാക്കനാട്, എറണാകുളം. ഇമെയിൽ bcddeernakulam@gmail.com. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹൈറേഞ്ച് വൃത്താന്തം. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുദ്ധങ്ങളുടെ മാറുന്ന സ്വഭാവത്തിനനുസരിച്ച് ഇന്ത്യയുടെ പ്രതിരോധ സംഭരണ സംവിധാനം അതിവേഗം മാറേണ്ടതുണ്ടെന്ന് സംയുക്ത സൈനിക മേധാവി ജനറൽ NS രാജസുബ്രഹ്മണ്യൻ. നീറ്റ് PG പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. സ്കോർ കാർഡ് ഒക്ടോബർ 1 ഡൗൺലോഡ് ചെയ്യാം. കാലവർഷക്കെടുതിയിൽ നാശനഷ്ടങ്ങൾ നേരിട്ട ആലപ്പുഴ ജില്ലയിലെ കുടുംബങ്ങൾക്കായി സംസ്ഥാന സർക്കാർ 80 crore ധനസഹായം അനുവദിച്ചു. വടക്കൻ കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് 4x400 മിക്സഡ് റിലേയിൽ വെള്ളി മെഡൽ സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ വിശദമായി. 2047 വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവനമെന്നത് ജീവിതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ലക്ഷ്യമായി മാറണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിലെ വഡ്നഗറിൽ നിന്ന് വാരാണസിയിലേക്ക് സഞ്ചരിക്കുന്ന സേവായാത്രികരുമായി ഓൺലൈനിൽ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി.
2: 2047 तक विकसित भारत के निर्माण में हमें युवा शक्ति की बहुत बड़ी भूमिका को एकदम से मजबूती के साथ आगे बढ़ाना है. आज की युवा पीढ़ी विकसित भारत की निर्माता भी है और यही पीढ़ी एक बड़ी लाभार्थी भी होगी. और इस दायित्व को निभाने के लिए भारत को जमीन पर जानना, समझना, देश की हर बारीकियों को अनुभव करना बहुत जरूरी है.
1: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയ്യയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തിരുവനന്തപുരത്ത് SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി ശനിയാഴ്ച കേരളത്തിലെത്തും. യുദ്ധങ്ങളുടെ മാറുന്ന സ്വഭാവത്തിനനുസരിച്ച് ഇന്ത്യയുടെ പ്രതിരോധ സംഭരണ സംവിധാനം അതിവേഗം മാറേണ്ടതുണ്ടെന്ന് സംയുക്ത സൈനിക മേധാവി ജനറൽ NS രാജസുബ്രഹ്മണ്യൻ. പ്രതിരോധ മേഖലയെ കൂടുതൽ ശാക്തീകരിക്കുന്നതിൽ സാങ്കേതികവിദ്യ, ഡേറ്റ, വ്യവസായ മേഖല എന്നിവയുടെ സംയോജനം പ്രധാനമാണെന്നും ന്യൂഡൽഹിയിൽ നടന്ന വാർത്താ ഉച്ചകോടിയിൽ അദ്ദേഹം പറഞ്ഞു. മിഷൻ പ്ലാനിംഗ്, ഇന്റലിജൻസ് എന്നിവയിലെ നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. നീറ്റ് PG 2026 പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. 2026-27 അധ്യയന വർഷത്തിലെ മെഡിക്കൽ ബിരുദാനന്തര ബിരുദ PG ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായി 30 August രാജ്യവ്യാപകമായി പരീക്ഷ നടന്നത്. ഒക്ടോബർ 1 ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് സ്കോർ കാർഡ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പരീക്ഷയുടെ ഉത്തരസൂചികയും ഒക്ടോബർ 1 പ്രസിദ്ധീകരിക്കുമെന്ന് നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് ഇൻ മെഡിക്കൽ സയൻസസ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതികളിലൊന്നായ സ്വച്ഛ് ഭാരത് ദൌത്യത്തെക്കുറിച്ചാണ് സേവാ സങ്കല്പ അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
3: രാജ്യമെമ്പാടും സമ്പൂർണ്ണ ശുചിത്വം ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ 2014 October 2 സ്വച്ഛ് ഭാരത് ദൌത്യത്തിന് തുടക്കം കുറിച്ചത്. ശുചീകരണ ദൌത്യങ്ങൾ

0: ശൗചാലയ ലഭ്യത ഉറപ്പുവരുത്തൽ, മാലിന്യ സംസ്കരണം തുടങ്ങി വിപുലമായ പരിപാടികളാണ് ഇതിന്റെ ഭാഗമായി ഗ്രാമ നഗര ഭേദമന്യേ നടപ്പാക്കുന്നത്. രാജ്യത്തെ 5.25 ലക്ഷത്തിലധികം ഗ്രാമങ്ങളെ വെളിയിട വിസർജന വിമുക്തമാക്കാൻ സ്വച്ഛ് ഭാരത് ദൌത്യത്തിലൂടെ സാധിച്ചു. 5.5 ലക്ഷത്തിനടുത്ത് ഗ്രാമങ്ങളിൽ ഖര ദ്രവ്യ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഉറപ്പുവരുത്താനും കഴിഞ്ഞിട്ടുണ്ട്. ഇതിനു പുറമെ നഗരമേഖലയിൽ പൊതു ശൌചാലയങ്ങളുടെ ലഭ്യത വലിയ തോതിൽ വർദ്ധിപ്പിക്കാനും സ്വച്ഛ് ഭാരത് ദൌത്യത്തിലൂടെ സാധിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സേവ ഫസ്റ്റ് ഇന്നൊവേഷൻ ചലഞ്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി നാളെ ബംഗളൂരുവിൽ ഉദ്ഘാടനം ചെയ്യും. യുവാക്കൾക്ക് സ്വന്തം പ്രദേശങ്ങളിലെ പ്രശ്നങ്ങൾ കണ്ടെത്തി അവയ്ക്ക് പരിഹാരം കാണുന്നതിനുള്ള മാർഗങ്ങൾ വികസിപ്പിക്കാൻ ഈ സംരംഭം പ്രോത്സാഹനം നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. സ്കൂളുകൾ, ITIകൾ, പോളിടെക്നിക്കുകൾ, കോളേജുകൾ, സർവകലാശാലകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവ പങ്കാളികളെ ഒരുമിച്ച് കൊണ്ടുവരാനാണ് പരിപാടി ലക്ഷ്യമിടുന്നത്. മത്സരത്തിന്റെ ദേശീയ ഫൈനൽ ഡിസംബറിൽ ന്യൂഡൽഹിയിൽ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കാലവർഷക്കെടുതിയിൽ വീടുകളിലും പരിസരങ്ങളിലും പ്രളയ ജലം കയറി നാശനഷ്ടങ്ങൾ നേരിട്ട ആലപ്പുഴ ജില്ലയിലെ കുടുംബങ്ങൾക്ക് ആശ്വാസമായി സംസ്ഥാന സർക്കാർ 80.07 കോടി രൂപയുടെ ധനസഹായം അനുവദിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി എന്നിവയിൽ നിന്നാണ് ഈ തുക ലഭ്യമാക്കിയത്. ശബരിമലയിൽ അരവണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് KJയകുമാർ. 1 ലക്ഷം ടൺ അരവണ അധികമായി ഉൽപ്പാദിപ്പിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ശബരിമലയിലെ നിർമ്മാണ പ്രവൃത്തികൾ അടുത്ത മാസം 31 പൂർത്തിയാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു.
3: 26 പാർക്കിംഗ് ലോട്ട്സ് ആണ്. അതിനെ 13 ഗ്രൂപ്പുകളാക്കി മാറ്റി അവിടെ എൻട്രിയും എക്സിറ്റും വെച്ചിട്ട് അവിടെ AI ക്യാമറകൾ വെച്ചുകൊണ്ട് വണ്ടികളുടെ പാർക്കിങ്ങും ആളുകളുടെ വരവും പോക്കും എല്ലാം തന്നെ ക്രമീകരിക്കാനുള്ള ഒരു വലിയ കൺട്രോൾ റൂം നിലയ്ക്കലിൽ സ്ഥാപിക്കും. 13.5 കോടി രൂപയുടെ വർക്കാണ് ശബരിമലയിൽ ടെൻഡർ ചെയ്തിട്ടുള്ളത്. അതിനകത്ത് 6 കോടി രൂപയുടെ വർക്കുകൾ ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാ വർക്കുകളും 31 തീർക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് മുമ്പോട്ട് പോകുന്നത്.
1: ഏഷ്യൻ ഗെയിംസ് 4x400 മിക്സഡ് റിലേയിൽ വെള്ളി മെഡൽ സ്വന്തമാക്കി ഇന്ത്യ. പൂവമ്മ രാജു, വിശാൽ തെന്നരശ്, വിദ്യ രാംരാജ്, മനു TS എന്നിവരാണ് ഇന്ത്യക്കായി വെള്ളി നേടിയത്. അത്ലറ്റിക്സ് വനിതകളുടെ 10,000 മീറ്ററിൽ ഇന്ത്യയുടെ സീമാകുമാരി വെങ്കലം നേടി. വനിതകളുടെ 60 കിലോഗ്രാം വുഷുവിൽ റോഷിബിന ദേവി വെള്ളി മെഡൽ സ്വന്തമാക്കി. ഷൂട്ടിംഗ് മിക്സഡ് സ്കിറ്റ് ടീം ഇനത്തിൽ അനന്ത് ജിത് സിംഗ്, പരിണാസ് ധലിവാൾ സഖ്യം വെങ്കലം നേടി. പുരുഷന്മാരുടെ ഡബിൾസ് സ്കൾസ് ഇനത്തിലും ഇന്ത്യയ്ക്ക് വെങ്കലം ലഭിച്ചു. മെഡൽ ജേതാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദനങ്ങൾ നേർന്നു. വടക്കൻ കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ആന്ധ്ര ഒഡീഷ തീരത്തെ അതിതീവ്ര ന്യൂനമർദ്ദം ദുർബലമായി തുടങ്ങിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ തെക്കൻ ഒഡീഷയിൽ അതിശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. രാജ്യത്തെ മൊബൈൽ ഫോൺ ആവശ്യകതയുടെ 99.2% ഇന്ത്യ തദ്ദേശീയമായാണ് നിർമ്മിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ. പ്രതിവർഷം 33 കോടി വരെ മൊബൈൽ ഫോണുകൾ രാജ്യത്ത് നിർമ്മിക്കുന്നതായും ഇലക്ട്രോണിക് ആൻഡ് IT സെക്രട്ടറി എസ് കൃഷ്ണൻ പറഞ്ഞു. ആഭ്യന്തര വിപണിയിലെ ഭക്ഷ്യ എണ്ണ വില നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഇറക്കുമതി ചെയ്യുന്ന അസംസ്കൃത ഭക്ഷ്യ എണ്ണകളുടെ അടിസ്ഥാന ഇറക്കുമതി ചുങ്കം കുറച്ച് കേന്ദ്ര സർക്കാർ. അന്താരാഷ്ട്ര വിപണിയിൽ ഭക്ഷ്യ എണ്ണ വിലവർദ്ധനവ് കാരണമുണ്ടാകുന്ന വിലക്കയറ്റ ഭീഷണി കുറയ്ക്കാനും ഉപഭോക്താക്കൾക്ക് ആശ്വാസം നൽകാനും ഈ നടപടി സഹായിക്കും. സൺഫ്ലവർ ഓയിൽ, സോയാബീൻ ഓയിൽ, പാം ഓയിൽ എന്നിവയ്ക്ക് കുറവ് ബാധകമാണ്. ഇതിനൊപ്പം ശുദ്ധീകരിച്ച ഭക്ഷ്യ എണ്ണകളുടെ അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടിയിലും സർക്കാർ കുറവ് വരുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27 പരിപാടിയുടെ 138 പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800 11 78 00 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. ഈ മാസം 28 മുതൽ 30 വരെ സംയുക്ത ബാങ്കിംഗ് ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്തിരിക്കുന്ന രാജ്യവ്യാപക ബാങ്ക് പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ ഉപഭോക്താക്കൾ ബാങ്കിംഗ് ഇടപാടുകൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യണമെന്നും ഡിജിറ്റൽ ഇതര ബാങ്കിംഗ് സേവനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും സംസ്ഥാനതല ബാങ്ക് സമിതി എല്ലാ പൊതുമേഖലാ ബാങ്കുകളും പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളും ഈ മാസം 27 ഞായറാഴ്ച സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് ധനമന്ത്രാലയവും അറിയിച്ചു. ദേശീയ പണിമുടക്ക് കണക്കിലെടുത്താണ് നടപടി. നാളെ ന്യൂഡൽഹിയിൽ നടക്കുന്ന ആരോഗ്യ മന്ഥൻ 2026 കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP Nadda പങ്കെടുക്കും. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ 8th വാർഷികവും ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ 5th വാർഷികവും ഇതിന്റെ ഭാഗമായി ആഘോഷിക്കും. രാജ്യത്ത് പുതിയ ദേശീയ വൈദ്യുതി നയം കൊണ്ടുവരുന്നതിന് നടപടികൾ ആരംഭിച്ചതായി കേന്ദ്ര ഊർജ്ജ സെക്രട്ടറി പങ്കജ് അഗർവാൾ. നയത്തിന്റെ അന്തിമ കരട് കേന്ദ്രമന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുദ്ധങ്ങളുടെ മാറുന്ന സ്വഭാവത്തിനനുസരിച്ച് ഇന്ത്യയുടെ പ്രതിരോധ ഭരണ സംവിധാനം അതിവേഗം മാറേണ്ടതുണ്ടെന്ന് സംയുക്ത സൈനിക മേധാവി ജനറൽ NS രാജസുബ്രഹ്മണി. നീറ്റ് PG പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. സ്കോർ കാർഡ് October 1 മുതൽ ഡൌൺലോഡ് ചെയ്യാം. കാലവർഷക്കെടുതിയിൽ നാശനഷ്ടങ്ങൾ നേരിട്ട ആലപ്പുഴ ജില്ലയിലെ കുടുംബങ്ങൾക്കായി സംസ്ഥാന സർക്കാർ 80 കോടി രൂപ ധനസഹായം അനുവദിച്ചു. വടക്കൻ കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് 4x400 മിക്സഡ് റിലേയിൽ വെള്ളി മെഡൽ സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
4: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.
5: സാഹിത്യവേള.
2: പ്രിയ ശ്രോതാക്കളെ, സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാഹിത്യവേളയിൽ ആദ്യം LS അശോക് എഴുതി അവതരിപ്പിക്കുന്ന കഥ ഒരേ രക്തം.
6: ഡോക്ടർ ശർമ്മയുടെ വാക്കുകൾ മേനോൻ ആകാംക്ഷയോടെ കേട്ടുനിന്നു. മിസ്റ്റർ അരവിന്ദാക്ഷി മേനോൻ, നിങ്ങളുടെ മകൾ വളരെ ഭാഗ്യമുള്ളവളാണ്. നല്ല വാർത്തയാണ് കേൾക്കാനുള്ളത്. കനത്ത വിഷാദത്തിൽ മുങ്ങി ഹതാശയനായി കാണപ്പെട്ട അരവിന്ദാക്ഷി മേനോൻ്റെ മനസ്സിൽ പ്രതീക്ഷകളുടെ തിരുനാളം ജ്വലിച്ചു. അയാളുടെ കണ്ണുകൾ തിളങ്ങി. കുറച്ച് ദിവസങ്ങളായി അയാൾക്കുറക്കമില്ലാതായിട്ട്. മകൾ ശാരികയുടെ അർബുദ ചികിത്സയ്ക്കാവശ്യമായ മൂലകോശത്തിനായി മേനോൻ ലോകമെമ്പാടും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നെട്ടോട്ടമോടുകയായിരുന്നു. ശാരികയുടെ രോഗാവസ്ഥ അന്തിമഘട്ടത്തിലെത്തിയപ്പോഴാണ് അർബുദരോഗ വിദഗ്ധനായ ഡോക്ടർ ശർമ്മയുടെ നിർദ്ദേശപ്രകാരം മൂലകോശ ചികിത്സമകളിൽ പരീക്ഷിക്കാൻ മേനോൻ തീരുമാനമെടുത്തത്. മൂലകോശം എന്ന അടിസ്ഥാന കോശം ഉപയോഗിച്ച് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് ശമനം കണ്ടെത്താൻ ആവുമത്രേ. നവീന ചികിത്സാ മുറയായി ഇത് അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. രോഗിക്ക് ഏറ്റവും അനുയോജ്യമായ മൂലകോശ ദാതാവിനെ കണ്ടെത്തുകയെന്നതാണ് ഇതിലേറ്റവും വലിയ വിഷമഘട്ടം. ദാതാവിൻ്റെ രക്തത്തിൽ നിന്ന് നേരിട്ടോ ഇടുപ്പല്ലിൽ ശസ്ത്രക്രിയ ചെയ്തോ നട്ടലിലെ മജ്ജയിൽ നിന്നോ മൂലകോശം ശേഖരിക്കപ്പെടുന്നു. അതുപയോഗിച്ച് ആധുനിക വൈദ്യശാസ്ത്രം ഉറപ്രകാരം ആരോഗ്യമുള്ള കോശങ്ങൾ ഉൽപ്പാദിപ്പിച്ച് രോഗിയുടെ കേടുവന്ന കോശങ്ങൾക്ക് പകരമായി സ്ഥാപിക്കുന്ന ചികിത്സാ രീതിയാണത്. മകളെ ബാധിച്ച മഹാവ്യാധി ഇതിനകം അയാളുടെ മനസ്സും ശരീരവും തകർത്ത് കളഞ്ഞു. പുതിയ ചികിത്സാ പദ്ധതിക്കായി തയ്യാറെടുപ്പുകളുമായി അയാൾ നീങ്ങി. നാൾക്കുനാൾ മകളുടെ രോഗം മൂർച്ഛിക്കുന്നത് നിസ്സഹായതയോടെ കണ്ടുനിൽക്കേണ്ടി വരുന്ന ഒരച്ഛൻ്റെ വേദന പ്രകടമായിരുന്നു. മകളെ മരണത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള അവസാന പിടിവള്ളിയായാണ് ഡോക്ടർ പുതിയ ചികിത്സ ഉപദേശിച്ചത്. പക്ഷേ ഡോക്ടർ ശർമ്മ തുടർന്നു, മൂലകോശദാതാവിനെ കണ്ടെത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ചിലപ്പോൾ ലക്ഷക്കണക്കിന് ദാതാക്കളുടെ സാമ്പിൾ പരിശോധിക്കുമ്പോൾ മാത്രമേ അനുയോജ്യമായ ഒരാളെ കണ്ടെത്താനാവൂ. ബൈദബൈ, ആദ്യം രക്തബന്ധമുള്ളവരിൽ നിന്ന് തന്നെ തിരച്ചിൽ തുടങ്ങുകയാണ് നല്ലത്. മോസ്റ്റ് പ്രോബബിളി അവരിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയേറെയാണ്. അങ്ങനെ ലഭിച്ചില്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ പരസ്യം ചെയ്ത് ആളെ കണ്ടെത്തേണ്ടി വരും. മിക്കവാറും അന്യസംസ്ഥാനങ്ങളിലെ മീഡിയകളും ഈ അന്വേഷണത്തിൽ സഹകരിക്കാറുണ്ട്. ഡോക്ടർ ഒറ്റശ്വാസത്തിൽ പറഞ്ഞു നിർത്തി. അടുത്ത ദിവസം തന്നെ മേനോൻ തൻ്റെ രക്തബന്ധമുള്ളവരിൽ നിന്ന് മൂലകോശം ലഭ്യമാക്കാനുള്ള അന്വേഷണം ആരംഭിച്ചു. വിചിത്രമെന്ന് പറയട്ടെ, അയാളോട് മമത പുലർത്തിയിരുന്ന പലരും അജ്ഞതയും ഭയവും മൂലമാകാം പരിശോധനകളിൽ നിന്ന് ഒഴിഞ്ഞുമാറി. നാട്ടുപ്രമാണിയും ധനാഢ്യനുമായ അയാളുടെ സഹായങ്ങൾ നിർലോഭം നേടിയിട്ടുള്ള പലരും സാമ്പിളെടുക്കുവാൻ വിമുഖത കാണിച്ചു. ബന്ധുക്കളെയും മറ്റും വിളിച്ചുകൊണ്ട് മകളുടെ ചികിത്സയ്ക്കായി സഹകരിക്കണമെന്ന് അയാൾ കേണപേക്ഷിച്ചു. പക്ഷേ കടുത്ത നിരാശയായിരുന്നു ഫലം. അനുയോജ്യമായ മൂലകോശമുള്ള ഒരാളെയെങ്കിലും കാണിച്ചു തരണമേ എന്ന് സകല ദൈവങ്ങളോടും അയാൾ കരളുരുകി പ്രാർത്ഥിച്ചു. അനുകൂലമായ ഒരു സന്ദേശം പോലും ലഭിക്കാതായപ്പോൾ കഠിനമായ വിഷാദരോഗം പിടിപെട്ട അയാൾ ആരോടും മിണ്ടാതായി. മകൾ ശാരികയാകട്ടെ അനുനിമിഷം മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരുന്നു. കേവലം 19 വയസ്സ് മാത്രം പ്രായമുള്ള ശാരികയുടെ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കാൻ മനക്കരുത്തില്ലാതെ പലരും വീങ്ങിക്കരഞ്ഞു. നാട്ടുസമ്പ്രദായത്തിലുള്ളതും ഒരു ലക്ഷ്യബോധവുമില്ലാത്തതുമായ ചികിത്സകൾ പലതും നടത്തി നോക്കി. മൂലകോശം ലഭ്യമാകില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന സമയത്താണ്

0: ഡോക്ടർ ശർമ്മയുടെ പ്രതീക്ഷ നിറഞ്ഞ വിളി വീണ്ടും എത്തിയത്. ഉടൻ തന്നെ ഡോക്ടറുടെ വസതിയിൽ അയാൾ പാഞ്ഞെത്തി. ഡോക്ടർ, ദയവായി വിശദമായി പറയൂ, എന്താണ് സംഭവിച്ചത്? എന്ത് ആശ്വാസവാക്കുകളാണ് ഞങ്ങൾക്കായുള്ളത്? എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്താൻ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് പുതിയ വഴിത്തിരിവ്? മേനോൻ്റെ സംസാരത്തിൽ ആകുലത നിറഞ്ഞു കവിഞ്ഞു. ഡോക്ടർ ശർമ്മ തുടർന്നു, കഴിഞ്ഞയാഴ്ചയാണ് പത്രത്തിൽ നിന്ന് അറിഞ്ഞിട്ടാകണം ഒരാൾ ബാംഗ്ലൂരിൽ നിന്ന് എന്നെ കോൺടാക്റ്റ് ചെയ്തു. ഏതായാലും കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പറയാനാവില്ല. വിവരങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ അയാൾ ഇവിടെ പറഞ്ഞെത്തി. എന്നെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മൂലകോശമെടുക്കാനുള്ള പരിശോധനകൾക്ക് യാതൊരു ഉപാധിയുമില്ലാതെ അയാൾ വിധേയനായി. നിങ്ങളുടെ മകൾക്ക് ഏറ്റവും യോജിക്കുന്ന മൂലകോശമാണ് അയാളിൽ നിന്ന് ലഭ്യമായതെന്നതാണ് അത്ഭുതകരവും സന്തോഷകരവുമായ കാര്യം. അടുത്ത രക്തബന്ധമുള്ളവർക്ക് മാത്രമേ ഇത്തരം കോശം കണ്ടെത്താനാവൂ. ഏതായാലും താങ്കളുടെ പുത്രി ശാരിയയ്ക്കുള്ള ചികിത്സകൾ നാളെ തന്നെ ഞാൻ തുടങ്ങുകയാണ്. ഡോക്ടർ ശുഭാപ്തി വിശ്വാസത്തോടെ എണീറ്റു. ഡോക്ടർ, ആ വിളിയിൽ മേനോൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എനിക്ക് അയാളെ കാണണം. എൻ്റെ മകളുടെ ജീവൻ രക്ഷിക്കാൻ വന്ന ആ ദേവദൂതനെ കാണാൻ അനുവാദം തരണം. ആരാണ് പ്രതീക്ഷകളുടെ സുവർണദീപങ്ങൾ തെളിയിക്കാൻ തയ്യാറായ അജ്ഞാതൻ എന്നായിരുന്നു മേനോനടക്കം കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും അന്വേഷണം. അയാളെ എത്രയും വേഗം കാണണമെന്ന് കുടുംബാംഗങ്ങളെല്ലാവരും തീവ്രമായ ആഗ്രഹം അറിയിച്ചു. സോറി മിസ്റ്റർ മേനോൻ, മൂലകോശമെടുത്തതിന് ശേഷമുള്ള സർജറി കഴിഞ്ഞ് അയാൾ വിശ്രമിക്കുകയാണ്. മാത്രമല്ല, മൂലകോശദാതാവ് ആരാണ് എന്ന് വെളിപ്പെടുത്തരുതെന്ന് ആ നല്ല മനുഷ്യൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുമതിയില്ലാതെ നിങ്ങൾക്ക് അയാളെക്കുറിച്ച് അറിയാനുമാവില്ല, അയാളെ കാണാനുമാവില്ല എന്ന കാര്യം ഖേദപൂർവ്വം അറിയിക്കട്ടെ. അതിനായി ശ്രമിക്കേണ്ടതില്ല. നാളെ രാവിലെ തന്നെ ഫ്ലൈറ്റിൽ അയാൾ ബാംഗ്ലൂരിലേക്ക് മടങ്ങും. ഡോക്ടർ ശർമ്മ ഒരു മുന്നറിയിപ്പ് കൊടുത്തു. എല്ലാവരും കടുത്ത പ്രതിസന്ധിയിലായി. വലിയ വിഷമമുണ്ട് ഡോക്ടർ. ഈ വിഷമഘട്ടത്തിൽ ഞങ്ങളോട് കരുണ കാണിച്ച ആ വലിയ മനുഷ്യനെ നേരിട്ട് കണ്ട് ഒരു നന്ദി വാക്ക് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്കൊരു സമാധാനവും ഉണ്ടാകില്ല. ദയവായി അദ്ദേഹവുമായി ഒരു മിനിറ്റെങ്കിലും കാണാനുള്ള അനുമതി ഡോക്ടർ സംഘടിപ്പിച്ച് തരണം. ഞാൻ അങ്ങയുടെ കാല് പിടിക്കുകയാണ്. അയാൾക്ക് കുറച്ച് പണം കൊടുത്ത് സഹായിക്കണമെന്നുണ്ട് എനിക്ക്. ഡോക്ടറുടെ മുറി വിട്ടുപോകാതെ മേനോൻ ചുറ്റിപ്പറ്റി അങ്ങനെ നിന്നു. ആ അഭ്യർത്ഥനയിൽ അതിവൈകാരികത നിറഞ്ഞു നിന്നു. യഥാർത്ഥത്തിൽ അയാളുടെ ശബ്ദം ഇടർന്നുണ്ടായിരുന്നു. ഏതായാലും ചികിത്സ നടക്കട്ടെ. ഡോക്ടർ കൂടുതലൊന്നും പറയാതെ മുറിക്ക് പുറത്തേക്ക് പോയി. അടുത്ത ദിവസം തന്നെ ചികിത്സ ആരംഭിച്ചു. ശാരികയുടെ ചികിത്സയിൽ ഗുണകരവും ഗണ്യവുമായ പുരോഗതി കണ്ടു. പക്ഷേ മൂലകോശദാതാവിനെ കാണുവാനും ആരാണെന്നറിയുവാനും ആർക്കും ഇനിയും അവസരം ലഭിച്ചില്ല. ഏതാനും ആഴ്ചകൾ കഴിഞ്ഞു. ചികിത്സയുടെ പുരോഗതി അറിയിക്കാൻ അരവിന്ദാക്ഷ മേനോനെ ഡോക്ടർ മുറിയിലേക്ക് അന്ന് വിളിപ്പിച്ചു. മിസ്റ്റർ മേനോൻ, നിങ്ങളുടെ കുട്ടിയുടെ ആരോഗ്യനില വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട്. കുടുംബത്തിൻ്റെ നന്ദിയും കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വിവരവും ദാതാവിന് ഞാൻ കൈമാറിയിട്ടുണ്ട്. അയാൾ അതീവ സന്തുഷ്ടനാണ്. അയാളെ നേരിൽ കാണണമെന്ന നിങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ആഗ്രഹം അറിയിക്കുകയും ചെയ്തിരുന്നു. ഒരു കാര്യം സൂചിപ്പിക്കാം. ബാംഗ്ലൂരിൽ സ്ഥിരതാമസമുള്ള അയാൾ സിനിമാ താരങ്ങൾ വരെ ക്യൂ നിൽക്കും വിധം തിരക്കുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ധനികനാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ പണം കൊടുത്ത് അയാളോട് നന്ദി പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. ഏതായാലും ഔദ്യോഗികമായ തിരക്ക് അവഗണിച്ചാണ് കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ 3 ദിവസത്തേക്ക് അവധിയെടുത്ത് ഈ ആശുപത്രിയിൽ അയാൾ വന്നത്. ഒരു നല്ല വാർത്ത കൂടിയുണ്ട്. എൻ്റെ നിരന്തര അഭ്യർത്ഥന പ്രമാണിച്ച് എൻ്റെ ഫോണിലൂടെ വീഡിയോയിൽ അയാൾ നിങ്ങളുടെ മുന്നിൽ വരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ചെറിയ കൂടിക്കാഴ്ചയാകാം. താല്പര്യമുള്ള കുടുംബാംഗങ്ങൾ നാളെ രാവിലെ 8 മണിക്ക് എൻ്റെ ക്വാർട്ടേഴ്സിൽ വരിക. എൻ്റെ ഫോണിലേക്ക് അയാൾ വിളിക്കും. ഓക്കെ. മേനോൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് തുടിച്ചു. മകളുടെ രക്ഷകനായ അയാളെ കണ്ട് എങ്ങനെ നന്ദി പറയണമെന്ന് അയാൾക്ക് അപ്പോഴും നിശ്ചയിക്കാനായില്ല. അടുത്ത ദിവസം രാവിലെ 7:30 തന്നെ മേനോനും കുടുംബാംഗങ്ങളും ഡോക്ടറുടെ വസതിയിൽ എത്തിച്ചേർന്നു. രോഗമുക്തി വന്നുകൊണ്ടിരിക്കുന്ന ശാരികയും മേനോൻ്റെ ഭാര്യയും വിധവയായ സഹോദരിയുമടക്കം ഏതാനും പേർ സംഘത്തിലുണ്ടായിരുന്നു. വീഡിയോയിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്ന ദേവദൂതനെ കാത്ത് അവർ ഡോക്ടറുടെ സ്വീകരണമുറിയിൽ ഇരുന്നു. അജ്ഞാതനെ കാണുവാനുള്ള ആകാംക്ഷയോടെ അക്ഷമയോടെ എല്ലാവരും സമയം തള്ളി നീക്കി. മൗനം അല്പനേരം അവിടെ കുടികെട്ടി. ഇതിനിടെ ഡോക്ടറും എത്തിച്ചേർന്നു. 8 മണിയാകാൻ ഇനിയും സമയമുണ്ട്. ഡോക്ടർ മൗനം ഭഞ്ജിച്ചു. എടോ മിസ്റ്റർ മേനോൻ, താൻ ഒരു കാര്യം അറിയണം. നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരാളുണ്ടല്ലോ. അയാളുടെയും തൻ്റെ മകളുടെയും സിരകളിൽ ഓടുന്നത് ഒരേ രക്തം തന്നെയാണോ? പക്ഷേ തനിക്കത് തിരിച്ചറിയാനായില്ല. അത് ബോധ്യപ്പെടാൻ ദൈവം കാണിച്ചു തന്ന ഒരു വഴിയാണ് ഇതെന്നാണ് എനിക്ക് മനസ്സിലായത്. താൻ പറഞ്ഞില്ലേ അയാൾക്ക് പ്രതിഫലമായി പണം കൊടുക്കാമെന്ന്? അയാൾക്ക് വേണ്ടത് പണമല്ലടോ, ഒരിറ്റ് സ്നേഹമാണ്, കാരുണ്യമാണ്. അത് വേണ്ടിയിരുന്ന സമയത്ത്, ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു സമയത്ത് താൻ അത് നിഷേധിച്ചു. കൂടുതൽ എന്നെക്കൊണ്ട് പറയിപ്പിക്കേണ്ട മേനോനെ. ഡോക്ടറുടെ ഭാഷയിൽ പാരുഷ്യം നിറഞ്ഞു. അരവിന്ദാക്ഷ മേനോനെ ഒന്നും പിടികിട്ടിയില്ല. ഡോക്ടറുടെ വാക്കുകളിലെ മാർദ്ദവമില്ലായ്മ അയാളിൽ ആശയക്കുഴപ്പമുണ്ടാക്കി. മകൾ ശാരിക മുഖം പൊത്തി വിങ്ങി കരയുകയാണ്. അജ്ഞാതനായ ദാതാവ് ആരെന്ന രഹസ്യം അവൾ ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞതായി എല്ലാവർക്കും തോന്നി. എല്ലാവരും ഇതിനകം സ്തബ്ധചിത്തരായി മാറിയിരുന്നു. എന്താണ് നടക്കുന്നതെന്ന് ആർക്കും പിടികിട്ടിയില്ല. ഡോക്ടർ നൽകിയ സൂചനകളിൽ നിന്ന് മേനോൻ തൻ്റെ ഭൂതകാലങ്ങളിലേക്ക് സഞ്ചരിച്ചു. സഹോദരി സ്നേഹമൊന്നുകൊണ്ട് മാത്രം അയാളുടെ കുട്ടിയുടെ ജീവൻ രക്ഷിക്കുവാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്ന അജ്ഞാത വ്യക്തിയെ അപ്പോൾ മാത്രം അയാൾ തിരിച്ചറിയുകയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പാണ് ദൈവകോപത്താൽ പിറന്ന കുട്ടിയാണിവൻ. പാപജന്മമെന്ന് വീട്ടുകാർ നിരന്തരം ശാപവാക്കുകൾ ചൊരിയുന്നത് കേട്ട് മനസ്സ് വേദനിച്ചുകൊണ്ടിരുന്ന ഒരു കുഞ്ഞ് ആ കൂട്ടുകുടുംബത്തിലുണ്ടായിരുന്നു. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മാത്രമല്ല, എന്തിന് മേനോൻ്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന സ്വന്തം അമ്മയുടെ പക്കൽ നിന്നുപോലും ശാരീരികവും മാനസികവുമായ പീഡനം സഹിക്കവയ്യാതെ ജനിച്ച നാടുവിട്ട് പലായനം ചെയ്യേണ്ടി വന്ന ഒരു മനുഷ്യജന്മം. ചെറുപ്പത്തിലെ സ്വപിതാവ് നഷ്ടപ്പെട്ട ഒരു കുട്ടി. അവൻ്റെ ജനനം മൂലമാണ് അച്ഛൻ്റെ മരണം പോലും സംഭവിച്ചതെന്ന് പഴികേട്ടവൻ. ഭിന്ന ലിംഗക്കാരൻ എന്ന ഒറ്റ കാരണത്താൽ വെറുപ്പും വിദ്വേഷവും ശാപവാക്കുകളും ഏറ്റുവാങ്ങിയ ഒരുവൻ. അന്യനാട്ടിലെത്തിയ ആ മനുഷ്യജീവി പ്രതികൂല സാഹചര്യങ്ങൾ തരണം ചെയ്ത് ജീവിതം കരുപിടിപ്പിച്ചു. അവിടെ അയാളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെട്ടു. ക്രമേണ സമൂഹം അംഗീകരിക്കുന്ന, ആദരിക്കുന്ന മേക്കപ്പ് കലാകാരൻ എന്ന ഉന്നത പദവിയിൽ എത്തിച്ചേർന്നു. കുട്ടിക്കാലത്ത് തന്നോട് ഇറ്റ സ്നേഹം പ്രകടിപ്പിച്ചിരുന്ന സഹോദരി സ്ഥാനമുള്ള പെൺകുട്ടിയുടെ ജീവൻ ഇപ്പോൾ അപകടത്തിലാണെന്നും തനിക്ക് അവളെ രക്ഷിക്കാൻ കഴിയുമെന്ന തിരിച്ചറിവ് അയാൾക്കുണ്ടായി. മാരകമായ രോഗത്തിന് ശമനമുണ്ടാവാൻ അയാൾ മറ്റെല്ലാം മറന്നുകൊണ്ട് തന്നെ അവഗണിച്ച നാട്ടിലെത്തി. ആട്ടിപ്പായച്ച അമ്മാവൻ്റെ മകളെ രക്ഷപ്പെടുത്താൻ തന്നെ തിക്താനുഭവങ്ങൾ മറന്നുകൊണ്ട് അവൻ മധുരമായി പ്രതികാരം ചെയ്തു. ഇനിയും തന്നെ കണ്ടാൽ അവഹേളനമുണ്ടായേക്കാമെന്ന് ഭയന്ന് അടുത്ത ദിവസം തന്നെ തിരികെ പോവുകയും ചെയ്തു. അയാളുടെ രക്തം തന്നെയാണ് കുഞ്ഞനുജത്തിയിലും ഒഴുകുന്നതെന്ന് തെളിയിച്ചുകൊണ്ട് ഇപ്പോൾ ജീവിതം സാർത്ഥകമാക്കിയിരിക്കുന്നു. വിവരങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ മേനോനും കുടുംബാംഗങ്ങളും നിമിഷങ്ങളോളം തലകുനിച്ചിരുന്നു. കുറ്റബോധം എല്ലാ മുഖങ്ങളിലും തെളിഞ്ഞു നിന്നു. പശ്ചാത്താപ വിവശനായി മേനോൻ ഡോക്ടറുടെ സമീപത്തേക്ക് നീങ്ങി. ഡോക്ടറുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് തേങ്ങി. അയാളുടെ സഹോദരിയായ അവൻ്റെ അമ്മയ്ക്കും തേങ്ങലടക്കാനായില്ല. ആ നിമിഷം ഡോക്ടറുടെ ഫോണിൽ ഒരു വീഡിയോ കോൾ റിംഗ് ചെയ്യപ്പെട്ടു. മേനോനും കുടുംബാംഗങ്ങളും അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്ന ഗംഗ എന്നു പേരുള്ള ദേവദൂതനെ കാണാനായി ആകാംക്ഷയോടെ കണ്ണുകൾ തുറന്നു പിടിച്ചു. അവനോട് എന്തു പറയണമെന്നറിയാതെ വിങ്ങിപ്പെട്ടുന്ന മനസ്സുമായി എല്ലാവരും. മുടി നീട്ടി വളർത്തിയ ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ പുഞ്ചിരിയുള്ള സൗമ്യമായ മുഖത്തോടെ അവൻ ടെലിഫോൺ സ്ക്രീനിൽ തെളിഞ്ഞു. ഗംഗ. അവൻ ആദ്യം തിരക്കിയത് സഹോദരി ശാരികയെ തന്നെയായിരുന്നു. അവൻ അവളെ സ്നേഹവായ്പകളോട് വിളിച്ചു. മോളെ, ശാരികയെ, മോൾക്ക് സുഖമല്ലേ? ശാരിക പൊട്ടിക്കരഞ്ഞു. എൻ്റെ അടുത്ത് വരണേ ചേട്ടാ, അച്ഛന് വേണ്ടി എനിക്ക് ചേട്ടൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് മാപ്പ് പറയണം. അവളത് പറയുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ രംഗം കണ്ടു നിൽക്കാൻ ശേഷിയില്ലാതെ ഡോക്ടർ ശർമ്മ അകത്തേക്ക് വലിഞ്ഞു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് LS അശോക് എഴുതി അവതരിപ്പിച്ച കഥ ഒരേ രക്തം. അടുത്തത് അലിയാർ ഇരുമ്പുവാലം എഴുതി ചൊല്ലുന്ന കവിതകൾ.
2: നഗരരാത്രി, ഉറങ്ങാത്ത നഗരം, അതിനെത്ര വൈദ്യുതി കണ്ണുകൾ, ഉയരങ്ങളിലേക്ക് പടരുന്ന ഗോവണികൾ, തിരക്കുകൾ, ആകാശം തൊടുന്ന കയറ്റിറക്കങ്ങൾ. ഉറങ്ങാത്ത നഗരം, അതിനെത്ര വൈദ്യുതി കണ്ണുകൾ, ഉയരങ്ങളിലേക്ക് പടരുന്ന ഗോവണികൾ, തിരക്കുകൾ, ആകാശം തൊടുന്ന കയറ്റിറക്കങ്ങൾ. ശീതീകരിച്ച മുറിയിൽ വെയിലിൽ താണ്ടിയ കുന്നുകളെ ഇറക്കി വയ്ക്കുന്നു. പിന്തള്ളിയ നിമ്നോന്നതികളുടെ കിതപ്പുകൾ തോരുവാനിടുന്നു. ഉറക്കം മറവിയുടെ വിരിപ്പിൽ ബോധക്ഷയങ്ങളുടെ ദീപായി പൊന്തിക്കിടക്കുന്നു. ശീതീകരിച്ച മുറിയിൽ വെയിലിൽ താണ്ടിയ കുന്നുകളെ ഇറക്കി വയ്ക്കുന്നു. പിന്തള്ളിയ നിമ്നോന്നതികളുടെ കിതപ്പുകൾ തോരുവാനിടുന്നു. ഉറക്കം മറവിയുടെ വിരിപ്പിൽ ബോധക്ഷയങ്ങളുടെ ദീപായി പൊന്തിക്കിടക്കുന്നു. രാത്രി നടത്തത്തിനിറങ്ങുന്നു. രാത്രി നടത്തത്തിനിറങ്ങുന്നു. ഇരുളിലേക്ക് തുറന്ന ജനലുകൾ, അത് പറത്തിവിട്ട നിയോൺ നിലാവ്, നഗരത്തിൻ്റെ നാലതിർത്തികൾ, ഭയത്തിൻ ഗുഹാന്തതകൾ, ഇടയിൽ ഇലക്ട്രിക് നക്ഷത്രങ്ങൾ മിന്നുന്നു, അതിൻ്റെ ചില്ലുകണ്ണുകൾ. ഇഞ്ചി മിഠായി വിൽപ്പനക്കാരനും ആക്രി ചെയ്യുന്നവനും പത്രവിതരണക്കാരനും കടത്തിണ്ണയിൽ പുതച്ചുറങ്ങുന്നു. അവരുടെ നിദ്രയിലൂടെ നാളത്തെ പകൽവണ്ടികൾ ഇരച്ചു പോകുന്നു. ഇരുളിലേക്ക് തുറന്ന ജനലുകൾ, അത് പറത്തിവിട്ട നിയോൺ നിലാവ്, നഗരത്തിൻ്റെ നാലതിർത്തികൾ, ഭയത്തിൻ ഗുഹാന്തതകൾ, ഇടയിൽ ഇലക്ട്രിക് നക്ഷത്രങ്ങൾ മിന്നുന്നു, അതിൻ്റെ ചില്ലുകണ്ണുകൾ. ഇഞ്ചി മിഠായി വിൽപ്പനക്കാരനും ആക്രി ചെയ്യുന്നവനും പത്രവിതരണക്കാരനും കടത്തിണ്ണയിൽ പുതച്ചുറങ്ങുന്നു. അവരുടെ നിദ്രയിലൂടെ നാളത്തെ പകൽവണ്ടികൾ ഇരച്ചു പോകുന്നു. ആംബുലൻസുകൾ വന്നു പോകുന്നു, അതിൻ്റെ കരച്ചിൽ നഗരത്തിൽ അലഞ്ഞു നടക്കുന്നു. ആംബുലൻസുകൾ വന്നു പോകുന്നു, അതിൻ്റെ കരച്ചിൽ നഗരത്തിൽ അലഞ്ഞു നടക്കുന്നു. നഗരത്തിൽ നിന്ന് ഗ്രാമത്തിലേക്കുള്ള

0: നിർദയം കോമ്പല്ലുകൾ കഴുത്തിലോ മുതുകിലോ ആഴ്ന്നിട്ടുണ്ടാവും. തഴച്ച ഇരുട്ടിൻ്റെ കാട് കിടുങ്ങിയിട്ടുണ്ടാവും. ഒരു തുമ്പിക്കൈയോ കൊമ്പിൻ കൂർപ്പുകളോ മുരളുന്ന ക്രൗര്യമോ അവിടെ ജ്വലിച്ചിട്ടുണ്ടാവും. ഒരലർച്ചയിലാണ് രാത്രി കുന്നിൻ്റെ മൗനം മുറിഞ്ഞത്. നിർദയം കോമ്പല്ലുകൾ കഴുത്തിലോ മുതുകിലോ ആഴ്ന്നിട്ടുണ്ടാവും. തഴച്ച ഇരുട്ടിൻ്റെ കാട് കിടുങ്ങിയിട്ടുണ്ടാകും. ഒരു തുമ്പിക്കൈയോ കൊമ്പിൻ കൂർപ്പുകളോ മുരളുന്ന ക്രൗര്യമോ അവിടെ ജ്വലിച്ചിട്ടുണ്ടാവും. വാഴയ്ക്കും തെങ്ങിനും മരച്ചീനിപ്പാടത്തിനും ഇരുട്ടിൻ്റെ നിറം. അതിലെവിടെയോ തിളങ്ങുന്നുണ്ട് രണ്ട് കണ്ണുകൾ. ആഴുന്നുണ്ട് ദംഷ്ട്രകൾ. ഒരു കുടം ചോര, പിഞ്ഞിപ്പറിഞ്ഞ കുടൽമാല, തകർന്ന അകിടിൻ കൂട്. വാഴയ്ക്കും തെങ്ങിനും മരച്ചീനിപ്പാടത്തിനും ഇരുട്ടിൻ്റെ നിറം. അതിലെവിടെയോ തിളങ്ങുന്നുണ്ട് രണ്ട് കണ്ണുകൾ. ആഴുന്നുണ്ട് ദംഷ്ട്രകൾ. ഒരു കുടം ചോര, പിഞ്ഞിപ്പറിഞ്ഞ കുടൽമാല, തകർന്നടിഞ്ഞ അകിടിൻ കൂട്. പേടി തണുത്ത കാറ്റായി വാതിലടച്ചു. ഭൂമി കുലുക്കുന്ന കാലടികൾ തലങ്ങും വിലങ്ങും പോയി. പേടി തണുത്ത കാറ്റായി വാതിലടച്ചു. ഭൂമി കുലുക്കുന്ന കാലടികൾ തലങ്ങും വിലങ്ങും പോയി. വാട്ടുണക്ക് കപ്പയും ഉണക്ക കുരുമുളകും ചുക്കും കൂവക്കണക്കും രാത്രിയുടെ ഇറമ്പിലേക്ക് തൂളിപ്പോയി. മേൽക്കൂര ഉലഞ്ഞു. വാട്ടുണക്ക് കപ്പയും ഉണക്ക കുരുമുളകും ചുക്കും കൂവക്കണക്കും രാത്രിയുടെ ഇറമ്പിലേക്ക് തൂളിപ്പോയി. മേൽക്കൂര ഉലഞ്ഞു. ഇരുട്ടിലേക്ക് കാലൂന്നി ഉടൽ പിറകോട്ടു തള്ളി പുതപ്പ് മൂടി ഉറക്കം കൊതിച്ചു കിടന്നു. ഇരുട്ടിലേക്ക് കാലൂന്നി ഉടൽ പിറകോട്ടു തള്ളി പുതപ്പ് മൂടി ഉറക്കം കൊതിച്ചു കിടന്നു. രാത്രി ഒരു പിടിമൃഗത്തെ പോലെ അനക്കമില്ലാതെ പതുങ്ങി നടന്നു വീടിനു ചുറ്റും. രാത്രി ഒരു പിടിമൃഗത്തെ പോലെ അനക്കമില്ലാതെ പതുങ്ങി നടന്നു വീടിനു ചുറ്റും. മരിച്ചതിൽ പിന്നെ മരണവീട്ടിൽ എല്ലാവർക്കും ഒരേ ഭാഷയായിരിക്കും. പക്ഷികൾ ഒഴിഞ്ഞുപോയ കൂട്ടിലെ ശബ്ദങ്ങളുടെ അതേ കനത്തിൽ, ആഴങ്ങളിലെ മത്സ്യങ്ങൾ പരസ്പരം മിണ്ടുന്നതുപോലെ ഉറഞ്ഞ മൗനത്തിൻ്റെ ചെറുപാളികൾ പൊട്ടിച്ചാവും ഓരോ വാക്കും പുറത്തു വരിക. തിരക്കോ തിടുക്കമോ ഇടം വലം മുറുകുമ്പോഴും ഒരു നോട്ടം കൊണ്ടുപോലും ഒത്തിരി വാങ്മയങ്ങൾ കൈമാറും. കണ്ടിറങ്ങിയവരും കാത്തു നിൽക്കുന്നവരും ശബ്ദം പറ്റിയ ഉടലുകളാവും. പടുത വലിച്ചുകെട്ടിയ മുറ്റത്ത് പരിചയങ്ങൾ പരസ്പരം കണ്ണുകൾ തൊടും. കസേരകളിൽ ചാഞ്ഞിരിക്കും. മരണവീട്ടിൽ എല്ലാവർക്കും ഒരേ ഭാഷയായിരിക്കും. പക്ഷികൾ ഒഴിഞ്ഞുപോയ കൂട്ടിലെ ശബ്ദങ്ങളുടെ അതേ കനത്തിൽ, ആഴങ്ങളിലെ മത്സ്യങ്ങൾ പരസ്പരം മിണ്ടുന്നതുപോലെ ഉറഞ്ഞ മൗനത്തിൻ്റെ ചെറുപാളികൾ പൊട്ടിച്ചാവും ഓരോ വാക്കും പുറത്തു വരിക. തിരക്കോ തിടുക്കമോ ഇടം വലം മുറുകുമ്പോഴും ഒരു നോട്ടം കൊണ്ടുപോലും ഒത്തിരി വാങ്മയങ്ങൾ കൈമാറും. കണ്ടിറങ്ങിയവരും കാത്തു നിൽക്കുന്നവരും ശബ്ദം പറ്റിയ ഉടലുകളാവും. പടുത വലിച്ചു കെട്ടിയ മുറ്റത്ത് പരിചയങ്ങൾ പരസ്പരം കണ്ണുകൾ തൊടും. കസേരകളിൽ ചാഞ്ഞിരിക്കും. ഏറ്റവും പെരുത്ത നിശബ്ദതയുടെ ആഴത്തിൽ മരവിച്ച വാക്കിന് വെളുത്ത ആകാശത്തിൻ്റെ ഒരു കീറ് പുതപ്പിക്കും. ഭാരം ചുമന്നു തളർന്ന ഒരു ഭൂതകാലം അതിനുള്ളിൽ നിശ്ചലമാകും. നിറഞ്ഞു പെയ്ത ഒരു മഴയ്ക്ക് ശേഷമുള്ള നനുത്താറിയ ഭാവം പിച്ചവയ്ക്കും. കർപ്പൂരം മണക്കുന്ന ജലമുണങ്ങും. ചന്ദനത്തിരികളുടെ കണ്ണുകളടയും. പുക ആകാശത്തിൽ അനാദിയായ വാക്യങ്ങൾ കുറിക്കും. ഉടൽ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെടും. വഴികളിൽ ഒച്ചകൾ വായപൊത്തി നിൽക്കും. ശബ്ദങ്ങൾ ആൾക്കൂട്ടത്തിനൊപ്പം മറയും. കരച്ചിൽ തിടുക്കപ്പെട്ട വീടുകളിലേക്ക് തിരികെ കയറും. ഏറ്റവും പെരുത്ത നിശബ്ദതയുടെ ആഴത്തിൽ മരവിച്ച വാക്കിന് വെളുത്ത ആകാശത്തിൻ്റെ ഒരു കീറ് പുതപ്പിക്കും. ഭാരം ചുമന്നു തളർന്ന ഒരു ഭൂതകാലം അതിനുള്ളിൽ നിശ്ചലമാകും. നിറഞ്ഞു പെയ്ത ഒരു മഴയ്ക്ക് ശേഷമുള്ള നനുത്താറിയ ഭാവം പിച്ചവയ്ക്കും. കർപ്പൂരം മണക്കുന്ന ജലമുണങ്ങും. ചന്ദനത്തിരികളുടെ കണ്ണുകളടയും. പുക ആകാശത്തിൽ അനാദിയായ വാക്യങ്ങൾ കുറിക്കും. ഉടൽ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെടും. വഴികളിൽ ഒച്ചകൾ വായപൊത്തി നിൽക്കും. ശബ്ദങ്ങൾ ആൾക്കൂട്ടത്തിനൊപ്പം മറയും. കരച്ചിൽ തിടുക്കപ്പെട്ട് വീടുകളിലേക്ക് തിരികെ കയറും. പ്രളയശേഷമെന്ന പോലെ ഭൂമിയിലെ അടയാളങ്ങൾ മാഞ്ഞുപോകും. ഇനി അപരൻ്റെ നാവിൽ ജീവിതം. പ്രളയശേഷമെന്ന പോലെ ഭൂമിയിലെ അടയാളങ്ങൾ മാഞ്ഞുപോകും. ഇനി അപരൻ്റെ നാവിൽ ജീവിതം.
1: ശ്രോതാക്കൾ കേട്ടത് അലിയാർ ഇരുമ്പുപാലത്തിൻ്റെ കവിതകൾ. മൊഴിയഴക്. മൊഴിയഴകിൽ ഇന്ന് ഇ.വി. കൃഷ്ണപിള്ളയും ഫലിത പരിഹാസവും. കഥാസാഹിത്യത്തിലെ പഴയ തലമുറയുടെയും പുതിയ തലമുറയുടെയും മധ്യത്തിൽ നിൽക്കുന്ന ഫലിത

സികനായ കഥാകൃത്താണ് ഇ വി കൃഷ്ണപിള്ള. 1894 സെപ്റ്റംബർ 14 കൊല്ലം ജില്ലയിലെ കുന്നത്തൂരിനടുത്ത് ജനിച്ചു. ചെറുകഥയ്ക്ക് പുറമെ ഉപന്യാസം, പ്രഹസനങ്ങൾ, നാടകം, ബാലസാഹിത്യം എന്നിങ്ങനെ ഇ വിയുടെ കരസ്പർശമേൽക്കാത്ത മേഖലകൾ കുറവായിരുന്നു. മലയാളി, മലയാള രാജ്യം എന്നിവയുടെ പത്രാധിപരും തിരുവിതാംകൂർ നിയമസഭാ അംഗവുമായിരുന്ന അദ്ദേഹം അഭിഭാഷകൻ, തഹസീൽദാർ, വാഗ്മി, രാഷ്ട്രീയ പ്രവർത്തകൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആ അനശ്വര പ്രതിഭ തിളങ്ങി. ഭാര്യാപിതാവായ സി വി രാമൻപിള്ളയുമായുള്ള സഹവാസം ഇ വിയുടെ സാഹിത്യവാസനകളെ കൂടുതൽ പ്രചോദിപ്പിച്ചു എന്നതിൽ തർക്കമില്ല. സി വിയുടെ കഥകളും ലേഖനങ്ങളും കേട്ടെഴുതുക, പ്രൂഫ് നോക്കുക തുടങ്ങിയവയിൽ ആരംഭിച്ച സാഹിത്യ സഹവാസം പിന്നീട് പത്രപ്രവർത്തനം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇവിക്ക് തുണയായി. ബാഷ്പവർഷം, ആരുടെ കൈ, കേളീസൗധം, ജീവിതസ്മരണകൾ, സീതാലക്ഷ്മി, രാജാ കേശവദാസൻ, വിവാഹക്കമ്മട്ടം, വി എ മായാവി, ചിരിയും ചിന്തയും തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. ഇ വി മലയാള സാഹിത്യത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന അദ്ദേഹത്തിന്റെ പ്രഹസനങ്ങളും ചരിത്ര നാടകങ്ങളുമാണ്. പ്രഹസനങ്ങളിലൂടെയും നർമ്മലേഖനങ്ങളിലൂടെയും സാമാന്യ ജനങ്ങളുടെ ജീവിതത്തിലെ വൈരുദ്ധ്യങ്ങളെയും സാമൂഹിക തിന്മകളെയും അദ്ദേഹം രസകരമായി വിമർശിച്ചു. അന്നത്തെ മരുമക്കത്തായ സമ്പ്രദായം, അഭിഭാഷകരുടെ തട്ടിപ്പുകൾ, സർക്കാർ ഉദ്യോഗസ്ഥരുടെ അഴിമതി എന്നിവയാണ് അദ്ദേഹം പ്രധാനമായും എടുത്തുകാട്ടി പരിഹസിച്ചത്. ദൈനംദിന ജീവിതത്തിലെ സംഭവങ്ങളെയും സാധാരണക്കാരുടെ ഭാഷാശൈലിയെയും കോർത്തിണക്കിയാണ് ഇ വി തമാശകൾ രൂപപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ഹാസ്യ നാടകങ്ങളിൽ ഒന്നാണ് ബി എ മായാവി. അക്കാലത്ത് ഉന്നത വിദ്യാഭ്യാസം നേടിയ യുവാക്കളുടെ തൊഴിലില്ലായ്മയും അവരുടെ വീമ്പു പറച്ചിലുകളെയും രസകരമായി പരിഹസിക്കുന്നതാണ് ഇതിന്റെ ഇതിവൃത്തം. കോടതി നടപടികളെയും അഭിഭാഷകരുടെ തട്ടിപ്പുകളെയും നർമ്മത്തിൽ ചാലിച്ച് വിമർശിക്കുന്ന ജനപ്രിയ പ്രഹസനമാണ് പ്രണയ കമ്മീഷൻ. തിരുവിതാംകൂറിലെ വ്യത്യസ്ത ഇടപാടുകളിലും കോടതികളിലും നടന്നിരുന്ന വ്യാജരേഖ ചമയ്ക്കലുകളെയും വഞ്ചനകളെയും എടുത്തുകാട്ടുന്ന നാടകമാണ് കള്ളപ്രമാണം. പുരുഷാധിപത്യ സങ്കല്പങ്ങളെയും കുടുംബ ബന്ധങ്ങളിലെ തർക്കങ്ങളെയും നർമ്മത്തിലൂടെ അവതരിപ്പിക്കുന്ന കൃതിയാണ് പെണ്ണരശുനാട്. മറ്റൊന്ന്, ഈ വിധന്റെ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച കൂട്ടത്തിൽ അവരുടെ തൊഴിൽ മേഖലയോട് ബന്ധപ്പെട്ട ഒരു ഭാഷയും സൃഷ്ടിച്ചു എന്നതാണ്. കണ്ടക്ടർ കുട്ടി ഇതിന് മികച്ച ഉദാഹരണമാണ്. ആ കഥയിലെ കുട്ടിയുടെ സംഭാഷണം കണ്ടക്ടർ ശൈലിയിലാണ്. വീട്ടിൽ വരുന്നവരും അയാൾക്ക് പാസഞ്ചേഴ്സാണ്. കോടതിക്കാരെ കൊണ്ട് കോടതി ഭാഷയിലും പോലീസുകാരെ കൊണ്ട് പോലീസ് ഭാഷയിലും തന്നെ സംസാരിപ്പിക്കണമെന്നത് ഈവിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. ഹാസ്യ പ്രഹസനങ്ങൾ കൂടാതെ ഗൗരവമുള്ള ചരിത്ര നാടകങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. സി വി രാമൻപിള്ളയുടെ ചരിത്രാധ്യായികളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രചിച്ച സീതാലക്ഷ്മി, രാജാ കേശവദാസ് തുടങ്ങിയവ അതിനുദാഹരണങ്ങളാണ്. മലയാളത്തിലെ മികച്ച ആത്മകഥാകൃതികളിൽ ഒന്നാണ് അദ്ദേഹത്തിന്റെ ജീവിത സ്മരണകൾ. സ്വന്തം ബലഹീനതകളെയും തെറ്റുകളെയും പോലും ചിരിയോടെ തുറന്നു പറയാൻ മടി കാണിക്കാത്ത, തികഞ്ഞ ആത്മപരിഹാസത്തോടെയും നർമ്മബോധത്തോടെയും രചിച്ച കൃതി സാധാരണക്കാരുടെ ജീവിതത്തിലെ വൈരുദ്ധ്യങ്ങളെയും അജ്ഞതകളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വായനക്കാരെ ചിരിപ്പിക്കുകയും അതേസമയം ചിന്തിപ്പിക്കുകയും ചെയ്തു എന്നതാണ് ഇ വി കൃഷ്ണപിള്ളയുടെ കൃതികളുടെ സവിശേഷത. ഇന്നത്തെ സാഹിത്യവേള സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. നിർവഹണം വിദ്യപ്രകാശ്, നിർവഹണ സഹായം ഡോക്ടർ അനില സി എസ്.

ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടി ഹൃദയരാഗങ്ങൾ ഇന്ന് 10:30 കേൾക്കാം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിനായി 8281200715 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമാണ് അയക്കേണ്ടത്. ഇഷ്ടഗാനത്തിൻ്റെ ആദ്യ വരിയും ചിത്രവും പ്രിയപ്പെട്ടവരുടെ ഡെഡിക്കേഷനുകളും സന്ദേശങ്ങളും ഈ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ സന്ദേശങ്ങൾ അയക്കുക. ഇഷ്ടഗാന പരിപാടി ഹൃദയരാഗങ്ങൾ വാട്സപ്പ് സന്ദേശഗാന പരിപാടി ഇന്ന് 10:30.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം.
1: അങ്കണം, സ്ത്രീകൾക്കായുള്ള പരിപാടി.
2: പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് അങ്കണത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഗാനഭൂഷണം, ഗാനപ്രവീണ എന്നിവ നേടി സംഗീതാധ്യാപികയായ എം ഡി അനിത ടീച്ചറാണ്. നമസ്കാരം ടീച്ചർ.
3: നമസ്കാരം
2: ടീച്ചർ. സംഗീതത്തെക്കുറിച്ച് ആഴത്തിൽ സംസാരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണ് സംഗീതയാത്ര, ടീച്ചറിൻ്റെ സംഗീതയാത്രയെക്കുറിച്ച് ശ്രോതാക്കളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു ഇതിലേക്കും പോകാണ്ട് സംഗീതം പഠിക്കാൻ തന്നെ തീരുമാനിക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലം അവിടെ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. എന്തുകൊണ്ടാണ് സംഗീതത്തിലേക്ക് കടന്നുപോയത്?
3: അത് പാട്ടിനോടുള്ള അമിതമായ ഇഷ്ടം തന്നെ. കാരണം കുഞ്ഞിലേ മുതൽ പാടുമായിരുന്നു. പാടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പഠിച്ച സ്കൂള് എന്ന് പറയുന്നത്, ഞാൻ പഠിച്ചത് വളർന്നില്ല കോഴിക്കോട് ജില്ലയിൽ.
2: ഇടുക്കി ജില്ലയിലല്ല,
3: കോഴിക്കോട് ജില്ലയിലെ ചാടിക്കപ്പുറം ചാത്തൻകൂട്ടനാട് എ ജെ ജോൺ മെമ്മോറിയൽ ഹൈസ്കൂൾ എന്ന സ്കൂളിലാണ് ഞാൻ പഠിച്ചതൊക്കെ. അപ്പോൾ ആ സ്കൂളിൽ മ്യൂസിക്കിന് അധ്യാപകർ ഉണ്ടായിരുന്നു. അപ്പം അഞ്ചാം ക്ലാസ് മുതൽ പഠിച്ചത് കൊണ്ട് അധ്യാപകർ ഭയങ്കര പ്രോത്സാഹനമായിരുന്നു. സ്കൂളിൽ എന്ത് ചെറിയ പരിപാടി ഉണ്ടെങ്കിലും എൻ്റെ പാട്ടുണ്ടാവും. അപ്പോൾ അവിടുത്തെ അധ്യാപകർ പ്രത്യേകം എടുത്ത് പറയേണ്ട എൻ്റെ സംഗീതം പഠിപ്പിച്ച ഒരു മാത്തുക്കുട്ടി സാറും പിന്നെ ഒരു ഫാദർ ഉണ്ടായിരുന്നു, ഫാദർ തോമസ് ഇടയാൻ. ആ അച്ഛനാണ് പറഞ്ഞത്, അനിതയുടെ വഴി പാട്ടാണ്, വേറൊന്നും പോകണ്ട, പാട്ടാണെന്ന്. വീട്ടുകാർക്ക് ശരിക്കും പറഞ്ഞാൽ നേഴ്സിങ്ങിനോ ടി ടി സിക്കോ
2: പോകാനായിരുന്നു, അന്നത്തെ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പോകാനായിരിക്കും അവർക്ക് താല്പര്യം.
3: പക്ഷെ എനിക്കും പാട്ടിനോടുള്ള ഇഷ്ടം കാരണം എനിക്കും പാട്ട് മാത്രം മതിയായിരുന്നു. അങ്ങനെയാണ് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഗാനഭൂഷണത്തിന് പാലക്കാട് പോയി ചേർന്നത്.
2: ചെമ്പൈയിലാണ്,
3: പാലക്കാട് ചെമ്പൈ സംഗീത കോളേജ്.
2: ഗാനഭൂഷണവും ഗാനപ്രവീണയും
3: പ്രവീണയും അവിടെ തന്നെ,
2: രണ്ടും അവിടെ തന്നെയാണ്. ആ ചെമ്പൈ അനുഭവങ്ങൾ ഞങ്ങളോടൊന്ന് പറയാമോ?
3: ചെമ്പൈ അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പിന്നെ ഈ ക്ലാസിക്കൽ എന്ന് പറയുമ്പം ആദ്യത്തെ കുറച്ച് സ്വരങ്ങളൊക്കെ മാത്രമേ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാലപാഠങ്ങൾ എന്ന് പറയും, കുറച്ച് സപ്തസ്വരങ്ങളും പിന്നെ മത്സരത്തിന് വേണ്ടി പങ്കെടുക്കാൻ വേണ്ടി ഒരു ഗീതം, ഒരു വർണ്ണം, ഇത്രയൊക്കെ പഠിച്ചിരുന്നുള്ളൂ. സംഗീത കോളേജിൽ ചേർന്നപ്പം അഞ്ച് പീരീഡും, അഞ്ച് അവറാണ്, അഞ്ച് പീരീഡും ഫുൾ ഈ ക്ലാസ് മാത്രം, ക്ലാസിക്കൽ മാത്രം. വല്ലാത്തൊരു ലോകമാണ് അത്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ മറ്റ് പാട്ടിലേക്കൊന്നും നമ്മുടെ ശ്രദ്ധ പോവില്ല. ഈ അഞ്ച് ഈ പാട്ടുകൾ, പിന്നെ അഞ്ച് പേരുടെ ഈ പാട്ടുകൾ തന്നെ അധ്യാപകർ മാറി മാറി ഇങ്ങനെ പഠിപ്പിക്കുക പല സ്റ്റൈല്. അപ്പോഴാണ് പാട്ട് ഇത്രമാത്രമാണോ, ഇത് എങ്ങനെ ഇങ്ങനെയൊക്കെ പഠിക്കുന്നതെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ ഒരുപാട് പേരെ കാണാനും പരിചയപ്പെടാനൊക്കെ സാധിച്ചിട്ടുണ്ട്
2: സംഗീത മേഖലയിൽ.
3: അതെ അതെ അതെ. അങ്ങനെയാണ് യേശുദാസ് സാറ്, ചെമ്പൈയുടെ ഒരു പ്രതിമ അനാച്ഛാദനം ആദ്യം ചെയ്ത് പിന്നെ യേശുദാസ് സാറായിരുന്നു
2: അവിടെ ചെമ്പൈ
3: സംഗീത കോളേജിൽ. പിന്നെ ഗായിക സുജാത, പിന്നെ ലതിക ടീച്ചർ എൻ്റെ ടീച്ചറാട്ടോ,
2: അധ്യാപികയായിരുന്നു,
3: അധ്യാപികയായിരുന്നു ടീച്ചറാണ്. ആദ്യം ജോലി കിട്ടി വന്ന് പാലക്കാട്
2: സംഗീത കോളേജിലേക്കാണ്
3: അപ്പം ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് പ്രഗത്ഭരെ കാണാനും
2: പരിചയപ്പെടാനും
3: അവരെ കച്ചേരികളും പാട്ടുകളെല്ലാം കേൾക്കാനൊക്കെ സാധിച്ചു,
2: ലൈവ് കേൾക്കാൻ പറ്റിയിട്ടുണ്ട്.
3: ഡോക്ടർ ബാലമുരളികൃഷ്ണയുടെ പാട്ടിനെ എല്ലാം ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട്. യേശുദാസ് സാറിൻ്റെ തന്നെ കച്ചേരി കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്ന് വേണ്ട ഒരു പണിക്ക് പേരെല്ലാം മറന്നുപോയി. അങ്ങനെ ഒരുപാട് പേരെ അങ്ങനെ കേൾക്കാൻ പറ്റിയത് സംഗീത കോളേജിൽ പഠിച്ചുകൊണ്ടാണ്,
2: പഠിച്ചതുകൊണ്ട്
3: മാത്രമാണ്.
2: അപ്പം ഈ സ്കൂളിലെ ഈ കിട്ടിയ സംഗീതമല്ലാണ്ട് ബാലപാഠങ്ങളല്ലാണ്ട് വേറെ എവിടെയെങ്കിലും ടീച്ചർ ചെറിയ ക്ലാസ്സുകൾ, ചെറിയ കൊച്ചുനാളിൽ പഠിച്ചിട്ടുണ്ടോ വേറെ എവിടെയെങ്കിലും?
3: കൊച്ചുനാളിൽ പഠിച്ച എൻ്റെ പപ്പയുടെ അനിയൻ ഒരു ചെറിയൊരു ഭാഗവതരായിരുന്നു.
2: പാരമ്പര്യമുണ്ട്,
3: പാരമ്പര്യമുണ്ട്. അപ്പോൾ സ്വരം ശരിക്കും പറഞ്ഞാൽ സ്വരങ്ങളൊക്കെ കൂടുതലും പഠിച്ചത് അവിടെ നിന്നാണ്. പിന്നെ സ്കൂൾ വിട്ടതിന് ശേഷം സാറിന്, ഞങ്ങളുടെ സാറ് ആദ്യമായിട്ട് ജോലി കിട്ടി അവിടെ വന്നതുകൊണ്ട് സാറിന് ഒരുപാട് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പം 4 മണിക്ക് ശേഷം സാറും കുറേശ്ശെ ഇങ്ങനെ പഠിപ്പിക്കുമായിരുന്നു. കൂടുതലും പഠിച്ച പപ്പയുടെ അനിയനാണ്
2: പാഠങ്ങൾ
3: കൂടുതലും പഠിപ്പിച്ചത്.
2: അപ്പം അന്നോട്ടേ ഉള്ളൊരു താല്പര്യമാണ് ഈ ഗാനഭൂഷണം എന്ന് പറയുന്ന ആ ഒരു.
3: അതെ, അന്നൊന്നും എനിക്ക് ഗാനഭൂഷണമൊന്നും അറിയില്ല. പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ അച്ഛനാണ് പറഞ്ഞത് അത് സംഗീത കോളേജിൽ പോകാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ആ സമയത്ത് അച്ഛൻ ഒരുപാട് കാസറ്റുകൾ എടുക്കുന്നു, ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ.
2: നമ്മുടെ സ്കൂളിലെ അച്ഛൻ അല്ലേ?
3: അപ്പൊ അച്ഛൻ പറയുമായിരുന്നു, അനിത പഠിച്ചു വന്നിട്ട് വേണം, സംഗീതം പഠിച്ചു വന്നിട്ട് വേണം എന്റെ കാസറ്റിൽ പാടാൻ. ആ ഒരൊറ്റ വാക്കാണ് എനിക്ക് സംഗീത കോളേജ് മാത്രം
2: നമുക്കൊരു ഓപ്പർച്യൂണിറ്റി അവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. പഠിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത് കൊണ്ട്
3: അന്ന് നമുക്കൊക്കെ ഒരു സ്വപ്നമാണല്ലോ
2: കാസറ്റിൽ പാടുക, നമ്മുടെ ശബ്ദം
3: കേൾക്കുക എന്നുള്ളത്. അപ്പം അതാണ് മെയിനായിട്ട്. പിന്നെ എനിക്ക് വേറൊന്നും വേണ്ടുന്നില്ല, എനിക്ക് സംഗീത കോളേജ് ചേർന്നാൽ മതി എന്നുള്ളൊരു ചിന്തയും അങ്ങനെ
2: എത്രയും തിരിച്ചു വന്നിട്ട് അച്ഛന്റെ കാസറ്റിൽ പാടുക എന്നുള്ളതുമായിരുന്നു
3: ആയിരുന്നു ആഗ്രഹം. പക്ഷേ ഗാനഭൂഷണം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇടുക്കി ജില്ലയിലേക്ക് മാറിപ്പോന്നു. എന്റെ പപ്പയും അമ്മയൊക്കെ അവർ നേരത്തെ ഒരു ഇടുക്കിക്കാരാണ്. അപ്പൊ അവർക്ക് തിരിച്ച് ഇടുക്കിയിലേക്ക് വരേണ്ട ആഗ്രഹമുള്ളതുകൊണ്ട് ഇങ്ങനെ പോന്നു. പിന്നെ അച്ഛൻ പറഞ്ഞൊരു മോഹം പിന്നെ നടന്നില്ല,
2: കാസറ്റിൽ പാടാൻ പറ്റിയില്ല. അതിന്റെ കാരണം ഇടുക്കിയിലേക്ക്
3: പോകുന്നത് മാത്രല്ല, പിന്നീട് പിന്നെ കാസറ്റിന്റെ ഒരു കാലം കഴിഞ്ഞല്ലോ,
2: പിന്നെ സിഡിയിലേക്ക്
3: മാറി അങ്ങനെ ആൽബം ഒക്കെ ആയി. അതുകൊണ്ട് അച്ഛൻ ആ ഒരു അത് നിർത്തിയിട്ടുണ്ട്.
2: സാരില്ലെങ്കിലും നമ്മളുടെ ഒരു മേഖല കണ്ടെത്തി നമ്മളെ വിടാൻ വേണ്ടിയിട്ട് അച്ഛന്റെ ആ ഒരു കാസറ്റ് എന്ന് പറയുന്ന ഒരു പ്രലോഭനം അല്ലേ,
3: തീർച്ചയായിട്ടും
2: പറഞ്ഞാൽ അതൊരു വല്ലാത്തതായിരുന്നു എന്ന് തന്നെ പറയാം. ഈ ചെമ്പയിൽ നിന്നും പഠിച്ചിറങ്ങിയതിന് ശേഷം ഉടനെ അധ്യാപനം ആ ഒരു മേഖലയിലേക്ക് കടന്നു പോവുകയാണോ ചെയ്തത്?
3: അതെ, ഗാനപ്രവീണ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ശാന്തമ്പാറ പഞ്ചായത്തിൻ്റെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ പഞ്ചായത്തിൻ്റെ കീഴിലെ സ്കൂളുകളിൽ പാട്ട് പഠിപ്പിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ശാന്തമ്പാറ തൊട്ടിക്കാനം ഒരു സ്കൂളുണ്ടല്ലോ, തൊട്ടിക്കാനം, അതുപോലെ പഞ്ചായത്ത് എൽ പി സ്കൂൾ പൂപ്പാറ, ഇതൊക്കെ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു.
2: ഇപ്പൊ നിലവിൽ ടീച്ചർ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ
3: SSKയിലാണ്, അതായത് അടിമാലി BRC കീഴിലുള്ള സ്കൂളുകളിലാണ് പാട്ട് പഠിപ്പിക്കുന്നത്.
2: ഇപ്പൊ പാട്ട് പഠിപ്പിക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ സ്കൂളുകളിലല്ലാണ്ട് നമ്മൾ കുട്ടികളെ വീടുകളിൽ വരുത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപനം പോലെ നടത്തിയോ പാട്ട് പഠിപ്പിക്കാറുണ്ട്? അങ്ങനെ എന്തെങ്കിലും ടീച്ചർ ചെയ്യുന്നുണ്ടോ?
3: അവിടെ ഒരു ട്യൂഷൻ സെന്റർ ഉണ്ട് അടിമാലി തന്നെ, അവിടെ പാട്ട് പഠിപ്പിക്കുന്നത്.
2: പാട്ട് പഠിപ്പിക്കുന്നത് ഈ ആകാശവാണിയിലേക്ക് വരുവാനുള്ള ഒരു വഴി
3: ഞാൻ ഗാനഭൂഷണത്തിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് കോഴിക്കോടായിരുന്നു, ഞാൻ കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് എന്നെ ഓഡിഷൻ പാസ്സായത്. ആ സമയത്ത് ഒരുപാട്
2: കോഴിക്കോട്
3: സമയത്ത്, അതിനുശേഷം ഇടുക്കിയിലേക്ക് പോന്നപ്പോഴാണ് അങ്ങനെ.
2: കോഴിക്കോട് സജീവമായിരുന്നു, ഇടുക്കിയിലേക്ക് വന്നപ്പോൾ നിർജീവമായി പോയി.
3: നിർജീവമല്ല, ദേവികുളത്തേക്ക് ആദ്യം വന്നപ്പോൾ ആ ഒരു വർഷം നിറയെ പ്രോഗ്രാം കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ വരുന്ന സമയത്ത് ഇവിടെ ശ്രീകണ്ഠൻ നായർ സാറായിരുന്നു സ്റ്റേഷൻ ഡയറക്ടർ. ആ സമയത്ത് റേഡിയോ നാടകോത്സവം അതിലൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ലളിതഗാനങ്ങളൊക്കെ ആ സമയത്ത് പാടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആകാശവാണികൾ തമ്മിൽ 2000 എൻ്റെ ഒരു ഓർമ്മ, കാസർഗോഡ് വെച്ചൊരു മത്സരം ഉണ്ടായിരുന്നു, ആകാശവാണികളുടെ മത്സരം. അതിൽ ദേവികുളം നിലയത്ത് നമ്മൾ കൊണ്ടുപോയത് ലളിതഗാനങ്ങളായിരുന്നു. ആ മത്സരത്തിൽ നമ്മൾ ദേവികുളം നിലയത്തിനായിരുന്നു ഫസ്റ്റ്. അന്ന് എനിക്ക് രണ്ട് പാട്ട് പാടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് സ്റ്റേഷൻ ഡയറക്ടർ KA മുരളീധരൻ സാറായിരുന്നു. ഭയങ്കര ഒരു എന്താ പറയാ, ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു.
2: ആകാശവാണിയുമായിട്ട് ബന്ധപ്പെട്ട് കോഴിക്കോട് നിലയവും ദേവികുളം നിലയത്തിൽ മാത്രമേ ടീച്ചർ വന്നിട്ടുള്ളൂ, അതോ വേറെ എവിടെയെങ്കിലും പോയിട്ടില്ല? അപ്പം ശരിക്കും പറഞ്ഞാൽ ആകാശവാണി ദേവികുളം നിലയത്തിന്റെ സ്ഥിരം ആളായിരുന്നു.
3: ആയിരുന്നു.
2: ഇനി ഇപ്പോഴത്തെ ഈ സംഗീതത്തിന്റെയും എല്ലാ കലകളുടെ ഏറ്റവും വലിയ കാര്യം പണ്ട് കുട്ടികളുടെ താല്പര്യത്തോടു കൂടിയാണ്. ഇപ്പൊ ടീച്ചർ തന്നെ പറഞ്ഞു ടീച്ചറിന് ഇഷ്ടമുണ്ടായിട്ടാണ് അങ്ങനെ പോയത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴുള്ളതിൽ ഏറ്റവും കൂടുതൽ ശതമാനം കുട്ടികളെ മത്സരത്തിന് തയ്യാറെടുപ്പിക്കുക, പ്രൈസ് നേടുക എന്നൊരു തലത്തിലാണോ കലാമത്സരങ്ങളുടെ അഭ്യസനം ഇപ്പോൾ നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ടീച്ചർ എന്താ അതിനെക്കുറിച്ച്?
3: 100% അതാണ് സത്യം. കുട്ടികൾ എനിക്ക് പഠിക്കണമെന്ന് പറഞ്ഞ് വരുന്നത് വളരെ കുറച്ച് മാത്രമാണ്. ഇപ്പം രക്ഷിതാ ചിലർ കുട്ടികളെ കൊണ്ട് പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി ചേർക്കുമ്പോൾ തന്നെ അവർ ഉടൻ തന്നെ കരോക്കെ ഇട്ട് കുട്ടി പാട്ട് അവതരിപ്പിക്കണം എന്നുള്ള രീതിയിലാണ്. അല്ലാതെ ആ കുട്ടിയുടെ ഒരു ടേസ്റ്റ് മനസ്സിലാക്കി തുടക്കം മുതൽ ആ കുട്ടിയെ നന്നായി ആ പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമില്ല. കുട്ടിക്കും അതിനോട് വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നുണ്ട്. ഇപ്പം യൂട്യൂബ് നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാം യൂട്യൂബ് നോക്കി പഠിക്കാമെന്നൊരു ചിന്തയാന്ന് തോന്നുന്നുണ്ട്. അതിന്റെ പിന്നിൽ
2: ബേസ് വേണമെന്ന് അവർക്ക് തോന്നുന്നില്ല,
3: ബേസ് വേണം അവർക്ക് തോന്നുന്നില്ല. യൂട്യൂബിനെ മോശം പറയുന്നില്ല, അതിൽ നമുക്ക് എന്ത് വേണം നമുക്കാണെങ്കിലും എടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ അടിസ്ഥാനം മുതൽ കുട്ടിയെ പഠിച്ചു വരണം എന്നൊരു ചിന്ത പേരൻസിനും ഇല്ല. അവർക്ക് എത്രയും പെട്ടെന്ന് കുട്ടികളെ കൊണ്ട് പ്രോഗ്രാം ചെയ്യിക്കുക എന്നുള്ള ഒരു
2: മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ജഡ്ജ്മെന്റ് പാനലിന് പോയിട്ടുണ്ടോ? അതിന്റെ ഒരു അനുഭവം കൂടി കേട്ടാൽ കൊള്ളാമായിരുന്നു.
3: ജഡ്ജ്മെന്റ് പാനലിൽ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ കലോത്സവങ്ങളിലൊക്കെ ധാരാളം പോയിട്ടുണ്ട്. ഒരുമാതിരിപ്പെട്ട കുറേ ഇഷ്ടം പോലെ പോയിട്ടുണ്ട്. ഇതിലും ഈ പറയുന്ന പോലെ അവിടെ എനിക്ക് ഇഷ്ടക്കേടുകൾ വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ചില കുട്ടികൾ, നമ്മളിപ്പോൾ ഏത് കുട്ടിയും മത്സരം പാടുകയാണെങ്കിലും കുട്ടികളുടെ ആ ഒരു അവരെ പെർഫോമൻസ് വിലയിരുത്തിയിട്ടാണ് നമ്മൾ മാർക്ക് ഇടുന്നത്. എങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ പോയപ്പോൾ എനിക്ക് ദുരനുഭവം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പരിചയമുള്ള കുട്ടികൾക്ക്, നന്നായി പാടുന്ന കുട്ടികളെ മാറ്റി നിർത്തി ആ കുട്ടികൾക്ക് മാർക്ക് കൊടുക്കാൻ വേണ്ടി തന്നെ അവർ പിന്നെ എനിക്ക് ആദ്യമൊന്നും അതറിയില്ലായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ പോയപ്പോൾ എനിക്കത് മനസ്സിലാവാത്തതുകൊണ്ട് മാറി നിന്നു. പിന്നീട് അത് മനസ്സിലായി കഴിഞ്ഞപ്പം വല്ലാണ്ട് ബുദ്ധിമുട്ടായി.
2: വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു അല്ലേ, അവൻ്റെ കഴിവിനേക്കാൾ
3: കൂടുതൽ. അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായപ്പോൾ പിന്നീട് എനിക്കിപ്പോൾ അതിനോട് തന്നെ ജഡ്ജ്മെന്റ് പാനലിലേക്ക് പോകാൻ ഒരു താല്പര്യക്കുറവാണ്.
2: കാരണം നമുക്ക് ആ മേഖലയോട്, കാരണം നമ്മളെ സംബന്ധിച്ച് സംഗീതം എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടമുള്ള മേഖലയാണ്.
3: അത് എല്ലായിടത്തും അങ്ങനെ ഇല്ല കേട്ടോ, എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നേ ഉള്ളൂ.
2: അല്ല, പൂർണ്ണമായും എല്ലാം അങ്ങനെ ആവണമെന്നില്ല,
3: ഇല്ല
2: കുറച്ച് മാത്രമാണ്. ഇനി ഞങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് പാടിക്കൊടുക്കുവാനാണെന്നുണ്ടെങ്കിൽ ടീച്ചറിനോടൊരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഏത് പാട്ടായിരിക്കും ടീച്ചർ പാടുക?
3: ഞാൻ പാടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ അച്ഛനെ പറ്റി പറഞ്ഞിരുന്നല്ലോ, ഫാദർ തോമസ് ഇടൽ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മത്സരത്തിന് കൊണ്ടുപോകാൻ വേണ്ടി, ഞങ്ങളുടെ സ്കൂളിൽ ഇന്നത്തെ പോലെ അത്രയും സബ്ജില്ലാ കലോത്സവങ്ങളിലേക്ക് ഒരുപാട് പിള്ളേരൊന്നും കൊണ്ടുപോകണ്ടായിരുന്നില്ല. ഞാൻ പഠിച്ച സമയത്ത് കുട്ടികളില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അന്ന് അത്രയും സജീവമായിരുന്നില്ല. ഇന്നത്തെ പോലെ ഒരു മത്സരമൊന്നും ഉണ്ടായിരുന്നില്ല. ആകപ്പാടെ കൊണ്ടുപോവുക ഒരു ചിത്രരചനയ്ക്കും പിന്നെ ലളിതഗാനത്തിനുമാണ്. അപ്പോൾ എനിക്ക് എന്നെ ലളിതഗാനത്തിന് കൊണ്ടുപോകാൻ വേണ്ടി അച്ഛൻ അതിനുവേണ്ടി പ്രത്യേകം പാട്ട് എഴുതുമായിരുന്നു. ഞങ്ങളുടെ സംഗീതം പഠിപ്പിക്കുന്ന സാറ് അതിന് ഈണം നൽകിയിട്ട് അങ്ങനെ ഒരു പാട്ട് എന്നെ കൊണ്ടുപോകുമായിരുന്നു. കുറേ തവണ എനിക്ക് സമ്മാനം കിട്ടിയൊരു പാട്ടുണ്ട്. ഞാൻ ആ പാട്ടായിരിക്കും
2: ശ്രോതാക്കൾക്ക് വേണ്ടി പാടുക. അപ്പം തീർച്ചയായിട്ടും ഒരു ശിഷ്യ തൻ്റെ ഗാനം ആലപിച്ച് സമ്മാനം നേടുക എന്നുള്ളത് ഒരു ഗുരുനാഥനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനമായ നിമിഷം തന്നെയാണ്. അപ്പോൾ അങ്ങനെ അഭിമാന നിമിഷം ആഗ്രഹിച്ച് അച്ഛൻ തന്ന ആ പാട്ട് ഞങ്ങൾക്ക് ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടും കൂടി ടീച്ചർ പാടിത്തരുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആ പാട്ട് നമുക്കൊന്ന് കേട്ടാലോ?

0: ഗാനഭൂഷണം, ഗാനപ്രവീണ എന്നിവ നേടി സംഗീതാധ്യാപികയായ ശ്രീമതി അനിത എം ഡിയുമായി ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ അനില സി എസ്.
1: അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി സമാപിക്കുന്നു.
0: നിർവഹണ സഹായം ഷിജി മാത്.

ഇപ്പോൾ യേശുദാസ് പാടിയ ഒരു ലളിത ഗാനം, ക്ഷമിക്കണം, ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം ആരാൻ്റെ മുല്ല കൊച്ചുമുല്ല. മധു ആലപ്പിയുടെ വരികൾ, ആലപ്പി രംഗനാഥ് ഇണവിട്ടത്.

മലയാള ചലച്ചിത്ര ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ആകാശവാണി ദേവികുളം സ്പൈസ് എഫും. ഇനി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. സമയം 8:30. പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ, ഇന്നൊവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ്.
1: 2024 സെപ്റ്റംബർ 29 കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരത്തോടെ പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇന്നൊവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് അഥവാ PM E-DRIVE പദ്ധതി പ്രഖ്യാപിച്ചത്. മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇന്ത്യയെ ഇലക്ട്രിക് വാഹന വിപ്ലവത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ് ഇത്. ഈ പദ്ധതി ഇന്ധന സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കുകയും പരിസ്ഥിതി മാലിന്യം കുറയ്ക്കുകയും ചെയ്യുന്നു. ഇതുവഴി ഇലക്ട്രിക് വാഹന മേഖലയിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ബന്ധപ്പെട്ട സപ്ലൈ ചെയിനുകൾക്ക് ഉത്തേജനം ലഭിക്കുകയും ചെയ്യുന്നു. ഇലക്ട്രിക് വാഹനങ്ങളുടെ നിർമ്മാണം, ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ സ്ഥാപനം എന്നിവ വഴി തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടും. 2026 മാർച്ച് 31 വരെയാണ് പദ്ധതിയുടെ കാലാവധി. സബ്സിഡികൾ നൽകിയും മൂലധന സ്വത്തുക്കൾ സൃഷ്ടിക്കാനുള്ള ഗ്രാന്റുകൾ അനുവദിച്ചും ഈ പദ്ധതി രാജ്യത്തെ ഇലക്ട്രിക് ഡ്രൈവിന് ഇന്ധനം നൽകുന്നു. ഈ പദ്ധതി പ്രകാരം ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ, മൂന്നുചക്ര വാഹനങ്ങൾ അഥവാ ഇ റിക്ഷ, ഇ കാട്ടുകൾ, ഇ ആംബുലൻസുകൾ, ഇ ട്രക്കുകൾ, മറ്റു പുതിയ ഇലക്ട്രിക് വാഹന വിഭാഗങ്ങൾ എന്നിവയ്ക്ക് സബ്സിഡി ലഭിക്കുന്നതാണ്. ഇലക്ട്രിക് വാഹനം വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് സബ്സിഡി ലഭിക്കാൻ ഈ വൗച്ചറാണ് നൽകുന്നത്. വാഹനങ്ങൾ വാങ്ങുമ്പോൾ ആധാർ തിരിച്ചറിയൽ വഴി EKYC അടിസ്ഥാനമാക്കി ഈ വൗച്ചർ ഉപഭോക്താവിനായി സൃഷ്ടിക്കപ്പെടും. ഉപഭോക്താവിന്റെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്കും ഈ വൗച്ചർ ഡൌൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് അയയ്ക്കും. എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ വകുപ്പുകൾ വഴിയും അതിന്റെ ഏജൻസികൾ വഴിയും വാങ്ങുന്ന വാഹനങ്ങൾക്ക് സബ്സിഡി ഇല്ല. ഇലക്ട്രിക് വാഹന വിൽപ്പന നടത്തുമ്പോൾ സബ്സിഡി തുക സർക്കാരിൽ നിന്ന് തിരികെ വാങ്ങുന്നതിന് എല്ലാ ഒറിജിനൽ ഇക്വിപ്മെന്റ് മാനുഫാക്ചറർമാർ അഥവാ OEMs PM E-DRIVE പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. OEM എന്നത് ഈ പദ്ധതി പ്രകാരം ഉൾപ്പെട്ട ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കുന്ന വ്യക്തി, സ്വകാര്യ കമ്പനി, പൊതുകമ്പനി അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഫേമിനെ സൂചിപ്പിക്കുന്നു. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം വേഗത്തിലാക്കുക, ഇന്ത്യയിലുടനീളം ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ സ്ഥാപിക്കുക, പരിസ്ഥിതി സൌഹൃദവും ചെലവ് കുറഞ്ഞതുമായ ഗതാഗതം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2015 ഏപ്രിലാണ് രാജ്യത്ത് ആദ്യമായി ഒരു പദ്ധതിക്ക് സർക്കാർ തുടക്കമിട്ടത്. ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് ഓഫ് ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾ, ഫെയിം എന്നാണ് ഈ പദ്ധതി അറിയപ്പെട്ടത്. ഫെയിം പദ്ധതിയുടെ കൂടുതൽ പരിഷ്കൃത രൂപമാണ് പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇന്നൊവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് അഥവാ PM E-DRIVE പദ്ധതി. ഫെയിം ഇന്ത്യ ഫേസ് 2 ഇതിനകം രജിസ്റ്റർ ചെയ്ത ഒറിജിനൽ ഇക്വിപ്മെന്റ് മാനുഫാക്ചറർമാരും E-DRIVE പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി വീണ്ടും അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദമായ അപേക്ഷാ നടപടികളും സബ്സിഡി പ്രാപ്തീകരണവും PMEDRIVE.HEAVYINDUSTRIES.GOV.IN എന്ന ഔദ്യോഗിക പോർട്ടലിൽ വിശദീകരിച്ചിട്ടുണ്ട്.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ, ഇന്നൊവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് എന്നതിനെ കുറിച്ചുള്ള പരിപാടിയാണ്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: സമയം 8 മണി കഴിഞ്ഞ് 54 മിനിറ്റും 53 സെക്കൻഡും. ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. 2047 വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവനം എന്നത് ജീവിതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ലക്ഷ്യമായി മാറണമെന്നും അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിലെ വഡ്നഗറിൽ നിന്ന് വാരണാസിയിലേക്ക് സഞ്ചരിക്കുന്ന സേവായാത്രികരുമായി ഓൺലൈനിൽ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയ്യയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തിരുവനന്തപുരത്ത് SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി ശനിയാഴ്ച കേരളത്തിലെത്തും. കാലവർഷക്കെടുതിയിൽ വീടുകളിലും പരിസരങ്ങളിലും പ്രളയജലം കയറി നാശനഷ്ടങ്ങൾ നേരിട്ട ആലപ്പുഴ ജില്ലയിലെ കുടുംബങ്ങൾക്ക് ആശ്വാസമായി സംസ്ഥാന സർക്കാർ 80.07 കോടി രൂപയുടെ ധനസഹായം അനുവദിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി എന്നിവയിൽ നിന്നാണ് ഈ തുക ലഭ്യമാക്കിയത്. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച ഭൂപരിഷ്കരണ നിയമം കാലാനുസൃതമായി പരിഷ്കരിക്കുന്നത് സംബന്ധിച്ച് പഠനത്തിനും ശുപാർശയ്ക്കുമായി മുൻ ലാൻഡ് റവന്യൂ കമ്മീഷണർ AT ജെയിംസ് അധ്യക്ഷനായ 5-അംഗ വിദഗ്ധ സമിതിയെ നിയമിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. ലാൻഡ് ബോർഡ് സെക്രട്ടറിയായിരിക്കും സമിതിയുടെ മെമ്പർ സെക്രട്ടറി. നീറ്റ് PG 2026 പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. 2026-27 അധ്യയന വർഷത്തിലെ മെഡിക്കൽ ബിരുദാനന്തര ബിരുദ PG ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായി 30 ഓഗസ്റ്റിനാണ് രാജ്യവ്യാപകമായി പരീക്ഷ നടന്നത്. 1 ഒക്ടോബർ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് സ്കോർ കാർഡ് ഡൌൺലോഡ് ചെയ്യാവുന്നതാണ്. പരീക്ഷയുടെ ഉത്തരസൂചികയും 1 ഒക്ടോബർ പ്രസിദ്ധീകരിക്കും. 18-ാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. വൈകുന്നേരം 6 മണിക്ക് കൈരളി തിയേറ്ററിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിന് ശേഷം ഉദ്ഘാടന ചിത്രമായ എ ഫോക്സ് അണ്ടർ എ പിങ്ക് മൂൺ പ്രദർശിപ്പിക്കും. 25-30 സെപ്റ്റംബർ കൈരളി ശ്രീ നില തിയേറ്ററുകളിലായാണ് മേള. കലാസംഘാടകനും കേരള സംഗീത നാടക അക്കാദമി മുൻ ചെയർമാനുമായ സൂര്യകൃഷ്ണമൂർത്തിക്ക് സാംസ്കാരിക കേരളത്തിന്റെ വിട. ഭൗതികദേഹം തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക രംഗത്തെ നിരവധി പ്രമുഖർ അദ്ദേഹത്തിന് അന്തിമോപചാരമർപ്പിച്ചു. ഏഷ്യൻ ഗെയിംസ് 4x400 മിക്സഡ് റിലേയിൽ വെള്ളി മെഡൽ സ്വന്തമാക്കിയ ഇന്ത്യ. പുവമ്മ രാജു, വിശാൽ തെന്നരസ്, വിദ്യ രാംരാജ്, മനു TS എന്നിവരാണ് ഇന്ത്യയ്ക്കായി വെള്ളി നേടിയത്. അത്ലറ്റിക്സ് വനിതകളുടെ 10,000 മീറ്ററിൽ ഇന്ത്യയുടെ സീമാകുമാരി വെങ്കലം നേടി. വനിതകളുടെ 60 കിലോഗ്രാം വുഷുവിൽ റോഷിബിന ദേവി വെള്ളി മെഡൽ സ്വന്തമാക്കി. ഷൂട്ടിംഗ് മിക്സഡ് സ്കിറ്റ് ടീം ഇനത്തിൽ അനന്ത് ജിത് സിംഗ്, പരണാസ് ധലിവാൾ സഖ്യം വെങ്കലം നേടി. പുരുഷന്മാരുടെ ഡബിൾ സ്കൾസ് ഇനത്തിലും ഇന്ത്യയ്ക്ക് വെങ്കലം ലഭിച്ചു. 1 സ്വർണവും 7 വെള്ളിയും ഉൾപ്പെടെ 17 മെഡലുകളുമായി പോയിന്റ് പട്ടികയിൽ 15-ാം സ്ഥാനത്താണ് നിലവിൽ ഇന്ത്യ. വടക്കൻ കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സ്കൂൾ പരിസരങ്ങളിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന തടയുന്നതിനായി നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തണ്ടർ നിയർ സ്കൂളിന്റെ ഭാഗമായി കൊല്ലം എക്സൈസ് കോഡ് നടത്തിയ പരിശോധനയിൽ വൻ പുകയില ശേഖരം പിടികൂടി. നീണ്ടകര എസ് എൻ മന്ദിരം വീട്ടിൽ വിനോദ് എന്നയാളുടെ വീട്ടിലെ രഹസ്യമുറിയിൽ സൂക്ഷിച്ചിരുന്ന 5 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. വിപണിയിൽ ഏകദേശം 1 ലക്ഷം രൂപ വില വരുന്ന ഉൽപ്പന്നങ്ങൾ കരുനാഗപ്പള്ളി, തഴവ മേഖലകളിലെ റീറ്റെയിൽ വിതരണത്തിനായി എത്തിച്ചതാണെന്ന് എക്സൈസ് പറഞ്ഞു. തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി 2026 നറുക്കെടുപ്പ് മറ്റന്നാൾ തിരുവനന്തപുരം ഗോർഖി ഭവനിൽ നടക്കും. മന്ത്രി കെ മുരളീധരൻ നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്യും. പൂജാ ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ പ്രകാശനവും മന്ത്രി നിർവഹിക്കും. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 28 നടത്തും. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 29 ഫലപ്രഖ്യാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27-ന്. പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
2: ആകാശവാണി ദേവികുളം സ്പൈസ് എഫും. ഇപ്പോൾ ഒരു മലയാള ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം കുറുപ്പിൻ്റെ കണക്ക് പുസ്തകം. പി സുശീല പാടിയ ഗാനം. എസ് രമേശൻ നായരുടെ വരികൾക്ക് ബാലചന്ദ്രമേനോൻ സംഗീതം നൽകിയിരിക്കുന്നു.

മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 ഹൃദയരാഗങ്ങളിൽ കേൾക്കാം. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇനി 8:45 സമാചാര സന്ധ്യ, തുടർന്ന് 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്ന് പവിഴപ്പുറ്റുകളുടെ ലോകത്തേക്ക്, ഈ വിഷയത്തെക്കുറിച്ചുള്ള അവലോകനം കേൾക്കാം. അവതരിപ്പിക്കുന്നത് വെള്ളനാട് ജി കാർത്തികേയൻ സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക മാർഗരറ്റ് ലിനി VP.
1: കടലിൽ കാടുകളോ? അത്ഭുതം തോന്നുന്നു അല്ലേ? എന്നാൽ സംശയിക്കേണ്ട, കാടുപോലെയുള്ള ജൈവവ്യവസ്ഥ അഗാധമായ കടലിലുമുണ്ട്. കടലിന്റെ അടിത്തട്ടിൽ പ്രകൃതിയുടെ അത്ഭുതകരമായ സൗന്ദര്യം ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ആവാസ വ്യവസ്ഥകളാണ് പവിഴപ്പുറ്റുകൾ. വിവിധ നിറങ്ങളിലും ആകൃതികളിലുമുള്ള പവിഴങ്ങളും അവയ്ക്കിടയിൽ ജീവിക്കുന്ന ആയിരക്കണക്കിന് സമുദ്രജീവികളും ചേർന്നതാണ് പവിഴപ്പുറ്റുകളുടെ ലോകം. സമുദ്രത്തിലെ വളരെ ചെറിയ പ്രദേശം മാത്രമാണ് പവിഴപ്പുറ്റുകൾ കൈവശപ്പെടുത്തിയിട്ടുള്ളത്. എങ്കിലും അവയിൽ അസാധാരണമായ ജൈവവൈവിധ്യം നിലനിൽക്കുന്നുണ്ട്. പവിഴപ്പുറ്റുകൾ സമുദ്രജീവികളുടെ പ്രധാന ആവാസ കേന്ദ്രമാണ്. വിവിധതരം മത്സ്യങ്ങൾ, കൊഞ്ചുകൾ, നീരാളികൾ, ആൽഗകൾ, ആമകൾ തുടങ്ങി വൈവിധ്യം നിറഞ്ഞ ജൈവ കേന്ദ്രമാണിവിടം. അതിനാൽ കടലിന്റെ ജൈവവൈവിധ്യ സംരക്ഷണത്തിൽ പവിഴപ്പുറ്റുകൾക്ക് നിർണായക സ്ഥാനമുണ്ട്. കരയിലെ കാട് പോലുള്ള അവസ്ഥയാണ് കടലിലെ ഓരോ പവിഴപ്പുറ്റുകളും. അതുകൊണ്ട് തന്നെ അവയെ പലപ്പോഴും കടലിലെ മഴക്കാടുകൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇനി എന്താണ് പവിഴപ്പുറ്റുകളെന്ന് നമുക്ക് നോക്കാം. പലതരം വർണ്ണങ്ങളുള്ള മനോഹരമായ പൂന്തോട്ടത്തിന് സമാനമായി കാണപ്പെടുന്ന വൈവിധ്യമാർന്ന ജൈവപ്രകൃതിയുടെ ഉറവിടമാണവ. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ പാറ പോലെ കാണപ്പെടും. പക്ഷേ അവ കോറൽ പോളിപ്പ് എന്ന എണ്ണമറ്റ ചെറിയ സമുദ്രജീവികളുടെ കൂട്ടമാണ്. സമുദ്രവിസ്തീർണത്തിന്റെ 0.1% താഴെ മാത്രം വിസ്തീർണമുള്ള ഇവ 25% സമുദ്രജീവികൾക്ക് ആവാസമൊരുക്കുന്നു. ഒരു മൊട്ടുസൂചിയുടെ വലിപ്പം മുതൽ 12 ഇഞ്ച് നീളം വരെയുള്ള പോളിപ്പുകളുണ്ട്. ജെല്ലി ഫിഷിന്റെ വർഗത്തിൽപ്പെടുന്നവയാണിവ. പോളിപ്പുകൾ എന്ന ജീവികളുണ്ടാക്കുന്ന കാൽസ്യം കാർബണേറ്റ് ഉറച്ചുണ്ടാകുന്നതാണ് പവിഴപ്പുറ്റുകൾ. 1 സെന്റിമീറ്റർ മുതൽ 3 സെന്റിമീറ്റർ വരെ ഓരോ വർഷവും പവിഴപ്പുറ്റുകൾ വളരുന്നു. ഈ പവിഴപ്പുറ്റുകളിൽ വളരുന്ന പോളിപ്പുകൾ വീണ്ടും കാൽസ്യം കാർബണേറ്റ് നിക്ഷേപിക്കുന്നു. അങ്ങനെ ആയിരക്കണക്കിന് വർഷങ്ങളെടുത്താണ് വലിയ പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നത്. 18 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയിൽ തെളിഞ്ഞ ജലത്തിലാണ് പൊതുവെ ഇവ വളരുന്നത്. സമുദ്രോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്ന ലാർവകൾ ആഴമില്ലാത്ത അടിത്തട്ടിൽ സ്ഥാനമുറപ്പിച്ചാണ് പവിഴപ്പുറ്റുകളായി വളരുന്നത്. ഇവയുടെ കവചങ്ങളിലാണ് കാൽസ്യം ലവണങ്ങളെ ശേഖരിക്കുന്നത്. ഫൈലം നിഡാറിയ എന്ന കുടുംബത്തിൽ ഉൾപ്പെടുന്ന കോറൽ എന്ന വിഭാഗത്തിൽപ്പെടുന്ന പവിഴപ്പുറ്റുകൾ ആകൃതി കൊണ്ടും നിറഭേദം കൊണ്ടും വ്യത്യസ്തരാണ്. കടൽ ജലത്തിൽ വളരുന്ന ഈ ജീവികൾ പൊതുവെ ലളിത ഘടനയുള്ളവയാണ്. മില്ലിപ്പോറ, ട്യൂബിപ്പോറ എന്നിവ ഇവയ്ക്ക് ചില ഉദാഹരണങ്ങളാണ്. കോറലുകൾ പോളിപ്പിനുള്ളിൽ തന്നെ മുട്ടയിടുന്നു. അവ വിരിഞ്ഞ് കുഞ്ഞു ലാർവകൾ പുറത്തുവരുന്നു. വെള്ളത്തിലൂടെ ഒഴുകി ഏതെങ്കിലും ഭാഗത്ത് അവ പറ്റിപ്പിടിച്ച് വളരുന്നു. വേലിയേറ്റത്തിനും വേലിയിറക്കത്തിനുമിടയിൽ കടൽ ശാന്തമായിരിക്കുമ്പോൾ രാത്രിയിലാണ് കോറലുകൾ മുട്ടയിടുന്നത്. പവിഴപ്പുറ്റുകൾക്കിടയിലെ മത്സ്യങ്ങൾ പല വർണ്ണങ്ങളിലുള്ളവയാണ്. ചുവപ്പ്, മഞ്ഞ, നീല തുടങ്ങിയ കടും നിറങ്ങളിലുള്ളവ. കൂടാതെ പല കോറൽ മത്സ്യങ്ങൾക്കും ആവശ്യാനുസരണം നിറം മാറാനുള്ള കഴിവുമുണ്ട്. അവ കടലിനടിയിൽ മഴവില്ല് നിർമ്മിക്കുന്നു. ഒരുപാട് തരം മത്സ്യ ഇനങ്ങൾ ഒരേ സ്ഥലത്ത് ജീവിക്കുമ്പോൾ അവയ്ക്ക് തന്റെ കൂട്ടുകാരെ തിരിച്ചറിയാനാവണം. അതിനാണ് ഈ നിറക്കൂട്ടുകൾ. പകൽ സമയത്ത് ചെറുജീവികളും മത്സ്യങ്ങളും പവിഴപ്പുറ്റുകൾക്കിടയിൽ സുരക്ഷിതമായിരിക്കും. എന്നാൽ രാത്രിയാകുമ്പോൾ അവർ ഇര തേടി പുറത്തിറങ്ങും. പൊതുവെ പവിഴപ്പുറ്റുകളെ 3 പ്രധാന വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ദ്വീപുകളുടെയോ തീരപ്രദേശങ്ങളുടെയോ അരികിൽ ചേർന്നു വളരുന്ന പവിഴപ്പുറ്റുകളായ ഫ്രീഞ്ചിങ് റീഫ്. തീരത്തുനിന്ന് അകലെയായി തീരത്തിനും പവിഴപ്പുറ്റിനുമിടയിൽ ലഗൂൺ രൂപപ്പെടുന്ന രീതിയിലുള്ള റീഫുകളായ ബാരിയർ റീഫ്. 3. വൃത്താകൃതിയിലോ വളയാകൃതിയിലോ കാണപ്പെടുന്ന പവിഴപ്പുറ്റുകളായ അറ്റോൾ. ആകൃതി ഏതായാലും അവയുടെ വിസ്തൃതമായ മുകൾ ഭാഗം സൂര്യനെ അഭിമുഖീകരിച്ചായിരിക്കും നിലകൊള്ളുന്നത്. കോറൽ പോളിപ്പുകൾക്കൊപ്പം നിറയെ പായലുകളും ഉണ്ടാവും. ഈ പായലുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ സൂര്യപ്രകാശം വേണം. പായലുകൾ ഉണ്ടാക്കുന്ന ഗ്ലൂക്കോസ് കോറലുകൾക്കും ആവശ്യമാണ്. പായലുകളും കോറലുകളും തമ്മിലുള്ള ചങ്ങാത്തം കൊണ്ടാണ് ഇവ രണ്ടും വളരുന്നത്. അതായത്, കോറലുകൾ പായലുകൾക്ക് സൂര്യപ്രകാശം കിട്ടാനുള്ള സൗകര്യം ഒരുക്കുന്നു. തിരിച്ച് പായലുകൾ കോറലുകൾക്ക് ഗ്ലൂക്കോസ് നൽകുന്നു. ലോകത്ത് എവിടെയെല്ലാം പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നു എന്ന് നമുക്ക് നോക്കാം. ഫിലിപ്പൈൻസ്, ഇന്തോനേഷ്യ, ആസ്ട്രേലിയ, കരീബിയൻ ദ്വീപുകൾ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവ ഉൾപ്പെടുന്ന ഭൂമധ്യരേഖയോടടുത്ത ഉഷ്ണമേഖലാ സമുദ്രങ്ങളിലും പസഫിക് സമുദ്രത്തിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമാണ് പവിഴപ്പുറ്റുകൾ ധാരാളമായി കാണപ്പെടുന്നത്. ഇന്ത്യയിൽ രാമേശ്വരം, തൂത്തുക്കുടി, ഗൾഫ് ഓഫ് മന്നാർ, ഗൾഫ് ഓഫ് കച്ച്, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലാണ് പ്രധാനമായും പവിഴപ്പുറ്റുകൾ ഉള്ളത്. അറബിക്കടലിലെ മനോഹരമായ ദ്വീപസമൂഹമാണല്ലോ ലക്ഷദ്വീപ്. ലക്ഷദ്വീപിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ പവിഴപ്പുറ്റുകളാണ് അവിടുത്തെ പ്രധാന ആകർഷണം. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് ആവാസ കേന്ദ്രമാണ് ആസ്ട്രേലിയയുടെ വടക്ക് കിഴക്കൻ തീരത്തുള്ള ഗ്രേറ്റ് ബാരിയർ റീഫ്. 3000-ത്തിലധികം പവിഴപ്പുറ്റുകൾ 900 ദ്വീപുകളിലായി കിലോമീറ്ററുകളോളം ഇവിടെ വ്യാപിച്ചു കിടക്കുന്നു. ഏകദേശം 1931 കിലോമീറ്റർ ദൂരമുള്ള ഈ പവിഴപ്പുറ്റിനെ ബഹിരാകാശത്ത് നിന്ന് പോലും കാണാൻ കഴിയും. ക്വീൻസ്ലാൻഡിന്റെ തീരത്തുള്ള കോറൽ സമുദ്രത്തിലാണ് ഈ വിസ്മയം കാണപ്പെടുന്നത്. ഏകദേശം 20,000 വർഷത്തോളം പഴക്കമുണ്ട് ഈ പവിഴപ്പുറ്റിന്. 1981 മുതൽ യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി ഗ്രേറ്റ് ബാരിയർ റീഫിനെ പ്രഖ്യാപിച്ചു. ഇന്ന് ഇതൊരു നാഷണൽ പാർക്ക് കൂടിയാണ്. ഇനി പവിഴപ്പുറ്റുകൾ മനുഷ്യന് എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുന്നുവെന്ന് നമുക്ക് നോക്കാം. കാലങ്ങളായി മനുഷ്യ ജീവിതത്തിലും സാംസ്കാരിക വളർച്ചയിലും നിർണായക പങ്ക് വഹിച്ചു വരുന്നവയാണ് പവിഴപ്പുറ്റുകൾ. പവിഴപ്പുറ്റുകളിലൊന്നായ കൊറാലിയം ജീനസിൽപ്പെട്ട ഒരു വർഗത്തിൽ നിന്നാണ് നവരത്നങ്ങളിലൊന്നായ പവിഴം ലഭിക്കുന്നത്. കടലിൽ നിന്ന് 10 മുതൽ 300 മീറ്റർ വരെ ആഴത്തിൽ വളരുന്ന ഇത്തരം പവിഴങ്ങൾ ആഭരണ നിർമ്മിതിക്ക് ഉപയോഗിക്കുന്നു. നിരവധി മത്സ്യങ്ങളുടെ പ്രജനനത്തിനും വളർച്ചയ്ക്കും സഹായിക്കുന്നതോടൊപ്പം മത്സ്യബന്ധനം, വിനോദസഞ്ചാരം തുടങ്ങിയ മേഖലകൾക്ക് പിന്തുണ നൽകുന്നു. നിരവധി ജീവി വർഗങ്ങൾക്ക് ആവാസ വ്യവസ്ഥ ഒരുക്കുന്നതിലൂടെ ജൈവ വൈവിധ്യ സംരക്ഷണവും ഉറപ്പാക്കുന്നു. ശക്തമായ തിരമാലകളുടെ ആഘാതം കുറയ്ക്കുന്നതിലൂടെ തീരസംരക്ഷണം ഉറപ്പാക്കുന്നു. കടൽ തീരങ്ങളെ മണ്ണൊലിപ്പിൽ നിന്ന് രക്ഷിക്കാനും അനേകം കടൽ ജീവികൾക്ക് ആവാസമൊരുക്കാനും പവിഴപ്പുറ്റുകൾക്ക് കഴിയും. ഘടനയിലെ ആകർഷകത്വം, നിറഭേദങ്ങളുടെ സമന്വയം ഇവയൊക്കെ കൊണ്ട് അക്വേറിയം നിർമ്മിതിക്കായും പവിഴപ്പുറ്റുകൾ ഉപയോഗപ്പെടുത്തുന്നു. പവിഴപ്പുറ്റുകൾ കാൽസ്യം കാർബണേറ്റ് കലവറകളായതിനാൽ തന്നെ പ്രധാനപ്പെട്ട കൗതുക വസ്തുക്കളായി ഉപയോഗിക്കപ്പെടുന്നു. കൂടാതെ കുമ്മായ നിർമ്മാണത്തിനും പെയിന്റ് നിർമ്മാണത്തിനും ഇവ ഉപയോഗിച്ചു വരുന്നു. ജൈവ വൈവിധ്യത്തിന്റെ കലവറകളായ പവിഴപ്പുറ്റുകൾ കൊണ്ട് ഔഷധങ്ങൾ, ആന്റി കൊയാഗുലന്റുകൾ എന്നിവയും തയ്യാറാക്കുന്നുണ്ട്. ആഗോള താപനവും സമുദ്രജലത്തിന്റെ ചൂട് വർദ്ധിക്കുന്നതും പവിഴപ്പുറ്റുകൾ ഇന്ന് നേരിടുന്ന പ്രധാന പ്രതിസന്ധികളാണ്. കടലിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടിയാൽ ആൽഗകളുടെ ആവാസമകന്ന് നിറം മങ്ങുന്നു. ഇങ്ങനെ പവിഴപ്പുറ്റുകൾക്ക് സംഭവിക്കുന്ന മാറ്റത്തിന് കോറൽ ബ്ലീച്ചിംഗ് എന്നാണ് വിളിക്കുന്നത്. 2016 മുതൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലും ലക്ഷദ്വീപിലുമടക്കം വലിയ തോതിൽ ബ്ലീച്ചിംഗ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്രകാരം ലോകത്ത് ആകെയുള്ള പവിഴപ്പുറ്റുകളുടെ 10% ഇന്ന് നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ തുടർന്നാൽ 40 വർഷത്തിനകം 60 മുതൽ 70% വരെ പവിഴപ്പുറ്റുകൾ നശിച്ചേക്കാം. അന്തരീക്ഷ മലിനീകരണം, സയനൈഡ് വിഷം ചേർത്തുള്ള മത്സ്യബന്ധനം, ഡൈനാമിറ്റ് ഉപയോഗിച്ചുള്ള മീൻപിടുത്തം, ഇതെല്ലാം പവിഴപ്പുറ്റുകളുടെ നാശത്തിന് കാരണമാകുന്നു. കൂടാതെ വ്യവസായ മലിനീകരണവും കടൽഭിത്തി നിർമ്മാണവും വിനാശകരമായ ദുഷ്ഫലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. സിമെന്റ് നിർമ്മാണത്തിനും പെയിന്റുകളുടെ ആവശ്യകതയ്ക്ക് വേണ്ടിയും പവിഴപ്പുറ്റുകൾ വ്യാപകമായി ഇന്നെടുത്തു മാറ്റപ്പെടുന്നു. ഇടയ്ക്കിടെ സംഭവിക്കുന്ന സുനാമി തിരമാലകൾ പവിഴപ്പുറ്റുകളെ ഇല്ലാതാക്കുന്നു. കപ്പലിൽ നിന്നും വരുന്ന എണ്ണ, പ്ലാസ്റ്റിക്, കടലിലെ താപനിലയിലുണ്ടാകുന്ന മാറ്റം, കടലിലെ കാൽസ്യം കാർബണേറ്റിൻ്റെ അളവിലുണ്ടാകുന്ന വർദ്ധനവ് എന്നിവയെല്ലാം പവിഴപ്പുറ്റുകളുടെ കുറവിന് കാരണമാകുന്നു. പ്രകൃതി സംരക്ഷണം തന്നെയാണ് പവിഴപ്പുറ്റു സംരക്ഷണത്തിനും നമുക്ക് ചെയ്യാനുള്ളത്. സമുദ്ര മലിനീകരണം കുറയ്ക്കുക, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കടലിലെത്തുന്നത് തടയുക, അമിതമായ മത്സ്യബന്ധനം നിയന്ത്രിക്കുക, സംരക്ഷിത സമുദ്രപ്രദേശങ്ങൾ ശക്തിപ്പെടുത്തുക, കാലാവസ്ഥാ വ്യതിയാനത്തെ നിയന്ത്രിക്കുന്ന നടപടികൾ സ്വീകരിക്കുക, പവിഴപ്പുറ്റുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുക എന്നിവയാണ് പവിഴപ്പുറ്റുകളെ സംരക്ഷിക്കുന്നതിനായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ. ഒരു പവിഴപ്പുറ്റുണ്ടാകാൻ ആയിരക്കണക്കിന് വർഷങ്ങൾ വേണം, പക്ഷേ നശിക്കാൻ കുറച്ച് മാസങ്ങൾ മാത്രം മതി. ലക്ഷദ്വീപ്, ഗൾഫ് ഓഫ് മാന്നാർ, ആൻഡമാൻ എന്നിവയാണ് പവിഴപ്പുറ്റുകൾക്ക് ഏറ്റവും ഭീഷണി നേരിടുന്ന ഇന്ത്യയിലെ പ്രദേശങ്ങൾ. പവിഴപ്പുറ്റുകൾ വെറും കടലിലെ മനോഹരമായ കാഴ്ചകളല്ല, സമുദ്രജീവന്റെ നിലനിൽപ്പിന് അനിവാര്യമായ സങ്കീർണമായ ആവാസ വ്യവസ്ഥകളാണ്. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിലും തീരപ്രദേശങ്ങളെ സംരക്ഷിക്കുന്നതിലും ജൈവ വൈവിധ്യം നിലനിർത്തുന്നതിലും അവ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. അതിനാൽ പവിഴപ്പുറ്റുകളെ സംരക്ഷിക്കുക എന്നത് സമുദ്രത്തിൻ്റെ ഭാവിയെ സംരക്ഷിക്കുകയാണ് എന്ന ബോധ്യത്തോടെ നമുക്ക് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താം.
0: പവിഴപ്പുറ്റുകളുടെ ലോകത്തേക്ക് ഈ വിഷയത്തെക്കുറിച്ചുള്ള അവലോകനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് വെള്ളനാട് ജി കാർത്തികേയൻ സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക മാർഗരറ്റ് ലിനി വി.പി.

ആരണ്യ കേരളം. ചിന്നാർ വന്യജീവി സങ്കേതം. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽപ്പെടുന്ന മറയൂരിനടുത്താണ് ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം. മറയൂരിൽ നിന്ന് 18 കിലോമീറ്റർ വടക്കായി NH-17 വഴിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടുന്ന ചിന്നാർ ഒരു മഴനിഴൽ പ്രദേശമാണ്. മഴമേഘങ്ങളെ കാണാമെങ്കിലും മഴ ഇവിടെ വിരളമാണ്. ഒരു മരുഭൂമിയുടെ പ്രതീതിയാണ് വരണ്ടുണങ്ങിയ ഈ പ്രദേശം കണ്ടാൽ തോന്നുക. കുറ്റിച്ചെടികളും മുൾച്ചെടികളും കൊണ്ട് നിറഞ്ഞ ഈ പ്രദേശം അത്യപൂർവങ്ങളായ ജീവികളുടെയും സസ്യങ്ങളുടെയും കലവറ കൂടിയാണ്. 1984 ചിന്നാർ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കുന്നത്. ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്രയാമ എന്നിവയാണ് ഈ സങ്കേതത്തിലെ പ്രധാന ആകർഷണം. ദക്ഷിണേന്ത്യയിലും ശ്രീലങ്കയിലും മാത്രമേ ചാമ്പൽ മലയണ്ണാൻ അവശേഷിക്കുന്നുള്ളൂ. 200 താഴെ മലയണ്ണാന്മാരാണ് ഇവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇലപൊഴിയും കാടുകൾ ധാരാളമുള്ള ചിന്നാറിൽ ആന, പുലി, കടുവ തുടങ്ങി വന്യജീവികളുടെ സാന്നിധ്യമുണ്ട്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഒന്നായ പാമ്പാർ ചിന്നാർ സങ്കേതത്തിലൂടെയാണ് ഒഴുകുന്നത്. മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷനാണ് സങ്കേതത്തിന്റെ ഭരണസംരക്ഷണ ചുമതല.

ആകാശവാണി കഥകളി പദങ്ങൾ കലാമണ്ഡലം രാജേന്ദ്രനും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് കലാനിലയം കെ എസ് രാജീവൻ, ചെണ്ട കലാമണ്ഡലം ശ്രീവിൻ, മദ്ദളം കലാമണ്ഡലം അനന്തു ശങ്കർ. ഇരട്ടക്കുളങ്ങര രാമവാര്യർ രചിച്ച കിരാതമാട്ടക്കഥയിലെ ചില ഭാഗങ്ങൾ. കൗരവരുമായി ചൂതുകളിയിൽ തോറ്റ് പാണ്ഡവർ വനവാസം ചെയ്യുന്ന കാലം, അർജുനൻ ശത്രുസംഹാരത്തിനായി പാശുപതം എന്ന ദിവ്യാസ്ത്രം പരമശിവനിൽ നിന്ന് ലഭിക്കാനായി തപസ് ചെയ്യാനായി പുറപ്പെടുന്നു. അർജുനന്റെ തപസ്സിന് ഭംഗം വരുത്താനായി പലരും ശ്രമിക്കുന്നു. എന്നാൽ അതിലൊന്നും അർജുനന് ഒരിളക്കവും സംഭവിക്കുന്നില്ല. ഇതിനിടയിൽ ദുര്യോധനാദികൾ അർജുനന്റെ തപസ് മുടക്കാനായി മൂകൻ എന്നു പേരുള്ള ഒരു അസുരനെ പന്നിയുടെ രൂപത്തിൽ വനത്തിലേക്ക് പറഞ്ഞയക്കുന്നു. അർജുനനെ പരീക്ഷിച്ച് അർജുനന് പാശുപതാസ്ത്രം പ്രദാനം ചെയ്യാനായി പരമേശ്വരൻ പാർവതിയോടൊപ്പം വേഷപ്രച്ഛന്നരായി പുറപ്പെടുന്നു. ശ്രീ പരമേശ്വരൻ അർജുനന്റെ അടുക്കലേക്ക് എത്തുന്ന സമയം ദുര്യോധനാദികളയച്ച മൂകാസുരൻ പന്നിയുടെ വേഷത്തിൽ അവിടെ എത്തുന്നു. അർജുനനെ നേർക്ക് പാഞ്ഞെടുക്കുന്ന പന്നിയുടെ ശബ്ദം കേട്ട് ശിവൻ അസ്ത്രമെടുത്ത് പന്നിയുടെ നേർക്ക് പ്രയോഗിക്കുന്നു. ശബ്ദം കേട്ട് അർജുനനും അസ്ത്രപ്രയോഗം നടത്തുന്നു. രണ്ടസ്ത്രങ്ങളും ഒരേ സമയം പന്നിയുടെ ശരീരത്തിൽ പതിക്കുകയും മൂകാസുരൻ എന്ന പന്നി അവിടെ മരണപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് കാട്ടാളനും അർജുനനും തമ്മിൽ വാക്കുതർക്കമുണ്ടാകുന്നു. എന്നാൽ താൻ ഇതുവരെ പ്രാർത്ഥിച്ചു നിന്ന പരമശിവൻ തന്നെയാണ് കാട്ടാള വേഷത്തിൽ തന്റെ മുന്നിലുള്ളത് എന്ന് അർജുനൻ മനസ്സിലാക്കുന്നില്ല. ഇരുവരും ഘോരമായ യുദ്ധം ആരംഭിക്കുന്നു. യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്നതിനിടയിൽ പരമശിവൻ അർജുനനെ മർദ്ദിച്ച് കീഴ്പ്പെടുത്തുന്നു. നിലത്ത് വീഴുന്ന അർജുനൻ ചെളികൊണ്ട് ശിവലിംഗമുണ്ടാക്കി വെച്ച് പരമേശ്വരനെ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥിക്കുന്ന സമയം പതിയെ അർജുനന് തന്റെ മുന്നിൽ നിൽക്കുന്ന കാട്ടാളൻ പരമശിവനാണ് എന്ന് മനസ്സിലാവുകയും പരമശിവന്റെ പാദങ്ങളിൽ വീണ് മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്നു. സംതൃപ്തനായ ശ്രീ പരമേശ്വരൻ അർജുനന് പാശുപതാസ്ത്രം നൽകി അവിടെ നിന്ന് പിൻവാങ്ങുന്നതാണ് കഥാസന്ദർഭം. ഇതിൽ അർജുനൻ തപസ്സിനായി പുറപ്പെടുന്ന സമയത്ത് പരമശിവനെ പ്രാർത്ഥിക്കുന്ന പരമേശ പാഹി എന്ന് തുടങ്ങുന്ന പദത്തിൽ ആരംഭിക്കുന്നു.

0: നാഴി അതിൽ ഇല്ലയാഞ്ഞു ചരമപ്പൊഴേ
1: വില്ലെടുത്തു ചില തല്ലുപൂമുല്ലബാണഹരമൂനേ
0: തല്ലുകൊണ്ടു സുരഗംഗ

അർജുനനെ പരീക്ഷിച്ച് പാശുപതാസ്ത്രം നൽകി ശ്രീ പരമേശ്വരൻ പാർവതിയോടൊപ്പം കൈലാസത്തിലേക്ക് തിരിച്ചു പോകുന്നിടത്ത് ഇരട്ടക്കുളങ്ങര രാമവാര്യർ രചിച്ച കിരാതമാട്ടക്കഥയിലെ ഈ ഭാഗങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. പാടിയത് കലാമണ്ഡലം രാജേന്ദ്രൻ, കലാനിലയം KS രാജീവൻ, ചെണ്ട കലാമണ്ഡലം ശ്രീവിൻ, മദ്ദളം കലാമണ്ഡലം അനന്തുശങ്കർ.

പ്രിയ ശ്രോതാക്കളെ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടി ഹൃദയരാഗങ്ങളിലേക്ക് സുസ്വാഗതം. വാട്സപ്പ് സന്ദേശങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട പ്രിയ ഗാനങ്ങളാണ് ഈ പരിപാടിയിൽ ഇന്ന് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങൾക്കൊപ്പം ഞാൻ എം ബി ബിജു. നമുക്ക് ആദ്യത്തെ ശ്രോതാവിലേക്ക് പോകാം. മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര എന്ന ശ്രോതാവാണ് ആദ്യ ഗാനത്തിന് സന്ദേശം അയച്ചിരിക്കുന്നത്. മണിച്ചിത്രത്താഴ് നേതൃത്വത്തിലെ പഴന്തമിഴ് പാട്ടിഴയും എന്ന ഗാനം കേൾക്കാനാണ് അദ്ദേഹം സന്ദേശം അയച്ച് കാത്തിരിക്കുന്നത്. യേശുദാസ് പാടിയതാണ് ഈ ഗാനം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ ഈണമിട്ട ഗാനമാണ്. നമുക്ക് പാട്ട് കേൾക്കാം.

ഇനി സജി മീനത്തേരിൽ എടത്തു അക്കൂട്ട് നടന്ന ശ്രോതാവ് ഇന്നലെ അയച്ച സന്ദേശമാണ്. ദേശീയ ആയുർവേദ ദിനത്തോടനുബന്ധിച്ചാണ് അദ്ദേഹം സന്ദേശം അയച്ചിരുന്നത്. അങ്ങാടി മരുന്നുകൾ ഞാൻ ചൊല്ലിത്തരാം ഓരോന്നായി. അമൃതവാഹിനി നേതൃത്വത്തിൽ ഏറ്റവും അറിയണമട്ടെ ഈ ഗാനം അടൂർ ഭാസി രചിച്ച് അടൂർ ഭാസിയും ശ്രീലത നമ്പൂതിരിയും ചേർന്നാണ് പാടിയിട്ടുള്ളത്. ആയുർവേദത്തിലെ നൂറിലധികം മരുന്നുകളുടെ പേര് ഒരു പാട്ടിൽ കൊണ്ടുവന്ന അത്ഭുതമാണിത്. ഈ ഗാനത്തിനെ കാതോർത്തിരിക്കുന്നു എന്നാണ് സജി മീനത്തേരിൽ എന്ന ശ്രോതാവ് സന്ദേശം അയച്ചിട്ടുള്ളത്. നമുക്ക് പാട്ട് കേൾക്കാം.

0: കർപ്പൂരം കന്നാരം പശുപശു പുൽമണി ചുപ്പുന്ന മറ്റിപ്പു തിരുവട്ടപ്പശ.
1: നിർത്തി നിർത്തി പറ, അമ്മച്ചി മരുന്നുകളുടെ പേരൊന്ന് പഠിക്കട്ടെ. ചൗക

ഇനി കണ്ണൻ കാഞ്ഞിരമറ്റത്തിൻ്റെ ഇഷ്ടഗാനമാണ് പ്രിയഹൃദയരാഗമേ. പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹക്കൂട്ടുകാർക്കും വേണ്ടി താലോലം പൂം പൈതലെ നാടോടി എന്ന ചിത്രത്തിലെ ഈ ഗാനം കേൾപ്പിച്ചു തരണം. തീർച്ചയായും നാടോടിയിലെ ഈ ഗാനം കേട്ടോളൂ. കെ ജി മാർക്കോസാണ് ഈ ഗാനം പാടിയത്. ഒ എൻ വി ഗ്രൂപ്പിൻ്റെ വരികൾക്ക് SP വെങ്കടേഷ് ഈണമിട്ടതാണ് ഈ ഗാനം.

ഇന്നത്തെ ഹൃദയരാഗത്തിൽ ജേണലിസ്റ്റ് എന്ന സിനിമയിലെ വരദേ ശുഭചരിതേ ലയ കലികേ നീവ എന്ന ഗാനം കേൾപ്പിക്കുമോ? സന്ദേശം അയച്ചിരിക്കുന്നത് പി വി മുഹമ്മദ് വടക്കേ വാവന്നൂരിൽ നിന്നാണ്. പി വി മുഹമ്മദിൻ്റെ ഇഷ്ടഗാനം കേട്ടോളൂ. യേശുദാസാണി ഗാനം പാടിയത്, ഗിരീഷ് പുതഞ്ചേരി എഴുതി, എസ് പി വെങ്കടേഷ് ഇണമിട്ട ഗാനം.

ഇന്നലെ അയച്ചത് പരിഗണിക്കാത്തതിനാൽ വീണ്ടും അയക്കുന്നത് എന്ന അടിക്കുറിപ്പോടുകൂടിയാണ് വി എം രാജ്മോഹൻ ചവറ തെക്കുംഭാഗത്ത് നിന്നൊരു സന്ദേശം അയച്ചിട്ടുള്ളത്. സന്ദേശം ഇങ്ങനെയാണ് വായിക്കാം. പ്രിയഹൃദയരാഗങ്ങളെ, ഗാനം അമ്മയല്ലാതൊരു ദൈവമുണ്ടോ ചിത്രം സംഭവാമി യുഗേ യുഗേ. ഈ ഗാനം കഴിഞ്ഞയാഴ്ച 100 വയസ്സിൽ അന്തരിച്ച കൊല്ലം പവിത്രേശ്വരം സ്വദേശി ഭവാനി അമ്മയുടെ സ്മരണയ്ക്കായി സമർപ്പിക്കുന്നു. മലപ്പുറം പടപ്പറമ്പ് സ്വദേശിയായ പ്രിയ ശ്രോതാവ് കെ രാമചന്ദ്രൻ പിള്ളയുടെ മാതാവാണ് ഭവാനിയമ്മ. ഭവാനിയമ്മയുടെ സ്മരണയ്ക്ക് ഞങ്ങളും അഞ്ജലികൾ അർപ്പിക്കുകയാണ്. നമുക്ക് ഈ ഗാനം കേൾക്കാം. പി ജയചന്ദ്രൻ പാടിയ ഗാനം, ശ്രീകുമാരൻ തമ്പി എഴുതി, എം എസ് വിശ്വനാഥൻ ഈണമിട്ടതാണ്. പാട്ട് കേൾക്കാം.

പ്രിയ ഹൃദയരാഗമേ, ഇന്ന് 19-ാം പിറന്നാൾ ആഘോഷിക്കുന്ന മാറഞ്ചേരിയിലെ പേരക്കുട്ടി അബ്ദുൾ നാഫിഹിന് വേണ്ടി ഓളങ്ങൾ എന്ന പടത്തിലെ കുളിരാടുന്നു മാനത്തെന്ന ഗാനം കൊടുക്കണേ. സന്ദേശം അയച്ചിരിക്കുന്നത് നഫീസ കുഞ്ഞിപ്പ പന്താവൂർ എന്ന ശ്രോതാവാണ്. പേരക്കുട്ടി അബ്ദുൾ നാഫിഹിന് സ്പൈസ് എഫ് എമ്മിൻ്റെയും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. ഇഷ്ടഗാനം യേശുദാസ് നയിച്ചതാണ്. ONV ഗ്രൂപ്പിൻ്റെ വരികൾക്ക് ഇളയരാജ ഇണമിട്ട ഗാനമാണിത്. പാട്ട് കേൾക്കാം.

ഇനി ഇന്നത്തെ ഹൃദയരാഗത്തിൽ ഒരു ഗാനം കൂടിയാണ് അവശേഷിക്കുന്നത്. വിജി തിരുവനന്തപുരം എന്ന ശ്രോതാവാണ് ഈ ഗാനം കേൾക്കാൻ സന്ദേശം അയച്ചിട്ടുള്ളത്. അഴകിയ രാവണന്റെ നേതൃത്വത്തിൽ ഹരിഹരനം ചിത്രയും പാടിയ ഓ ദിൽറുബ ഇനി സംഗമോത്സവം, നിന്റെ അഴകിലെ അഗ്നിരേഖയിൽ വീഴുവാൻ വരും ശലഭമാണ് ഞാൻ എന്ന ഗാനം കേൾക്കാൻ ഇഷ്ടം എന്നാണ് സന്ദേശം അയച്ചിട്ടുള്ളത്. ഒരു സർജറി കഴിഞ്ഞ് തിരുവനന്തപുരം കിംസ് ഹോസ്റ്റലിൽ ചികിത്സയിലാണ്. അവിടെ നിന്നാണ് ഈ സന്ദേശം അയക്കുന്നതെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ചികിത്സയെല്ലാം കഴിഞ്ഞ് സുഖമായി വീട്ടിലെത്താൻ ഞങ്ങളും ആശംസിക്കുകയാണ്. ഇഷ്ടഗാനം നമുക്ക് കേൾക്കാം. കൈതപ്പുറം എഴുതി, വിദ്യാസാഗർ ഈണമിട്ട ഗാനം.